ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 31 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ, 1161, 576 കിലോഹെർട്സുകളിലും. ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെർട്സുകളിലും പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

പ്രസാർ ഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

മിതത്വം സ്വാഭാവികമാകും. അതാണ് മൗനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഭരണാധികാരികൾ വാചാലന്മാരാകുന്നത് ആപത്താണ്. ശക്തിയുടെ ലക്ഷണമാണ് ക്ഷമ. കായിക ശക്തി മാത്രമല്ല, മനഃശക്തിയും ബുദ്ധിശക്തിയും സൈനിക ശക്തിയും ഇവിടെ പ്രസക്തമാണ്. ദിലീപന് ഇവ നാലും ഒന്നിനൊന്ന്.

0: സ്വതേ ദുർബലമായ മനസ്സുകളിൽ കോളിളക്കം സൃഷ്ടിക്കുന്നത് മാനവ സംസ്കാരത്തോട് പ്രതിബദ്ധതയുള്ളവർക്ക് ഉചിതമല്ല. ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഭാരതീയ കവികൾ, അവരിൽ നാടകകൃത്തുക്കളും ആഖ്യായികാരന്മാരും ഉൾപ്പെടും. അവരാരും തന്നെ മനസ്സിൻ്റെ ദൗർബല്യങ്ങളെയല്ല, മനസ്സിൻ്റെ ഉദാത്ത മേഖലകളെയാണ് അനാവരണം ചെയ്യാൻ യത്നിച്ചിട്ടുള്ളത്. ദിലീപനിൽ ജ്ഞാനത്തിൻ്റെ തികവിൽ മൗനവും ശക്തിയുടെ തികവിൽ ക്ഷമയും ത്യാഗത്തിൻ്റെ നിറവിൽ പ്രശംസാവിമുഖതയും രൂഢമൂലമായി നന്നേ വേരുറച്ചു. അദ്ദേഹത്തിൻ്റെ വ്യക്തിഗുണങ്ങൾ ഒന്ന് മറ്റൊന്നിനെ സൃഷ്ടിക്കുകയാണോ എന്ന മട്ടിലാണ് വികസിച്ചതത്രേ.
1: സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ കെ വി ദേവ്.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലാപനം ശിവപ്രിയ ശ്രീജിത്ത്.

0: instructed Canadian negotiators to return to Ottawa after over a year of discussions with Washington, adding that Canada could not accept the offer made by the U.S. The Sports Ministry has approved a 492-member Indian contingent for the Asian Games, which will begin next month in Japan. The contingent includes 265 male and 227 women athletes, with athletics accounting for the largest share of 73 participants. And that is the end of this news bulletin.
1: ആകാശവാണി അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 ഉദയഗീതം. ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെട്രോപോളിറ്റൻ ചർച്ച് കൊയർ അവതരിപ്പിക്കുന്നു. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 ഓണം കവിതാ നേരം. ഷീജ വക്കം അവതരിപ്പിക്കുന്ന കവിത. 7:05 മുതൽ 8:00 വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജൂവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറുപെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതി മധുരം. 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം. 9:00 ഓർമ്മച്ചെപ്പ്. 10:00 എഴുത്തുപെട്ടി. 10:20 നിയമരംഗം. ഭക്ഷ്യസുരക്ഷാ നിയമം 2006. അഡ്വക്കേറ്റ് ഡോക്ടർ ബിനു പി എം തോട്ടത്തിൽ സംസാരിക്കുന്നു. 10:30 കവി അയ്യപ്പ പണിക്കർ സ്മൃതി സംഗമം റിപ്പോർട്ട്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ബാലലോകം. തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:30 എന്തൊരു മഹാനുഭാവുലു. മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടിയിൽ പുതുക്കോട് കൃഷ്ണമൂർത്തി. 12:00 ഏകദാര ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ചെറിയ വീഴ്ചകളിൽ തന്നെ അസ്ഥികൾ പൊട്ടുന്നത് എന്തുകൊണ്ട്? കുട്ടികളിലെ കാലുകളിലെ വളവ്, വേണ്ടത്ര ഉയരമില്ലായ്മ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഡോക്ടർ എസ് ബിമൽകുമാർ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. ഒരു മണിക്ക് ആവണി പൊന്നുഞ്ഞാൽ. ചലച്ചിത്ര പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 2:15 ചലച്ചിത്ര ഗാനങ്ങൾ. 2:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 2:45 ഹരിതവാണി. ലിംഗസമത്വം ജൈവ വൈവിധ്യ പരിപാലനത്തിൽ ഡോക്ടർ അഖില എസ് നായർ സംസാരിക്കുന്നു. 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 സായന്തനം. തിരുവനന്തപുരം ഉണർവ് വയോജന വകുപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 4:30 സൺഡേ സെലക്ഷൻസ്. അഞ്ചുമണിക്ക് മൊഴിയുറവുകൾ. തിരുവനന്തപുരം ജില്ലയിലെ കല്ലാർ വനമേഖലയിലെ കാണിക്കാർ അവതരിപ്പിച്ച തനത് ഗാനങ്ങൾ. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 കോട്ടുകോണം ജയ ജയ ഗോഡ്സണും സംഘവും പാടുന്ന ഭക്തിഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. കാർഷിക വിളകളിലെ മണ്ണുജന്യ രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഡോക്ടർ ഷെറിൻ എ സലാമുമായി അഭിമുഖം. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. അഞ്ജു ജിജോ എഴുതിയ കഥ. അഖിൽ പുതുശ്ശേരി എഴുതി അവതരിപ്പിച്ച കവിതകൾ. നിയുക്ത പ്രവീൺ അവതരിപ്പിക്കുന്ന പുസ്തക നിരൂപണം. 8:00 നാട്ടുചിന്ത. സുമകൃഷ്ണൻ സംഘം അവതരിപ്പിക്കുന്ന തിരുവാതിര കളിപ്പാട്ട്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി കിസാൻ മാൻധന യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. ഓണം കഥാവേള. മോബിൻ മോഹൻ അവതരിപ്പിക്കുന്ന കഥ. 9:30 അക്ഷര സൗരഭം. തിരുവോണത്തിന്റെ തിരുവരങ്ങിൽ. രചന എൻ വി സുകുമാരൻ. 10:00 രവി വാസരിയ അഖിൽ ഭാരതീയ സംഗീതസഭ. വിദുഷി പ്രതിമാ തിലക അവതരിപ്പിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് ഡൽഹിയിലെ.

കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 1.2 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 3.5 മില്ലിമീറ്റർ. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപ്പൊളിറ്റൻ ചർച്ച് ഗായക സംഘം അവതരിപ്പിക്കുന്ന ഗാനങ്ങൾ കേൾക്കാം. നീതിതൻ വാതിൽ എനിക്കായി തുറന്നിടാൻ വാതിലിൽ മുട്ടിവിളിക്കുന്നു എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം.

0: ചങ്ങനാശ്ശേരി സെന്റ് മേരീസ് മെത്രാപ്പൊളിറ്റൻ ചർച്ച് ഗായിക സംഘം അവതരിപ്പിച്ച ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
5: ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ഓണം ദ റിയൽ എക്സിറ്റ്.
6: പപ്പാ വേഗം വാ, ലഞ്ച് റെഡി ആക്കിയിട്ട് അച്ഛൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു.
7: നീനുമോളെ അന്നേ.
8: ആഹാ അമ്മേ, സദ്യവട്ടം എല്ലാം ഉണ്ടല്ലോ.
6: സൂപ്പർ, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്പെഷ്യൽ ലഞ്ച് കിട്ടുന്നത്.
5: ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക്.
9: മായാമുദ്രകൾ,
10: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
11: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
12: കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
9: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
13: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
14: നമ്മൾ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതല്ല, കൃഷിയിൽ തുടങ്ങണം. അപ്പൊ ശരിക്കും അതിനായി മണ്ണ് ഹെൽത്ത് എന്നുള്ള ഒരു ആശയം. മണ്ണിന് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ആരോഗ്യമുള്ള ചെടി ഉണ്ടാവുള്ളൂ, അതിലെ ആരോഗ്യമുള്ള മൃഗങ്ങളും മനുഷ്യർക്കും ജീവിക്കാൻ പറ്റുള്ളൂ.
13: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.

2023-ൽ ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23-നെ ISRO ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ആദ്യം പത്രവൃത്താന്തം. സംസ്ഥാനത്തെ എല്ലാ ജനറൽ ജില്ലാ ആശുപത്രികളിലും എല്ലാ ദിവസവും 24 മണിക്കൂറും സ്പെഷ്യാലിറ്റി ചികിത്സാ സേവനങ്ങൾ ലഭ്യമാക്കാൻ തീരുമാനം. 6 മാസത്തിനുള്ളിൽ നടപ്പാക്കാനാണ് ആരോഗ്യവകുപ്പ് തീരുമാനം. ഓണത്തിന് എല്ലാ AAY കാർഡ് ഉടമകൾക്കും സൗജന്യമായി നൽകുന്ന ഭക്ഷ്യക്കിറ്റ് 31 വരെ റേഷൻ കടകളിൽ നിന്ന് വാങ്ങാമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ 1997 മുതൽ 2007 വരെയുള്ള ഭവന വായ്പയിൽ കുടിശ്ശിക വരുത്തിയവരുടെ പലിശയും പലിശപ്പിഴയും പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് FDC ജലദോഷ അലർജി മരുന്നുകൾ നൽകുന്നത് കേന്ദ്ര സർക്കാർ വിലക്കി. ക്ലോർഫെനിറാമിൻ മാലിയേറ്റ്, ഫെനൈൽ ഫ്രൈൻ ഹൈഡ്രോക്ലോറൈഡ് എന്നിവയടങ്ങിയ എല്ലാ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ മരുന്നുകളുടെയും നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവയ്ക്കാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിലക്ക് ഏർപ്പെടുത്തിയത്. രാജ്യാന്തര യാത്രക്കാരുടെ ബോർഡിംഗ് പാസിൽ സ്റ്റാമ്പ് പതിക്കുന്നത് സെപ്റ്റംബർ 1 മുതൽ ഒഴിവാക്കും. ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മൊബൈൽ ഫോണിൽ ഇ ബോർഡിംഗ് പാസ് കാണിച്ചാൽ മതിയാകും. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പരിരക്ഷ ലഭിക്കാതെ പോയ അർഹരായ ജീവനക്കാരെ പദ്ധതിയിൽ ഉൾപ്പെടുത്താനായി എംപ്ലോയീസ് എൻറോൾമെന്റ് ക്യാമ്പയിൻ 2026 പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒക്ടോബർ 31 വരെ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകും. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് കൊളംബോയിൽ ആരംഭിക്കും. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സ് 11 റൺസിന് ട്രിവാൻഡ്രം റോയൽസിനെ പരാജയപ്പെടുത്തി.

0: വാർത്താവലോകനം. വാർത്താവലോകനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് മാതൃഭൂമി സീനിയർ റിപ്പോർട്ടർ കെ എ ബാബു.
1: ഓണത്തിന് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഓപ്പൺ സെയിൽസ് സ്കീം വഴി കേരളത്തിന് 10,000 ടൺ ആന്ധ്ര അരി കൂടി ലഭ്യമാകും. ഇതോടെ ഈ സീസണിൽ 175,932 ടൺ അരിയാണ് എഫ് സി എയിൽ നിന്ന് കേരളത്തിന് ലഭിക്കുന്നത്. ഇവ 26 രൂപയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭിക്കും. ഒരാൾക്ക് പരമാവധി 10 കിലോഗ്രാം അരിയാണ് ലഭിക്കുക. നീറ്റ് യു ജി സി നെറ്റ് പരീക്ഷാ ക്രമക്കേടുകളുടെ പശ്ചാത്തലത്തിൽ 600 വിഷയവിദഗ്ധരെ ദേശീയ പരീക്ഷ ഏജൻസി പുറത്താക്കി. ഇനിയുള്ള പരീക്ഷകളുടെ നടത്തിപ്പിന് പുതിയ വിഷയവിദഗ്ധരെ ഉൾപ്പെടുത്തുകയും ചെയ്തു. പരീക്ഷാ ചോദ്യ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിഷയവിദഗ്ധർക്ക് പങ്കുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പാലാ നഗരസഭയിൽ എൽ ഡി എഫ് കോൺഗ്രസ് വിമതരുമായി ചേർന്ന് ഭരണം പിടിച്ചെടുത്തു. ഇവിടെ നഗരവികസന മുന്നണി എന്ന പേരിലാണ് ഇവർ ഭരിക്കുക. കോൺഗ്രസ് വിട്ടുവന്ന മായ രാഹുലിനെ അധ്യക്ഷയായി തിരഞ്ഞെടുത്തു. നിലവിൽ ഉപാധ്യക്ഷയായിരുന്നു ഇവർ. യു ഡി എഫ് അധ്യക്ഷയായിരുന്ന ദിയാ ബിനുവിനെതിരെ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതിനെ തുടർന്നാണ് പുതിയ അധ്യക്ഷയെ തിരഞ്ഞെടുത്തത്. വിഴിഞ്ഞം തുറമുഖത്ത് കരവഴിയും കടൽ വഴിയും ഉള്ള ചരക്ക് നീക്കം ആരംഭിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ ചെറു തുറമുഖങ്ങളെല്ലാം വികസിപ്പിച്ച് കേരളത്തെ തുറമുഖ നഗരമാക്കി.

ക്കുന്നതിനുള്ള മിഷൻ സമുദ്ര പദ്ധതിക്കും മുഖ്യമന്ത്രി തുടക്കം കുറിച്ചു. ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണത്തിനും ഭൂമി ഏറ്റെടുക്കുന്നതിനുമായി 3,200 കോടി രൂപ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കുന്നത് വേഗത്തിലാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ചടങ്ങിൽ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷനായിരുന്നു. അർജുന അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ 2 കായിക താരങ്ങൾ അഭിമാന താരങ്ങളായി. ബാഡ്മിന്റൺ താരം ട്രീസ ജോളിയും അത്ലറ്റ് മുഹമ്മദ് അജ്മലുമാണ് ഇക്കുറി അർജുന അവാർഡ് നേടിയത്. ആകെ 17 താരങ്ങൾക്കാണ് ദേശീയ തലത്തിൽ അർജുന അവാർഡ് പ്രഖ്യാപിച്ചത്. ജന്തർ മന്ദറിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ നടന്ന പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ സുപ്രീം കോടതി ഉന്നതാധികാര സമിതി രൂപവത്കരിക്കും. വിരമിച്ച ജഡ്ജിമാർ, മുൻ DGP, മുൻ CBI ഡയറക്ടർ എന്നിവരുൾപ്പെടുന്ന സമിതിയാണ് അന്വേഷണം നടത്തുകയെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അറിയിച്ചു. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം തേടുമെന്നും അദ്ദേഹം പറഞ്ഞു. വയോധികനെ 13 വയസ്സുള്ള കൊച്ചുമകൾ ക്വട്ടേഷൻ നൽകി കൊലപ്പെടുത്തി. ഹരിപ്പാട് കരുവാറ്റയിലാണ് സംഭവം. കൊച്ചുമകൾ തൻ്റെ 17-കാരൻ കാമുകനും 2 കൂട്ടുകാർക്കും ക്വട്ടേഷൻ നൽകുകയായിരുന്നു. കൊലപാതകം തത്സമയം കൊച്ചുമകൾ വീഡിയോയിൽ കാണുകയും ചെയ്തു. വീട്ടിൽ നിന്നും 4.5 പവൻ സ്വർണം ഇവർ മോഷ്ടിച്ചു. വയോധികൻ ദുരുദ്ദേശത്തോടെ പെരുമാറിയതാണ് കൊലയിലേക്ക് നയിച്ചതെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് പറഞ്ഞു. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യക്ക് 165 റൺസ് ജയം. 2 ഇന്നിംഗ്സിൽ ശ്രീലങ്ക 206 പുറത്തായി. ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടർച്ചയായി നേരിട്ട പരാജയത്തിന് പരിഹാരമായി ശ്രീലങ്കയ്ക്കെതിരെയുള്ള വിജയം. ടെസ്റ്റിൽ 165 റൺസിന് വിജയം നേടിയ ഇന്ത്യൻ യുവനിര 2 മത്സര പരമ്പരയിലായി 1-0 മുന്നിലെത്തി. 2 ഇന്നിംഗ്സിൽ 55 റൺസ് മാത്രം വഴങ്ങി 6 വിക്കറ്റ് നേടിയ ഇടംകൈ സ്പിന്നർ മാനവ് സുത്താറിന്റെ പ്രകടനമാണ് ഇന്ത്യൻ വിജയം അനായാസമാക്കിയത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നും അതിനാവശ്യമായ ചെലവ് കേരളം വഹിക്കാമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ദക്ഷിണ മേഖലാ കൗൺസിൽ യോഗത്തിലായിരുന്നു ഇത്. എന്നാൽ അണക്കെട്ടിലെ ജലനിരപ്പിന്റെ ഉയരം 152 അടിയായി ഉയർത്തണമെന്ന ആവശ്യത്തിൽ തമിഴ്നാട് ഉറച്ചുനിന്നു. നദീജലം പങ്കുവയ്ക്കുന്നതിലെ തർക്കം ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന് കൗൺസിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ബ്രഹ്മപുത്ര, കാവേരി, ഗോദാവരി ഉൾപ്പെടെയുള്ള മഹാനദികൾ സംയോജിപ്പിച്ചാൽ അടുത്ത 100 വർഷത്തേക്ക് ജലക്ഷാമം പരിഹരിക്കാനാകുമെന്നും അമിത്ഷാ പറഞ്ഞു. തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ ബാക്ടീരിയ കൊണ്ട് ഓണപ്പൂക്കളം ഒരുക്കിയത് കൗതുകം പടർത്തി. ഇവിടെ മൈക്രോബയോളജി പഠിക്കുന്ന ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലൊരു പൂക്കളം ഒരുക്കിയത്. പഠിക്കുന്നത് മൈക്രോബയോളജി ആയതുകൊണ്ട് തന്നെ ഓണം മൈക്രോണമാകണമെന്ന വിദ്യാർത്ഥികളുടെ ചിന്തയിൽ നിന്നാണ് ഓണപ്പൂക്കളത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയത്. PSC പരീക്ഷാ ക്രമക്കേടിൽ ഇടപെടുന്നതിൻ്റെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ PSC പരീക്ഷാ സെക്രട്ടറിയെ വിളിച്ചു വരുത്തി. PSC സെക്രട്ടറി സാജു ജോർജ് ലോക്ഭവനിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. എന്നാൽ വിളിച്ചു വരുത്തിയതല്ലെന്നും സെക്രട്ടറി സ്വമേധയാ എത്തി കാര്യങ്ങൾ വിശദീകരിക്കുകയാണെന്നും ലോക്ഭവൻ അറിയിച്ചു. എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് ഗവർണർ ചോദിച്ചപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും PSC സഹകരിക്കുന്നുണ്ടെന്നും സെക്രട്ടറി അറിയിച്ചതായാണ് വിവരം. ആദിവാസികൾക്ക് ഭൂമി ആവശ്യപ്പെട്ടുള്ള മുത്തങ്ങ സമരത്തിലെ പ്രതികൾക്ക് 5 വർഷം കഠിന തടവ് വിധിച്ച കൽപ്പറ്റ സെഷൻസ് കോടതി വിധി ഹൈക്കോടതി മരവിപ്പിച്ചു. ഇതോടെ ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള കേസിലെ 4 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു. 42,000 രൂപ വീതം ഓരോരുത്തരും കെട്ടിവെച്ച് ജാമ്യം അനുവദിക്കാൻ ഹൈക്കോടതി ജസ്റ്റിസ് ബദറുദ്ദീൻ ഉത്തരവിടുകയായിരുന്നു. ഗീതാനന്ദന് പുറമെ ബിനു, രമേശൻ, അനിൽകുമാർ എന്നിവരാണ് മറ്റു പ്രതികൾ.

0: ലഹരിക്കെതിരെ കേരള പോലീസിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ 78 ദിവസം പിന്നിട്ടപ്പോൾ അറസ്റ്റിലായവരുടെ എണ്ണം 10,000-ത്തിനടുത്തെത്തി. ഇതുവരെ 8.24 കിലോഗ്രാം MDMA-യും 979 കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുക്കാനായി. പിടിയിലായവരിൽ ഏറെയും ചെറുപ്പക്കാരാണ്. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ 9,213 കേസുകളിലായി 9,941 അറസ്റ്റുകൾ നടന്നു. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം കേരളത്തിൽ ശരാശരി 127 പേർ ദിവസേന ലഹരി ഉൽപ്പന്നങ്ങളുമായി പിടിയിലാകുന്നുണ്ട്. KCL ക്രിക്കറ്റ് 3 സീസണിലെ ഉദ്ഘാടന മത്സരത്തിൽ ജെൻസി താരങ്ങളുമായി ഇറങ്ങിയ തൃശൂർ ടൈറ്റൻസ് ആദ്യ ജയം കരസ്ഥമാക്കി. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെതിരെ 7 വിക്കറ്റിനാണ് വിജയിച്ചത്. നിഖിൽ തോട്ടത്തിലിൻ്റെ അപരാജിത അർദ്ധ സെഞ്ചുറിയാണ് തൃശൂരിനെ അനായാസ വിജയത്തിലേക്ക് എത്തിച്ചത്. LDF സർക്കാരിൻ്റെ രാഷ്ട്രീയ പ്രചരണത്തിന് കിഫ്ബിയിലെ പണം ഉപയോഗിച്ചുവെന്ന് ധനവകുപ്പ് കണ്ടെത്തി. 240 കോടി രൂപയാണ് ഇത്തരത്തിൽ കിഫ്ബി ചെലവഴിച്ചതെന്ന് പരിശോധനയിൽ വ്യക്തമായി. ഇതിൽ 140 കോടി രൂപ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിച്ചതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇവയെല്ലാം നിയമപ്രകാരം ചെലവഴിക്കാൻ കഴിയുമോ എന്ന് പരിശോധിച്ചു വരികയാണ്. വലിയ പലിശ നൽകി വികസന പ്രവർത്തനങ്ങൾക്കായി സമാഹരിച്ച തുകയാണ് കിഫ്ബിയിലുള്ളത്. കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിനെ SFI പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ ഗവർണർ ഇടപെട്ടു. സംസ്ഥാന പോലീസ് മേധാവി റവദ എ ചന്ദ്രശേഖരെ ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തി ഗവർണർ വിശദീകരണം തേടി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തു.
1: വാർത്താവലോകനം തയ്യാറാക്കി അവതരിപ്പിച്ചത് മാതൃഭൂമി സീനിയർ റിപ്പോർട്ടർ KA ബാബു. വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
2: പ്രഭാതഭേരി സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

ഇനി ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗിനും വിവരങ്ങൾ അറിയാനും മറ്റ് സേവനങ്ങൾക്കുമായി ഒന്നിലധികം ആപ്പുകൾ വേണ്ട. ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക ആപ്പായ റെയിൽ വൺ ഡൗൺലോഡ് ചെയ്യുക. റിസർവേഷൻ, അൺറിസർവ്ഡ് ടിക്കറ്റുകൾ, പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ എല്ലാം ഒരു ടച്ചിൽ ലഭ്യമാകും. നിങ്ങളുടെ മൊബൈലിൽ ഇടം ലാഭിക്കൂ, യാത്ര സുഗമമാക്കൂ.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: എവിടെയാണ് മോളുടെ പുതിയ അക്കൗണ്ട്? പിന്നെ എന്റെ KYC അപ്ഡേറ്റും?
3: ഇത് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ.
2: എങ്ങനെ?
3: KYCയിൽ മാറ്റമൊന്നും ഇല്ലെങ്കിലോ, അഡ്രസ് മാത്രമേ മാറിയിട്ടുള്ളൂ എങ്കിലോ, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ, മൊബൈൽ, ഓൺലൈൻ അല്ലെങ്കിൽ ലെറ്റർ വഴി സെൽഫ് ഡിക്ലറേഷൻ നൽകുക.
2: അപ്പൊ മറ്റു മാറ്റങ്ങൾ?
3: വീട്ടിലിരുന്ന് വീഡിയോ KYC അല്ലെങ്കിൽ ആധാർ OTP അധിഷ്ഠിത ഇ KYC വഴി.

0: ബാങ്ക് അംഗീകൃത ചാനലുകളിലൂടെ മാത്രം.
1: ഇത് നൂഡിൽസ് ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ.
0: RBI പറയുന്നു,
2: KYC സുരക്ഷിതമായ ബാങ്കിങ്ങിനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്.
3: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. അഹിംസയിലുള്ള രാജ്യത്തിന്റെ വിശ്വാസം ബലഹീനതയായി ആരും തെറ്റിദ്ധരിക്കരുതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ടെലിവിഷൻ ചാനലുകളുടെ 12 മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ട്രിസ ജോളിയും ഗായത്രി ഗോപിചന്ദും വെങ്കല മെഡൽ നേടി. വാർത്തകൾ വിശദമായി. അഹിംസയും സമാധാനവും ഇന്ത്യയുടെ സംസ്കാരമാണെന്നും അഹിംസയിലുള്ള ഈ വിശ്വാസത്തെ രാജ്യത്തിന്റെ ബലഹീനതയായി ആരും തെറ്റിദ്ധരിക്കരുതെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും അഭിമാനവും സംരക്ഷിക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ പരമപ്രധാനമായ കടമയെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതായി നിയമിതരായ BJP ദേശീയ ഭാരവാഹികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും ജനങ്ങളുമായി ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനും പുതിയ ആശയങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുന്നതിനും വേദികളാണ് സംഘടനാപരമായ ഇത്തരം യോഗങ്ങളെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. BJP അധ്യക്ഷൻ നിതിൻ നബിനും ദേശീയ വൈസ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുത്തു. നേരത്തെ BJP അധ്യക്ഷൻ നിതിൻ നബിൻ പുതുതായി നിയമിതരായ പാർട്ടി ദേശീയ ഭാരവാഹികളുമായി പ്രത്യേക കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് പാർട്ടിയുടെ അടിത്തറ വിപുലീകരിക്കാൻ പൂർണ്ണ സമർപ്പണത്തോടെയും ആത്മാർത്ഥതയോടെയും പ്രവർത്തിക്കാൻ BJP ടീം പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ ദേശീയബോധത്തിന്റെയും സ്വാതന്ത്ര്യസമരത്തിന്റെയും അനശ്വര പ്രതീകമെന്ന നിലയിൽ ദേശീയ ഗീതമായ വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ നിലനിർത്താനും അതിന്റെ ബഹുമാനവും അന്തസ്സും പൈതൃകവും ദേശീയ പദവിയും സംരക്ഷിക്കാനും പാർട്ടി തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. അടുത്ത മാസം 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം പ്രമാണിച്ച് BJP ഒരു മാസം നീണ്ടുനിൽക്കുന്ന സേവാ സങ്കല്പ അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ അറിയിച്ചു. പ്രചാരണത്തിന്റെ ഭാഗമായി BJP പ്രവർത്തകർ രാജ്യത്തെ 14 ലക്ഷത്തിലധികം അങ്കണവാടി കേന്ദ്രങ്ങൾ സന്ദർശിക്കുമെന്നും അങ്കണവാടി ജീവനക്കാരെ ആദരിക്കുന്നതിന് പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് റഷ്യയിലേക്ക് തിരിക്കും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നിവയുമായി ബന്ധപ്പെട്ട ഇന്തോ റഷ്യൻ അന്തർ സർക്കാർ കമ്മീഷന്റെ 27-ാമത് യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. സന്ദർശനത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോയുമായി ഡോക്ടർ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. വ്യാവസായിക സാമ്പത്തിക ശേഷികൾ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ലോകത്തിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളുമായി ഇന്ത്യ ഇടപഴകണമെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇക്കണോമിക് ടൈംസ് വേൾഡ് ലീഡേഴ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ജയശങ്കർ. വർദ്ധിച്ചുവരുന്ന ഭൌമരാഷ്ട്രീയ സാമ്പത്തിക സംഘർഷങ്ങൾ രാജ്യങ്ങൾക്ക് പുതിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. 2023 ആഗസ്റ്റ് 23 ISRO Chandrayaan-3 ദൌത്യത്തിലെ വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

0: ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചത്. ടെലിവിഷൻ ചാനലുകളുടെ 12 മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തതോടെയാണ് തീരുമാനം പ്രാബല്യത്തിൽ വന്നത്. ടിവി സംരക്ഷണ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ പരിഗണിച്ച് പരസ്യ സമയപരിധിയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പരസ്യ സമയപരിധി സംബന്ധിച്ച നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്ത ഡിജിറ്റൽ മാധ്യമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പരമ്പരാഗത ടിവി ചാനലുകൾക്ക് തുല്യമായ മത്സര സാഹചര്യം ലഭിക്കുന്നില്ലെന്നും മന്ത്രാലയം വിലയിരുത്തി. ഓണക്കിറ്റ് വിതരണം, ഭക്ഷ്യധാന്യ വിതരണം എന്നിവ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് ഇന്നും മറ്റന്നാളും റേഷൻ കടകൾ പ്രവർത്തിക്കും. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ ഇംപ്രൂവ്മെന്റ് പരീക്ഷ 12 മുതൽ 17 വരെ നടത്തുമെന്ന് ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ജോയിന്റ് ഡയറക്ടർ തിരുവനന്തപുരത്ത് അറിയിച്ചു. പരീക്ഷാ ടൈം ടേബിൾ ഉടൻ പ്രഖ്യാപിക്കും. നേരത്തെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ പ്ലസ് ടു പരീക്ഷയോടൊപ്പം മാർച്ച് മാസത്തിലാണ് നടത്തിയിരുന്നത്. അഖിലേന്ത്യ ആയുഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നതിൽ വീഴ്ച വരുത്തിയതിന് എഡ്യൂക്കിറ്റി കരിയർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. വിഷയത്തിൽ തീരുമാനമുണ്ടാകുന്നതുവരെ ഏജൻസിയുമായി കരാർ അടിയന്തര പ്രാബല്യത്തോടെ മരവിപ്പിച്ചതായി എൻടിഎ അറിയിച്ചു. ജയ്പൂരിലെ ഒരു പരീക്ഷാ കേന്ദ്രത്തിലുണ്ടായ വൈദ്യുതി തടസ്സം കാരണം 49 ഉദ്യോഗാർത്ഥികൾക്ക് ഇന്നലെ പരീക്ഷ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ വിദ്യാർത്ഥികൾക്ക് അടുത്ത മാസം 1-ന് പുനഃപരീക്ഷ നടത്തുമെന്ന് എൻടിഎ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. നാളെ വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 30 വരെ നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ സംസ്ഥാന തലസ്ഥാനത്ത് മാത്രം 35 വേദികളിൽ 340-ലേറെ കലാപരിപാടികളാണ് അരങ്ങേറുക. 3000-ത്തോളം കലാകാരന്മാർ അരങ്ങിലും അണിയറയിലുമായി എത്തും. സംസ്ഥാന ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കോവളത്തുനിന്ന് ആരംഭിച്ച പതാകഘോഷയാത്ര തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലെയും പര്യടനത്തിന് ശേഷം ഇന്ന് കനകക്കുന്നിൽ സമാപിക്കും. വൈകിട്ട് മന്ത്രി പി സി വിഷ്ണുനാഥ് കനകക്കുന്നിൽ ഓണപതാക ഉയർത്തുന്നതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. തുടർന്ന് നഗരത്തിലെ വൈദ്യുത അലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഇതോടെ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ പ്രധാന വീഥികളും ഗവൺമെന്റ് മന്ദിരങ്ങളും ദീപാലംകൃതമാകും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണ സദ്യയ്ക്ക് വിഭവങ്ങളുമായി കുമാരനെല്ലൂർ മാങ്ങാട്ടില്ലത്തു നിന്ന് ചുരുളൻവള്ളം രാവിലെ 11:30 യാത്ര തിരിക്കും. കോട്ടയത്ത് നിന്ന് ദേവിക എസ് നായർ.
1: കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂർ മങ്ങാട്ടില്ലത്ത് അനൂപ് നാരായണ ഭട്ടതിരിയുടെ നേതൃത്വത്തിലുള്ള ചുരുളൻവള്ളം ആറന്മുള തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി ഇന്ന് രാവിലെ യാത്ര തിരിക്കും. കുമാരനെല്ലൂരിൽ നിന്ന് പുറപ്പെടുന്ന വള്ളം പത്തനംതിട്ട ജില്ലയിലെ കാട്ടൂർക്കടവിലാണ് ആദ്യമെത്തുക. പിന്നീട് തിരുവോണത്തോണിയിലാകും യാത്ര. ഈ യാത്രയിൽ 18 കരക്കാരുടെ പ്രതിനിധികളും ഭാഗമാകും. കുമാരനെല്ലൂരിൽ നിന്നെത്തുന്ന ചുരുളൻവള്ളം അകമ്പടി വള്ളമായി മാറും. തിരുവോണദിനത്തിൽ പുലർച്ചെ തോണി ആറന്മുള മധുക്കടവിൽ എത്തിച്ചേരും. തിരുവോണത്തോണിയിൽ കൊണ്ടുവരുന്ന വിഭവങ്ങൾ കൂടി ചേർത്താണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ തിരുവോണ സദ്യ ഒരുക്കുന്നത്. തിരുവോണനാളിൽ ക്ഷേത്രത്തിലെ അത്താഴപൂജ വരെ മങ്ങാട്ടുപട്ടതിരിയുടെ പ്രധാന കാർമ്മികത്വമുണ്ടാകും.
0: കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കിയ ഓണത്തിന് ഒരു കുട്ടപ്പൂവ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കണ്ണപുരത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു. തീണ്ടക്കരകുളത്തിന് സമീപത്തെ 50 സെന്റ് സ്ഥലത്താണ് കാർത്തിക കൃഷിക്കൂട്ടം ഒരുക്കിയ ചെണ്ടുമല്ലിയാണ് വിളവെടുത്തത്. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലാകെ 273 കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് 2.5 ലക്ഷത്തോളം ചെണ്ടുമല്ലി തൈകളാണ് നൽകിയത്. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലയിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടി പൊന്നോണം 2026 നാളെ തുടങ്ങും. ഈ മാസം 30 വരെയാണ് പരിപാടി. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവും വൈകിട്ട് 4 മുതൽ രാത്രി 10 വരെയാണ് പരിപാടികൾ. കൊടുങ്ങല്ലൂർ ഓണം ഫെസ്റ്റ് തകർത്തോണം 2026 രണ്ടാം ദിന പൊതുസമ്മേളനം മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന പരിപാടിയിൽ മന്ത്രി ഒ ജെ ജിനേഷ് അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്രതാരവും എംഎൽഎയുമായ രമേശ് പിഷാരടി മുഖ്യാതിഥിയായി. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് പരിശോധനകളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ശക്തമാക്കി. ഓണക്കാലത്ത് ഭക്ഷ്യസുരക്ഷകളുടെ ഉത്പാദനവും വിതരണവും വിപണനവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വ്യാപാരികളും സംരംഭകരും ഉപഭോക്താക്കളും സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ അറിയിച്ചു. കോഴിക്കോട് ബീച്ചിൽ സപ്ലൈകോ നടത്തിവന്ന ഓണം മെഗാ ട്രേഡ് ഫെയർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സപ്ലൈകോ പീപ്പിൾസ് ബസാറിലേക്ക് മാറ്റി.

0: अस्यात्मकस्य भारतीय दलस्य अनुमोदनं कृतम्। अस्मिन् दले पञ्चषष्ट्यधिकद्विशतं पुरुषाः अथ सप्तविंशत्यधिकद्विशतं महिलाः च क्रीडकाः सन्ति। भारतस्य 20-सदस्ययुतं बैडमिंटन दलं पीवी सिंधुः, लक्ष्य सेनः, आयुष शेट्टी इत्यादिभिः प्रसिद्धैः क्रीडकैः युक्तमस्ति। अस्मिन् दले महिलायुगलं गायत्री गोपीचन्दः अथ त्रिसा जोली अपि सम्मिलिताः सन्ति। इति वार्ताः।
1: ആകാശവാണി സമയം 7 മണി. ഓണം കവിതാ നേരം.
2: ഓണം കവിതാ നേരത്തിൽ ഡോക്ടർ ഷീജ വക്കം എഴുതി അവതരിപ്പിക്കുന്ന കവിത ഇപ്പോൾ കേൾക്കാം.
3: സ്വസ്ഥതയിൽ നിന്ന് അസ്വസ്ഥതയിലേക്കുള്ള ഇളകിമറിയലാണ് കവിത എഴുത്ത്. ചിലപ്പോഴെങ്കിലും ഓടി രക്ഷപ്പെട്ട് സമാധാനപ്പെടാൻ തോന്നിപ്പിക്കും വിധം ഈ വിഷയത്തിലാണ് കവിത. കാവ്യഹംസിനി. വെള്ളവിരിപ്പ് തൂവെള്ള ജനൽ വിരി, പഞ്ഞിക്കിടക്ക പുറത്തു പെയ്യും മഴ, എല്ലാം ഇരിക്കേണ്ടിടത്തിരിക്കും മുറി, വെള്ളറോസാപ്പൂ വിടരുന്ന ബാൽക്കണി. വെള്ളവിരിപ്പ് തൂവെള്ള ജനൽ വിരി, പഞ്ഞിക്കിടക്ക

പാൽക്കണി വന്നിരുന്നു മെല്ലെ മെല്ലെ വെൺതാളിൽ വിൺ പൊയ്കയിലേക്കെന്ന പോൽ കാവ്യഹംസിനി ഒന്നു ചിറകിളക്കി ശ്വേതബിന്ദുവായി മുങ്ങിയതുൾക്കയത്തിൻ സ്വച്ഛനീലയിൽ വന്നിരുന്നു മെല്ലെ മെല്ലെ വെൺതാളിൽ വിൺ പൊയ്കയിലേക്കെന്ന പോൽ കാവ്യഹംസിനി ഒന്നു ചിറകിളക്കി ശ്വേതബിന്ദുവായി മുങ്ങിയതുൾക്കയത്തിൻ സ്വച്ഛനീലയിൽ എല്ലാം തകർന്നുടനെ വെള്ളഭിത്തിയിലെങ്ങും പടർന്നു കേറുന്നു കണ്ണീർക്കറ വെള്ളത്തിരശീലകൾ ചോരയിൽ മുങ്ങി തന്നെയഴിഞ്ഞു പിളർന്നു മാറി തറ എല്ലാം തകർന്നുടനെ വെള്ളഭിത്തിയിലെങ്ങും പടർന്നു കേറുന്നു കണ്ണീർക്കറ വെള്ളത്തിരശീലകൾ ചോരയിൽ മുങ്ങി തന്നെയഴിഞ്ഞു പിളർന്നു മാറി തറ എല്ലാം കുലുങ്ങി മറി

ഗണേശ വിളക്ക് പൂപ്പാത്രവും വെള്ള റോസാപ്പൂ കരിഞ്ഞു ജനാലയിൽ അള്ളിപ്പിടിച്ചു കേറുന്നു പാഴ്വള്ളികൾ. കണ്ണീരൊഴുകുന്ന ചാലൊരു ചോലയായി പിന്നെ പെരുകിക്കൊടും ജലപ്പാച്ചിലായി

വാച്ചിലായി ഉള്ളിലൊളിച്ചതെല്ലാം ഒഴുക്കിക്കൊണ്ടുവന്നലയ്ക്കുന്നീ മുറിക്കുള്ളിലാഴിയായി മുങ്ങി മരിക്കുന്നതിന് മുമ്പ് പേനയെ പിന്നാക്കമിട്ടു പിടഞ്ഞെണീക്കുന്നു ഞാൻ.

0: നെൽവിരി പഞ്ഞിക്കിടക്ക പുറത്തു പെയ്യും മഴ, എല്ലാം ഇരിക്കേണ്ടിടത്തിരിക്കും മുറി, വെള്ള റോസാപ്പൂ വിടരുന്ന ബാൽക്കണി, എല്ലാം ഇരിക്കേണ്ടിടത്തിരിക്കും മുറി, വെള്ള റോസാപ്പൂ വിടരുന്ന ബാൽക്കണി.
1: കാവ്യഹംസിനി ഡോക്ടർ ഷീജ വക്കം എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്.
2: ഓണം കവിതാ നേരം.
1: അവതരണം ആകാശവാണി മഞ്ചേരി നിലയം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം
1: കാർഷിക മേഖല വാർത്തകൾ. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 5 വരെ നീട്ടിയതായി കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും സെപ്റ്റംബർ 5 എയിംസ് പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ അഥവാ കെപ്കോ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കെപ്കോ ചിക്കൻ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നതിന് ഏജൻസികൾ അനുവദിക്കുന്നതിനുവേണ്ടി നിലവിൽ 2 കിലോമീറ്റർ പരിധിയിൽ കെപ്കോ ചിക്കൻ ഏജൻസികളില്ലാത്ത തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപര്യമുള്ള വ്യക്തികൾ, സ്ഥാപന ഉടമകൾ സ്വന്തം വിശദാംശങ്ങളും ഏജൻസി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്നിവ വ്യക്തമാക്കിക്കൊണ്ട് വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ മാനേജിംഗ് ഡയറക്ടർ, കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ്, പേട്ട, തിരുവനന്തപുരം 6950024 എന്ന മേൽവിലാസത്തിലോ കെപ്കോ പൌൾട്രി അറ്റ് gmail.com എന്ന ഇമെയിലിലോ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 9809159559 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. ക്ഷീരവികസന വകുപ്പിന്റെ 2026-27 സാമ്പത്തിക വർഷത്തിലെ തീറ്റപ്പുൽ ഘടകത്തിലെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ താൽപര്യമുള്ളവരിൽ നിന്നും ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. 20 സെന്റിന് മുകളിലുള്ള പുൽകൃഷി, തരിശുഭൂമിയിലുള്ള പുൽകൃഷി, ചോളകൃഷി എന്നീ പദ്ധതികളും പുൽകൃഷിക്ക് വേണ്ടിയുള്ള യന്ത്രവൽക്കരണ ധനസഹായം, ജലസേചന ധനസഹായം എന്നിവയും ഗ്രൂപ്പുകൾക്ക് തീറ്റപ്പുൽ വിതരണ യൂണിറ്റുകൾ നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതിയും ഉൾപ്പെടുന്നതാണ് പുൽകൃഷി വികസന പദ്ധതി. ക്ഷീരവികസന വകുപ്പിന്റെ www.kshiri.kerala.gov.in എന്ന വെബ് പോർട്ടൽ മുഖേന അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 04862220999. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ് സർവകലാശാല സംഘടിപ്പിക്കുന്ന സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഡോഗ് ട്രെയിനിംഗ് പ്രോഗ്രാം അനുസരണം, ഗ്രൂമിംഗ്, ഡിറ്റക്ഷൻ എന്ന 6 ആഴ്ച നീളുന്ന പരിശീലന പരിപാടിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. വിദഗ്ധ പരിശീലകരുടെ നേതൃത്വത്തിൽ പ്രായോഗിക പരിശീലനത്തിന് ഊന്നൽ നൽകുന്ന ഈ പരിപാടി വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പരീക്ഷയ്ക്ക് ശേഷം സർവകലാശാലയുടെ അംഗീകൃത സർട്ടിഫിക്കറ്റ് നൽകും. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 9447237868 9605 860005. ലോക പശുദിനത്തോടനുബന്ധിച്ച് പണം ചുരത്തും പശു എന്ന വിഷയത്തിൽ പശുവളർത്തൽ സംരംഭകരുടെ സംഗമവും സെമിനാറും സെപ്റ്റംബർ 1 ചൊവ്വാഴ്ച കണ്ണൂർ തെക്കി ബസാറിലുള്ള മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. സെമിനാറിൽ കർഷകർക്ക് കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുമായി സംവദിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കുന്നതാണ്. കൂടാതെ വ്യവസായ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, കുടുംബശ്രീ, കന്നുകാലി വികസന ബോർഡ്, കേരള ഫീഡ്സ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ അവരവർ മുഖേന നടത്തുന്ന കേന്ദ്ര സംസ്ഥാന പദ്ധതികളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു. ആദ്യം വിളിക്കുന്ന 100 പേർക്കായിരിക്കും പ്രവേശനം. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്കും സംരംഭകർക്കും ഈ മാസം 24 വൈകുന്നേരം 4 മണിക്ക് മുൻപ് 04972763473 എന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

2023-ൽ ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23-നെ ISRO ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.

0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
1: പ്രായോജികർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
3: അന്താരാഷ്ട്ര അടിമ കച്ചവട സ്മരണാദിനം എല്ലാ വർഷവും ഓഗസ്റ്റ് 23-നാണ് യുനെസ്കോയുടെ ആഹ്വാനപ്രകാരം ആചരിക്കുന്നത്. ചരിത്രത്തിലെ കറുത്ത അധ്യായമായിരുന്ന അടിമ കച്ചവടത്തിന്റെ ക്രൂരതകളെക്കുറിച്ചും അതിനെതിരെ പോരാടിയ മനുഷ്യരുടെ ത്യാഗത്തെക്കുറിച്ചും വരും തലമുറകളെ ഓർമ്മിപ്പിക്കാൻ ഈ ദിനം വിനിയോഗിക്കുന്നു. 1791 ഓഗസ്റ്റ് 22-23 രാത്രിയിൽ ഇന്നത്തെ ഹെയ്ത്തിയും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കും ഉൾപ്പെടുന്ന സാന്റോ ഡൊമിംഗോയിൽ അടിമകൾ നടത്തിയ വിപ്ലവമാണ് അറ്റ്ലാന്റിക് അടിമക്കച്ചവടത്തിന്റെ തകർച്ചയ്ക്ക് അടിത്തറ പാകിയത്. ഇതിന്റെ സ്മരണയ്ക്കായാണ് ഓഗസ്റ്റ് 23 ഈ ദിനമായി തിരഞ്ഞെടുത്തത്. വംശീയതയ്ക്കും മുൻവിധിക്കുമെതിരെ പോരാടാനും ചരിത്രപരമായ ഈ ദുരന്തത്തിന് ഇരയായവരോടുള്ള ആദര സൂചകമായി 1998 മുതലാണ് യുനെസ്കോ ഈ ദിനാചരണം ആരംഭിച്ചത്. 2023 ഓഗസ്റ്റ് 23-നാണ് ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ദൌത്യത്തിലെ വിക്രം ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സേഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. ഈ ചരിത്ര നേട്ടത്തിന്റെ സ്മരണയ്ക്കായി കേന്ദ്ര സർക്കാർ എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചു. 2023 ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് LV-M3-M4 റോക്കറ്റ് ഉപയോഗിച്ചാണ് പേടകം വിക്ഷേപിച്ചത്. മലയാള കവിതയിലെ ആധുനികതയ്ക്ക് അടിത്തറ പാകിയ പ്രശസ്തനായ കവിയും നിരൂപകനും പണ്ഡിതനുമായ ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ അന്തരിച്ചത് 2006 ഓഗസ്റ്റ് 23-നാണ്. മലയാള കവിതാ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലുകളിൽ ഒന്നാണ് അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം എന്ന ദീർഘ കവിത. പരമ്പരാഗത കാൽപ്പനിക ശൈലിയിൽ നിന്ന് മാറി മലയാള കവിതയെ ആധുനികതയുടെയും ആത്മസംഘർഷങ്ങളുടെയും പുതിയൊരു യുഗത്തിലേക്ക് നയിച്ചത് ഈ കൃതിയാണ്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ടിം ബെർണേഴ്സ്-ലി വികസിപ്പിച്ചെടുത്ത വേൾഡ് വൈഡ് വെബ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തത് 1991 ഓഗസ്റ്റ് 23-നാണ്. ഈ സുപ്രധാന ദിനത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ഇന്റർനെറ്റ് ദിനമായി ലോകവ്യാപകമായി ആചരിക്കുന്നു. വിവര സാങ്കേതിക വിദ്യയുടെയും ഡിജിറ്റൽ യുഗത്തിന്റെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണിത്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന പ്രശസ്ത ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും അഭിഭാഷകനുമായ തങ്കുത്തിരി പ്രകാശം ജനിച്ചത് 1872 ഓഗസ്റ്റ് 23-നാണ്. സൈമൺ കമ്മീഷനെതിരെ എന്ന പോലെ ബ്രിട്ടീഷ് അടിച്ചമർത്തലുകൾക്കെതിരെയും ധീരമായി നെഞ്ചുകാട്ടി പോരാടിയ വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. മദ്രാസ് പ്രസിഡൻസിയുടെ പ്രധാനമന്ത്രിയായും പിന്നീട് രൂപീകരിക്കപ്പെട്ട ആന്ധ്ര സംസ്ഥാനത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയായും ആഭ്യന്തരമന്ത്രിയായും സർദാർ വല്ലഭ് ഭായ് പട്ടേൽ ഔദ്യോഗികമായി ചുമതലയേറ്റത് 1947 ഓഗസ്റ്റ് 23-നാണ്. 500-ലധികം വരുന്ന നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർത്ത് ഏകീകൃത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു.
0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
1: പ്രായോജികർ
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ആയുരാരോഗ്യത്തിലെന്ന് സ്ത്രീകളിലെ വിളർച്ച, കാരണങ്ങളും ലക്ഷണങ്ങളും പരിഹാരമാർഗങ്ങളും ഡോക്ടർ ഗണേഷ് നാരായണൻ സംസാരിക്കുന്നു.
1: രക്തത്തിൽ ഓക്സിജൻ എത്തിക്കാൻ ആവശ്യമായ ചുവന്ന രക്താണുക്കൾ ഇല്ലാതാകുന്ന അവസ്ഥയാണ് വിളർച്ച എന്ന് വിളിക്കുന്നത്. രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ എണ്ണം അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ സാന്ദ്രതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആരോഗ്യവതിയായ ഒരു സ്ത്രീക്ക് സാധാരണയുള്ള ഹീമോഗ്ലോബിന്റെ അളവ് പരിധി ഡെസിലിറ്ററിന് 12 മുതൽ 15.5 ഗ്രാം വരെയാണ്. അതേസമയം ആരോഗ്യവാനായ ഒരു പുരുഷന് ഇത് ഡെസിലിറ്ററിന് 15 മുതൽ 17.5 ഗ്രാം വരെ ആകുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 15 മുതൽ 49 വയസ്സിനിടയിലുള്ള 3 സ്ത്രീകളിൽ ഒരാൾക്ക് വിളർച്ച അനുഭവപ്പെടുന്നു. ഗർഭിണികളിൽ ഏകദേശം 40% പേർക്കും വിളർച്ച ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഗർഭിണികളിൽ ഉണ്ടാകുന്ന വിളർച്ച ശിശുമരണങ്ങളെയും മാസം തികയാതെയുള്ള ജനനങ്ങളെയും ചാപിള്ള, ജനന സമയത്ത് ശിശുവിന്റെ ഭാരക്കുറവ് തുടങ്ങിയ ഉപദ്രവങ്ങളെ ഉണ്ടാക്കുന്നു. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലും 40% വിളർച്ച നിരീക്ഷിച്ചിട്ടുണ്ട്. വിളർച്ചയുള്ള സ്ത്രീകളിൽ തലകറക്കം അല്ലെങ്കിൽ ബോധം നഷ്ടപ്പെടുമെന്ന തോന്നൽ, ക്ഷീണം, ബലഹീനത, വേഗത്തിലുള്ളതോ ക്രമരഹിതമോ ആയ ഹൃദയമിടിപ്പ്, നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, വിളറിയതോ വരണ്ടതോ ആയ ചർമ്മം, അസ്ഥിസന്ധി വേദനകൾ, വയറുവേദന, ഊർജക്കുറവ്, ശ്രദ്ധയില്ലായ്മ തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടുവരുന്നു. സ്ത്രീകളിൽ വിളർച്ചയ്ക്കുള്ള കാരണങ്ങളാണ് ഇനി പറയുവാൻ പോകുന്നത്. ചില സ്ത്രീകളിൽ ഗർഭാശയ മുഴകൾ മൂലം ആർത്തവ രക്തസ്രാവം കൂടുതലായിരിക്കാം. ഇത് വിളർച്ചയിലേക്ക് നയിക്കുന്നു. ഇതുകൂടാതെ എൻഡോമെട്രിയോസിസ് എന്ന അസുഖത്തിലും ആർത്തവ രക്തസ്രാവം കൂടുതലായിട്ടുണ്ടായി വിളർച്ചയിലേക്ക് എത്തിക്കുന്നു. സ്ത്രീകളിൽ ഏറ്റവും സാധാരണയായി കണ്ടുവരുന്നത് ഇരുമ്പിന്റെ കുറവ് മൂലമുള്ള വിളർച്ചയാണ്. ഭക്ഷണത്തിലെ ഇരുമ്പിന്റെ അപര്യാപ്തത മൂലം ശരീരത്തിൽ ആവശ്യത്തിന് ഇരുമ്പ് ലഭിക്കാതെ വരുന്നത് വിളർച്ചയിലേക്ക് നയിക്കുന്നു. വിറ്റാമിന്റെ കുറവാണ് വിളർച്ചയ്ക്കുള്ള മറ്റൊരു കാരണം. പ്രത്യേകിച്ചും വിറ്റാമിൻ B12 അല്ലെങ്കിൽ ഫോളേറ്റ്, സിങ്ക്, ഇതുകൂടാതെ ചില മരുന്നുകൾ, ആമാശയ വീക്കം, ആമാശയത്തിലെ അൾസറുകൾ, മൂലക്കുരു, അപകടങ്ങൾ, ശസ്ത്രക്രിയ തുടങ്ങിയ കാരണങ്ങളും വിളർച്ചയുണ്ടാക്കുന്നു. വിളർച്ചയുടെ പ്രതിവിധികളാണ് ഇനി പറയുവാൻ പോകുന്നത്. എല്ലാത്തരം വിളർച്ചയിലും വൈദ്യസഹായം ആവശ്യമാണ്. ഇതിൽ ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന വിളർച്ചയിൽ ആയുർവേദ മരുന്നുകൾ ഫലപ്രദമാണ്. ദ്രാക്ഷാരിഷ്ടം, ലോഹാസവം, ദ്രാക്ഷാദി ലേഹ്യം, നവായസ ലൗഹം, ആമലകി രസായനം തുടങ്ങിയ മരുന്നുകൾ വൈദ്യനിർദ്ദേശത്തോടുകൂടി സേവിക്കാവുന്നതാണ്. ആഹാരത്തിൽ ധാരാളം ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, ചുവന്ന മാംസം, ഉണങ്ങിയ പഴങ്ങൾ, മുരിങ്ങയില തുടങ്ങിയവ കഴിക്കുമ്പോൾ ഇരുമ്പിന്റെ കുറവ് നികത്തുവാൻ സഹായിക്കുന്നു. വിറ്റാമിൻ സി അടങ്ങിയ സിട്രസ് പഴങ്ങൾ, തണ്ണിമത്തൻ, തക്കാളി എന്നിവ ധാരാളം കഴിക്കുന്നത് വഴി ഇരുമ്പ് ശരീരത്തിൽ നന്നായി ആഗിരണം ചെയ്യുവാനും സഹായിക്കുന്നു. ഒരു സ്ത്രീയുടെ ദൈനംദിന ജീവിതത്തെയും ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന വിളർച്ചയെ നേരത്തെ തന്നെ കണ്ടെത്തി ചികിത്സ നൽകേണ്ടത് അനിവാര്യമാണ്.
0: ആയുരാരോഗ്യത്തിൽ നിന്ന് സ്ത്രീകളിലെ വിളർച്ച, കാരണങ്ങളും ലക്ഷണങ്ങളും പരിഹാരമാർഗങ്ങളും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഗണേഷ് നാരായണൻ.

0: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
1: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayerboard.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.

0: SBI ജൂനിയർ അസോസിയേറ്റ് കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SC ST OBC വിഭാഗക്കാർക്കായുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റാണിത്. ക്ലറിക്കൽ കേഡറിലുള്ള 1538 ഒഴിവുകളാണ്. ST 1219, SC 207, OBC 112. കേരളത്തിൽ ഒഴിവില്ല. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയണം. ഒഴിവ് ചെന്നൈ 65, ബംഗളൂരു 120, അമരാവതി 88, ഭോപ്പാൽ 160, ഭുവനേശ്വർ 111, ചണ്ഡീഗഡ് 93, ഹൈദരാബാദ് 32, ജയ്പൂർ 106, കൊൽക്കത്ത 55, ലക്നൗ 31, മഹാരാഷ്ട്ര മുംബൈ മെട്രോ 165, ഡൽഹി 17, ഗാന്ധിനഗർ 289, ഗുവാഹട്ടി 61, പട്ന 145. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം. പ്രായം 2026 April 1 20 28 വയസ്സിനും ഇടയിൽ. OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും ഭിന്നശേഷിക്കാരായ OBC വിഭാഗക്കാർക്ക് 13 വർഷത്തെയും ഭിന്നശേഷിക്കാരായ SC ST വിഭാഗക്കാർക്ക് 15 വർഷത്തെയും ഇളവ് ലഭിക്കും. വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, നിയമപരമായി ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞവർ എന്നിവർക്കും വിമുക്തഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് OBC വിഭാഗക്കാർക്ക് 750 രൂപ, SC ST ഭിന്നശേഷിക്കാർ, വിമുക്തഭടന്മാർ എന്നിവർക്ക് ഫീസില്ല. ഓൺലൈനായി അപേക്ഷിക്കണം. നിലവിൽ SBIയിൽ ക്ലറിക്കൽ കേഡറിൽ ജോലി ചെയ്യുന്നവർക്കും മുൻപ് ക്ലറിക്കൽ കേഡറിൽ ജോലി ചെയ്ത് രാജിവെച്ചവർക്കും അപേക്ഷിക്കാനാവില്ല. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://sbi.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://sbi.bank.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 27. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൽ ജനറൽ മാനേജർ, മാനേജർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 8 ഒഴിവുണ്ട്. ജനറൽ മാനേജർ റെഗുലർ ഒഴിവ് 2, ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് 1, സിഗ്നലിംഗ് ആൻഡ് ടെലികോം 1. യോഗ്യത: ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് വിഭാഗത്തിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലുള്ള BE, BTECഉം സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലേക്ക് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലുള്ള BE, BTECഉം. പ്രവൃത്തി പരിചയം വേണം. പ്രായം 55 വയസ്സ് കവിയരുത്. മാനേജർ ഫിനാൻസ് ഒഴിവ് 1. യോഗ്യത: 60% മാർക്കോടെയുള്ള CA, CMA, MBA, 7 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 40 വയസ്സ് കവിയരുത്. എക്സിക്യൂട്ടീവ് HR, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് HR ഒഴിവ് 2. യോഗ്യത: 60% മാർക്കോടെ HRൽ സ്പെഷ്യലൈസേഷനോടുകൂടിയ MBA അല്ലെങ്കിൽ തത്തുല്യം. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവിന് 2 വർഷത്തെയും എക്സിക്യൂട്ടീവിന് 3 വർഷത്തെയും പ്രവൃത്തി പരിചയം വേണം. പ്രായം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവിന് 30 വയസ്സും എക്സിക്യൂട്ടീവിന് 32 വയസ്സും. ലാൻഡ് അക്വിസിഷൻ ഓഫീസർ റീ എംപ്ലോയ്മെന്റ് ഒഴിവ് 1. എല്ലാ തസ്തികകളിലേക്കും ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി August 27. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.kochimetro.org/careers. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.kochimetro.org/careers.
1: തൊഴിൽ ദർശനം.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.

പ്രിയ ശ്രോതാക്കളെ, പുലർവേട്ടം ഇനി 7:35 തുടരും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ രണ്ട് ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27-ാമത് സമ്മേളനത്തിൽ സഹ അധ്യക്ഷത വഹിക്കും. ടെലിവിഷൻ ചാനലുകൾക്കുള്ള 12-മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കി വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ നിക്ഷിത ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണാർത്ഥം രാജ്യം ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കുന്നു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ചൊവ്വാഴ്ച വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അടുത്ത മാസം ജപ്പാനിൽ ആരംഭിക്കുന്ന ഏഷ്യൻ ഗെയിംസിനായി 492 അംഗങ്ങളുള്ള ഇന്ത്യൻ സംഘത്തിന് കായിക മന്ത്രാലയത്തിന്റെ അംഗീകാരം. അമേരിക്കയുടെ പുതിയ ഇറക്കുമതി തീരുവകൾക്ക് സമാനമായ തിരിച്ചടി നൽകുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. 2023 ഓഗസ്റ്റ് 23-ന് ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ദേശീയ ബഹിരാകാശ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. പുതുതലമുറയിൽ ശാസ്ത്ര അവബോധവും ജിജ്ഞാസയും വളർത്തുക, ബഹിരാകാശ ഗവേഷണ രംഗത്ത് രാജ്യത്തിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുക എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് ISROയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ രണ്ട് ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, സംസ്കാരം എന്നിവയിലെ സഹകരണത്തിനായുള്ള ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27-ാമത് സമ്മേളനത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. സന്ദർശനവേളയിൽ ശ്രീ ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തും. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സംരംഭകത്വം, നൂതനാശയങ്ങൾ, സാമൂഹിക വികസനം എന്നീ മേഖലകളിൽ യുവാക്കൾക്കുള്ള അവസരങ്ങൾ വിപുലീകരിക്കുന്നതിനായുള്ള സംയുക്ത പ്രസ്താവന അംഗീകരിച്ച് ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം. ലോകത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ യുവാക്കൾ പങ്കാളികളാകണമെന്ന് വിശാഖപട്ടണത്ത് ഇന്നലെ സമാപിച്ച മന്ത്രിതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കേന്ദ്ര യുവജനകാര്യ കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. യോഗത്തോടനുബന്ധിച്ച് ദക്ഷിണാഫ്രിക്ക, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി ശ്രീ മാണ്ഡവ്യ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്ന് ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗം നടക്കും. 11 അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ യുവജനകാര്യ കായിക സഹമന്ത്രി രക്ഷാ ഖഡ്സയും സംബന്ധിക്കും. രാഷ്ട്രസുരക്ഷ, പരമാധികാരം എന്നിവ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അഹിംസയും സമാധാനവും ഇന്ത്യയുടെ സംസ്കാരമാണെന്നും അഹിംസയുടെ മൂല്യത്തെ ബലഹീനതയായി കരുതരുതെന്നും ന്യൂഡൽഹിയിൽ നടന്ന ഒരു ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. ജൈനമതത്തിന്റെയും ജൈന പാരമ്പര്യങ്ങളുടെയും സംരക്ഷണത്തിന് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകിയിട്ടുണ്ടെന്നും ശ്രീ സിംഗ് അഭിപ്രായപ്പെട്ടു.
1: അഹിംസാ കാ അർത്ഥ് കേവൽ ഇത്നാ ഹി നഹി ഹൈ കി കിസി കോ കി ഹത്യാ മത് കരോ, കിസി കോ മാരാ നഹി ആനാ ചാഹിയേ. അഹിംസാ കാ അർത്ഥ് ഹൈ മൻ വചൻ ഓർ കർമ്മ സേ കിസി ഭീ രൂപ് സേ കിസി കോ പീഡാ ന പഹുഞ്ചായി. അഹിംസാ കേ മൂല്യ കോ ഹമാരി കംജോരി കിസി ഭീ സൂരത് മേ നഹി സംജി ജാനി ചാഹിയേ. ഹമാരെ അഹിംസാ കോ ഗലത് മത് സംജോ, അഹിംസാ ഓർ ശാന്തി ഹമാരി സംസ്കൃതി ഹൈ.
0: പനാമ പതാക വഹിക്കുന്ന MV ഓഷ്യൻ വിന്നർ ചരക്കുകപ്പൽ ഒഡീഷ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിൽ മുങ്ങി. ഒഡീഷയിൽ നിന്ന് 72,100 മെട്രിക് ടൺ ഇരുമ്പയിരുമായി സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. കപ്പലിൽ 24 ജീവനക്കാരുണ്ടായിരുന്നു. കേരളത്തിൽ ഓണാഘോഷ പരിപാടികൾ ആവേശത്തോടെ തുടരുന്നു. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷം നാളെ വൈകിട്ട് 5:30 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി PC വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 വരെ നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ തലസ്ഥാനത്ത് മാത്രം 35 വേദികളിൽ 340-ലേറെ കലാപരിപാടികളാണ് അരങ്ങേറുക. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 72-ാം നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അരോമ ചുണ്ടൻ ജേതാവ്. ഇതാദ്യമായാണ് കൊല്ലം അരോമ ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശനാണ് നെഹ്റു ട്രോഫി വള്ളംകളി ഉദ്ഘാടനം ചെയ്തത്. ടെലിവിഷൻ ചാനലുകൾക്കുള്ള 12-മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തതോടെ തീരുമാനം പ്രാബല്യത്തിൽ വന്നു. ടിവി സംപ്രേഷണ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ കണക്കിലെടുത്ത് പരസ്യസമയ പരിധിയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ മേഖല വലിയ തോതിൽ പരസ്യങ്ങളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ഡിജിറ്റൽ മാധ്യമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പരമ്പരാഗത ടിവി ചാനലുകൾക്ക് തുല്യമായ മത്സര സാഹചര്യം ലഭിക്കുന്നില്ലെന്നും വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് വളത്തിന്റെ ലഭ്യത ആവശ്യത്തിനുണ്ടെന്നും കർഷകർക്ക് വളം കൃത്യമായി ലഭിക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുമെന്നും കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. നിലവിലുള്ള ഖാരിഫ് സീസണിലേക്കും വരാനിരിക്കുന്ന റാബി സീസണിലേക്കുമുള്ള വളവകുപ്പിന്റെ തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ വകുപ്പ് സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രിയും ബിജെപി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്നലെ ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പുതുതായി നിയമിതരായ ബിജെപി ദേശീയ ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി. പാർട്ടി അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ബിജെപി ഒരു മാസം നീണ്ടുനിൽക്കുന്ന സേവാ സങ്കല്പ് അഭിയാൻ എന്ന പേരിൽ രാജ്യവ്യാപക പരിപാടി സംഘടിപ്പിക്കുമെന്ന് ബിജെപി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ യോഗത്തിനുശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അമേരിക്കയുടെ പുതിയ ഇറക്കുമതി തീരുവകൾക്ക് സമാനമായ തിരിച്ചടി നൽകുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പ്രഖ്യാപനം. പുതിയ സമഗ്ര വ്യാപാര കരാറിനായി കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അമേരിക്കയുമായി ആത്മാർത്ഥമായ ചർച്ചകൾ നടന്നെന്നും തുടർ ചർച്ചകൾക്ക് സാധ്യതയില്ലാത്തതിനാൽ കനേഡിയൻ പ്രതിനിധികളോട് വാഷിംഗ്ടണിൽ നിന്നും മടങ്ങാൻ നിർദ്ദേശിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഏകദേശം 28 ബില്യൺ US ഡോളർ മൂല്യമുള്ള കനേഡിയൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് അമേരിക്ക 50% താരിഫ് ഏർപ്പെടുത്തുകയായിരുന്നു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ മാസം 25 വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരളം കന്യാകുമാരി തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. അടുത്ത മാസം ജപ്പാനിൽ ആരംഭിക്കുന്ന ഏഷ്യൻ ഗെയിംസിനായി 492 അംഗങ്ങളുള്ള ഇന്ത്യൻ സംഘത്തിന് കായിക മന്ത്രാലയം അംഗീകാരം നൽകി. സംഘത്തിൽ 265 പുരുഷ കായിക താരങ്ങളും 227 വനിതാ താരങ്ങളും ഉൾപ്പെടുന്നു. അത്ലറ്റിക്സിലാണ് ഏറ്റവും കൂടുതൽ കായിക താരങ്ങളുള്ളത്, 73 പേർ. വിശദാംശങ്ങളിലേക്ക്.
3: രണ്ടു തവണ ഒളിമ്പിക്സ് മെഡൽ നേടിയ ജാവലിൻ താരം നീരജ് ചോപ്ര, ലോങ് ജമ്പർ മുരളി ശ്രീശങ്കർ, ദീർഘദൂര ഓട്ടത്തിൽ ഗുൽവീർ സിംഗ് തുടങ്ങിയവർ അത്ലറ്റിക് സംഘത്തിലുണ്ട്. 20-അംഗ ബാഡ്മിന്റൺ ടീമിൽ പി സിന്ധു, ലക്ഷ്യ സെൻ, ആയുഷ് ഷെട്ടി തുടങ്ങിയ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. വനിതാ ഡബിൾസ് ജോഡികളായ ഗായത്രി ഗോപിചന്ദ്, ട്രീസ ജോളി, പുരുഷ ഡബിൾസ് സഖ്യമായ സാത്വിക് സായിരാജ്, രംഗിരെഡ്ഡി, ചിരാഗ് ഷെഡ്ഡി എന്നിവരും ടീമിലുണ്ട്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ലൌലിന ബോർഗോഹെയ്ൻ, നരേന്ദർ ബെർവാൾ, ജാദുമണി സിംഗ് തുടങ്ങിയ 11 അംഗങ്ങളാണ് ബോക്സിംഗ് ടീമിലുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഭുവനേശ്വറിൽ നടന്ന വേൾഡ് അത്ലറ്റിക്സ് സിൽവർ ലെവൽ കോണ്ടിനെന്റൽ ടൂർ 2026 ഇന്ത്യൻ താരങ്ങളായ രോഹിത് യാദവ് ജാവലിൻ ത്രോയിലും മുരളി ശ്രീശങ്കർ ലോങ് ജമ്പിലും സ്വർണം നേടി. അവസാന ശ്രമത്തിൽ 87.68 മീറ്റർ ദൂരം എറിഞ്ഞാണ് 25-കാരനായ രോഹിത് യാദവ് ജാവലിൻ കിരീടം സ്വന്തമാക്കിയത്. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ 8.07 മീറ്റർ ദൂരം കടന്നാണ് മുരളി ശ്രീശങ്കർ ഒന്നാമതെത്തിയത്. അഖിലേന്ത്യ ആയുഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് പരീക്ഷ നടത്തിപ്പിൽ വീഴ്ച വരുത്തിയതിന് എഡ്യൂക്കിറ്റി കരിയർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. സ്ഥാപനത്തെ NTA സമിതിയിൽ നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ജയ്പൂരിലെ പരീക്ഷാ കേന്ദ്രത്തിലുണ്ടായ വൈദ്യുതി തടസ്സം കാരണം ഇന്നലെ 49 പേർക്ക് പരീക്ഷ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അടുത്ത മാസം 1-ാം തീയതി പുനഃപരീക്ഷ നടത്തുമെന്ന് NTA അറിയിച്ചു. ചിങ്ങത്തിലെ ആദ്യ ഞായറാഴ്ചയായ ഇന്ന് ഗുരുവായൂരിൽ റെക്കോർഡ് വിവാഹങ്ങൾ. പുലർച്ചെ 4 മണിയോടെ വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു. 440 വിവാഹങ്ങളാണ് ഇന്ന് ഗുരുവായൂരിൽ നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27-ാമത് സമ്മേളനത്തിൽ സഹ അധ്യക്ഷത വഹിക്കും. ടെലിവിഷൻ ചാനലുകൾക്കുള്ള 12 മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കി വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണാർത്ഥം രാജ്യം ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കുന്നു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്.

0: വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ചൊവ്വാഴ്ച വരെ കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അടുത്ത മാസം ജപ്പാനിൽ ആരംഭിക്കുന്ന ഏഷ്യൻ ഗെയിംസിനായി 492 അംഗങ്ങളുള്ള ഇന്ത്യൻ സംഘത്തിന് കായിക മന്ത്രാലയത്തിന്റെ അംഗീകാരം. അമേരിക്കയുടെ പുതിയ ഇറക്കുമതി തീരുവകൾക്ക് സമാനമായി തിരിച്ചടി നൽകുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: പ്രിയ ശ്രോതാക്കളെ, പുലർവേട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
2: കവിയും ഭാഷാ പണ്ഡിതനും അധ്യാപകനും വിമർശകനുമായ കെ അയ്യപ്പ പണിക്കർ 1930 സെപ്റ്റംബർ 12 കുട്ടനാട്ടിലെ കാവാലത്ത് ജനിച്ചു. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്നും ഇന്റർമീഡിയറ്റും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയും സാഹിത്യവും ഐച്ഛികമായെടുത്ത് BA ഓണേഴ്സും പാസ്സായി. അമേരിക്കയിലെ ഇന്ത്യാന സർവകലാശാലയിൽ നിന്ന് MA PhD ബിരുദങ്ങളും നേടി. വിവിധ കോളേജുകളിൽ അധ്യാപകനായി. ആദ്യകാലത്ത് ചെങ്ങമ്പുഴയുടെയും മറ്റും സ്വാധീനമുള്ള കവിതകൾ രചിച്ചു. പലതിനും വിമർശനങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുമുണ്ട്. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് മലയാളം ലിറ്ററേച്ചർ, KM പണിക്കർ, ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തുടങ്ങിയ ഇംഗ്ലീഷ് കൃതികളും മയക്കോവ്സ്കിയുടെ കവിതകൾ, ക്യൂബൻ കവിതകൾ തുടങ്ങിയ വിവർത്തനങ്ങളും അയ്യപ്പ പണിക്കരുടെ കൃതികൾ കുരുക്ഷേത്രം, ഗോത്രയാനം, 10 കവിതകളും പഠനങ്ങളും തുടങ്ങി നിരവധി രചനകൾ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കാവ്യ പുരസ്കാരം, കവിതയ്ക്കും നിരൂപണത്തിനുമുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ആശാൻ പ്രൈസ്, സരസ്വതി സമ്മാൻ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. കൂടാതെ രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 2006 ഓഗസ്റ്റ് 23 അയ്യപ്പ പണിക്കർ അന്തരിച്ചു.
3: മഹാഭാരതം വനപർവ്വത്തിൽ വിവരിച്ചിട്ടുള്ള സൗഗന്ധിക അപഹരണ കഥ കേരളീയരായ കവികളുടെയും സഹൃദയരുടെയും രസവാസനകളെ 1000 കൊല്ലമായി ഉദ്ദീപിപ്പിച്ചു പോന്നിട്ടുണ്ട് എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. ക്രിസ്തുവിന് പിന്നീട് 9-ാം ശതകത്തിലോ 10-ാം ശതകത്തിലോ വിരചിതമായതെന്ന് ഉള്ളൂർ വിശേഷിപ്പിക്കുന്ന കല്യാണ സൗഗന്ധികം സംസ്കൃത വ്യായോഗമാണല്ലോ ഈ സൗഗന്ധികങ്ങളിൽ ഏറ്റവും പഴക്കമേറിയത്. ചാക്യാന്മാർ പണ്ടേ കൂടിയാട്ട രൂപമായി രംഗാവതരണം നടത്തിപ്പോരുന്ന കല്യാണ സൗഗന്ധികം വ്യായോഗം രചിച്ചത് പറവൂർ നീലകണ്ഠകവിയാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. കേരളീയ സംസ്കൃത സാഹിത്യകൃതികളിൽ ആ വ്യായോഗത്തിന് പ്രത്യേക പ്രാധാന്യവുമുണ്ട്. കല്യാണകനെന്ന വിദ്യാധരൻ കഥാപാത്രമായി വരുന്നതുകൊണ്ടായാലും സഹോദര യുഗ്മത്തിൻ്റെ കൂടിച്ചേരലെന്ന മംഗളകർമ്മം ആവിഷ്കരിക്കുന്നതുകൊണ്ടായാലും കല്യാണ സൗഗന്ധികമെന്ന പേരിലാണ് പിൽക്കാല മലയാള കവികൾ ഈ ഇതിവൃത്തം ഉപയോഗിച്ച് രചിച്ച കൃതികൾ അറിയപ്പെടുന്നതും. വിശദാംശങ്ങളിൽ വൈവിധ്യം നിലനിർത്തിക്കൊണ്ട് സൗഗന്ധിക കഥ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ള അനേകം കൃതികളിൽ കൊല്ലം 8-ാം ശതകത്തിൽ രചിച്ചിട്ടുള്ള കല്യാണ സൗഗന്ധികം ചമ്പു, കൊല്ലം 9-ാം ശതകത്തിൽ കോട്ടയത്ത് വിദ്വാൻ തമ്പുരാൻ എഴുതിയ കല്യാണ സൗഗന്ധികം ആട്ടക്കഥ, അതിൻ്റെ അനുകരണമെന്നോണം കാർത്തിക തിരുനാൾ രചിച്ച തെക്കൻ കല്യാണ സൗഗന്ധികം ആട്ടക്കഥ, കൊല്ലം 10-ാം ശതകത്തിൽ കുഞ്ചൻ നമ്പ്യാർ അല്ലെങ്കിൽ രാമപാണിവാദൻ രചിച്ചു എന്ന് ഉള്ളൂർ പറയുന്ന ഭാരതം ആട്ടക്കഥയുടെ ഭാഗമായ കല്യാണ സൗഗന്ധികം ആട്ടക്കഥ, കൊല്ലം 10-ാം ശതകത്തിൽ രചിക്കപ്പെട്ട കല്യാണ സൗഗന്ധികം ഏകവൃത്തം കൈകൊട്ടിക്കളിപ്പാട്ട്, ഏതാണ്ട് അതേ കാലത്ത് മച്ചാട്ട് നാരായണൻ ഇളയത് എഴുതിയ കല്യാണ സൗഗന്ധികം 2 വൃത്തം കൈകൊട്ടിക്കളിപ്പാട്ട്, ഇതിലെല്ലാം പ്രധാനമായി കുഞ്ചൻ നമ്പ്യാരുടെ പ്രസിദ്ധമായ കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളൽ എന്നിവ പ്രത്യേകം എടുത്തു പറയേണ്ടവയാണ്.
2: കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് കെ അയ്യപ്പ പണിക്കരുടെ ശബ്ദം.

0: ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ISRO. 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ
2: അതിനെന്താ പിട്ടപ്പിള്ളി 3 ഡേയ്സ് കോംബോ കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
1: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്ക്.

0: ഏജൻസീസ്.
1: കണ്ടതും കേട്ടതും
2: ദീപേ, എടി ദീപേ,
3: ഓ
2: ഒന്നിങ്ങോട്ട് വന്നേ.
3: എന്താ മനുഷ്യ, ആ രാവിലെ തന്നെ പാട്ടൊക്കെ വെച്ച്, പായസം അടുപ്പത്തിരിപ്പുണ്ട്, എന്താ കാര്യം?
2: ഒന്നുമില്ലടി, ഇന്നേ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കേണ്ട ദിവസങ്ങളാണ്. ഓണമല്ലേ വരുന്നത്?
3: അതെ.
2: ആഹാ, ഓണം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, അതിലുമുപരി കുടുംബത്തിലെ ഒത്തൊരുമയുടെയും പരസ്പര സഹകരണത്തിന്റെയും മഹത്തായ ആഘോഷമല്ലേ.
3: എന്താ പെട്ടെന്നൊരു പച്ചപ്പും ഹരിതാഭയും?
2: എടി, ദുബായിൽ നിന്ന് എന്റെ ഓൾഡ് ബഡ്ഡിയിൽ ഹരിയും ഫാമിലിയും ഇങ്ങോട്ട് വരുന്നു. അവൻ ഈ ഒത്തൊരുമ കാണിച്ചു കൊടുത്ത് നമുക്കങ്ങ് ജലസാകണം. ഹോ, അവന്റെ ദുബായ് വിശേഷങ്ങൾ കേട്ട് കേട്ട് ഞാൻ മടുത്തു.
3: ആഹാ, ഹരിയോ, എത്ര നാളായി കണ്ടിട്ട്. നന്നായി, അവൻ വരട്ടെ.
2: അതെ അതെ, അവൻ വരുന്നത് പ്രമാണിച്ചേ 26 കൂട്ടം കറിയും 2 തരം പായസവും ഉള്ള ഒരൊന്നാം തരം സദ്യ വേണം. ഒന്നിനും കുറവ് വരരുത്. ഞാൻ ദാ എല്ലാത്തിന്റെ ലിസ്റ്റ് തരാം, നീ കുറച്ച് ആക്റ്റീവായിട്ട് നിക്കണേ.
3: ലിസ്റ്റോ? അപ്പൊ ഈ സദ്യ മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കണമെന്നാ പറയുന്നേ? നിങ്ങളുടെ ആ വലിയ ഒരു ഒത്തൊരുമയുണ്ടല്ലോ, അത് ഈ സദ്യ ഉണ്ടാക്കുന്നതിൽ നിന്ന് മാത്രം എന്തേ സ്കിപ്പാവുന്നേ?
4: ചേട്ടാ, ഹാപ്പി ഓണം.
3: എടാ, 2 ദിവസം കൂടി കഴിയട്ടടാ ഹാപ്പി ഓണത്തിന്.
5: ഓ, ഓണം മൂട് കളയാതെ എന്റെ ചേച്ചി, ആ വറുത്ത ഉപ്പേരിയും എടുത്തേ, ഒരു ഓണ സ്പെഷ്യൽ ട്രാൻസിഷൻ റീൽ എടുക്കാനാ.
3: ഞാനേ ഇവിടെ പായസത്തിന് തേങ്ങ ചിരുകടാ, ഒരു 5 മിനിറ്റ് ഇതൊന്ന് ചിരി തരുവടാ.
5: അയ്യോ ചേച്ചി, എനിക്കേ ഇപ്പൊ പറ്റില്ല. ഞാനും ചേട്ടനും കൂടെ ഓണസത്യ മേക്കിംഗ് എന്ന പേരിൽ ഒരു ട്രെൻഡിങ് റീൽ പ്ലാൻ ചെയ്യുന്നുണ്ടേ. ചേച്ചി ബാക്ക്ഗ്രൗണ്ടിൽ വിയർത്ത് കുടിച്ച് പണിയെടുക്കുമ്പോ ഞങ്ങൾ മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കും, മില്യൺ വ്യൂസ് കിട്ടും.
2: കണ്ടോ ദീപേ, ഇതാണ് ഇന്നോവേഷൻ. നീ വെറുതെ ഇങ്ങനെ പാചകം ചെയ്താ മാത്രം പോരാ, അത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആക്കണം.
3: എന്റെ ദൈവമേ, ദുബായിൽ നിന്ന് അതിഥികൾ വരുന്നു, വീട്ടിലെ 2 എണ്ണം റീൽസ് എടുക്കാൻ നടക്കുന്നു. സദ്യ കഴിക്കാൻ എല്ലാവർക്കും വേണം, ഉണ്ടാക്കാൻ ഈ ദീപ മാത്രം.
5: ചേച്ചി, ഒരു കാര്യം കൂടി, ദുബായിക്കാരുടെ കൂടെ ഒരു റീലിൽ ചേച്ചിയെയും കൂട്ടാം. പക്ഷേ കണ്ടീഷനുണ്ട്, അടുക്കളയിലെ പുക കാരണം ചേച്ചിയുടെ ഫേസ് മങ്ങരുത്.
3: ഓഹോ, അപ്പോ ഓണം എന്നാ എനിക്ക് പുകയും വിയർപ്പും, നിങ്ങൾക്ക് സദ്യയും റീൽസും.
2: എടി ദീപേ, നീ കൂടുതൽ ജാടയൊന്നും ഇറക്കണ്ട, താല്പര്യം ഇല്ലെങ്കിൽ പറ, ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് സദ്യ ഓർഡർ ചെയ്തോളാം, 10-20 കാറ്ററിംഗുകാരും ഒന്ന് വിളമ്പിക്കോളും.
5: എക്സാക്ട്ലി, ഓർഡർ ചെയ്താലേ സദ്യ അൺബോക്സിംഗ് റീൽ കൂടി എടുക്കാം, അല്ലേ?
2: അതെ അതെ അതെ. പക്ഷെ ദീപേ, പുറത്തു നിന്ന് ഓർഡർ ചെയ്താലേ നാട്ടുകാരുടെ മുമ്പിൽ നാണക്കേട് നിനക്കാണ്. അയ്യോ, ദീപയ്ക്കൊരു സദ്യ ഉണ്ടാക്കാൻ പോലും അറിയില്ലേ എന്ന് നാടൊട്ടുക്ക് അങ്ങ് പാട്ടാവും, പിന്നെ നാണക്കേടായി എന്നും പറഞ്ഞ് എന്റെ അടുത്തോട്ട് വന്നേക്കരുത്.
3: ഗംഭീരം, പണിയെടുക്കാൻ ഞാൻ, ലൈക്ക് വാങ്ങാൻ നിങ്ങൾ, ഇനി സദ്യ ഉണ്ടാക്കിയില്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ നാണക്കേടും എനിക്ക്. ആഹാ, എന്തൊരു കുടുംബബന്ധം, എന്തൊരു ഒരുമ. ഓണം വന്നാലും ഉണ്ണി പറന്നാലും എന്നെ പോലുള്ളവർക്ക് അടുക്കള തന്നെ ശരണം. റീൽ ആൻഡ് റിയൽ ഓണം കെങ്കേമമാണേ.
6: പിന്നണിയിൽ സുഷമ അനിൽ, വിനോദ് കല്ലറ, ബിജു കല്ലുവാതുക്കൽ, രചന അജിത് കുമാർ.
1: നമുക്ക് ചുറ്റും ഓണത്തോടനുബന്ധിച്ച് ഇന്നും നവദിനമായ 25-നും റേഷൻ കടകൾ പ്രവർത്തിക്കും. 25-ന് നിയന്ത്രിത അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾക്ക് അവധിയായിരിക്കുമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കേരള സർവകലാശാലയിലെ കോളേജുകളിൽ 4 വർഷ ബിരുദത്തിന് ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്തവർക്ക് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 14 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് https://admissions.kerala.ac.in സന്ദർശിക്കുക. ഹെൽപ്പ് ലൈൻ നമ്പർ 8281883052.

0: കേരള സർവകലാശാലയിൽ ഓൺലൈൻ പഠനത്തിനുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കിൽ ഏതാനും ഒഴിവുകളുണ്ട്. 31 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് നമ്പർ 9446827141. ഈ അധ്യയന വർഷത്തെ ഡി എൻ ബി പോസ്റ്റ് ഡിപ്ലോമ പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി 29 രാവിലെ 11 വരെ നീട്ടി. വിവരങ്ങൾക്ക് www.cee.kerala.gov.in സന്ദർശിക്കുക. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും. പുലർവെട്ടത്തിൽ ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉത്രാടരാത്രി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം ആദ്യം. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം ജയ വിജയ.
1: ഭ്രമണപഥം വഴി ദ്രുതചലനങ്ങളായി സൂര്യനെ ചുറ്റുമ്പോൾ ഭൂഹൃദയത്തിൻ

വല്യേട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിത്താര. പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ പുലർവട്ടം സമാപിക്കുന്നു. പുലർവട്ടവുമായി ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ബിനേഷ് സോമൻ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ.

0: അമ്മ കൂട്ടാക്കാഞ്ഞിട്ടാണ്. ആഹാ, അയാൾ കുപ്പായ കീശയിലേക്ക് കൈതിരുകി ഒന്ന് നിന്നാടി. എന്നിട്ട് അവളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് ചോദിച്ചു, എന്നെ ഇഷ്ടമാണോ? രാധ മുഖം താഴ്ത്തി നിന്നു. ആ മാറിടം കിതച്ചുകൊണ്ട് ഉയരുകയും താഴുകയും ചെയ്തു. അയാൾ വീണ്ടും അന്വേഷിച്ചു, പറയൂ, ഇഷ്ടമില്ലേ? എന്നെ വിടു. അവളുടെ തൊണ്ട ഇടറിയിരുന്നു. ഞാൻ പണം തരാം, കൈ നിറയെ തരാം. ഞാൻ ഒരു പിശുക്കനൊന്നുമല്ല. സമ്പാദിക്കാനും ചെലവിടാനും എനിക്കറിയാം. നീ ആവശ്യപ്പെടുന്ന പണം. എന്നെ വിടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഉള്ളുരുകി വരുന്നതായിരുന്നു ആ ശബ്ദം. എന്തിനു കരയുന്നു? ദിവാൻജി പുഞ്ചിരി തൂകി. ഞാൻ കയ്യേറാനൊന്നും വരുന്നില്ല. ഇഷ്ടമില്ലാത്ത ഒരാളെ കടന്നാക്രമിക്കുന്ന തെമ്മാടിയല്ല ഞാൻ. ഇന്നലെ വടക്കേക്കെട്ടിൽ വെച്ച് കണ്ടപ്പോൾ എനിക്ക് ഒരിഷ്ടം തോന്നി. ഞാൻ നിന്നോടത് അറിയിച്ചു, അത്രയേ ഉള്ളൂ. നോക്കൂ, എൻ്റെ കയ്യിൽ പണമുണ്ട്, നിനക്ക് അത് ആവശ്യമുണ്ട്. പണം കൂടാതെ ഇക്കാലത്ത് ആർക്കും ജീവിക്കാൻ കഴിയില്ല. നീ ആവശ്യപ്പെടുന്നത് തരാൻ ഞാൻ തയ്യാറാണ്. ഒരു നെക്ലേസോ 100 രൂപയുടെ നോട്ടോ, അതിലധികമോ നിന്റെ മടിയിലാണെന്ന് വിചാരിച്ചോളൂ. ഒരു ലേലപ്പട്ടിക വായിക്കുമ്പോലെ അയാൾ പറഞ്ഞു തീർത്തു. എന്നെ വിടു. അവൾ അതേ വാക്ക് തന്നെ ആവർത്തിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ഒരു മാന്യനാണ്. ഞാൻ ആരെയും ആക്രമിക്കുകയില്ല. നിനക്ക് പോകാം. ഒന്നോർത്തോളൂ, ഒരവസരം നഷ്ടപ്പെട്ടുവെന്ന് നീ നാളെ ദുഃഖിക്കും. സാധു പെണ്ണേ, ഭാഗ്യം ആരുടെ പടിക്കലും 2 പ്രാവശ്യം വരില്ല. വാതിൽക്കൽ നിന്ന് നീങ്ങി നിന്നു പറഞ്ഞു, ഇവിടെ നിന്നാൽ ഞാൻ നിനക്കൊരു ഭാവി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതാ വഴി, നിന്റെ കഷ്ടപ്പാടിലേക്ക് തന്നെ പോയിക്കോ. അവൾ കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ട് പുറത്തേക്ക് കടന്നുപോയി. കോണിപ്പടിയിന്മേൽ നേത്യാരമ്മ തൂണുപോലെ നിൽക്കുന്നത് കണ്ട് അവൾ ഞെട്ടി. അവർ ഒന്നും പറഞ്ഞില്ല. കോണി ഇറങ്ങുമ്പോൾ ദിവാൻജി നൽകിയ ഉപദേശം അവളുടെ ചെവിയിൽ വന്നലച്ചു. വിഡ്ഢി, അമ്മയും മകനും കൂടി മുകളിൽ വെച്ച് ഒരു ചെറു സമരം നടന്നുവെന്ന് അവൾക്ക് പിന്നീട് മനസ്സിലായി. തുടുത്ത മുഖവുമായി വടക്കേക്കെട്ടിലേക്ക് കടന്നു വന്ന ആ തറവാട്ടമ്മ രാധയെ അടുത്തു വിളിച്ച് രഹസ്യമായി പറഞ്ഞു, ആരോടും പറയരുത് ട്ടോ, കഥയില്ലാത്ത ചെക്കൻ. നീ ഇത്രയും ഗുരുത്വമുള്ള പെണ്ണാണെന്ന് കണ്ട് എനിക്ക് നന്നേ സന്തോഷമുണ്ട് ട്ടോ. ആൺകുട്ടികൾ പതറും. പെണ്ണിനാണ് അടക്കം വേണ്ടത്. വല്ലതും പുറത്തറിഞ്ഞാൽ ദുഷ്പേര് നിനക്കാണ് ട്ടോ. അതോർത്തോളൂ ട്ടോ. അവർ ഒരു 10 രൂപയുടെ നോട്ട് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. കവിളിൽ തട്ടി. പാവം! രാധ തേങ്ങി തേങ്ങി കരഞ്ഞു. ആ 10 രൂപയുടെ നോട്ട് പിച്ചി കീറി അവരുടെ മുഖത്തേക്ക് എറിയാൻ തോന്നി. പക്ഷേ കൈകൾ അനങ്ങിയില്ല. അന്നു രാത്രി മുഴുവനും ഉറങ്ങാനും കഴിഞ്ഞില്ല. വ്യസനവും ഈറയും. ആരെയാണ് ശകാരിക്കേണ്ടതെന്ന് അറിയുന്നില്ല. ഏറ്റവുമധികം ദേഷ്യം തോന്നിയത് കുഞ്ഞിരാമനോടാണ്. തന്നെ അവിടെ കൊത്തിപ്പറിക്കാൻ ഇട്ടുകൊടുത്ത് കടന്നു കളഞ്ഞു. അതാലോചിച്ചപ്പോൾ ഒരരിശം. ഇതിന് വേണ്ടതുണ്ട്, അവൾ തന്നെ തൻ പറഞ്ഞു. നീട്ടിക്കാട്ടിയ കൈ കടന്നു പിടിക്കണം. പെട്ടെന്ന് ഹൃദയത്തിൽ നിന്നൊരു മുഴക്കം. ആ ശബ്ദം കുഞ്ഞിരാമൻ്റെതായിരുന്നു.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: ആകാശവാണി സ്മൃതിമധുരം. പ്രിയ ശ്രോതാക്കളെ, കഥകളിയെയും കഥകളി വേഷങ്ങളെയും പരാമർശിച്ചുകൊണ്ട് രചിച്ച ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ. ആദ്യഗാനം ശ്രീകുമാരൻ തമ്പി എഴുതിയ വരികൾ, ദക്ഷിണാമൂർത്തി ഈണമിട്ട് യേശുദാസ് പാടിയത്. ചിത്രം ഡേഞ്ചർ ബിസ്ക്കറ്റ്.
1: ഉത്തരാസ്വയംവരം കഥകളി.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: പ്രായഭേദമന്യേ മാർക്ക് മാനദണ്ഡങ്ങൾ ഇല്ലാതെ മിനിമം യോഗ്യതയുള്ള ആർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 55 പഠന കേന്ദ്രങ്ങൾ, 65 മുകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in സന്ദർശിക്കുക.
5: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
6: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
7: പ്രേക്ഷകരെ സൂക്ഷിക്കുക, ബ്രേക്കിംഗ് ന്യൂസ് ആകേണ്ടെങ്കിൽ പണമയക്കുമ്പോൾ പേരും തുകയും എപ്പോഴും വീണ്ടും പരിശോധിക്കുക.
8: RBI പറയുന്നു, ആർക്കെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് അല്പം ശ്രദ്ധിക്കൂ.
0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.

0: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
3: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
4: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
5: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
6: അജയനും വിജയനും എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

0: യും കഥകളി വേഷങ്ങളെയും പരാമർശിച്ചുകൊണ്ട് രചിച്ച ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
1: പ്രിയ ശ്രോതാക്കളെ, ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശശി മാവിൻമൂട് എഴുതിയ അത്തം ചിത്തിരെ എത്തുകയായി വീണ്ടും ഒരു ഓണത്തുടിമേളം എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ 4 പാഠഭാഗം പുനഃപ്രക്ഷേപണം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിച്ചത് വെൺപകൽ സുരേന്ദ്രൻ, പഠിച്ചത് ആര്യ എം ജി.
2: കഴിഞ്ഞ ക്ലാസ്സിലെ ചരണം ഒന്ന് പാടൂ.

0: ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശശി മാവിൻമൂട് എഴുതിയ ഗാനത്തിന്റെ നാലാം പാഠഭാഗം പുനഃപ്രക്ഷേപണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് വെൺപകൽ സുരേന്ദ്രൻ, പഠിച്ചത് ആര്യ എം ജി.
1: ൂന്നിൽ ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
2: ആകാശവാണി. ഓർമ്മച്ചെപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഓണക്കാലം കൂടി വന്നെത്തിയിരിക്കുന്നു. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നല്ലൊരു കാലം കൂടിയാണ് ഓണം നമുക്ക് നൽകുന്നത്, അല്ലേ? ഓണം ഓർമ്മ കൂടിയാണെന്ന് പറയാറുണ്ടല്ലോ. ഓർമ്മ മാത്രമല്ല, ചില ഓർമ്മപ്പെടുത്തലുകളും കൂടിയാണ്. അധ്വാനിക്കുന്നവൻ്റെ നെറ്റിയിൽ നിന്നും ഉതിർന്നു വീണ വിയർപ്പാണ് പിന്നീട് ധാന്യമണികളായി നമ്മുടെ മുന്നിലെത്തുന്നത് എന്ന ഓർമ്മ. നമ്മൾ ജീവിച്ചത് നമ്മളുടെ മിടുക്കുകൊണ്ട് മാത്രമല്ല, ജീവിക്കാൻ മറന്നുപോയ ചിലർ കൂടി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് കൂടിയാണ് എന്ന ഓർമ്മ. നമുക്ക് കിട്ടിയ ഒരു ജോലി മറ്റൊരാൾക്ക് കിട്ടാതെ പോയ അവസരമാണ് എന്ന ഓർമ്മ. മറ്റുള്ളവരെ കുറിച്ചുകൂടി ചിന്തിക്കാനുള്ള അവസരമാണ് ഓണം നമുക്ക് നൽകുന്നത്. ഒരു വീട്ടിൽ അടുപ്പിരിഞ്ഞാൽ മറുവീട്ടിലും പട്ടിണിയില്ലാതിരുന്ന ഒരു കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. വേലിക്കെട്ടുകളും മതിലുകളും ഇല്ലാതിരുന്ന കാലം, ആ കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓണം. അങ്ങനെ വൈവിധ്യമാർന്ന ഓർമ്മപ്പെടുത്തലുകളുടെ പൂക്കളമാണ് നമുക്ക് ഓണം.

ഏവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഓർമ്മിച്ചപ്പിലെ കത്തുകളിലേക്ക്. ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് വിമല തോമസ്, പൂഴനാട്. ആകാശവാണിയിലെ എല്ലാ പ്രവർത്തകർക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും തിരുവോണാശംസകൾ. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ ഓണസ്മരണകൾ ഓർമ്മിച്ചപ്പിൽ തിരയുകയാണ്. അങ്ങനെ ഒരു ഓണക്കാലത്തിൻ്റെ മധുര സ്മരണകളുടെ ഒരു രംഗം ആരംഭിക്കുകയായി. 10 കിലോമീറ്ററിലധികം ദൂരെ പോയി ദേവി, ശ്രീരാമ എന്നീ തിയേറ്ററുകളിൽ നിന്നാണ് കാണുക. അതുകൊണ്ട് വിരളമായേ സിനിമ കാണാറുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ആശ്രയം റേഡിയോ തന്നെയാണ്. ശബ്ദരേഖകൾക്കും വാർത്തകൾക്കും രഞ്ജിനി, കൗതുക വാർത്തകൾ, ഗാനോപഹാരം തുടങ്ങിയ എല്ലാ പരിപാടികളും വീട്ടിലെ എല്ലാവരും നന്നായി ആസ്വദിച്ചിരുന്നു. ആ ആസ്വാദനം ഇന്നും തുടരുന്നു. രാവിലെ ഓണക്കോടി ഉടുത്ത് പൂക്കളെറുക്കാൻ ഓടി നടന്ന് കുട്ടികൾ കൊണ്ടുവരുന്ന പലതരം പൂക്കളാൽ അലങ്കാരത്തോടെ പൂക്കളം തീർത്ത് ഭംഗി ആസ്വദിച്ച് ഊഞ്ഞാലാടി ഓണപ്പാട്ടുകൾ പാടി ചില കുട്ടികൾ നൃത്തം ചെയ്യും. ആൺകുട്ടികൾക്ക് പന്ത് കളിക്കാനാണ് ഇഷ്ടം. ഓണസദ്യ എല്ലാവരും ഒന്നിച്ചിരുന്ന് ആസ്വദിച്ചതിന് ശേഷം ശബ്ദരേഖ കേൾക്കാനായി ആബാലവൃദ്ധം റേഡിയോയ്ക്കരികിലേക്ക് വരും. അന്ന് കേട്ട ശബ്ദരേഖ മനോഹരമായ പാട്ടിലൂടെ ഇന്നും ഓർമ്മിക്കുന്നു. ഓണം പൊന്നോണ പൂപ്പട കൂട്ടാൻ, പൂക്കണി കോരാൻ, പൂക്കളം തീർക്കാൻ എന്ന ഗാനം പാവങ്ങൾ പെണ്ണുങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസ്, പി സുശീല എന്നിവർ പാടിയ ആ ഗാനം ഓർമ്മിച്ചപ്പിലൂടെ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് സ്നേഹത്തോടെ വിമല തോമസ്, പൂഴനാട്. ഗാനം കേൾക്കാം. വയലാർ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി. യേശുദാസും പി സുശീലയും പാടിയ ഗാനം, ചിത്രം പാവങ്ങൾ പെണ്ണുങ്ങൾ.

കുട്ടനാട് കിടങ്ങൂർ നിന്ന് പി കെ വേണുഗോപാലൻ നായർ അയച്ച കത്ത് ഇനി വായിക്കാം. ദീർഘമായ ഓർമ്മകളാണ് അദ്ദേഹം കത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. 70 വയസ്സുള്ള ഞാൻ പഴയ കാലത്തേക്ക് അറിയാതെ ഒന്ന് പോയി. കുട്ടനാട്ടുകാരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് വള്ളവും വെള്ളവും വള്ളംകളിയും. ജലമാമാങ്കമാണ് പുന്നമടക്കായലിൽ നടക്കുന്നത്, കുട്ടനാട്ടുകാരൻ്റെ ഒളിമ്പിക്സ്. ഇനി പുറകോട്ട് പോകാം. ഞങ്ങൾ കൂട്ടുകാർ കൂടി വള്ളംകളിക്ക് പോകും. യാത്ര ചിലവിനുള്ള പൈസ മാത്രമേ മിക്കവാറും കയ്യിൽ കാണുകയുള്ളൂ. എങ്കിലും വള്ളംകളി കാണുക എന്നതാണ് ലക്ഷ്യം. വള്ളംകളി നേരിട്ട് കാണാൻ കഴിയാതെ വരുമ്പോൾ റേഡിയോയിലൂടെയുള്ള കമൻ്ററി കേൾക്കുമായിരുന്നു. അന്ന് മിക്ക വീടുകളിലും സ്വന്തമായി റേഡിയോ ഇല്ലായിരുന്നു. ഞങ്ങൾ അയലത്തെ വീട്ടിലെ റേഡിയോയാണ് കേട്ടിരുന്നത്. വള്ളംകളി കമൻ്ററി ദിവസം ആ വീടിൻ്റെ മുറ്റത്ത് ഞങ്ങൾ ഒത്തുകൂടും. കമൻ്ററി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സീറ്റ് പിടിക്കും. അവിടെ വെച്ച് വള്ളംകളിയെക്കുറിച്ചും മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഏതു വള്ളം നെഹ്റു ട്രോഫി നേടുമെന്നുള്ള ചർച്ചയിൽ ഓരോരുത്തരും അവരവരുടേതായ വള്ളം ജയിക്കുമെന്ന് പറയും. ചിലപ്പോൾ പന്തയവും വയ്ക്കാറുണ്ട്. ഇതാ കമൻ്ററി തുടങ്ങുകയായി. നാഗവള്ളി ആർ എസ് കുറുപ്പാണ് കമൻ്റേറ്റർ. പ്രിയ ശ്രോതാക്കളെ, നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ദൃക്സാക്ഷി വിവരണമാണ് നിങ്ങൾ കേൾക്കുന്നത്. കേരളത്തിലെ ജലരാജാക്കന്മാർ നെഹ്റു ട്രോഫി മുത്തമിടാൻ വെമ്പുന്ന മത്സരം. ഓളപ്പരപ്പിൽ തീപാറുന്നു, വിസ്മയം തീർക്കുന്ന ചുണ്ടൻ വള്ളങ്ങൾ കാണികളെ ആവേശത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്നു. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ആര് ജയിക്കും ആര് ജയിക്കും, ഫലം പ്രവചനാതീതമാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം, ആയിരങ്ങൾ ആർപ്പ് വിളിക്കുന്നു, പുന്നമടക്കായൽ ഇളകി മറിയുന്നു. അടുത്ത വിവരണത്തിനായി മൈക്ക് കൈമാറുന്നു. ഇങ്ങനെയായിരുന്നു കമൻ്ററി. ഈ കമൻ്ററി ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഈ വേളയിൽ ഓർമ്മച്ചപ്പിലൂടെ വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ എന്ന ഗാനത്തിനായി കാത്തിരിക്കുന്നു പ്രതീക്ഷയോടെ പി കെ വേണുഗോപാലൻ നായർ, കിടങ്ങൂർ, കുട്ടനാട്. കമൻ്ററി വിശേഷം അതുപോലെ കത്തിൽ എഴുതിയതിന് പി കെ വേണുഗോപാലൻ നായർക്ക് പ്രത്യേക നന്ദി അറിയിക്കട്ടെ. കമൻ്ററി ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണല്ലോ ഈ കത്ത്. നന്ദി. ഗാനം കേൾക്കാം. കൈതപ്പുറം എഴുതി വിദ്യാസാഗർ ഇണം പകർന്ന് യേശുദാസും ഷബ്നയും പാടിയ ഗാനം.

ഓർമ്മച്ചപ്പിൽ ഇനി മാന്നാറിൽ നിന്ന് ആരിഫ ബീവി എഴുതിയ കത്താണ് വായിക്കുന്നത്. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, നിന്റെ പാട്ടുകളെല്ലാം എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ്. തീരത്തടുക്കുമ്പോൾ പെണ്ണിൻ്റെ കവളത്ത് മഴവില്ലിൻ നിലാവ് ഈ പാട്ട് എനിക്ക് കേൾപ്പിച്ചു തരുമോ? March 12 ഞാൻ എഴുത്തുപെട്ടിക്ക് ഒരു കത്തയച്ചിരുന്നു. എനിക്ക് പക്ഷേ അതിൻ്റെ മറുപടി കിട്ടിയില്ല. മറുപടി വാക്കുകളായാണ് ശ്രോതാക്കളിലേക്ക് കൊടുക്കുന്നത് എന്ന കാര്യം അറിയാമല്ലോ. കത്ത് തുടർന്ന് വായിക്കാം. ആകാശവാണി അണിയറ പ്രവർത്തകരോട് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് ധാരാളം കഥകളും നോവലുകളും അറിയാം. എൻ്റെ കഥ കേൾക്കാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? എനിക്ക് കണ്ണിന് തീരെ കാഴ്ചയില്ല, എങ്കിലും അറിയാവുന്നതുപോലെ ഞാൻ എഴുതുകയാണ്. എനിക്ക് ഓർമ്മച്ചപ്പിലൂടെ ഒരു പാട്ട് കേൾപ്പിച്ചു തരുമോ എന്നാണ് ആരിഫ ബേബി കത്തിൽ എഴുതിയിരിക്കുന്നത്.

ഗാനം കേൾക്കാം. എസ് ജാനകിയും ശാന്ത പി നായറും പാടിയ കടവത്ത് തോണി എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആരിഫ ബേബി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ വരികൾ പി ഭാസ്കരൻ, സംഗീതം ബി എ ചിദംബരനാഥ്, ചിത്രം മുറപ്പെണ്ണ്.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.
2: 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ August 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
3: ഓർമ്മച്ചപ്പ് തുടരുന്നു.
4: ഓർമ്മച്ചപ്പിലിനെ മാവേലിക്കരയിൽ നിന്നും VR സദാനന്ദൻ അയച്ച കത്താണ്. കത്ത് വായിക്കാം. കുറേ നാളായി ഓർമ്മച്ചപ്പിലേക്ക് കത്തയച്ചിട്ട്. ഇതുപോലെ ഒരു കർക്കിടക മാസം എല്ലായിടത്തും വെള്ളം കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന എൻ്റെ വീട്ടിൽ എന്നും ഉച്ചയ്ക്ക് 1:30 ചലച്ചിത്ര ഗാനം കേൾക്കുവാൻ പോകും. ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ റേഡിയോ കേൾക്കുവാനായി പോയി. പോകുന്ന വഴിയിൽ ഒരു ചെറിയ തോട് ചാടി അപ്പുറത്തിറങ്ങി വേണം പോകാൻ. തോട് ചാടിക്കിടന്നപ്പോൾ ചാട്ടം പിഴച്ചുപോയി, തോട്ടിൽ വീണു, വെള്ളത്തിൽ മുങ്ങി. അവിടെ നിന്നും കയറി തുണികൾ പിഴിഞ്ഞുടുത്തുകൊണ്ടാണ് നനഞ്ഞ് കുതിർന്ന ഞാൻ റേഡിയോ കേൾക്കാനായി പോയത്. അപ്പോഴേക്കും 1:30 കഴിഞ്ഞിരുന്നു. ഞാൻ റേഡിയോ കേൾക്കുന്ന വീടിൻ്റെ ജനലരികിൽ എത്തിയപ്പോൾ കേൾക്കുന്നത് S. ജാനകി പാടിയ ഗാനം. മഞ്ഞണിപ്പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ച് വെച്ച് നീരാടുമ്പോൾ, ഈ ഗാനം കേട്ടുകൊണ്ട് ഞാൻ എന്നെ തന്നെ മറന്നവിടെ നിന്നു. അന്നത്തെ ആ ഓർമ്മയ്ക്കായി ഈ ഗാനം ഒരിക്കൽ കൂടി കേൾപ്പിച്ചു തരുമോ? ഈ ഗാനം ആകാശവാണി ശ്രോതാക്കൾക്കും മണിയറ ശില്പികൾക്കും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സമർപ്പിക്കുന്നു. നഗരമേ നന്ദി എന്ന ചിത്രത്തിന് വേണ്ടി P. ഭാസ്കരൻ എഴുതി, K. രാഘവൻ ഈണം പകർന്ന്, S. ജാനകി പാടിയ ഗാനം. അന്ന് തോട്ടിൽ വീണ് നനഞ്ഞതിൻ്റെ ഓർമ്മയ്ക്കായി VR സദാനന്ദന് വേണ്ടി ഗാനമിതാ.

പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോട് നിന്ന് തങ്കച്ചൻ എഴുതിയ കത്ത് ഇനി വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പിന്, 1966 എൻ്റെ പിതാവ് പട്ടാളത്തിൽ നിന്നും അവധിക്ക് വന്നപ്പോൾ ഡൽഫി എന്ന പേരുള്ള ഒരു റേഡിയോ കൊണ്ടുവന്നു. ഞാൻ അന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അദ്ദേഹം അതിൻ്റെ ഏരിയൽ വലിച്ചു കെട്ടി റേഡിയോ ഓൺ ചെയ്തു. ആ സമയത്ത് ചലച്ചിത്രഗാന പരിപാടി നടക്കുകയാണ്. ഞാൻ ഉടൻ കേട്ട പാട്ട് കൽപ്പനതൻ അളകാപുരിയിൽ പുഷ്പിതമാം പൂവാടിയിൽ എന്ന പാട്ടാണ്. പിന്നീട് തിരക്കിയപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇതെന്ന് മനസ്സിലായി. ആദ്യമായി റേഡിയോയിലൂടെ കേട്ട ആ ഗാനം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. ഈ ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് പത്തനംതിട്ട ജില്ലയിലെ വള്ളിക്കോടുള്ള

തങ്കച്ചൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെന്താ ഗാനം കേൾപ്പിക്കാമല്ലോ. പി ഭാസ്കരൻ എഴുതി, ബി എ ചിദംബരനാഥ് ഈണം പകർന്ന്, യേശുദാസ് പാടിയ ഗാനം, ചിത്രം സ്റ്റേഷൻ മാസ്റ്റർ.

ഓർമ്മച്ചപ്പിലെ അടുത്ത കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഓണം വരവായി. പഴയകാല ഓണത്തിൻ്റെ ഓർമ്മയാണ് ഓർമ്മച്ചപ്പിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ ഓർമ്മ പങ്കുവച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നത്ത് താമസിക്കുന്ന ഗിരിജയാണ്. കത്ത് വായിക്കാം. സ്കൂളിൽ പഠിക്കുന്ന കാലം എത്ര രസമായിരുന്നു. ഓണത്തിന് മുമ്പുള്ള കൊയ്ത്തുകാലം വരവായി. പാടവരമ്പിലൂടെ അയൽപക്കത്തെ കൂട്ടുകാരുമൊത്ത് കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ പോയിരുന്ന കാലം. കൊയ്തു വച്ചിരിക്കുന്ന കറ്റകളിൽ മറികടന്നു പോകുന്നതും കൂട്ടത്തിൽ നെല്ല് കൊയ്തു വയ്ക്കുന്ന അമ്മമാരുടെയും മറ്റും കൊയ്ത്തുപാട്ടുമൊക്കെ എത്ര രസമായിരുന്നു. ആ പഴയകാലം മറക്കാൻ കഴിയുന്നില്ല. ഇന്ന് ഒരു പാടവരമ്പോ പാടമോ ഒന്നുമില്ല. കൂട്ടമായി പോകുന്ന കുട്ടികളെല്ലാം ഇന്ന് സൈക്കിളിലോ സ്കൂൾ ബസ്സിലോ ഒക്കെ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ആ പഴയകാല ഓർമ്മയ്ക്കായി ഒരു പാട്ട് ചോദിക്കുന്നു. ആയില്യം പാടത്തെ പെണ്ണെ, ഗാനം കേൾപ്പിക്കുമല്ലോ. സ്നേഹത്തോടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നത്ത് നിന്നും ഗിരിജ. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾ വയലാർ, സംഗീതം സലിൽ ചൗധരി. രാസലീല എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതി, സലിൽ ചൗധരി ഇണം പകർന്ന്. യേശുദാസും വാണി ജയറാമും സംഘവും പാടിയ ഗാനം.

ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ISRO. 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം

0: സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: ഓർമ്മച്ചപ്പ് തുടരുന്നു.
2: ഓർമ്മച്ചപ്പിൽ ഇനി കായംകുളം പുതിയ വിളയിൽ നിന്നും ആർ ദിലീപ് അയച്ച കത്താണ്. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, എത്ര തിരക്കുണ്ടെങ്കിലും ഞായറാഴ്ചയുള്ള ഓർമ്മച്ചപ്പ് മുടക്കാറില്ല. കാരണം 1960, 70, 80 കാലഘട്ടത്തിലെ ഹിറ്റ് ഗാനങ്ങൾ കേൾക്കാമല്ലോ. ഈ പരിപാടി ഗംഭീരമാകുന്നുണ്ട്. ഈ ഓഗസ്റ്റ് 26 തിരുവോണം വരികയാണല്ലോ. ജാതിമത വ്യത്യാസമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഓണം കേരളത്തിൻ്റെ ഉത്സവം തന്നെയാണ്. അതിനാൽ ഈ അവസരത്തിൽ ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഓണപ്പൂവേ ഓണപ്പൂവേ എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് ആർ ദിലീപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ പരിപാടിയുടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ധാരാളം ഓർമ്മകൾ കോർത്തിണക്കിയ പൂക്കളമാണല്ലോ ഓണം. അങ്ങനെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കാൻ ചലച്ചിത്ര ഗാനങ്ങൾ കൂടി കൂട്ടുവരുന്നുണ്ട്. ഈ ഗാനം എല്ലാ അവതാരകർക്കും ആചാര്യ തിരുവത്ര, കരിയിലക്കുളങ്ങര അജിത, പുതിയവിള ആർ സോമശേഖരപിള്ള, ഗീത സനൽ, കായംകുളം രാമപുരത്തുള്ള ഫിലിപ്പ്, ഉദയൻ, സച്ചു എന്നിവർക്കും ഈ ഗാനം സമർപ്പിക്കുന്നു എന്നും ദിലീപ് കത്തിൽ എഴുതിയിരിക്കുന്നു. ഗാനം കേൾക്കാം. ഒ എൻ വി കുറിപ്പ് എഴുതി, സലിൽ ചൗധരി ഇണം പകർന്ന്, യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഈ ഗാനം മറക്കുമോ.
3: ഓണപ്പൂവേ

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ പരിപാടിയുടെ ആദ്യം സൂചിപ്പിച്ച കാര്യങ്ങൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. കുറേ ഓർമ്മപ്പെടുത്തലുകളാണ് ഓണം. പൂക്കളും പച്ചപ്പുമെല്ലാം ഇന്നലകളുടെ കൂട്ടിവയ്പ്പുകൾ കൂടിയാണ്. അവ ക്രമമായി ഭംഗിയോടെ നിരത്തിയതല്ലേ ഓരോ ജീവിതവും? ചിലപ്പോൾ ഒരു കാറ്റിൽ അവയെല്ലാം പറന്നു പോകാം, അല്ലെങ്കിൽ ഉരുകുന്ന ചൂടിൽ വാടിക്കരിഞ്ഞു പോകാം, അല്ലെങ്കിൽ കാലം കഴിയുമ്പോൾ തൂത്തുവാരിക്കൂട്ടി കത്തിക്കുകയോ കുഴിച്ചു മൂടുകയോ ചെയ്യും. ഇങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തലാണ് കാലം നമുക്ക് നൽകുന്നത്. ഓണമുണ്ട വയറേ ചൂളമ്പാടിക്കട എന്ന പഴഞ്ചൊല്ലും കതിരണിഞ്ഞു നിൽക്കുന്നു എന്ന കാര്യം കൂടി ഓർക്കണം. എങ്കിലും ആഘോഷം ആഘോഷിച്ച് തന്നെ തീർക്കണം. വർഷത്തിൽ ഒരിക്കൽ മാത്രം കടന്നു വരുന്ന ഓണം നമ്മളുടെ കാത്തിരിപ്പിൻ്റെയും പ്രതീക്ഷയുടെയും കൂടി പൂക്കളമൊരുക്കൽ കൂടിയാണല്ലോ. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം എൻ ജെ ജോഷിലാൽ.

ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം എൻ ജെ ജോഷിലാൽ.

2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.

0: പച്ചകളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കുക.
1: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
2: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
1: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
2: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayerboard.gov.in.
2: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
1: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
3: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
4: അതിനെന്താ, വിട്ടാപ്പള്ളി 3 days കോമ്പൻ കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
3: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
5: വിട്ടാപ്പള്ളി ഏജൻസീസ്.
6: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
7: നിങ്ങൾക്കായി മാത്രം 5 crore വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
8: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
9: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 to 12 liters വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 liters അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
10: കണ്ടീഷൻ സപ്ലൈ.
11: പ്രായഭേദമങ്ങിയ മാർക്ക് മാനദണ്ഡങ്ങൾ ഇല്ലാതെ മിനിമം യോഗ്യതയുള്ള ആർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 55 പഠന കേന്ദ്രങ്ങൾ, 65 മുകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in സന്ദർശിക്കുക.
12: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
13: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
14: പ്രേക്ഷകരെ സൂക്ഷിക്കുക, ബ്രേക്കിംഗ് ന്യൂസ് ആകേണ്ടെങ്കിൽ പണമയക്കുമ്പോൾ പേരും തുകയും എപ്പോഴും വീണ്ടും പരിശോധിക്കുക.
15: RBI പറയുന്നു, ആർക്കെങ്കിലും പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് അല്പം ശ്രദ്ധിക്കൂ.
6: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
7: നിങ്ങൾക്കായി മാത്രം 5 crore വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
8: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
16: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
17: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
9: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 liters or 3 liters ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
13: കണ്ടീഷൻ സപ്ലൈ.
12: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
13: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
6: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
7: നിങ്ങൾക്കായി മാത്രം 5 crore വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
8: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
18: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
19: നമ്മൾ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതല്ല, കൃഷിയിൽ തുടങ്ങണം. അപ്പൊ ശരിക്കും അതിനെ ഈ മണ്ണ് ഹെൽത്ത് എന്നുള്ള ഒരു ആശയം. മണ്ണിന് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ആരോഗ്യമുള്ള ചെടി ഉണ്ടാവുള്ളൂ, അതിലെ ആരോഗ്യമുള്ള മൃഗങ്ങളും മനുഷ്യർക്കും ജീവിക്കാൻ പറ്റുള്ളൂ.
18: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
20: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
21: ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ
18: രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയദിനം വരെ രാവിലെ 10:15 രാഗ

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എഴുത്തുപെട്ടിയിലേക്ക് ഹാർദമായ സ്വാഗതം. എല്ലാ ശ്രോതാക്കളും ഓണത്തിരക്കിലായിരിക്കും, ഓണപ്പാച്ചിലായിരിക്കും.
1: അതെ,
0: ആകാശവാണിയുടെ ഓണം പ്രത്യേക പരിപാടികൾ അത്തം ദിനം മുതൽ ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ആ പരിപാടികൾ ഉൾപ്പെടെ കേട്ട് വിശദമായി എഴുതിയ കത്തുകളും സന്ദേശങ്ങളും നമുക്ക് വായിക്കാം. ആദ്യം കത്തുകൾ വായിക്കാം.
1: അതെ, ഒരുപാട് കത്തുകളുണ്ട്.
0: വായിച്ചു.
1: അതെ,
0: പതിവ് പോലെ തന്നെ വക്കം വാഹിദ് കലറ ഒരാഴ്ചത്തെ പരിപാടികൾ വളരെ വിശദമായി തന്നെ 5 കത്തുകളിലൂടെ നമുക്ക് അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വി പി ഷുഹൈബ് മൗലവി, ഹരിപ്പാട് അച്യുത ശാസ്ത്രി, ഡോക്ടർ ജോർജ് ഓണക്കൂർ, നീലേശ്വരം സദാശിവൻ, ഫാദർ സുശീൽ വർഗീസ്, എം വി സതീശൻ എന്നിവരുടെ സുഭാഷിതങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടുവെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം രാഷ്ട്രപതി, കേരള മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നിവരുടെ സ്വാതന്ത്ര്യദിന സന്ദേശങ്ങളും പ്രക്ഷേപണം ചെയ്ത് വളരെ ഇഷ്ടപ്പെട്ടു എന്നറിയിച്ചിട്ടുണ്ട് വക്കം വാഹിദ് കലറ.
1: അഭിപ്രായങ്ങൾക്ക് നന്ദി. അടുത്ത കത്ത് വായിക്കട്ടെ?
0: അടുത്ത കത്ത് വായിച്ചോളൂ.
1: പി എം വാസുദേവൻ നമ്പൂതിരി മുളഞ്ഞൂരിന്റെ കത്താണ്. കത്തല്ല, കത്തുകളാണ്. അദ്ദേഹം 3 കത്തുകൾ എഴുതിയിട്ടുണ്ട്. എഴുത്തുപെട്ടിയിലേക്ക്. കേരളത്തിലെ എല്ലാ നിലയങ്ങളെയും ഉൾക്കൊള്ളിച്ച് തിരുവനന്തപുരം നിലയം ഉച്ചയ്ക്ക് 2:45 പ്രക്ഷേപണം ചെയ്യുന്ന തുടർനാടകം മുടങ്ങാതെ കേൾക്കുന്നവരും ആസ്വദിക്കുന്നവരുമാണ് ഞാനും കുടുംബവും. ഓഗസ്റ്റ് 1 മുതൽ തുടങ്ങിയ എം ഡി വാസുദേവൻ നായരുടെ ഇരുട്ടിന്റെ ആത്മാവിന്റെ റേഡിയോ നാടകരൂപം വളരെ ഉചിതമായ സമയത്താണ് തുടങ്ങിയത്. കാരണം അതിലെ കേന്ദ്ര കഥാപാത്രമായ വേലായുധനെ സിനിമയിൽ അവതരിപ്പിച്ച നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെ ജന്മശതാബ്ദി വർഷം കൂടിയാണ്. എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. അടുത്ത കത്തിൽ എഴുതിയിരിക്കുന്നത്, ഞായറാഴ്ച വൈകുന്നേരം 5 പ്രക്ഷേപണം ചെയ്ത മൊഴിയുറവകൾ 2 പ്രശസ്ത ഗായകരുടെ സംഗമമായിരുന്നു. അതായത് സി ഒ ആന്റോയുമായി ജി വേണുഗോപാൽ നടത്തിയ അഭിമുഖം വളരെ ശ്രദ്ധേയമായി. ഗായകൻ ആന്റോ ആദ്യം ലളിതഗാനങ്ങളിലൂടെ നാടക ഗായകനായി, തുടർന്ന് കഠിന പരിശ്രമത്തിലൂടെ മദ്രാസിൽ സിനിമാ ഗായകനാവുകയും ചെയ്തു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
0: പി എം വാസുദേവൻ നമ്പൂതിരി മുളഞ്ഞൂർ. എം ജി ധരൻ തൃക്കരിപ്പൂർ അയച്ച കത്താണ് അടുത്തത്. നാം ഏറ്റെടുക്കുന്ന മഹത്തായ ഉദ്യമങ്ങളിൽ പ്രതിബന്ധങ്ങളും ദുഷ്പ്രയോജന ബോധവും നൈരാശ്യവും പരാജയവുമൊക്കെ ഉണ്ടായിരിക്കാം. എന്നിട്ടും തളരാതെ മുന്നോട്ടു പോകുന്നവർക്ക് ഒരു വഴി താനേ തുറന്നു കിട്ടും എന്ന മഹത്തായ സന്ദേശം നൽകിയ രാമായണ പൊരുൾ ശ്രോതാക്കൾക്ക് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാനുള്ള ഊർജം പകർന്നു തരുന്നതായിരുന്നു. ആകാശവാണിക്കും പ്രൊഫസർ പി ആർ ലളിതമ്മയ്ക്കും അഭിനന്ദനങ്ങൾ, ഒപ്പം ഓണാശംസകളും അറിയിക്കുന്നു. മറ്റൊരു കത്തുകൂടിയുണ്ട്. കർക്കിടകത്തിലെ സായാഹ്നങ്ങളിൽ ഉത്തര കേരളത്തിലെ മിക്ക വീടുകളും രാമായണ പാരായണത്തിലൂടെ ധന്യമായിരുന്നു. ഇന്ന് അത് വിരളമായി. ആകാശവാണി പ്രഭാതത്തിലും സായാഹ്നത്തിലും പ്രക്ഷേപണം ചെയ്തു വന്ന രാമായണ പാരായണം ശ്രദ്ധേയമായിരുന്നു എന്നും എം ജി ധരൻ തൃക്കരിപ്പൂർ എഴുതുന്നു.
1: അടുത്ത കത്ത് നഫീസ കുഞ്ഞിപ്പ പന്താവൂരിൻ്റെതാണ്. നേരത്തെ വായിച്ചതുപോലെ നഫീസയുടെ 3 കത്തുകൾ കിട്ടിയിട്ടുണ്ട്. 8/8/2026 പ്രകാശധാരയിൽ പാമ്പുകടി അറിയേണ്ട കാര്യങ്ങൾ ഡോക്ടർ ജീന ബദർ നടത്തിയ പ്രഭാഷണം തികച്ചും അവസരോചിതമായി എന്നെഴുതിയിട്ടുണ്ട്. ഒട്ടേറെ അറിയപ്പെടാത്ത കാര്യങ്ങൾ അടുത്തറിയാനും പഠിക്കാനും ആ പ്രഭാഷണം സഹായകരമായി. അടുത്ത കത്തിൽ എഴുതിയിരിക്കുന്നത്, 10/8/2026 ഹരിപ്പാട് അച്യുത ശാസ്ത്രി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം കേട്ടു, അറിയാതെ കണ്ണു നിറഞ്ഞുപോയി എന്നെഴുതിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ കുട്ടിക്കാല ജീവിതം എത്ര പരിതാപകരം! അമ്മയുടെ ആ ഉപദേശത്തോടെ മുന്നേറിയ ആ മഹാനെ ആർക്കാണ് മറക്കാൻ കഴിയുക? നന്മ, തിന്മ, തിന്മയോടുള്ള കൂടുതൽ ആസക്തി തുടങ്ങിയ പ്രധാന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 9/8/2026 പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ച സുഭാഷിതം, ഓഗസ്റ്റ് 1 ലോക ശ്വാസകോശ അർബുദ ദിനത്തിൽ പ്രകാശധാരയിൽ പ്രൊഫസർ ഡോക്ടർ ജയകൃഷ്ണൻ നടത്തിയ പ്രഭാഷണം എന്നീ ഇനങ്ങൾ ശക്തമായി എന്നും എഴുതിയിട്ടുണ്ട്. അടുത്ത കത്തിൽ എഴുതിയിരിക്കുന്നത്, 17/8/2026 ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഓണപ്പൂക്കൾ എന്ന കവിത രവിശങ്കർ ആലപിച്ച ഉഷമലരി കർഷക ദിനമായ ചിങ്ങം 1 മാറ്റുകൂട്ടിയതായിരുന്നു. കള്ളവുമില്ല ചതിവുമില്ല ഒന്നായി കഴിഞ്ഞിരുന്ന ആ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചിങ്ങം 1 ഹരിപ്പാട് അച്യുത ശാസ്ത്രി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം അന്നത്തെ ദിവസത്തിന് മാറ്റുകൂട്ടുക തന്നെ ചെയ്തു. അലവിയുടെയും ഗോവിന്ദന്റെയും വിദ്യാലയകാലത്തെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് സുഹൈൽ മൗലവി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം സാഹോദര്യം ശക്തമായി. ആ ഗോവിന്ദനാണല്ലോ പിന്നീട് ഇടശ്ശേരിയായി മാറിയതും. ആലിപ്പഴം കൊടുത്ത് ഗോവിന്ദനെ വിശപ്പൊതുക്കിയ ആ ഭാഗം ആർക്കാണ് മറക്കാൻ കഴിയുക? എന്നിങ്ങനെയാണ് നഫീസ കുഞ്ഞിപ്പ പന്താവൂർ എഴുതിയിരിക്കുന്നത്. കത്തുകൾക്ക് നന്ദി.
0: പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ നിന്ന് പി എസ് തങ്കച്ചൻ അയച്ച കത്തിൽ, 13 രാവിലെ 5:55 പ്രക്ഷേപണം ചെയ്ത സാഹിതാ പ്രമുഖന്റെ സുഭാഷിതം കാലഘട്ടത്തിന് യോജിച്ചതായി ചെറുതും വലുതുമായ വിഷാദ രോഗത്തിന് അടിമകളാണ് പലരും. അതിൽ ചിലർക്കു മാത്രമേ മരുന്നുകൊണ്ടുള്ള ചികിത്സ ആവശ്യമുള്ളൂ. അത്തരക്കാർക്കും മറ്റ് ലഘുവിഷാദ രോഗികൾക്കും ഇത്തരം സുഭാഷിതങ്ങൾ ശക്തി പകരും. ഇങ്ങനെയുള്ള സുഭാഷിതങ്ങൾ തുടർന്നും പ്രതീക്ഷിക്കുന്നു.
1: അടുത്ത കത്ത് മുരളി മേലേപ്പാട്ട് എടപ്പാൾ ആണ് എഴുതിയിരിക്കുന്നത്. പറയാതെ ഞാൻ കൂടെ വരാം, നമുക്ക് നടക്കാം. നല്ല ഭക്ഷണം, ശരിയായുള്ള ഉറക്കം, സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക, പരോപകാരം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ മെല്ലെ മെല്ലെ ഇടപെട്ട് അവരുടെ ദിനചര്യയിൽ മാറ്റമുണ്ടാക്കി ശരിയായ ചിട്ടയിലൂടെ ഇത്തരം രോഗികളെ നമുക്ക് ചേർത്ത് പിടിക്കാം എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രീലാൽ വിശദമായി സംസാരിച്ചു. ഡോക്ടർക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുകയാണ് മുരളി മേലേപ്പാട്ട്.

0: ഹരികുമാർ തോട്ടപ്പള്ളി എഴുതുന്നു.
1: അടുത്ത കത്തെഴുതിയിരിക്കുന്നത് കെ രാമചന്ദ്രപിള്ള, പടപ്പറമ്പ്, വറ്റല്ലൂർ, മലപ്പുറത്തു നിന്നാണ്. സർഗകേരളത്തിൽ സുഗതകുമാരി ടീച്ചറുടെ നന്ദി എന്ന കവിത കേൾപ്പിച്ചത് ഹൃദ്യമായി. മലയാള കഥകളിലെ കേരളീയത ഡോക്ടർ കെ എസ് രവികുമാർ നടത്തിയ പ്രഭാഷണവും ശ്രദ്ധേയമായി. സാഹിത്യവേദിയിൽ അശ്വിൻ ചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച തേയിയമ്മ എന്ന കഥ മികച്ചതായി എന്ന് എഴുതിയിട്ടുണ്ട്. മനസ്സാകുന്ന കൊട്ടാരത്തെ കാക്കുന്ന കാവൽ ദേവന്മാരായ ഇന്ദ്രിയങ്ങളെയും വിഷയമാക്കി പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ച സുഭാഷിതം ഗഹനവും ചിന്തോദ്യൂപകവുമായിരുന്നു. അതുപോലെ തന്നെ ഫാദർ സുശീൽ വർഗീസ്, നീലേശ്വരം സദാശിവൻ, സാഹിത പ്രമുഖൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഹരിപ്പാട് അച്യുത ശാസ്ത്രികൾ എന്നിവരുടെ സുഭാഷിതങ്ങളും വളരെ മികച്ചതായിരുന്നു എന്നെഴുതിയിട്ടുണ്ട്. മഹാകവി കുട്ടമത്തിന്റെ ഓർമ്മദിനമായ 7-ാം തീയതിയിലെ ഉഷമലരിയിൽ അദ്ദേഹത്തിന്റെ കേരളവിലാസം എന്ന കവിത ആദർശ് ആലപിച്ചത് അവസരോചിതവും ആസ്വാദ്യവുമായി. ചങ്ങമ്പുഴയുടെ പൈതൽ ഡോക്ടർ എസ് അശ്വതി ആലപിച്ചതും അതീവ ഹൃദ്യമായി. 8-ാം തീയതി ലങ്കേഷ് അഗസ്റ്റ്യക്കോട് അവതരിപ്പിച്ച രഞ്ജിനി ഏറെ ഇഷ്ടമായി എന്നും കെ രാമചന്ദ്രപിള്ള പടപ്പറമ്പ് എഴുതിയിട്ടുണ്ട്.
0: ജ്യോതിലക്ഷ്മി പുനലൂർ അയച്ച കത്തിൽ 10-ാം തീയതിയിലെ ഉഷമലരിയിൽ ശൂനാട് കുഞ്ഞമ്പിള്ളയുടെ കാവ്യോപാസന എന്ന കവിത ജി ശ്രീറാം പാരായണം ചെയ്തത് വളരെ ഇഷ്ടപ്പെട്ടു. ഒപ്പം ഉദയഗീതത്തിൽ മണ്ണൂർ രാജകുമാരനുണ്ണി, ജാനകി എന്നിവർ പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു. 2 കത്താണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതിൽ 2-ാമത്തതിൽ സുഭാഷിതത്തെക്കുറിച്ചാണ്. ഫാദർ സുശീൽ വർഗീസ്, കെ വി ദേവ്, ഹരിപ്പാട് അച്യുത ശാസ്ത്രികൾ, നീലേശ്വരം സദാശിവൻ എന്നിവരുടെയൊക്കെ സുഭാഷിതം വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു.
1: അടുത്ത കത്തെഴുതിയിരിക്കുന്നത് ചേർത്തല തിരുനല്ലൂരിൽ നിന്നുള്ള ആന്റപ്പനാണ്. അദ്ദേഹത്തിന്റെ 2 കത്തുകളുണ്ട്. ഓഗസ്റ്റ് 13-ാം തീയതി 12:40 പ്രകാശധാരയിലെ കൂർക്കം വലി കാരണങ്ങളും റെമഡീസും ഡോക്ടർ ജ്യോതിശങ്കറിന്റെ പ്രഭാഷണം വളരെ ഇൻഫോർമേറ്റീവായി, തെറ്റിദ്ധാരണ മാറ്റാൻ വളരെ സഹായിച്ചു. ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ചലച്ചിത്ര ഗാനങ്ങൾ, 2010 മുമ്പുള്ള ചിത്രങ്ങളുടെ ഗാനങ്ങൾ ഹൃദ്യമായിരുന്നു. സ്വാതന്ത്ര്യദിനത്തിന്റെ 80-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ ദേശഭക്തി വർദ്ധിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തുമല്ലോ. അടുത്ത കത്തിൽ എഴുതിയിരിക്കുന്നത് ഓഗസ്റ്റ് 14-ാം തീയതി രാവിലെ 6 മണിക്ക് ഉഷമലരിയിൽ ചെമ്മനം ചാക്കോയുടെ നെല്ല് എന്ന കവിത അവതരിപ്പിച്ചത് മനോഹരമായിരുന്നു. 15-ാം തീയതിയിലെ രാമായണ പാരായണം, രാവണവധവും രാമന്റെ അയോധ്യാ പ്രവേശനവും സ്വാതന്ത്ര്യദിനത്തിലായത് മാച്ചിംഗ് ആയി. കൂടുതൽ ഇംഗ്ലീഷ് വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ദീർഘമായ വികാരഭരിതമായ പ്രസംഗത്തിന് ശേഷം പ്രക്ഷേപണം ചെയ്ത ദേശഭക്തി ഗാനങ്ങൾ ഇതുവരെ കേൾക്കാത്തതും വളരെ മനോഹരവുമായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട്. ഓഗസ്റ്റ് 16-ാം തീയതിയിലെ കൊല്ലം പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിലെ കുട്ടികളുടെ ബാലലോകം പ്രോഗ്രാം വളരെ നന്നായിരുന്നു എന്നും ആന്റപ്പൻ ചേർത്തല എഴുതിയിട്ടുണ്ട്.
0: വയം സതീശൻ അവതരിപ്പിച്ച കഥാപ്രസംഗം റാണി കേട്ടു, ഒരുപാട് ഇഷ്ടമായി. അവതരണം, പശ്ചാത്തലം എല്ലാം നന്നായി. ഒരു നല്ല കഥാപ്രസംഗം തന്നെ ഇത്. ആകാശവാണിക്കും കാർത്തികൻ വെമ്പായം സതീശനും പിന്നണിയിൽ പങ്കെടുത്തവർക്കും ശ്രോതാവായ എന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നെന്നാണ് മനോജ് മാവേലിക്കര എഴുതിയിരിക്കുന്നത്. ഒപ്പം ഹലോ പ്രിയഗീതം, വയലും വീടും, രാമായണ പാരായണം, കണ്ടതും കേട്ടതും എന്നിങ്ങനെയുള്ള എല്ലാ പരിപാടികളും നന്നാവുന്നുണ്ട് എന്നും മനോജ് അഭിപ്രായപ്പെടുന്നു. നമ്മുടെ കൊച്ചുകൂട്ടുകാരൻ വെള്ളായണിയിലെ കിരൺ അയച്ച കത്തുകളാണ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ ബാലലോകം പരിപാടിയിൽ കഴക്കൂട്ടം സൈനിക സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടികൾ നല്ല നിലവാരം പുലർത്തിയെന്ന് അറിയിക്കുന്നു. ഒപ്പം കിരൺ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഹരിപ്പാട് അച്യുത ശാസ്ത്രി, ഡോക്ടർ ജോർജ് ഓണക്കൂർ, വി പി ഷുഹൈബ് മൗലവി എന്നിവരുടെ സുഭാഷിതം നല്ല നിലവാരം പുലർത്തി എന്നും കിരൺ എഴുതിയിട്ടു.
1: കടക്കാവൂർ പ്രേമചന്ദ്രൻ നായരുടെ കത്താണ് അടുത്തത്. ആദ്യമായി ഓണാശംസകൾ നേർന്നുകൊണ്ട് എഴുതുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിൽ നിന്ന് ഞാൻ കടക്കാവൂർ പ്രേമചന്ദ്രൻ നായർ എഴുതുന്നു. രാമായണ മാസത്തിലെ പ്രോഗ്രാമുകൾ സശ്രദ്ധം കേട്ടിരുന്നു. രാമായണ പാരായണം, രാമായണപ്പൊരുൾ കൂടാതെ മറ്റു പ്രോഗ്രാമുകൾ എല്ലാം നല്ല നിലവാരം പുലർത്തി. എഴുമറ്റൂർ രാജരാജവർമ്മ സാറിന്റെ രാമായണപ്പൊരുൾ വിവരണം വളരെ വിജ്ഞാനപ്രദമായിരുന്നു. പിന്നെ എന്നും രാവിലെയുള്ള ഉഷമലരി, ഉദയഗീതം എന്നിവ വളരെ നന്നായിരുന്നു. ഉഷമലരിയിൽ ശ്രീമതി രഞ്ജിനി സുധീരന്റെ ആലാപനം ഏറെ ഇഷ്ടമായി എന്നെഴുതിയിട്ടുണ്ട്. ഓണക്കാലത്ത് നല്ല വിഭവങ്ങൾ കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊരു പ്രതീക്ഷയും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓണപ്രോഗ്രാമുകൾ എല്ലാ വർഷത്തെയും പോലെ തന്നെ നല്ല നിലവാരമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും, ആകാശവാണിയിലെയും FM-ലെയും എല്ലാ അണിയറ പ്രവർത്തകർക്കും ഹൃദ്യമായ ഓണാശംസകളും കടക്കാവൂർ പ്രേമചന്ദ്രൻ നായർ നേർന്നിട്ടുണ്ട്. കത്തിന് നന്ദി.
0: പള്ളിപ്പാട് എന്ന് ഉദയഭാനു അയച്ച കത്ത് വളരെ ദീർഘമാണ്. പൊതുവെ സുഭാഷിതം, ഉഷമലരി എന്നീ പരിപാടികളെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പഴയ ഗാനങ്ങളുടെ ഒരു ആരാധകനാണ് അദ്ദേഹം എന്നും പള്ളിപ്പാട്

0: ഉദയഭാനു എഴുതിയിട്ടുണ്ട്. പഴയ പാട്ടുകൾക്ക് കൂടുതൽ സമയം നൽകണം എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. മാന്നാറിലെ ആരിഫ ബീവി വളരെ വിശദമായ ഒരു കത്താണ് എഴുതിയിരിക്കുന്നത്. ഗ്രാമകേരളത്തിൽ താളുകറിയുടെ രുചിക്കൂട്ടുകൾ സുരേഷ് മണ്ണാറശാലയുടെ ചിത്രീകരണം വളരെ ഇഷ്ടപ്പെട്ടു. കല്ലൻമുളയെപ്പറ്റിയുള്ള അവതരണം ആലപ്പുഴ ജില്ലയ്ക്ക് ഒരു തിലകക്കുറി എം എസ് സ്വാമിനാഥന്റെ വിജയഗാഥകൾ കേട്ടു. ആരിഫ ബീവി വയലും വീടും പരിപാടിയെക്കുറിച്ച് ദീർഘമായി തന്നെ എഴുതിയിട്ടുണ്ട്. നെല്ല് ചെടിച്ചട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനെ പറ്റി പറയുന്നത് കേട്ടു. പിന്നെ നെല്ല് പാറ്റിയെടുക്കാൻ പ്ലാസ്റ്റിക് മുറത്തിന് പകരം വരിഞ്ഞ നാടൻ മുറം തന്നെ ഉപയോഗിക്കണം എന്നാണ് ആരിഫ ബീവി നിർദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് എന്ന് എഴുതിയിട്ടുണ്ട്. നെല്ല് കുത്തണം, പുഴുങ്ങണം, ഇതൊക്കെ നമ്മൾ പഴയ രീതിയിൽ തന്നെ ചെയ്യണം എന്നാണ് ആരിഫ ബീവി മാന്നാറിന്റെ അഭിപ്രായം. ആകാശവാണിയുടെ പരിപാടികളെക്കുറിച്ച് വിശദമായി ശ്രോതാക്കൾ എഴുതിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അടങ്ങിയ കത്തുകൾ നമ്മൾ വായിച്ചു.
1: എല്ലാം ദീർഘമായ കത്തുകളായിരുന്നു.
0: ഇനി നമുക്ക് ഇമെയിലായി അയച്ച സന്ദേശങ്ങൾ വായിക്കാം.
1: അതെ, ആദ്യത്തെ സന്ദേശം മൊയ്തീൻ കുഞ്ഞു തൃക്കാക്കരയുടേതാണ്. പ്രഭാതപേരെ പറ്റിയാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. വാഹന മോഡിഫിക്കേഷനിൽ നിയന്ത്രണം ആവശ്യമാണ്. രാത്രിയിലെ യാത്രകളിൽ പലപ്പോഴും ലൈറ്റ് ഡിം ചെയ്യാതെ പോകുന്ന വാഹനങ്ങൾ ഏറെയാണ്. ഇതൊട്ടേറെ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. 14-ാം തീയതിയിലെ പ്രഭാതഭേരി ശ്രദ്ധേയമായി എന്ന് എഴുതിയിട്ടുണ്ട്. 14-ാം തീയതി സി എ അബുബക്കർ, വിളയിൽ ഫസീല, എൻ കനകമണി എന്നിവർ പാടിയ മാപ്പിളപ്പാട്ടുകൾ വളരെ മനോഹരമായിരുന്നു. ഇന്റർനെറ്റ് വഴിയുള്ള സ്ത്രീ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. വ്യാജ പ്രൊഫൈൽ നിർമ്മാണം, അശ്ലീല ചിത്രപ്രചാരണം, മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള ഭീഷണി എന്നിവ പ്രധാന കുറ്റകൃത്യങ്ങളാണ്. ഇതിനെതിരെയുള്ള നിയമം കർശനമായി നടപ്പിലാക്കിയാൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാൻ കഴിയും. സ്ത്രീ സൈബർ കുറ്റകൃത്യങ്ങളെയും നിയമപരിരക്ഷയും എന്ന വിഷയത്തെക്കുറിച്ച് 16-ാം തീയതി അഡ്വക്കേറ്റ് കോകില ബാബു നടത്തിയ പ്രഭാഷണം വളരെ പ്രസക്തമായിരുന്നു. നമ്മുടെ നാട്ടിൽ തരിശുകിടക്കുന്ന ഏക്കർ കണക്കിന് ഭൂമി കുടുംബശ്രീയെ ഏൽപ്പിച്ചുകൊണ്ട് സർക്കാർ സംവിധാനത്തിലൂടെ പച്ചക്കറി കൃഷി ആരംഭിച്ചാൽ നമുക്ക് ഭാവിയിൽ വിഷരഹിത പച്ചക്കറികൾ കഴിക്കാൻ കഴിയും. ഒപ്പം ആശുപത്രി ചെലവ് കുറയ്ക്കാനും കഴിയും. 17-ാം തീയതിയിലെ പ്രഭാതഭേരി അവസരോചിതമായി. സന്ദേശം അങ്ങനെ നീണ്ടു പോവുകയാണ്. ഓരോ പരിപാടിയെപ്പറ്റിയും വിശദമായി എഴുതിയിട്ടുണ്ട്. ഇനി ആവണി പൊന്നൂഞ്ഞാലിനെ പറ്റിയാണ്. സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് അവതരിപ്പിച്ച ആവണി പൊന്നൂഞ്ഞാൽ സംസ്ഥാന സർക്കാർ കാർഷിക രംഗത്ത് നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ, നെല്ല് സംഭരണം, വിദ്യാർത്ഥികളെയും യുവാക്കളെയും കാർഷിക രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള വിവിധ പദ്ധതികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരാമർശിച്ച സുരേഷ് മുതുകുളവുമായുള്ള അഭിമുഖത്തിലൂടെ കൃഷി സംബന്ധമായ ഗാനങ്ങൾ കോർത്തിണക്കി അവതരിപ്പിച്ച പരിപാടി ഏറെ ഹൃദ്യമായി. ക്രൂരനും ധിക്കാരിയുമായ ഭൂവുടമയായ പെഡ്രോ പരാമോ എന്ന വ്യക്തിയുടെ സ്വാർത്ഥതയും അധികാരമോഹവും ക്രൂരതകളും മൂലം പ്രേതഭൂമിയായി മാറിയ മനോഹരമായ ഒരു ഗ്രാമത്തിന്റെ കഥ പറഞ്ഞ മെക്സിക്കൻ എഴുത്തുകാരനായ ഹുവാൻ റോൾഫോ രചിച്ച വിഖ്യാത നോവൽ പെട്രോ പരാമോയെ വിലയിരുത്തി 17-ാം തീയതിയിലെ മായാമുദ്രകൾ ശ്രദ്ധേയമായി. മനുഷ്യജീവിതത്തിന്റെ സകല മേഖലകളിലും വിശ്വാസികൾക്ക് ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് പ്രവാചകൻ മുഹമ്മദ് നബി. സത്യം, കാരുണ്യം, ക്ഷമ, നീതി, ലാളിത്യം എന്നിവ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. 18-ാം തീയതി വി പി സുഹൈബ് മൌലവി അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. 18-ാം തീയതി ഉഷമലരിയിൽ കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ ഗ്രാമീണ കന്യക എന്ന കൃതി രഞ്ജിനി സുധീരൻ ആലപിച്ചത് ഇഷ്ടപ്പെട്ടു. മലയാള സാഹിത്യത്തിൽ ആധുനികതയുടെ അടിത്തറ പാകിയ യുഗപുരുഷനായ ജോർജ് വർഗീസ് എന്ന കാക്കനാടൻ തനിമയാർന്ന ആഖ്യാന ശൈലിയിലൂടെ 50-കളിലെയും 60-കളിലെയും പരമ്പരാഗത റിയലിസത്തെ പൊളിച്ചെഴുതി. 18-ാം തീയതി സർഗകേരളത്തിൽ കാക്കനാടിന്റെ സർഗപ്രപഞ്ചത്തെക്കുറിച്ചുള്ള ബെറ്റിമോൾ മാത്യു നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായി. സി എസ് രാജേഷ് അവതരിപ്പിച്ച ഒരു നാടൻ വിരഹം, കൊച്ചുവെളുപ്പാൻകാലം, ജലം എന്നീ വ്യത്യസ്തമായ കവിതകൾ നല്ല നിലവാരം പുലർത്തി. ബിനോയ് ജോസഫ് അവതരിപ്പിച്ച തട്ട് എന്ന കഥയും ഇഷ്ടപ്പെട്ടു. ജിമ്മിലെ അമിത വ്യായാമം വെരിക്കോസ് വെയിനിന് കാരണമാകുമോ എന്ന വിഷയത്തെക്കുറിച്ച് 19-ാം തീയതി പ്രകാശധാരയിൽ ഡോക്ടർ സീന ആർവി നടത്തിയ പ്രഭാഷണം വളരെ വിജ്ഞാനപ്രദമായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട്. 19-ാം തീയതി തൊഴിലാളി മണ്ഡലത്തിൽ ലോറി ഡ്രൈവറായ ദേവരാജനുമായി റോബി ബാബു നടത്തിയ അഭിമുഖത്തിലൂടെ 3.5 പതിറ്റാണ്ടുകാലത്തെ തന്റെ തൊഴിൽ രംഗത്തെ കൈപ്പേറിയതും പ്രാരാബ്ധങ്ങളുടെയും അനുഭവങ്ങൾ പങ്കുവച്ചത് ശ്രദ്ധേയമായി. സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം കുട്ടികളിൽ ഒറ്റപ്പെടലും ഡിപ്രഷനും ഉണ്ടാക്കും എന്ന് മാത്രമല്ല കാഴ്ചക്കുറവ്, പൊണ്ണത്തടി, ഉറക്കമില്ലായ്മ എന്നിവയ്ക്ക് കാരണമാകുന്നു. രക്ഷകർത്താക്കൾ കുട്ടികളെ ചേർത്ത് പിടിക്കുകയും അവരോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ തയ്യാറാവുകയും വേണം. കുട്ടികൾ വഴിതെറ്റി പോവാതിരിക്കാൻ അവരുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുക തന്നെ വേണം. 19-ാം തീയതി ആതിര വിജയ് രചിച്ച ചിത്രീകരണം ഡിജിറ്റൽ രംഗത്തെ കുട്ടികൾ അവസരോചിതമായി.
0: മൂവാറ്റുപുഴയിലെ ദിലീപ് വി മുഹമ്മദ് അയച്ച സന്ദേശമാണ്. ആവണി പൊന്നൂഞ്ഞാലിന്റെ 1-ാം ദിവസമായ അത്തന്നാളിൽ പ്രശസ്ത ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വി പി ഗംഗാധരൻ പങ്കെടുത്ത പരിപാടിയിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കേട്ടപ്പോൾ അത് ലാളിത്യത്തിൻ്റെയും എളിമയുടെയും മാതൃകയായി അനുഭവപ്പെട്ടു. ഒപ്പം മനോഹരമായ ഏതാനും ഗാനങ്ങളും. കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ് പങ്കെടുത്ത രണ്ടാം ദിവസത്തെ ആവണി പൊന്നുഞ്ഞാലിൽ ഗാനങ്ങളുടെ എണ്ണം കുറവായിരുന്നു എങ്കിലും കേൾപ്പിച്ച ഗാനങ്ങളെല്ലാം ഗൃഹാതുരമായ ഓണ ഓർമ്മകളെ തൊട്ടുണർത്തുന്നതായി. മാത്രവുമല്ല കേരളത്തിൻ്റെ കാർഷിക സംസ്കൃതിയെക്കുറിച്ചും വർത്തമാനകാല കാർഷിക പ്രതീക്ഷകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രശ്നപരിഹാരങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്നതായി. മലയാളത്തിലെ പ്രശസ്ത ഗായിക വൈക്കം വിജയലക്ഷ്മി പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാൽ ശരിക്കും അവർ ഒരു ഗായിക എന്നതിലുപരി ഉപകരണ സംഗീതമുൾപ്പെടെ സംഗീതത്തിൻ്റെ വിവിധ മേഖലകളിൽ എത്രമാത്രം മികവ് പുലർത്തുന്ന ഒരു കലാകാരി കൂടിയാണെന്ന് മനസ്സിലാക്കി തന്നു. ആലാപനത്തിൽ വേറിട്ടൊരു ശൈലിക്കുടമയായ ആ ഗായിക അവതരിപ്പിച്ച ഗാനങ്ങളും എത്രയോ ആസ്വാദ്യകരമായിരുന്നു. ഓണാഘോഷം, കാർഷിക സംസ്കൃതിയുടെ പാരമ്പര്യം എന്ന തലക്കെട്ടിൽ സുനീഷ് വിതുര തയ്യാറാക്കിയ വാർത്താവീക്ഷണം ഓണത്തിൻ്റെ ചരിത്രവും പുരാവൃത്തവും വർത്തമാനകാല പരിപ്രേക്ഷ്യവുമെല്ലാം ഉൾക്കൊള്ളിച്ച് ഒരു ചെപ്പിലടച്ചതുപോലെ അവതരിപ്പിച്ചത് മനോഹരമായി. സായന്തന പരിപാടിയിൽ വഞ്ചിപ്പാട്ട് കലാകാരൻ ചമ്പക്കുളം ബേബിച്ചൻ അനുഭവങ്ങൾ അയവിറക്കുമ്പോൾ ഓരോ വാക്കുകൾക്കും വള്ളംകളിപ്പാട്ടിൻ്റെ ആവേശം തന്നെയായിരുന്നു. ശ്രോതാക്കൾക്കും വള്ളംകളി ദൃക്സാക്ഷി വിവരണം കേൾക്കുന്നത് പോലെ അത്യന്തം ഹൃദയഹാരിയായി അനുഭവപ്പെട്ടു ആ അഭിമുഖം. കേരള പോലീസിൽ നിലവിൽ വന്ന ജനകീയ പോലീസ് സർവീസായ എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയെക്കുറിച്ചുള്ള പ്രഭാതഭേരി ആ വിഷയത്തെക്കുറിച്ച് അത്യാവശ്യം എല്ലാ വിവരങ്ങളും പങ്കുവയ്ക്കുന്നതായി. ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓണത്തിൻ്റെ പ്രത്യേക പരിപാടികൾ ഉൾപ്പെടെ ആകാശവാണി തയ്യാറാക്കുന്ന എല്ലാ പരിപാടികളും കേട്ട് വീണ്ടും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഇമെയിൽ സന്ദേശങ്ങളും അയയ്ക്കാൻ എല്ലാ ശ്രോതാക്കളും ഉത്സാഹം കാട്ടണം. ഇമെയിൽ സന്ദേശങ്ങൾ വളരെ കുറവായിട്ടാണ് വരുന്നത്. രണ്ടോ മൂന്നോ പേർ മാത്രമാണ് അല്ലെങ്കിൽ നാലോ അഞ്ചോ പേർ മാത്രമാണ് ഓരോ ആഴ്ചയിലും മെയിൽ അയക്കുന്നത്. കൂടുതൽ ആൾക്കാർ ഇതിൽ പങ്കെടുക്കണം എന്നാണ് എഴുത്തുപെട്ടിയിലൂടെ നമുക്ക് പറയാനുള്ളത്. ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും എഴുത്തുകൾ അയക്കുക. വിലാസം ഇതാണ്:
1: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 695014.
0: ഇമെയിലായും ശ്രോതാക്കൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഇമെയിൽ വിലാസം ഇതാണ്: aartvmpm@gmail.com.
1: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം: aartvmpm@gmail.com.
0: എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. നന്ദി,
1: നമസ്കാരം.

0: ആകാശവാണി.
1: നിയമരംഗം. ഭക്ഷ്യസുരക്ഷാ നിയമം 2006. ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ഡോക്ടർ പി എം വിനോ തോട്ടത്തിൽ സംസാരിക്കുന്നു.
2: ആഘോഷങ്ങളുടെ കാലമാണല്ലോ ഇപ്പോൾ. ആഘോഷങ്ങൾ ആനന്ദകരമാക്കുന്നത് വിഭവ സമൃദ്ധമായ ഭക്ഷണം വിളമ്പുന്നതിലൂടെയാണ്. ഈ ഓണക്കാലത്ത് ആഘോഷങ്ങൾ പൊടിപൊടിക്കുന്നതിനോടൊപ്പം നാം ഭക്ഷണത്തിന്റെ ഗുണമോ നിലവാരമോ ശ്രദ്ധിക്കാതെ ആരോഗ്യം നശിപ്പിക്കുന്ന തരത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഭക്ഷ്യസുരക്ഷാ നിയമം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ശ്രദ്ധയോടും കരുതലോടും കൂടി ആഘോഷങ്ങളെ നോക്കിക്കാണാൻ സാധിച്ചാൽ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും മുന്നേറാൻ സാധിക്കും. മായം കലർന്ന ഭക്ഷണം, ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ, തെറ്റായ ലേബലുകളുള്ള പാക്കറ്റ് ഭക്ഷണങ്ങൾ, കാലാവധി കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ, ശുചിത്വമല്ലാത്ത സാഹചര്യങ്ങളിൽ തയ്യാറാക്കുന്ന ഭക്ഷണം എന്നിവ മനുഷ്യരുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി ഇന്ത്യയിൽ നിലവിലുള്ള പ്രധാന നിയമമാണ് ഭക്ഷ്യസുരക്ഷയും നിലവാരവും സംബന്ധിച്ച നിയമം 2006, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006. ഭക്ഷ്യസുരക്ഷ എന്നത് മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമാകാത്തതും ശുദ്ധവും സുരക്ഷിതവും നിലവാരമുള്ളതുമായ ഭക്ഷണം ലഭ്യമാക്കുന്ന അവസ്ഥയാണ്. ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഘട്ടം മുതൽ വിൽക്കുന്നത് വരെ എല്ലാ ഘട്ടങ്ങളിലും ശുചിത്വവും സുരക്ഷയും ഉറപ്പാക്കണം. ഒരു ഭക്ഷ്യവസ്തുവിൽ വിഷാംശം, അപകടകരമായ രാസവസ്തുക്കൾ, രോഗാണുക്കൾ, നിരോധിത നിറങ്ങൾ തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കാം. ദീർഘകാലം മോശം ഗുണനിലവാരമുള്ള ഭക്ഷണം ഉപയോഗിക്കുന്നത് ശരീരത്തിലെ വിവിധ അവയവങ്ങളെ ബാധിക്കുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാം. അതിനാൽ ഭക്ഷണം കേവലം വിശപ്പടക്കാനുള്ള വസ്തു മാത്രമല്ല, അത് ആരോഗ്യത്തിൻ്റെ അടിത്തറയാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇന്ത്യയിലെ വിവിധ ഭക്ഷ്യ നിയമങ്ങളെ ഏകീകരിക്കുന്നതിനും ഭക്ഷ്യവസ്തുക്കളുടെ സുരക്ഷയും നിലവാരവും സംബന്ധിച്ച ഏകീകൃത നിയമ സംവിധാനം കൊണ്ടുവരുന്നതിനുമായി 2006 ഈ നിയമം രൂപീകരിക്കപ്പെട്ടത്. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട പ്രധാന സ്ഥാപനമാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, FSSAI, ഇന്ത്യൻ ഭക്ഷ്യസുരക്ഷാ നിലവാര അതോറിറ്റി എന്ന് അറിയപ്പെടുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ നിലവാരം നിശ്ചയിക്കുക, സുരക്ഷാ മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്തുക, ഭക്ഷ്യവ്യാപാര സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുക, പരിശോധന നടത്തുക, പൊതുജനങ്ങളിൽ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നാണ് ഭക്ഷ്യവ്യാപാര സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനും ലൈസൻസും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട വ്യാപാരമോ നിർമ്മാണമോ നടത്തുന്നവർ നിയമപ്രകാരമുള്ള രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് നേടേണ്ടതാണ്. സ്ഥാപനത്തിന്റെ സ്വഭാവവും പ്രവർത്തനത്തിന്റെ വ്യാപ്തിയും അനുസരിച്ച് രജിസ്ട്രേഷനോ ലൈസൻസോ ആവശ്യമായി വരും. ഭക്ഷണത്തിലെ മായം സമൂഹത്തിന് ഒരു വലിയ ഭീഷണിയാണ്. ലാഭം വർദ്ധിപ്പിക്കുന്നതിനായി ചിലർ ഭക്ഷ്യവസ്തുക്കളിൽ ആരോഗ്യത്തിന് ഹാനികരമായ വസ്തുക്കൾ ചേർക്കാറുണ്ട്. പാലിൽ വെള്ളം ചേർക്കുക, മസാലപ്പൊടികളിൽ നിലവാരമില്ലാത്ത വസ്തുക്കൾ കലർത്തുക, നിരോധിതമോ ഹാനികരവുമായ നിറങ്ങൾ ചേർക്കുക, പഴകിയ ഭക്ഷണം പുതിയതുപോലെ വിൽക്കുക തുടങ്ങിയ പ്രവൃത്തികൾ ഉപഭോക്താവിന്റെ ആരോഗ്യത്തെ അപകടത്തിലാക്കുന്നു. കടകളിൽ നിന്നും വാങ്ങുന്ന പാക്കറ്റ് ഭക്ഷ്യവസ്തുക്കളുടെ ലേബൽ പരിശോധിക്കുന്ന ശീലം ഓരോ ഉപഭോക്താവിനും ഉണ്ടായിരിക്കണം. വാങ്ങുന്നതിന് മുൻപ് നിർമ്മാണ തീയതി, ഉപയോഗവുമായി ബന്ധപ്പെട്ട തീയതി, പാക്കറ്റ് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ, അസാധാരണമായ മണമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാലാവധി കഴിഞ്ഞതോ ഉപയോഗമല്ലാത്തതോ ആയ ഭക്ഷണം വിൽക്കുന്നത് ഗുരുതരമായ പ്രശ്നമാണ്. ചിലപ്പോൾ കുറഞ്ഞ വിലയുടെ ആകർഷണത്തിൽ ഉപഭോക്താക്കൾ ഉൽപ്പന്നത്തിന്റെ ലേബൽ പോലും പരിശോധിക്കാതെ വാങ്ങാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒഴിവാക്കണം. കുറഞ്ഞ വിലയേക്കാൾ പ്രധാനമാണ് നമ്മുടെ ആരോഗ്യവും കുടുംബത്തിന്റെ സുരക്ഷയും. വാങ്ങുന്നതിന് മുൻപേ ലേബൽ വായിക്കുക എന്നത് ഓരോ ഉപഭോക്താവിന്റെയും നല്ല ശീലമായിരിക്കണം. ഭക്ഷണത്തിന്റെ ലേബൽ എന്തുകൊണ്ട് പ്രധാനമാണ്? ഒരു പാക്കറ്റ് ഭക്ഷണ വസ്തുവിന്റെ ലേബൽ ഉപഭോക്താവിന് നിരവധി പ്രധാന വിവരങ്ങൾ നൽകുന്നു. അതിൽ സാധാരണയായി ഉൽപ്പന്നത്തിന്റെ പേര്, ഘടകങ്ങൾ, പോഷക വിവരങ്ങൾ, നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഉപയോഗ നിർദ്ദേശങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കും. ഭക്ഷ്യവസ്തുവിൽ അലർജി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില ഘടകങ്ങൾ ഉണ്ടോ എന്നും ഉപഭോക്താക്കൾക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നതാണ്. ലേബൽ വായിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് വാങ്ങുന്നതെന്ന് അറിയാൻ കഴിയും. പരസ്യത്തിലെ ആകർഷകമായ ചിത്രങ്ങൾ മാത്രം നോക്കി ഭക്ഷണം തിരഞ്ഞെടുക്കാതിരിക്കുക. ഉൽപ്പന്നത്തിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ മനസ്സിലാക്കി വേണം സാധനങ്ങൾ വാങ്ങാൻ. കുട്ടികൾക്കായി ഭക്ഷണം വാങ്ങുമ്പോൾ പ്രത്യേക ശ്രദ്ധ അത്യാവശ്യമാണ്. നിറത്തിലും രുചിയിലും ആകർഷകമാണെന്ന കാരണത്താൽ മാത്രം ഒരു ഉൽപ്പന്നം നല്ലതാണെന്ന് കരുതി വാങ്ങാതിരിക്കുക. ഭക്ഷ്യവ്യാപാരിയുടെ ഉത്തരവാദിത്വം. ഭക്ഷണം വിൽക്കുന്ന ഓരോ വ്യക്തിക്കും സ്ഥാപനത്തിനും സമൂഹത്തോടുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. അവരുടെ ലാഭത്തേക്കാൾ പ്രാധാന്യം ഉപഭോക്താവിൻ്റെ ആരോഗ്യത്തിനാണ് നൽകേണ്ടത്. സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ അസംസ്കൃത വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. പാചക സ്ഥലവും സംഭരണ സ്ഥലവും വൃത്തിയായി സൂക്ഷിക്കണം. ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന ജീവനക്കാർ വ്യക്തിശുചിത്വം പാലിക്കണം. ഭക്ഷണം സുരക്ഷിതമായ താപനിലയിൽ സൂക്ഷിക്കണം. പഴകിയതോ കേടായതോ ആയ ഭക്ഷണം ഉപഭോക്താക്കൾക്ക് നൽകാതിരിക്കുക. തെറ്റായ വിവരങ്ങൾ നൽകി ഉപഭോക്താക്കളെ വഞ്ചിക്കാതിരിക്കുക. ഇങ്ങനെ ഭക്ഷ്യവ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർ നിയമം പാലിക്കുന്നത് ഒരു ഔപചാരിക ബാധ്യത മാത്രമല്ല, അത് സാമൂഹിക ഉത്തരവാദിത്വം കൂടെയാണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ മാത്രമല്ല, മുഴുവൻ സമൂഹത്തിന്റെ ആരോഗ്യത്തെയും ഭക്ഷ്യസുരക്ഷ ബാധിക്കുന്നു. കർഷകർ, നിർമ്മാതാക്കൾ, വിതരണക്കാർ, ഹോട്ടലുടമകൾ, വ്യാപാരികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ശക്തമായ ഭക്ഷ്യസുരക്ഷാ സംസ്കാരം സമൂഹത്തിൽ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ഭക്ഷ്യസുരക്ഷയ്ക്കായി ഓരോ ദിവസവും പ്രത്യേക

0: പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വാങ്ങുന്നതിന് മുൻപ് ഭക്ഷ്യവസ്തുവിന്റെ ലേബൽ പരിശോധിക്കുക. കാലാവധി സംബന്ധിച്ച വിവരങ്ങൾ ശ്രദ്ധിക്കുക. കേടായതോ അസാധാരണമായ മണമുള്ളതോ നിറമുള്ളതോ ആയ ഭക്ഷണം ഉപയോഗിക്കാതിരിക്കുക. വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ കൈകളും പാത്രങ്ങളും ശുചിയായി സൂക്ഷിക്കുക. പച്ചയും പാകം ചെയ്തതുമായ ഭക്ഷണങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. കുട്ടികൾക്ക് സുരക്ഷിതത്വവും പോഷകസമൃദ്ധവുമായ ഭക്ഷണം നൽകുക. ഭക്ഷ്യവ്യാപാര സ്ഥാപനങ്ങൾ നിയമപരമായ സുരക്ഷാ മാനദണ്ഡങ്ങളും ശുചിത്വ നിബന്ധനകളും കർശനമായി പാലിക്കണം. സുരക്ഷിതമില്ലാത്ത ഭക്ഷണത്തെക്കുറിച്ച് യുക്തിസഹമായ സംശയമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പറിൽ നേരിട്ട് പരാതി നൽകാവുന്നതാണ്. ടോൾ ഫ്രീ നമ്പർ 1800425115. ഭക്ഷണം നമ്മുടെ ജീവന്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ സുരക്ഷയെക്കുറിച്ച് നാം ഒരിക്കലും അശ്രദ്ധ കാണിക്കരുത്. ഭക്ഷ്യസുരക്ഷാ നിയമം ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായ നിയമപരമായ സംവിധാനമാണ്. എന്നാൽ നിയമം മാത്രമുണ്ടായാൽ മതിയാകില്ല. നിയമം ശരിയായ രീതിയിൽ നടപ്പിലാക്കുകയും ഭക്ഷ്യവ്യാപാരികൾ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കുകയും ഉപഭോക്താക്കൾ ജാഗ്രത പുലർത്തുകയും വേണം. നല്ല ഭക്ഷണം തിരഞ്ഞെടുക്കാം, സുരക്ഷിതമായ ഭക്ഷണം ഉറപ്പാക്കാം. ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കാം.
1: ഭക്ഷ്യസുരക്ഷാ നിയമം 2006. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് ഡോക്ടർ പി എം ബിനു തോട്ടത്തിൽ. ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പർ 1800425115. ടോൾ ഫ്രീ നമ്പർ ഒരിക്കൽ കൂടി 1800425115.
2: നിയമരംഗം സമാപിക്കുന്നു.
3: മുദ്രകൾ
4: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
5: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
6: കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
3: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: ആവശ്യമാണ്.
1: കവി അയ്യപ്പ പണിക്കർ സ്മൃതി സംഗമം റിപ്പോർട്ട്. ലോകസാഹിത്യത്തിലെ പുത്തൻ പ്രവണതകളെ മലയാളത്തിനും മലയാള കവിതയെ ലോകത്തിനും പരിചയപ്പെടുത്തിയ കവിയും നിരൂപകനും സാഹിത്യ ഗവേഷകനും വിവർത്തകനുമായിരുന്ന അയ്യപ്പ പണിക്കരുടെ സ്മൃതി സംഗമം ഇന്നലെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ അങ്കണത്തിൽ നടന്നു. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് വഴുതക്കാട് പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ.
2: തീർച്ചയായിട്ടും ഇതേപോലെ ഒരു പരിപാടി നമ്മൾ വർഷാവർഷമായിട്ട് നമ്മൾ നടത്തുമ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള ഒരു ഗൗരവം വരാൻ വേണ്ടി കൂടിയാണ് നമ്മളിങ്ങനെ ഒരു കാര്യപരിപാടി ആലോചിച്ചത്. കേരളത്തിലെ കവി പരമ്പരകളുടെ കയ്യിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ശ്രീ അയ്യപ്പ പണിക്കർ. കവിതയിലും എനിക്ക് തോന്നുന്നു പല കവികളുടെയും പഠിതാക്കളുടെയും ജീവിതത്തിന് ഒരുപാട് മാറ്റം വരുത്തില്ല. അപ്പൊ അദ്ദേഹത്തിനെ പറ്റിയിട്ട് രണ്ട് വാക്ക് സംസാരിക്കുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല നമ്മുടെ ഈ പരിപാടി എന്ന് പറയുന്നത് കേവലം അദ്ദേഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമല്ല. ആ കവിതയും ആശയവും കവിതയിലൂടെ കൂടുന്ന ആശയങ്ങളും കൂടി അതിനകത്ത് വരണം എന്നുള്ള ഒരു ഇതും കൂടെ പുക്കാസയ്ക്ക് ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് പുക്കാസ ഈ പരിപാടി ഇത്രയും വളരെ പ്രാമുഖ്യത്തോടുകൂടി നമ്മൾ നടത്തുന്നത്. ഈ മാറി വരുന്ന കാലഘട്ടത്തിൽ കവിത കവിതയുടെ സ്ട്രക്ചറും കവിതയുടെ രീതികളും കവിതയുടെ സ്വഭാവവും അത് ഈ പറയുന്ന കവിത ഈ പ്രാസമൊപ്പിച്ചുള്ള കവിതയെന്ന് ഒരുപാട് മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം ഈ പറയുന്ന കാലഘട്ടത്തിൽ കവിതയ്ക്കൊരു പുതിയ മുഖം നൽകുന്ന ഇന്ന് കേരളത്തിലുള്ള മലയാള കവികളിൽ പ്രമുഖനായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം, ഡോക്ടർ ഡി അനിൽകുമാർ. കവിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാരണം പലരുടെയും ആ സുഹൃത്തുക്കളും സൗഹൃദ വലയം അത്ര വലുതാണ്. കഴിഞ്ഞ പ്രാവശ്യ പരിപാടി നമ്മൾ കുറച്ച് വ്യത്യസ്തം ഇപ്പൊ കൊണ്ടുവരാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ്. പ്രഭാഷണം കൊണ്ടുണ്ടായ ഗുണം എന്ന് വെച്ചാൽ ഈ കവിതയെ കുറിച്ച് കൂടുതൽ നമുക്ക്

0: സംസാരിക്കപ്പെട്ടേ ഡിസ്കസ് ചെയ്യപ്പെടുകയുണ്ടായി. അയ്യപ്പണിക്കർ ഫൗണ്ടേഷൻ ഈ പുകാസയെ പോലെ തന്നെ അയ്യപ്പണിക്കരുടെ ആ കൃതികളെ കുറിച്ചിട്ടും അദ്ദേഹം കൊണ്ടുവന്ന ആ മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ പൂർണ്ണമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്.
1: മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് കവിയും കോളേജ് അധ്യാപകനുമായ ഡോക്ടർ ഡി അനിൽകുമാർ.
2: മലയാള കവിതയിലെ മഹാവിസ്മയങ്ങളിലൊന്നാണ് അയ്യപ്പ പണിക്കർ. അനേകം അനുകർത്താക്കളുള്ള ഒരു വംശവൃക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. പാരമ്പര്യബദ്ധമായ കവിതയുടെ പാതയെ വിച്ഛേദിച്ചുകൊണ്ട് ആധുനികതയെ പ്രോദ്ഘാടനം ചെയ്യുകയും ആധുനികതയ്ക്ക് അതീതമായ ഭാവുകത്വത്തിലൂടെ സഞ്ചരിക്കുകയും നവീനവും ശിഥിലവും പരീക്ഷണാത്മകവുമായ വ്യവഹാരമാക്കി മലയാള കവിതയെ പരിവർത്തിപ്പിക്കുകയും ചെയ്ത മഹാകവിയാണ് അദ്ദേഹം. മലയാള കവിത പല ചരിത്ര സന്ദർഭങ്ങളിൽ പല കാലങ്ങളിൽ പല നിലകളിൽ ഭാവുകത്വപരമായി മുറിയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു ഭാവുകത്വത്തെ വിച്ഛേദിച്ചുകൊണ്ട് മറ്റൊരു ഭാവുകത്വം സൃഷ്ടിക്കുന്ന കവികൾ സാഹിത്യ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്നവരായിരിക്കും. പണിക്കർ സാറിനെ പറ്റി ഓർക്കുമ്പോൾ അത്തരത്തിൽ ഉന്നതമായ ഗോപുരമായി മലയാള കവിതയ്ക്കകത്ത് നിലകൊള്ളുന്ന ഒരു കവിയാണ് അദ്ദേഹം എന്ന് പറയാനായിട്ട് സാധിക്കും. മലയാള കവിതയിൽ ശ്രീരാമന്റെ പാരമ്പര്യമല്ല കണ്ണശൻ പിൻപറ്റിയത്. കണ്ണശന്റെ പാരമ്പര്യത്തെ എഴുത്തച്ഛൻ വിച്ഛേദിക്കുന്നുണ്ട്. എഴുത്തച്ഛന്റെ പാരമ്പര്യത്തെ രണ്ട് നൂറ്റാണ്ട് കഴിയുമ്പോൾ നമ്പ്യാര് വിച്ഛേദിക്കുന്നുണ്ട്. നമ്പ്യാരുടെ പാരമ്പര്യത്തെ വെൺമണി കവികൾ, വെൺമണി കവികളുടെ പാരമ്പര്യത്തെ കുമാരനാശാൻ, കുമാരനാശാന്റെ പാരമ്പര്യത്തെ ചങ്ങമ്പുഴ, ചങ്ങമ്പുഴയുടെ പാരമ്പര്യത്തെ ചങ്ങമ്പുഴയ്ക്ക് സമാന്തരമായി കവിത എഴുതിക്കൊണ്ട് വൈലോപ്പിള്ളിയും വിച്ഛേദിക്കുന്നുണ്ട്. എന്നാൽ വൈലോപ്പിള്ളി വരെയുള്ള കവികൾ സൃഷ്ടിച്ചു വെച്ച ഭാവുകത്വത്തെ വിച്ഛേദിച്ചുകൊണ്ട് ആധുനികത എന്ന് പറയുന്ന പുതിയൊരു ഭാവുകത്വത്തെ മലയാളിക്ക് ബോധ്യപ്പെടുത്താനാണ് അയ്യപ്പ പണിക്കർ തൻ്റെ ആദ്യകാല കവിത മുതലേ ശ്രമിച്ചത്. ലോക സാഹിത്യത്തിലുണ്ടായ ആധുനികതയ്ക്ക് സമാനമാണോ അയ്യപ്പ പണിക്കർ സൃഷ്ടിച്ച ആധുനികത എന്നാലോചിച്ചാൽ അത്രയൊന്നും ആദ്യകാലത്ത് സമാനത നമുക്കതിനകത്ത് കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ കേരളത്തിൻ്റെ സവിശേഷമായ സാമൂഹിക സാഹചര്യത്തിൽ മലയാള കവിത പിൻപറ്റി വന്ന ചില മാമൂലുകളെ റദ്ദ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ ആദ്യം ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആധുനികതയെ പ്രോദ്ഘാടനം ചെയ്ത കവിതയായിട്ട് നമ്മൾ കുരുക്ഷേത്രത്തെ പ്രതിഷ്ഠിക്കുന്നത്. കുരുക്ഷേത്രം എന്ന് പറയുന്ന കവിതയെ അങ്ങനെ പ്രതിഷ്ഠിക്കുമ്പോൾ ആ കവിതയ്ക്കകത്തുപോലും ഉപയോഗിച്ചിട്ടുള്ള ചില സാഹചര്യങ്ങൾ, പുരാണ കേന്ദ്രിതമായ ചില അപനിർമ്മിതികൾ അല്ലെങ്കിൽ പാരമ്പര്യബദ്ധമായ ചില പദാവലികൾ ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. താഴെ നോക്കൂ, മൾ ജീവിത പ്രേമ താരകമേ അതാണൻ പ്രപഞ്ചം, രണ്ടു വരി കഴിഞ്ഞ് പറയുന്നുണ്ട്, ഞങ്ങൾ മർത്യർ നടനമാടുന്ന സങ്കടങ്ങൾ തൻ മൗനഗീതങ്ങൾ എന്നാണ്. ഇത്തരം വരികൾ നമ്മൾ പാരമ്പര്യത്തിൽ കേട്ട് ശീലിച്ച വരികളായിരിക്കും, പദസഞ്ചയങ്ങളായിരിക്കും. അതുകൊണ്ട് ആ പദസഞ്ചയങ്ങൾ അതുപോലെ തന്നെ കുരുക്ഷേത്രത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പിന്നെയും പുതിയതായ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് തുടങ്ങുമ്പോൾ തന്നെ, നീ അറിയുന്നു വായനക്കാരാ നീറുമൻ ഉള്ളിൽ നിറയും വ്യഥകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അയ്യപ്പണിക്കർ ആ കുരുക്ഷേത്രം തന്നെ ആരംഭിക്കുന്നത്. ആ നീറുന്ന വ്യഥകൾ പറയാൻ അന്നേ വരെ നിലനിന്നിരുന്ന ഭാഷ മതിയാകില്ല. ആ ഭാഷയെ സ്വീകരിക്കുമ്പോഴും ആ കവിതയ്ക്കകത്ത് തന്നെ ആ ഭാഷയെ റദ്ദ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ കൂടി അയ്യപ്പണിക്കർ സാർക്ക് ഉണ്ടായിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് അദ്ദേഹം പിന്നെ കുറെ കഴിയുമ്പോൾ അതിനെ ഈ ആധുനികതയിൽ നിന്ന് ആഗോളീകരണം വരെ നീളാൻ കഴിയുന്ന ഒരു കാലപ്രവാഹത്തെ ആ കവിതയ്ക്കകത്ത് അദ്ദേഹം ദീർഘദർശനം ചെയ്യുന്നത്. അദ്ദേഹം കവിതയ്ക്കകത്ത് ഈ കമോഡിഫിക്കേഷനെ പറ്റി, ചരക്കുവൽക്കരണത്തെ പറ്റി, മനുഷ്യൻ തന്നെ സ്വയം വിൽക്കാൻ നിൽക്കുന്ന ചരക്കായി മാറും എന്നുള്ള ഒരു സന്ദർഭത്തെ അദ്ദേഹം ദീർഘദർശനം ചെയ്ത് പറയുന്നുണ്ട് ആ കവിതയ്ക്കകത്ത്. ആളുതുക്കി തിരക്കി ഏറുന്നതാണ് ചന്തയതാണൻ പ്രപഞ്ചം, വിൽപ്പനയ്ക്ക് ചരക്കുകളും പേറി വിൽപ്പനക്കാർ വരുന്നു പോകുന്നു, തങ്ങളെ തന്നെ വിൽക്കുന്നു വീണ്ടും തങ്ങൾ തന്നെ വിലപേശി നിൽപ്പു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഈ പാരമ്പര്യബദ്ധമായ പദശയ്യ അല്ലെങ്കിൽ പദാവലികൾ കവിതയ്ക്കകത്ത് ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങുകയും പക്ഷെ അതിനെ തന്നെ റദ്ദ് ചെയ്തുകൊണ്ട് ആഗോളീകരണം വരെ നീളുന്ന അല്ലെങ്കിൽ ഇപ്പോഴും വളരെ സമകാലികമായി നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു പ്രമേയത്തെ 1960s തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. ആ നിലയിൽ നോക്കുമ്പോൾ കുരുക്ഷേത്രം തികഞ്ഞ ഒരു ആധുനിക കവിതയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.
1: അയ്യപ്പ പണിക്കരെ അനുസ്മരിച്ചുകൊണ്ട് അയ്യപ്പ പണിക്കർ ഫൗണ്ടേഷനെ പ്രതിനിധീകരിച്ച് സംസാരിച്ച ശ്രീ പ്രിയദാസ് മംഗലത്ത്.
3: നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന സാഹിത്യകാരന്മാരെ മാത്രമല്ല കലാകാരന്മാരെയാണെങ്കിലും ആ വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് നമ്മൾ നടന്നടുക്കുമ്പോഴും പലപ്പോഴും കാണുന്ന വിഗ്രഹങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ ഉടഞ്ഞുടഞ്ഞു പോകുന്നതായിട്ടാണ്. പക്ഷേ അയ്യപ്പ പണിക്കരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് നേരെ തിരിച്ചാണ്. നമുക്ക് അദ്ദേഹത്തോടുള്ള ആദരവ് കൂടിക്കൂടി വരുന്നു. ഈ ആദരവ് കൂടിക്കൂടി വന്നാലും കുഴപ്പമുണ്ട് കേട്ടോ. കാരണം ഗാന്ധിജിയുടെ കൂടെ താമസിച്ചിരുന്ന

0: അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ആ ജീവിതം എത്ര രസകരമായിരുന്നു എന്നെനിക്ക് സംശയമുണ്ട്. ഈ നന്മ ഉള്ള മനുഷ്യനെ നമുക്ക് അത്രമാത്രം ആസ്വദിച്ച് ഓരോ നിമിഷവും കൊണ്ടു നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം മീനയോട് ചോദിച്ചാലും സുനിലിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യപ്പപ്പുണ്ണി സാറിൻ്റെ നിത്യജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ആ ജീവിതം ഓരോ നിമിഷത്തിലും നമ്മളിപ്പോൾ ഒരു ഗൃഹാതുരത്വം പോലെ നമ്മളിലേക്ക് കടന്നു വരുന്ന ആ ആദരവോടുകൂടി അങ്ങനെ ആയിരുന്നോ എന്നുള്ളൊരു സംശയം ഉണ്ടാകാം. പക്ഷേ ആണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കും തോറും, നിങ്ങളും ഒരുപക്ഷെ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, 1974 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചതെന്ന് പറയുന്നു. ആ പുസ്തകം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ്, ഏറ്റവും നല്ല കവിതാ പുസ്തകത്തിനുള്ള അവാർഡ് കിട്ടി. അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇ എൻ മുരളീധരൻ നായർ ആ പുസ്തകം പ്രസിദ്ധീകരിച്ച ആ സംഘടന അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പണിക്കർ സാർ പറയുകയാണ്, ഈ അവാർഡ് എനിക്കുള്ളതല്ല, ഈ അവാർഡ് നിങ്ങൾക്കുള്ളതാണ്, കാരണം നിങ്ങൾ പ്രസിദ്ധീകരിച്ചതുകൊണ്ടാണ് ഇത് കിട്ടിയത്. പക്ഷേ ഒരു കാര്യം ചെയ്യാം, ഈ അവാർഡിൻ്റെ തുക മുഴുവൻ നിങ്ങൾക്കായിരിക്കും, പക്ഷെ ആരോടും പറയരുത്. മുരളീധരൻ നായർ അത് എതിർത്തെങ്കിലും പണിക്കർ സാർ സമ്മതിച്ചില്ല, അവാർഡിൻ്റെ തുക അദ്ദേഹത്തിന് കൊടുക്കും. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഒരു കവി രാഘവനത്തോളി അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് പൈസയില്ല, ബുദ്ധിമുട്ടാണ്. പക്ഷെ വളരെ ആ കാലഘട്ടത്തിലെ ഏറ്റവും കയറി വരുന്ന ഒരു കവിയാണ്. നന്നായിട്ട് പണിക്കർ സാറിനെ കുറിച്ച് അയാൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പണിക്കർ സാർ ഒരു ദിവസം രഹസ്യമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, പുസ്തകം പ്രസിദ്ധീകരണത്തിൻ്റെ സകല ഞാൻ എടുത്തോളാം. അത് കാരണം ആ കക്ഷി രാഘവനത്തോളി അയ്യപ്പണിക്കർ സാറിനെ കുറിച്ച് പറഞ്ഞ അദ്ദേഹം അയ്യപ്പ പണിക്കരല്ല, അച്ചയ്യപ്പ പണിക്കരാണ്, എൻ്റെ അച്ഛനാണ് അദ്ദേഹം.
1: നാടക സിനിമാ കലാകാരനും നാടക അധ്യാപകനുമായ ശ്രീ റജു ശിവദാസ് അയ്യപ്പ പണിക്കരുടെ കവിത അവതരിപ്പിച്ചു.
2: നീ തന്നെ ജീവിതം സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ, നീ തന്നെ ഇരുളുന്നു, നീ തന്നെ മറയുന്നു, നീ തന്നെ സന്ധ്യേ. നിൻ കണ്ണിൽ നിറയുന്നു നിബിഡാന്ധകാരം, നിൻ കണ്ണിൽ നിറയുന്നു നിബിഡാന്ധകാരം, നിൻ ചുണ്ടിലുറയുന്നു ഘനശൈത്യഭാരം, നിന്നിൽ പിറക്കുന്നു രാത്രികൾ പകലുകൾ, നിന്നിൽ മരിക്കുന്നു സന്ധ്യേ, നിന്നിൽ മരിക്കുന്നു സന്ധ്യേ. നീ രാത്രിതൻ ജനനി, നീ മൃത്യുതൻ കമനി, നീ പുണ്യ പാപ പരിഹാരം. നീ രാത്രിതൻ ജനനി, നീ മൃത്യുതൻ കമനി, നീ പുണ്യ പാപ പരിഹാരം. അങ്ങനെ വാക്കുകൾ കൊരുത്തുകൊണ്ട് ജീവിതത്തിന്റെ നിരർത്ഥകതയെ, ജീവിതത്തിന്റെ വിരസതയെ എവിടെയോ വാക്കുകൾ തളച്ചിട്ട് പേടികൊണ്ടോ, അച്ഛനോടുള്ള പേടികൊണ്ടോ, അമ്മയോടുള്ള പേടിയുണ്ടോ, ഗുരുക്കന്മാരോടുള്ള പേടികൊണ്ടോ, പേടിച്ചു വളർന്നത് കൊണ്ടോ, പറയാനുള്ളത് പറയാൻ കഴിയാതെ ഉള്ളിലേക്ക് വാക്കിനെ ചുരുക്കിക്കൊണ്ട് ജീവിച്ച് അവസാനം ജീവിതം വിരസമായി രാവും പകലും മാറി മറിയുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഭൂരിപക്ഷമുള്ള ഈ സമൂഹത്തിൽ നമുക്ക് പറയാനുള്ളത് ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് പറയാതെ മൗനം പാലിച്ച് നിന്ന ഒരു സമൂഹത്തിൽ നമ്മുടെ മക്കൾ ഇപ്പോൾ വാക്കുകളെ എടുത്തുപയോഗിച്ചുകൊണ്ട് പോരാടുന്ന ഒരു അവസരത്തിൽ അയ്യപ്പ പണിക്കരുടെ കവിതകൾ ഏറ്റവും പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുന്നു. വാക്കുകൾ എന്ന കവിതയിലേക്ക് വരുമ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മുട്ട വിരിയും മുമ്പ്, കണ്ണ് വിടരും മുമ്പ്, കൊക്ക് പിളരും മുമ്പ്, കാല് നിവരും മുമ്പ്, ചിറകുകൾ ഉണങ്ങി തുടിച്ചു വീശും മുമ്പ്, ആ മുട്ടകൾ ഉടച്ചിട്ട്, കണ്ണുകൾ അടച്ചിട്ട്, കൊക്കുകൾ ചതച്ചിട്ട്, കാലുകൾ ചീന്തിപ്പറിച്ചിട്ട്, ചിറകുകൾ കീറിക്കരിച്ചിട്ട്, ചികയുന്നു ചിക്കുന്നു ചീറുന്നു പണ്ഡിതർ. അതായത് ഒരു ചോദ്യം ചോദിക്കുന്ന കുട്ടിയോട് അവിടെ ഇരിയടാ എന്ന് പറയുന്നിടത്ത് തുടങ്ങുന്നു. അല്ലെങ്കിൽ അമ്മയെ ഞാൻ ഇത്തിരി കളിക്കാൻ പോട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ഇരിയടാ എന്ന് പറയുന്ന രക്ഷകർത്താക്കളിൽ തുടങ്ങുന്നു. ഒരു കുട്ടിയുടെ വാക്കിനെ അടിച്ചൊതുക്കുന്ന പണ്ഡിതരെന്ന രൂപത്തിലുള്ള അറിവില്ലാത്ത രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും നിരയിൽ തുടങ്ങുന്നു വാക്കിനെ അടിച്ചമർത്തുന്ന പ്രവണത.
1: ചടങ്ങിൽ ശ്രീ സുനിൽ പരമേശ്വരൻ സ്വാഗതവും ശ്രീ ഷിജു ഏലിയാസ് നന്ദിയും പറഞ്ഞു. കവി അയ്യപ്പ പണിക്കർ സ്മൃതി സംഗമം റിപ്പോർട്ട് സമാപിക്കുന്നു. നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം ഇന്ദിരാദേവി എ.
3: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും അമ്പിളി രാജശേഖരനും പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് ബിശു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.
1: കളകളം ഇളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരി തെളുതുരും ഒരാളുകളം ഇളകിയ ചുരുളകം. ആഹാ, കളകളം ഇളകും ഒരു അരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം, കരളിലും അലരി തെളുതുരും ഒരാളുകളം ഇളകിയ ചുരുളം.

ദേശാടന കിളി കരയാറില്ല എന്ന ചിത്രത്തിനു വേണ്ടി ഒ എൻ വി വരികൾ എഴുതി രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.

0: ആകാശവാണി.
1: ബാലലോകം.

ഹായ് ബാലലോകം കൂട്ടുകാരെ, ഓണാവധി ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും എല്ലാവരും. എന്തൊക്കെയായി ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ? ഓരോ ദിവസവും പുതിയ പുതിയ ഡിസൈനുകളിൽ അത്തപ്പൂ ഇടാനുള്ള തിരക്കിട്ട ആലോചനയിലാണോ? കൂട്ടുകാരോടൊപ്പമുള്ള ഊഞ്ഞാലാട്ടവും ഓണക്കളികളുമൊക്കെ എങ്ങനെ പോകുന്നു? ഇനി ഇതൊന്നും തുടങ്ങാത്ത കൂട്ടുകാരാണെങ്കിൽ ആ ഫോണൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഓണം ആഘോഷിക്കാൻ തയ്യാറായിക്കോളൂ. അത്തം നാളിൽ തുടങ്ങി തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിൽ കേരളമൊട്ടുക്കും ഒരേ മനസ്സോടെയാണ് ഓണാഘോഷങ്ങളിൽ പങ്കുചേരുന്നത്. പക്ഷേ ഓണാഘോഷ രീതികളിലും ആചാരങ്ങളിലും തെക്കൻ തിരുവിതാംകൂർ മുതൽ വടക്കൻ മലബാർ വരെയുള്ള വിവിധ പ്രദേശങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇന്നത്തെ ബാലലോകം പരിപാടികൾക്കിടയിൽ നമുക്ക് ആ വൈവിധ്യങ്ങളെ കുറിച്ചുകൂടി അറിയാം. നമ്മളോടൊപ്പം ഓണപരിപാടികളുമായുള്ളത് തിരുവനന്തപുരം വഴുതക്കാട് കോട്ടൺ ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ്. ഇന്ന് ആദ്യം ഒരു ഓണപ്പാട്ടായാലോ? ദേവനന്ദ എം ആർ, ഗൗരി കൃഷ്ണ ജെ എസ്, ദിയ എസ് ഗ്ലാക്സ്റ്റൺ, ദിയ ടി എസ്, അഞ്ജിത എസ് ആർ, പ്രഗതി പി ആർ, സി എസ് സെലിൻ മരിയ, പാർവതി നിതിൻ, അനുപല്ലവി രഞ്ജിത്, അഫ്സാന ഷെഫിൽ, പുണ്യ എസ് ചന്ദ് എന്നിവരാണ് പാട്ടുമായെത്തുന്നത്. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.

0: നോമി നൽകുന്ന ഓണസന്ദേശം കേൾക്കാം.
1: ഹലോ കൂട്ടുകാരെ, വീണ്ടും ഇതാ ഒരു ഓണക്കാലം വന്നെത്തിയിരിക്കുന്നു. പൂവിളിയും അത്തപ്പൂക്കളും പൊന്നോണപ്പാട്ടുമായി നമ്മൾ ഓണത്തിമിർപ്പിലേക്ക് കടക്കുകയാണ്. മലയാളത്തിന്റെ മഹാബലി പ്രജകളായ നമ്മളെ കാണാൻ വന്നടയുന്ന സുദിനം. ഐതിഹ്യങ്ങളും ആഘോഷങ്ങളുമായി മലയാളി ഒരുപോലെ ഒരേ മനസ്സോടെ ഒത്തുചേരുന്ന സുദിനമാണ് ഓണം. മനുഷ്യരെല്ലാം ഒന്നുപോലെ ജീവിച്ചിരുന്ന കാലത്തെ ഓർമ്മിപ്പിക്കുന്ന നമ്മുടെ ഓണം. മനുഷ്യർക്കിടയിൽ കള്ളവും ചതിയും ഉണ്ടായിരുന്നില്ല. ജാതിമത ഭേദമില്ലാതെ ജീവിച്ചിരുന്ന നല്ല മനുഷ്യരുടെ ജീവിതവും മാതൃകാപരമായ ഒരു ഭരണകാലവും കൂടി ഓണക്കാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചുറ്റുമുള്ള മനുഷ്യരെ കൂടി പരിഗണിക്കുന്നതാവണം മലയാളിയുടെ ആഘോഷങ്ങൾ. ഈ ഓണക്കാലത്ത് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ കൂടി ചേർത്തു പിടിച്ചുകൊണ്ട് വേണം ആഘോഷങ്ങൾ നടത്തേണ്ടത്. അവരും ഓണാഘോഷങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുറപ്പ് വരുത്തുവാനും കഴിയണം. കോടി കൊടുക്കലിലും സദ്യയിലും മാത്രമല്ല, അവരുടെ അതിജീവനം ഉറപ്പാകുന്നതുവരെയും നാം അവരെ ചേർത്തു പിടിക്കണം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

മധ്യ കേരളത്തിലെ ഓണവിശേഷങ്ങളെ കുറിച്ച് അറിഞ്ഞാലോ ഇനി? പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, കോട്ടയം എന്നീ ജില്ലകളിലാണ് ഓണത്തിന്റെ പാരമ്പര്യവും ജലോത്സവങ്ങളും ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്നത്. പമ്പാ നദിയുടെ തീരത്തുള്ള ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യ പ്രശസ്തമാണ്. 62 വിഭവങ്ങളോടെ പള്ളിയോടക്കരക്കാരുടെ പാട്ടിന്റെ അകമ്പടിയോടെ കഴിക്കുന്ന ഈ സദ്യ വളരെ ആകർഷകമാണ്. എറണാകുളത്തെ തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്തച്ചമയം ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു കൂറ്റൻ സാംസ്കാരിക ഘോഷയാത്രയാണ്. തൃശൂരിലെ 4 ഓണനാളിൽ നടക്കുന്ന പ്രശസ്തമായ പുലിക്കളി വേറിട്ടൊരു ദൃശ്യവിരുന്നാണ്. അങ്ങനെ ഓരോ നാട്ടിലും ഓരോ രീതികളാണല്ലേ. ഇനി നമുക്കൊരു ദേശഭക്തി ഗാനം കേൾക്കാം. പാടുന്നവർ ശ്രീലക്ഷ്മി, അനഘ എസ് നായർ, അഭിനന്ദ എസ് എസ്, ദേവനന്ദ എം ആർ, നീരജ എ എച്ച്, അനുഷ്ക പ്രവീൺ, അവന്തിക പ്രവീൺ, മിയ ജോൺസൺ, ശ്രുതിലയ എ നായർ, മെർലിനെസ് മനോജ് എന്നിവരാണ്.

തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും ഓണവിശേഷങ്ങൾ നമ്മൾ കേട്ടു. ഇനി വടക്കൻ കേരളത്തിലേക്കാണ്. പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ മലബാറിലെത്തുമ്പോൾ ഓണത്തിന് അനുഷ്ഠാന കലകളുടെയും നാടൻ പാരമ്പര്യങ്ങളുടെയും മുഖം കൈവരുന്നു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാവേലി തമ്പുരാൻ വീടുകളിലേക്ക് എഴുന്നള്ളുന്നു എന്ന സങ്കല്പത്തിൽ ഓണത്താർ അല്ലെങ്കിൽ ഓണത്തപ്പൻ തെയ്യങ്ങൾ വീടുതോറും കയറിയിറങ്ങി ഐശ്വര്യം പകരുന്നു. വേലൻ പാട്ടും ചെറുശ്ശേരി പാട്ടുകളും പാടി വീടുകൾ തോറും ഓണപ്പാട്ടുകാർ എത്തുന്ന രീതി വടക്കൻ മലബാറിലെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും സജീവമാണ്. കേരളത്തിലുടനീളം ഓണസദ്യയിൽ പച്ചക്കറികളാണ് കൂടുതൽ ഉൾപ്പെടുത്തുന്നതെങ്കിൽ മലബാറിലും മധ്യകേരളത്തിലും ചിലയിടങ്ങളിൽ നോൺ വെജും സദ്യയുടെ ഭാഗമായി വിളമ്പുന്ന പാരമ്പര്യമുണ്ട്. ഓണം ഓരോ ഇടത്തും ഓരോ രീതിയിലാണെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒരു ലളിതഗാനം കേൾക്കാം. പാടുന്നത് മെർലിനസ് മനോജ്.

ഓണം നമ്മുടെ കാർഷിക സംസ്കാരവുമായും ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ചിങ്ങമാസത്തിലെ തെളിഞ്ഞ വെയിലും കുളിർക്കാറ്റും എത്തുമ്പോൾ പാടങ്ങളിൽ പൊന്നുപോലെ വിളഞ്ഞു നിൽക്കുന്ന നെൽക്കതിരുകൾ കൊയ്തെടുക്കുന്ന കാർഷികോത്സവം കൂടിയാണിത്. കൊയ്ത്തുപാട്ടിന്റെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ഓണപ്പാട്ടാണ് ഇനി പാടുന്നവർ. പാർവതി നിതിൻ, അനുപല്ലവി രഞ്ജിത്ത്, അഫ്സാന ഷെഫിൽ, പുണ്യ എസ് ചന്ദ്, അനഖ എസ് നായർ എന്നിവരാണ്.

ഇന്നത്തെ ബാലലോകം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പരിപാടികളുമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം വഴുതക്കാട് കോട്ടൺ ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ്.

കേരളത്തിന്റെ തെക്കു മുതൽ വടക്കു വരെയുള്ള ആഘോഷങ്ങളിൽ എത്രയെത്ര മനോഹരമായ വ്യത്യാസങ്ങളാണ് നമ്മൾ കേട്ടത്. പ്രാദേശികമായ ഈ വൈവിധ്യങ്ങൾക്കിടയിലും ഓണം നമുക്ക് നൽകുന്നത് സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും ഒത്തൊരുമയുടെയും വലിയൊരു സന്ദേശമാണ്. മനസ്സ് നിറയെ സന്തോഷത്തോടെ വിവേചനങ്ങളില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ഈ നല്ല നാളുകൾ നമ്മെ പഠിപ്പിക്കുന്നു. പൂക്കളമിട്ടും ഊഞ്ഞാലാടിയും കളിച്ചും ചിരിച്ചും ഈ ഓണം നമുക്ക് ഭംഗിയായി ആഘോഷിക്കാം. എല്ലാവർക്കും വരാനിരിക്കുന്ന സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ തിരുവോണനാളിന്റെ ആശംസകൾ.

0: 2023-ൽ ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23-നെ ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
0: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
2: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പരിസ്ഥിതി പ്രവർത്തക ഉഷാ ചൂലപാണി അതിഥിയായി പങ്കെടുക്കുന്നു.

0: പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: നമ്മൾ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതല്ല, കൃഷിയിൽ തുടങ്ങണം. അപ്പൊ ശരിക്കും അതിനായി മൺ ഹെൽത്ത് എന്നുള്ള ആശയം, മണ്ണിന് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ആരോഗ്യമുള്ള ചെടി ഉണ്ടാവുള്ളൂ, അതിലെ ആരോഗ്യമുള്ള മൃഗങ്ങളും മനുഷ്യർക്കും ജീവിക്കാൻ പറ്റുള്ളൂ.
0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ

സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ഓണം ദ റിയൽ എക്സിറ്റ്.
2: പപ്പാ വേഗം വാ, ലഞ്ച് റെഡിയാക്കിയിട്ട് അച്ഛൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു.
3: നീലുമളെ അന്നേ.
4: ആഹാ അമ്മേ, സദ്യവട്ടം എല്ലാം ഉണ്ടല്ലോ.
2: സൂപ്പർ, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്പെഷ്യൽ ലഞ്ച് കിട്ടുന്നത്.
1: ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3
0: ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ISRO. 2023 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
5: ആകാശവാണി

കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ പുതുക്കോടെന്ന ഗ്രാമത്തിൽ 1923 February 28 കൃഷ്ണശാസ്ത്രികളുടെയും പാർവതി അമ്മാളുടെയും മകനായി പുതുക്കോട് കൃഷ്ണമൂർത്തി ജനിച്ചു. അമ്മ തന്നെയായിരുന്നു സംഗീതത്തിൽ ആദ്യ ഗുരു. എങ്കിലും അടിസ്ഥാനം നല്ലവണ്ണം പഠിക്കുവാനായി പാലക്കാട് ശേഷഭാഗവതരുടെ കീഴിൽ സംഗീത പഠനം നടത്തിയ കൃഷ്ണമൂർത്തി പിന്നീട് പാലക്കാട് കൃഷ്ണഭാഗവതരുടെ കീഴിലും സംഗീതം അഭ്യസിച്ചു. അതിനുശേഷം പ്രഗത്ഭ സംഗീതജ്ഞനായിരുന്ന പാലക്കാട് രാമഭാഗവതരുടെ ശിഷ്യനായി. 6'2" അതിനൊത്ത ശരീരവും ഘനഗംഭീരമായ ശാരീരവുമുണ്ടായിരുന്നു കൃഷ്ണമൂർത്തിക്ക്. പുതുക്കോട് അന്നപൂർണേശ്വരിയുടെ ഭക്തനായിരുന്ന അദ്ദേഹം പുതുക്കോട് ക്ഷേത്രാങ്കണത്തിലിരുന്ന് ശ്ലോകങ്ങൾ ആലപിച്ചാണ് വളർന്നത്. അവിടെ സംഗീത സാധകം ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ ശബ്ദം ഗ്രാമത്തിൽ മുഴങ്ങിയിരുന്നത് അദ്ദേഹത്തിന്റെ സമകാലീനരായ പലരും സ്മരിച്ചിട്ടുണ്ട്.

അതികായനെങ്കിലും ശുദ്ധമനസ്കനും നിഷ്കളങ്കനും നന്മയുമുള്ള ഒരു സാധുവായ മനുഷ്യനായിരുന്നു കൃഷ്ണമൂർത്തിയെന്നും അദ്ദേഹത്തിന്റെ സമകാലികർ സ്മരിക്കുന്നു. 1942 അദ്ദേഹത്തിന്റെ 19 വയസ്സിൽ കൃഷ്ണമൂർത്തി ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ ഗന്ധർവ മഹാവിദ്യാലയത്തിൽ ഹിന്ദുസ്ഥാനി സംഗീതവും അഭ്യസിച്ചു. ആകാശവാണി ദില്ലി കേന്ദ്രത്തിന്റെ ധാരാളം സംഗീതശില്പങ്ങൾക്ക് അദ്ദേഹം സംഗീതാവിഷ്കരണം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം സംഗീത അധ്യാപകനായി. പാലക്കാട് ചെമ്പൈ സ്മാരക സംഗീത കോളേജിലും തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിലും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1976 പാലക്കാട് ചെമ്പൈ സംഗീത കോളേജ് പ്രിൻസിപ്പളായി വിരമിച്ചു. വിരമിച്ചതിനു ശേഷം ചെന്നൈ കലാക്ഷേത്രയിലും അധ്യാപകനായി. ശ്രുതിയോടൊപ്പം ലയിച്ചു ചേരുന്ന ശബ്ദത്തിനുടമയായിരുന്നു പുതുക്കോട് കൃഷ്ണമൂർത്തി. അദ്ദേഹം തമ്പുരു ശ്രുതി ചേർത്തിട്ട് ഷഡ്ജം ചേർത്ത് പാടിയാൽ കേട്ട് തിരിച്ചു പാടുവാൻ ശിഷ്യർക്കൊക്കെ പേടിയായിരുന്നത്രേ. പുതുക്കോട് സാറിന് ശ്രുതി ചേർന്ന പോലെ ചേർന്നില്ലെങ്കിലോ എന്ന

ഇന്ന് പ്രസിദ്ധരായ പല സംഗീതജ്ഞരും അദ്ദേഹത്തിന്റെ ശിഷ്യസമ്പത്തിൽ പെട്ടവരാണ്. സംഗീതത്തിൽ പുതുക്കോട് കൃഷ്ണമൂർത്തിയുടെ സംഭാവന വളരെ വലുതാണ്. ധാരാളം സംഗീതകൃതികൾ രചിച്ച് സ്വയം ചിട്ടപ്പെടുത്തി ആലപിച്ചിരുന്ന ഒരു വാഗേയകാരനും കൂടിയാണ് അദ്ദേഹം. 200 സംഗീതരചനകൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. മലയാളം, സംസ്കൃതം, തമിഴ്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ അദ്ദേഹം രചനകൾ നടത്തിയിട്ടുണ്ട്. ദീനബന്ധു അല്ലയോ എന്ന് തുടങ്ങുന്ന ഗുരുവായൂരപ്പനെക്കുറിച്ച് പുതുക്കോട് കൃഷ്ണമൂർത്തി രചിച്ച കൃതി ആയങ്കുടി മണി പാടുന്നു. സാവേരി രാഗം, ആദിതാളം.

അദ്ദേഹത്തിന്റെ ഖനരാഗ ദേവി പഞ്ചരത്നം ത്യാഗരാജസ്വാമികളുടെ ഖനരാഗ പഞ്ചരത്നം പോലെ തന്നെ എല്ലാ കൃതികളുടെയും ചരണങ്ങൾ സ്വരം പാടി സാഹിത്യം പാടുന്ന രീതിയിലാണ്. സ്വാമികളുടെ സമ്പ്രദായത്തിൽ തന്നെ രചിച്ചിട്ടുണ്ടെങ്കിലും വെവ്വേറെ താളങ്ങളിലാണ് ഈ അഞ്ച് കൃതികളും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. നാട്ടരാഗത്തിലെ ജനനീ നിൻ തിരുവടി എന്ന കൃതി ആദ്യ താളത്തിലും ഗൗളരാഗത്തിലുള്ള കനിവോട് കരുണാഭാംഗം എന്ന കൃതി രൂപകത്തിലും ആരഭിരാഗത്തിലുള്ള ശ്രീവിദ്യാസ്വരൂപിണി എന്ന കൃതി മിശ്രചാപ്പിലും വരാളിരാഗത്തിലുള്ള താമസം തെല്ലുമിനി അരുതേ എന്ന കൃതി ഖണ്ഡചാപ്പിലും ശ്രീരാഗത്തിലുള്ള സർവമംഗളവും തരുമെന്ന കൃതി മിശ്രജാതി ജംപതാളത്തിലുമാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മറ്റൊരു സംഭാവനയായ അറുപടൈ വീട് കൃതികളിൽ ആറ് കൃതികളാണുള്ളത്. ആറും മുരുകന്റെ ആറ് വീടുകളെ പ്രതിപാദിക്കുന്നു. തമിഴിലാണ് ഈ കൃതികൾ രചിച്ചിട്ടുള്ളത്. തിരുപ്പുരം കുൻട്രം, തിരുച്ചെന്തൂർ, തിരുവാവിനങ്കുടി, തിരുവേരകം, തിരുത്തണി, പഴമുതിർച്ചോലെ എന്നീ ആറ് മുരുകക്ഷേത്രങ്ങളെക്കുറിച്ചാണ് ഈ കൃതികൾ. കൂടാതെ ധാരാളം ക്ഷേത്രകൃതികളും പുതുക്കോട് കൃഷ്ണമൂർത്തി രചിച്ചിട്ടുണ്ട്. കേരളത്തിലുള്ള മഹാക്ഷേത്രങ്ങളെക്കുറിച്ചും അത്ര പ്രസിദ്ധമല്ലാത്ത ക്ഷേത്രങ്ങളെക്കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, വൈക്കം മഹാദേവ ക്ഷേത്രം ഗുരുവായൂർ, നെല്ലുവായ ധന്വന്തരി ക്ഷേത്രം, കൽപ്പാത്തി ശ്രീ വിശ്വേശ്വര ക്ഷേത്രം, കൽപ്പാത്തി ലക്ഷ്മീനാരായണ ക്ഷേത്രം, പഴവങ്ങാടി

പുതുക്കോട് അന്നപൂർണേശ്വരിയെ ഭജിച്ചുകൊണ്ട് 16 കൃതികൾ രചിച്ചിട്ടുണ്ട്. പുതുക്കോട് എന്നതിന് നവക്രോഡം എന്ന പദമാണ് അദ്ദേഹം ഉപയോഗിച്ചു കാണുന്നത്. ഈ 16 കൃതികളെ നവക്രോഡ ഷോഡശ കൃതികളായി വിശേഷിപ്പിക്കാം. 6 കൃതികൾ സംസ്കൃതത്തിലും 10 കൃതികൾ മലയാളത്തിലും രചിച്ചിട്ടുണ്ട്. ഇതിൽ ദീക്ഷിതർ ശൈലിയിൽ ഒരു കൃതി സമഷ്ടിചരണത്തോടുകൂടി രചിച്ചിട്ടുണ്ട്. സുനാദ വിനോദിനി രാഗത്തിലുള്ള ഹ്രീംകാര സുനാദ വിനോദിനി രാഗമുദ്രയും അതിൽ കൊടുത്തിട്ടുണ്ട്. നവക്രോഡ ഷോഡശ കൃതികളിൽ ഉൾപ്പെടുന്ന പരദേവതേ എന്നു തുടങ്ങുന്ന രചന ഡോക്ടർ ജി ബേബി പാടിയത്. രാഗം പൂർവി കല്യാണി, മിശ്രചാപ്പ് താളം.

സവിശേഷമായ അനവധി കൃതികൾ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ഉദാഹരണത്തിന്, കാനഡ രാഗത്തിൽ സംസ്കൃതത്തിൽ രചിച്ചിട്ടുള്ള കലശോദ്ഭവ മുനിവരം ഉപാസ്മഹേ എന്ന കൃതി കമണ്ഡലുവിൽ നിന്നും ഉത്ഭവിച്ച അഗസ്ത്യമുനിയെക്കുറിച്ചുള്ളതാണ്. അതുപോലെ ത്യാഗരാജസ്വാമികളെക്കുറിച്ച് ഹുസൈനി രാഗത്തിൽ രാമനാമ മധുകരനാം എന്ന കൃതി, ശങ്കരാചാര്യരെക്കുറിച്ചുള്ള പരമഹംസ എന്ന വസന്തരാഗത്തിലുള്ള കൃതി, സുകൃത തരംഗാവളി എന്ന ആനന്ദഭൈരവി രാഗത്തിൽ ഗംഗാനദിയെക്കുറിച്ചുള്ള കൃതി, കൽപ്പാത്തി രഥോത്സവത്തെക്കുറിച്ച് കാണ്മാൻ കണ്ണുകൾ കോടി വേണം എന്ന ശങ്കരാഭരണ രാഗത്തിലുള്ള കൃതി തുടങ്ങിയവ ഇതിൽ ചിലതു മാത്രം. സരസ്വതീ ദേവിയെക്കുറിച്ച് പുതുക്കോട് കൃഷ്ണമൂർത്തി രചിച്ച കരുണ ചെയ്തിടേണം എന്നു തുടങ്ങുന്ന കൃതി ഏറ്റുമാനൂർ പി എസ് മോഹൻ റാം പാടിയത് കേൾക്കാം. രാഗം സരസ്വതി, രൂപകതാളം.

കൂടാതെ ശ്രീദേവി രാഗമാലിക, രാമായണ രാഗമാലിക, ശിവപഞ്ചാക്ഷര രാഗമാലിക എന്നീ മൂന്ന് രാഗമാലികകളും അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമിയും ചെന്നൈ മ്യൂസിക് അക്കാദമിയും പുതുക്കോട് കൃഷ്ണമൂർത്തി എന്ന സംഗീത പ്രതിഭയെ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. കാരൈക്കുടി തമിഴ് ഇഷൈ സംഘത്തിൽ നിന്നും ഇഷൈക്കടൽ എന്ന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കരമനയിലെ വസതിയിൽ വച്ച് 1985 ഓഗസ്റ്റ് 23 വരലക്ഷ്മി നോയമ്പ് ദിവസത്തിൽ പുതുക്കോട് കൃഷ്ണമൂർത്തി ഈ ലോകത്തോട് വിട പറഞ്ഞു. മലയാളത്തിൽ ഇന്ന് ലഭ്യമായ കൃതികളിൽ ഏറിയ പങ്കും ഒരു രചനയ്ക്ക് വേറൊരു സംഗീതജ്ഞൻ സംഗീതം ചിട്ടപ്പെടുത്തിയവയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വാഗേയക്കാരൻ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ മലയാള കൃതികൾ എഴുതി ചിട്ടപ്പെടുത്തി സംഭാവന ചെയ്ത ഒരു മഹാനായ സംഗീതജ്ഞനായി ഇന്നും പുതുക്കോട് കൃഷ്ണമൂർത്തി സംഗീതലോകത്ത് അനശ്വരനായി നിലകൊള്ളുന്നു.

0: പുതുക്കോട് കൃഷ്ണമൂർത്തിയുടെ ആലാപനമാണ് ഇതുവരെ കേട്ടത്.
1: എന്തരോ മഹാനുഭാവലു സമാപിക്കുന്നു. രചന ഡോക്ടർ ജി ബേബി. ആഖ്യാനം ഉണ്ണികൃഷ്ണൻ വി എസ്. സംവിധാനം എ എൽ മഞ്ജുള രാജേഷ്. സംവിധാന സഹായം സുമിത കെ ജി.

0: 2023-ൽ ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23-ന് ISRO ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
1: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: 2023-ൽ ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23-ന് ISRO ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
2: ആകാശവാണി
3: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിലൂടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കുറച്ച് ഓണപ്പാട്ടുകളാണ്. നമുക്ക് അത് ആസ്വദിക്കാം. ആദ്യ ഗാനം രാജീവ് ആലുങ്കൽ എഴുതി, ആർ സോമശേഖരൻ സംഗീതം നൽകി, KS സുദീപ് കുമാർ ആലപിച്ചത്. മലയാള നാടിന്റെ ഋതുശ്രീലകങ്ങളിൽ തിരുവോണത്തിങ്കൾ വിളക്കുവെച്ചു.

ഉണരുകയായി മണിമുറ്റം, മുറ്റത്തണയുകയായി മണിപീഠം. പ്രഭാവർമ്മയുടെ വരികൾ. സംഗീതം നൽകിയത് രാജീവ് ONV. ഗാനം പാടിയത് അഖില ആനന്ദ്.

അടുത്ത ഗാനം എഴുതിയത് പി കെ ഗോപി, സംഗീതം നൽകിയത് ബി പ്രകാശ്. ഉള്ളുലഞ്ഞു പൂക്കുന്ന വെള്ളിനില ചെമ്പകത്തിൽ ഒന്നു തൊട്ടേ മടങ്ങാവൂ ചിങ്ങക്കാറ്റെ. ഗാനം പാടിയത് റിജു ജോസഫ്.

അടുത്ത ഗാനം ജി വേണുഗോപാൽ പാടിയത് ഓണനിലാവിൽ വികസ്വരമാകും ഓമൽ കിനാവുകളിൽ. ഗാനമെഴുതിയത് കെ ജയകുമാർ, സംഗീതം നൽകിയത് മുരളി സിത്താര.

അടുത്തതായി ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി കെ എസ് ചിത്ര പാടിയ ഒരു ഗാനം. കിളികൾ ചിലയ്ക്കാത്ത നാടില്ലെന്നാൽ ഓണക്കിളി പാടും നാടൊന്നു വേറെയും.

കാക്കപ്പൂവിനു കല്യാണം എന്ന് തുടങ്ങുന്നു അടുത്ത ഗാനം. കാവാലം നാരായണപ്പണിക്കരുടെ വരികൾ, സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ഗാനം പാടിയത് കാവാലം ശ്രീകുമാർ.

0: രാജീവ് ആലുങ്കൽ, പ്രഭാവർമ്മ, പി കെ ഗോപി, കെ ജയകുമാർ, ഒ എൻ വി കുറുപ്പ്, കാവാലം നാരായണ പണിക്കർ എന്നിവരുടെ വരികൾക്ക് ആർ സോമശേഖരൻ, രാജീവ് ഒ എൻ വി, ബി പ്രകാശ്, മുരളി സിത്താര, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് എന്നിവർ സംഗീതം നൽകി. കെ എസ് സുധീപ് കുമാർ, അഖില ആനന്ദ്, റജു ജോസഫ്, ജി വേണുഗോപാൽ, കെ എസ് ചിത്ര, കാവാലം ശ്രീകുമാർ എന്നിവർ പാടിയ ഓണപ്പാട്ടുകളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
2: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ എൽ ടി വിയോടെ മണപ്പുറം ഐ ജി എൽ ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ ബഹിരാകാശ മേഖല നിർണായക പങ്കുവഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗം ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത്. തലസ്ഥാന നഗരി ഇന്ന് മുതൽ ഓണപ്രഭയിൽ. വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഓണം വാരാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. പ്രവാസി ക്ഷേമനിധി പെൻഷൻ വിതരണത്തിന് 32 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പ് 68 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മാനസി ലാദറിന് വെള്ളിമെഡൽ. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. 2023 ഓഗസ്റ്റ് 23 ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ദേശീയ ബഹിരാകാശ ദിനം ആചരണം സംഘടിപ്പിക്കുന്നത്. ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ ആഗോള നേതൃനിരയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. 2047 വികസിത രാജ്യമായി മാറുകയെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ ബഹിരാകാശ മേഖല നിർണായക പങ്കുവഹിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ISROയുടെ നേതൃത്വത്തിൽ അഹമ്മദാബാദിൽ 3-ാമത് ദേശീയ ബഹിരാകാശ ദിനാഘോഷം സംഘടിപ്പിച്ചു. ഇന്ത്യൻ ബഹിരാകാശ ചരിത്രത്തിൽ ഡോക്ടർ വിക്രം സാരാഭായിയുടെ സംഭാവനകൾ ഏറെ വലുതാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് അഭിപ്രായപ്പെട്ടു. 2035 ഇന്ത്യയ്ക്ക് സ്വന്തമായി ബഹിരാകാശ നിലയം സജ്ജമാകുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു.
5: We are going to have a couple of important scientific missions like Chandrayaan 4, Chandrayaan 5, Mars landing mission, Venus mission, and there are a couple of very important missions. At least we have set a target to launch 300+ satellites in 6 to 7 years time frame with the support of startup companies and the government sector.
4: ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടക്കുന്ന ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്നു. യുവജനകാര്യ കായിക സഹമന്ത്രി രക്ഷാ ഖഡ്സെയും യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. 11 അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. സംസ്ഥാനം ഓണാഘോഷ നിറവിൽ. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന് മുന്നോടിയായി തിരുവനന്തപുരം കോവളത്തുനിന്ന് ആരംഭിച്ച പതാക ഘോഷയാത്ര ഇന്ന് കനകക്കുന്നിൽ സമാപിക്കും.

0: വൈകിട്ട് 5 മന്ത്രി പി സി വിഷ്ണുനാഥ് ഓണപ്പതാക ഉയർത്തും. ഫുഡ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം മന്ത്രി സി പി ജോണും നഗരത്തിലെ വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി കെ മുരളീധരനും നിർവഹിക്കും. ശശി തരൂർ എംപി, നഗരസഭാ മേയർ വി വി രാജേഷ്, എംഎൽഎമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇത്തവണത്തെ ഓണം വാരാഘോഷം നാളെ വൈകിട്ട് 5:30 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകുന്ന ചടങ്ങിൽ മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, കെ മുരളീധരൻ, സി പി ജോൺ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, നഗരസഭാ മേയർ വി വി രാജേഷ്, ശശി തരൂർ എം പി തുടങ്ങിയവർ പങ്കെടുക്കും. ഈ മാസം 30 നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ തലസ്ഥാനത്ത് മാത്രം 35 വേദികളിലായി 340 കലാപരിപാടികളാണ് അരങ്ങേറുക. സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുക്കും. ഇത്തവണത്തെ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 ഉത്രട്ടാതി വള്ളംകളി. ഓണം പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് തുറക്കും. ഈ മാസം 28 വരെയാണ് ഓണം പൂജകൾ. ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഈ ദിവസങ്ങളിൽ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ഓണം വാരാഘോഷത്തിന് കണ്ണൂരിൽ ഇന്ന് തുടക്കമാകും. വാരാഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ടൂറിസം വകുപ്പിന്റെയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ വരവറിയിച്ച് കണ്ണൂർ നഗരത്തിൽ ഇന്നലെ വർണ്ണാഭമായ വിളംബര ഘോഷയാത്ര നടന്നു. ഘോഷയാത്രയിൽ ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് അസോസിയേഷൻ, കോർപ്പറേഷൻ ഹരിതകർമ്മസേന, കുടുംബശ്രീ പ്രവർത്തകർ, നാട്ടുകാർ എന്നിവർ അണിനിരന്നു. കോട്ടയം ജില്ലയിൽ നിന്നുള്ള കലാകാരൻ കുറിച്ചി നടേശനും സംഘവും അവതരിപ്പിച്ച അർജുന നൃത്തം, ചെണ്ടമേളം എന്നിവയും ഉണ്ടായി. ഈ മാസം 30 വരെ കലക്ട്രേറ്റ് മൈതാനിയിലാണ് വിവിധ കലാ സംഗീത സാംസ്കാരിക പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്.
0: ഓണം ലഹരിമുക്തവും സമാധാനപരവുമാക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി രൂപീകരിച്ച ജില്ലാതല സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെയോ എക്സൈസ് ഉദ്യോഗസ്ഥരെയോ വിവരമറിയിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായ വിളംബര ജാഥ ഇന്ന് വൈകിട്ട് 3 ആരംഭിക്കും. കോഴിക്കോട് ബീച്ചിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ജാഥ ആരംഭിക്കും. അതേസമയം ഓണാഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ പ്രത്യേക ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. സൌത്ത് ബീച്ച് മുതൽ ഗാന്ധി റോഡ് ജംഗ്ഷൻ വരെയുള്ള റോഡരികിലെ പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് ഇന്നും ചൊവ്വാഴ്ചയും റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 റേഷൻ കടകൾ അവധിയായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രവാസി ക്ഷേമനിധി പെൻഷൻ വിതരണത്തിന് 32 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ധനവകുപ്പ് തുക ലഭ്യമാക്കിയതോടെ ഓണത്തിന് മുന്നോടിയായി പെൻഷൻ തുക പ്രവാസികളുടെ ബാങ്ക് അക്കൌണ്ടുകളിലെത്തും. കുടിശ്ശിക തുക അനുവദിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാന മന്ത്രിസഭാംഗങ്ങൾക്ക് കോഴിക്കോട് IIMൽ ദ്വിദിന പരിശീലനം നൽകും. ഭരണമികവും മാനേജ്മെന്റ് വൈദഗ്ധ്യവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അടുത്ത മാസമായിരിക്കും പരിശീലനം. 2016 മന്ത്രിസഭയുടെ കാലത്തും കോഴിക്കോട് IIMൽ മന്ത്രിസഭാംഗങ്ങൾക്ക് പരിശീലനം നൽകിയിരുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സപ്ലൈകോ സംഭരിക്കുന്ന നെല്ല് മില്ലുകളിൽ തന്നെ സൂക്ഷിക്കുന്നത് ഒഴിവാക്കാൻ സംസ്ഥാനത്ത് 5 ഗോഡൌണുകൾ സജ്ജമാക്കും. ഇതിനായി വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ ഗോഡൌണുകൾ വാടകയ്ക്കെടുക്കാനാണ് സർക്കാർ നീക്കം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: മില്ലുകൾ സംഭരിക്കുന്ന നെല്ല് അരിയാക്കി ഉടൻ ഇത്തരം ഗോഡൌണുകളിലേക്ക് മാറ്റും. ഇതിലൂടെ ക്രമക്കേട് സാധ്യത തടയാനും തുടർ സീസണുകളിലെ നെല്ല് സംഭരണം വേഗത്തിലാക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. ഗോഡൌണുകളുടെ വാടകയും അരി ഇവിടേക്ക് മാറ്റുന്നതിനുള്ള ഗതാഗത ചെലവും സർക്കാർ വഹിക്കും. ഇതോടെ സംഭരിക്കുന്ന നെല്ല് യഥാസമയം അരിയാക്കി പൊതുവിതരണത്തിന് നൽകാനും കാലതാമസമില്ലാതെ കേന്ദ്ര താങ്ങുവില വിഹിതം നേടിയെടുക്കാനും കഴിയുമെന്നാണ് സപ്ലൈകോ കരുതുന്നത്.
0: സ്ലോവാക്കിയയിൽ നടക്കുന്ന അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മികച്ച പ്രകടനം. 68 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മാനസി ലാദർ വെള്ളി മെഡൽ നേടി. തൻവി ഗുണ്ടേഷ് മഗ്ദും കോമൾ എന്നിവർക്ക് വെങ്കല മെഡലും ലഭിച്ചു. സംസ്ഥാന കായിക വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ

0: ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പാലാ സെന്റ് തോമസ് കോളേജ് കിരീടം ചൂടി. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിനെ ഒന്നിനെതിരെ 3 സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് പാലാ ചാമ്പ്യന്മാരായത്. പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലുള്ള മംഗളൂരു ഉള്ളാൾ മേഖലയെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള ഉത്തരവിനെതിരെ UDF MPമാർ തിരുവോണ നാളിൽ പാലക്കാട് DRM ഓഫീസിന് മുന്നിൽ സത്യഗ്രഹം സംഘടിപ്പിക്കും. MPമാരായ MK രാഘവൻ, ET മുഹമ്മദ് ബഷീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. റെയിൽവേ ബോർഡിന്റെ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് കാസർഗോഡ് ജില്ലാ വികസന സമിതിയും ആവശ്യപ്പെട്ടു. ഇടുക്കി ഇടമലക്കുടിയിൽ നിന്നും രോഗിയെ ചുമന്ന് ആശുപത്രിയിലെത്തിച്ചു. കടുത്ത പനിയെ തുടർന്ന് കീഴ്വലയം പാറക്കുടി സ്വദേശി രാജാത്തിയെയാണ് 4 കിലോമീറ്റർ ചുമന്ന് ഇടമലക്കുടിയിലെ ആശുപത്രിയിലെത്തിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇടമലക്കുടിയിൽ നിന്നും രോഗികളെ ചുമന്ന് ആശുപത്രിയിലെത്തിച്ചിരുന്നു. അധ്യാപകനും കവിയുമായ കണ്ണൂർ തലശ്ശേരിയിലെ A.സുഗുണൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ വാൽമീകി രാമായണം സമ്പൂർണ്ണ പദ്യപരിഭാഷ ഇന്ന് പ്രകാശനം ചെയ്യും. വൈകിട്ട് തലശ്ശേരി ബ്രണ്ണൻ ഹയർ സെക്കൻഡറി ഓഡിറ്റോറിയത്തിൽ സാഹിത്യകാരൻ MN കാരശ്ശേരി പ്രകാശനകർമ്മം നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. വികസിത ഭാരതമെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ ബഹിരാകാശ മേഖല നിർണായക പങ്കുവഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് കായികമന്ത്രിമാരുടെ യോഗം ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത്. തലസ്ഥാന നഗരി ഇന്നു മുതൽ ഓണപ്രഭയിൽ. വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി K.മുരളീധരൻ നിർവഹിക്കും. ഓണം വാരാഘോഷം മുഖ്യമന്ത്രി V.D. സതീശൻ നാളെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. പ്രവാസി ക്ഷേമനിധി പെൻഷൻ വിതരണത്തിന് 32 കോടി രൂപ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. Under-20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പ് 68 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മാനസി ലാദറിന് വെള്ളിമെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ചെറിയ വീഴ്ചയിൽ തന്നെ അസ്ഥികൾ പൊട്ടുന്നത് എന്തുകൊണ്ട്? കുട്ടികളിലെ കാലുകളുടെ വളവ്, വേണ്ടത്ര ഉയരമില്ലായ്മ തുടങ്ങിയ അസ്ഥി സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് റാന്നി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S.ബിമൽകുമാർ സംസാരിക്കുന്നു.
2: ശരീരത്തിന് ഘടനയും ബലവും രൂപലാവണ്യവും നൽകുന്ന ജീവനുള്ള കോശ സമൂഹമാണ് എല്ലുകൾ അഥവാ അസ്ഥികൾ. പ്രായമാകുമ്പോഴോ പോഷകാഹാരക്കുറവ് മൂലമോ ജനിതക കാരണങ്ങളാലോ അസ്ഥിരോഗങ്ങൾ ഉണ്ടാകാം. പ്രധാന അസ്ഥിരോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓസ്റ്റിയോപോറോസിസ്, അസ്ഥികൾ മെലിഞ്ഞ് ദുർബലമാകുന്ന രോഗം. റിക്കറ്റ്സ്, കുട്ടികളിൽ ജീവകം D കുറവ് മൂലം അസ്ഥികൾ മൃദുവാകുന്ന അവസ്ഥ. ഓസ്റ്റിയോമലേഷ്യ, മുതിർന്നവരിൽ ജീവകം D കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥ. പേജറ്റ്സ് ഡിസീസ്, അസ്ഥികളുടെ സാധാരണ വളർച്ചയും ഘടനയും തകരാറിലാകുന്ന അവസ്ഥ. ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ, ബ്രിട്ടിൽ ബോൺ ഡിസീസ് എന്നും അറിയപ്പെടുന്ന രോഗാവസ്ഥ. അസ്ഥി ക്യാൻസർ, അസ്ഥികളിൽ നേരിട്ടുണ്ടാകുന്ന പ്രൈമറി ക്യാൻസറും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും പടരുന്ന മെറ്റാസ്റ്റാറ്റിക് ക്യാൻസറും ഇതിൽപ്പെടുന്നു. ഓരോ രോഗാവസ്ഥകളും വിശദമായി പരിശോധിക്കാം. എല്ലുകളുടെ സാന്ദ്രത അഥവാ ഡെൻസിറ്റി കുറഞ്ഞ് അവ സ്പോഞ്ച് പോലെയാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്. പ്രകടമായ ലക്ഷണങ്ങൾ തുടക്കത്തിൽ ഉണ്ടാകാറില്ല. എന്നാൽ ചെറിയ വീഴ്ചകളിൽ പോലും എല്ലൊടിയുക, പ്രത്യേകിച്ച് ഇടുപ്പല്ല്, നട്ടല്ല്, കൈത്തണ്ട അഥവാ റിസ്റ്റ്, നടുവുവേദന, കൂന് പ്രത്യക്ഷപ്പെടുക എന്നിവ ഉണ്ടാകാം. അസ്ഥിക്ഷയം, അസ്ഥിബലക്ഷയം എന്നീ പേരുകളാലും അറിയപ്പെടുന്നു. സുഷിരങ്ങൾ അഥവാ പോഴ്സ് ഉണ്ടായി അസ്ഥികൾ പൊതുവെ പൊള്ളയും കനം കുറഞ്ഞതും ദുർബലവുമായി പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നു. പുറമേക്ക് അറിയാൻ കഴിയില്ല. താരതമ്യേന ചെറിയ വീഴ്ചകളിലോ തട്ടലും മുട്ടലും ഉണ്ടാകുമ്പോൾ പോലുമോ അസ്ഥികൾ പൊട്ടിപ്പോകുമ്പോൾ മാത്രമാണ് നാം ഇതറിയുന്നത്. എന്നിരുന്നാലും ചില വാർണിംഗ് സൈൻസ് അഥവാ മുൻകരുതൽ ലക്ഷണങ്ങൾ ശരീരം കാണിക്കാറുണ്ട്. ശരീരത്തിന്റെ ഉയരം കുറയുക, 1 ഇഞ്ചോ അതിൽ കൂടുതലോ കുറഞ്ഞു വരുന്നു. ശരീരം മുന്നോട്ട് വളഞ്ഞു വരുന്നു, ഒരു കൂന് പ്രത്യക്ഷപ്പെടുന്നു. അണപ്പ്, കിതപ്പ് എന്നിവയും ചെറിയ ജോലികൾ ചെയ്താൽ പോലും ഉടനെ ഇരിക്കണം, കിടക്കണം എന്നീ അവസ്ഥകളും ഉണ്ടാകുന്നു. സ്ഥിരമായി നടുവുവേദന ഉണ്ടാകാറുണ്ട്. ഓസ്റ്റിയോപീനിയ അഥവാ ബോൺ ഡെൻസിറ്റി കുറഞ്ഞു വരുന്നു. ശരീരത്തിൽ കാൽഷ്യം, ഫോസ്ഫറസ് എന്നീ മൂലകങ്ങളുടെ കുറവും വിറ്റാമിൻ D ആവശ്യത്തിന് ലഭ്യമാകാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത്. പ്രായമായവരിൽ കാണുന്ന സിനൈൽ ഓസ്റ്റിയോപോറോസിസ്, സ്ത്രീകളിൽ ആർത്തവ വിരാമത്തിന് ശേഷമുണ്ടാകുന്ന ഈസ്ട്രജൻ ഹോർമോണിന്റെ കുറവ് മൂലം മെനോപോസൽ സിൻഡ്രോം എന്നിവയിലും ഇത് സംഭവിക്കുന്നു. പേജറ്റ്സ് ഡിസീസ്, ശരീരത്തിലെ

ബോൺ റീമോഡലിംഗ് തകിടം മറിയുന്ന അവസ്ഥയാണ്. പഴയ അസ്ഥി കോശങ്ങൾ മാറി പുതിയ കോശങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് ബോൺ റീമോഡലിംഗ്. അസ്വാഭാവികവും ബലമില്ലാത്തതുമായ കോശങ്ങൾ രൂപപ്പെടുന്നു. ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജനിതക രോഗമാണിത്. കുട്ടിക്കാലത്തെ ഈ രോഗം കണ്ടെത്താം. വിറ്റാമിൻ ഡിയുടെ ക്രോമൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് റിക്കറ്റ്സും ഓസ്റ്റിയോമലേഷ്യയും. കുട്ടികളിൽ ഇതിനെ റിക്കറ്റ്സ് എന്നും മുതിർന്നവരിൽ ഓസ്റ്റിയോമലേഷ്യ എന്നും വിളിക്കപ്പെടുന്നു. എല്ലുകളിൽ കഠിനമായ വേദന, പേശി ബലഹീനത, കുട്ടികളിൽ കാലുകൾ വളഞ്ഞു പോവുക അഥവാ ബോലെക്സ് എന്ന അവസ്ഥ ഉണ്ടാകുക, കുട്ടികളിൽ വേണ്ടത്ര ഉയരമില്ലാതെ പോവുക എന്നിവയാണ് ലക്ഷണങ്ങൾ. ശരീരത്തിന് കാൽഷ്യം ആഗിരണം ചെയ്യണമെങ്കിൽ വിറ്റാമിൻ ഡി അത്യന്താപേക്ഷിതമാണ്. അസ്ഥികളിൽ ഉണ്ടാകുന്ന രോഗാണുബാധ മൂലമാണ് ഓസ്റ്റിയോമൈലൈറ്റിസ് എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ബാക്ടീരിയ, ഫംഗസ് എന്നിവ മൂലമുള്ള ഇൻഫെക്ഷനാണ് കാരണം. എല്ലുകളിൽ ഏത് ഭാഗത്തും ഇവയുണ്ടാകാം. സാധാരണയായി ശരീരത്തിൽ ആഴത്തിലുണ്ടാകുന്ന മുറിവുകൾ, ആക്സിഡൻസ്, എല്ലുകൾക്കുണ്ടാകുന്ന പൊട്ടലുകൾ എന്നിവയോടനുബന്ധിച്ച് ഓസ്റ്റിയോമൈലൈറ്റിസ് ഉണ്ടാകുന്നു. മറ്റ് അവയവങ്ങളിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ രക്തത്തിലൂടെ എല്ലുകളിൽ എത്തുകയും അങ്ങനെ ഓസ്റ്റിയോമൈലൈറ്റിസ് ഉണ്ടാകുകയും ചെയ്യാം. എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, എല്ലുകൾക്കുണ്ടാകുന്ന ഇൻഫെക്ഷൻ വളരെ സാവധാനമേ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയൂ. പോട്സ് ഡിസീസ് ഒരു ഉദാഹരണമാണ്. ട്യൂബർകുലസ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഇൻഫെക്ഷനാണ് കാരണം. വളരെ മാരകമായി മാറുന്ന ഈ രോഗം ചികിത്സിച്ച് ഭേദമാക്കുക വളരെ പ്രയാസമാണ്. ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ, ജനിതകമായി ഉണ്ടാകുന്ന ഒരു അപൂർവ രോഗമാണിത്. ഇതിനെ പൊട്ടുന്ന അസ്ഥിരോഗം അഥവാ ബ്രിട്ടിൽ ബോൺ ഡിസീസ് എന്ന് വിളിക്കുന്നു. തുമ്മുമ്പോഴോ തിരിയുമ്പോഴോ ചെറിയ സമ്മർദ്ദങ്ങളിൽ പോലുമോ എല്ലുകൾ ഒടിഞ്ഞു പോവുക, പല്ലുകൾ കൊഴിഞ്ഞു പോവുക എന്നിവ സംഭവിക്കാം. കണ്ണിലെ വെള്ളഭാഗത്തിന് നീലനിറം ഉണ്ടാകുക, ബ്ലൂസ് ക്ലീറ എന്ന അപൂർവ ലക്ഷണവും ഈ രോഗത്തിന് ഉണ്ടാകുന്നു. എല്ലുകളുടെ ബലത്തിന് ആവശ്യമായ കൊളാജൻ എന്ന പ്രോട്ടീന്റെ ലഭ്യതക്കുറവാണ് കാരണം. അസ്ഥി ക്യാൻസർ, എല്ലുകളിലെ കോശങ്ങൾ അനിയന്ത്രിതമായി വളരുന്ന അവസ്ഥയാണിത്. എല്ലുകളിൽ മാറാത്ത കടുത്ത വേദന, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ നീർവീർക്കം, പെട്ടെന്ന് എല്ലുകൾ ഒടിയുക, ശരീരഭാരം പെട്ടെന്ന് കുറയുക ഇവ ലക്ഷണങ്ങളാണ്. എല്ലുകളിൽ തന്നെ ഉണ്ടാകുന്ന പ്രൈമറി ക്യാൻസറുകൾ, ഓസ്റ്റിയോസാർക്കോമ, ഇവിംഗ് സാർക്കോമ എന്നീ അവസ്ഥകൾ വളരെ മാരകമായ ക്യാൻസറുകളാണ്. കൂടാതെ സ്തനാർബുദം, ശ്വാസകോശ ക്യാൻസർ എന്നിവ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും എല്ലുകളിലേക്ക് പടരുന്നു. അങ്ങനെ മെറ്റാസ്റ്റാറ്റിക് വകഭേദങ്ങളും ധാരാളമായി കണ്ടുവരുന്നു. പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭക്ഷണക്രമം ഏറ്റവും പ്രധാനമാണ്. കാൽഷ്യം കൂടുതലടങ്ങിയ പാല്, തൈര്, മുട്ട, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മത്സ്യ മാംസാദികൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. സൂര്യപ്രകാശം ഒരു പ്രധാന കാര്യമാണ്. വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി രാവിലെയും വൈകുന്നേരവും ലഘുവായി വെയിൽ കൊള്ളുന്നത് ശീലമാക്കണം. എല്ലുകളുടെ ബലം കൂട്ടാൻ നടത്തം, ജോഗിങ്, വെയ്റ്റ് ട്രെയിനിങ് എന്നിവ ഒഴിവാക്കരുത്. ശരീരഭാരം കുറയ്ക്കുന്നത് എല്ലുകളിലെ സമ്മർദ്ദം കുറയ്ക്കും. അസ്ഥി രോഗങ്ങൾക്ക് ഹോമിയോപ്പതി ചികിത്സാശാസ്ത്രത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സ നിഷ്കർഷിക്കുന്നു. ശരീരത്തിന് രൂപവും ഘടനയും ബലവും നൽകുന്ന എല്ലുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുമിശ്രിതമായ കാൽഷ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റിന് ഉണ്ടാകുന്ന ധാതു ബലക്ഷയത്തിനെ ചികിത്സിക്കുക എന്നതാണ് ചികിത്സയുടെ കാതൽ. കാൽഷ്യം ഫോസ്ഫേറ്റ് തന്നെയാണ് ഈ ധാതുമിശ്രിതം. ഇതിൻ്റെ ലഭ്യതക്കുറവോ ഇവയുടെ ദഹന ആഗിരണ പ്രക്രിയകളിൽ വരുന്ന തകരാറോ ആണ് പല അസ്ഥിരോഗങ്ങൾക്കും കാരണമാകുന്നത്. കാൽഷ്യം ധാരാളം അടങ്ങിയിട്ടുള്ളതും ആഗിരണശേഷി വർദ്ധിപ്പിക്കുന്നതുമായ കൽക്ക് കാർബ്, കൽക്ക് ഫോസ്, ഫോസ്ഫറസ്, കൽക്ക് ഫ്ലൂറ്, ഫ്ലൂറിക്കം അസിഡം, അസിഡം ഫോസ്, അസിഡം നൈട്രിക്കം, സിലീഷ്യ, സിംഫൈറ്റം, ആർഎംഎറ്റ്, സ്ട്രോൺഷ്യം കാർബ്, സ്റ്റില്ലിൻജിയ, ഹെക്ലാലാവ, സ്റ്റാഫിസഗ്രിയ, മിസീറിയം, ലെഡംപോൾ, റസ്റ്റോക്സ്, ബ്രയോണിയ, എപ്പിയം, അയഡം, പ്ലാറ്റിനം മൂർ എന്നീ ഹോമിയോപ്പതി മരുന്നുകൾ വളരെ ഫലപ്രദമായി കണ്ടുവരുന്നു. അനാരോഗ്യകരമായ ഭക്ഷണ രീതികളും ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും കാർബണേറ്റഡ് പാനീയങ്ങളുടെ വർദ്ധിച്ച ഉപഭോഗവും ബോൺ ഡെൻസിറ്റി കുറയ്ക്കുന്നതായി കണ്ടുവരുന്നു. ഒരു വിദഗ്ധ ഹോമിയോപ്പതി ഡോക്ടറുടെ ഉപദേശപ്രകാരം ബോൺ ഡെൻസിറ്റി ടെസ്റ്റ്, ബോൺ ഡെൻസിറ്റി ഡെക്സാ സ്കാൻ എന്നീ പരിശോധനകൾ കൂടി നടത്തി രോഗം നിർണയിച്ച് ശരിയായ ക്രമത്തിൽ ഹോമിയോപ്പതി ചികിത്സ ചെയ്താൽ അസ്ഥി രോഗങ്ങൾ പല

0: സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് റാന്നി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് ബിമൽകുമാർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
1: കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലമ്പനി, മന്ത് തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ഏക പോം വഴി കൊതുക് കൂത്താടി നിയന്ത്രണമാണ്. അതിനാൽ കൊതുക് നിവാരണ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ നാം ഓരോരുത്തരും പങ്കുചേർന്നാൽ മാത്രമേ കൊതുകുജന്യ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കൂ.
2: ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ ശുദ്ധജലത്തിലാണ് മുട്ടയിട്ട് പെരുകുന്നത്. നാം വലിച്ചെറിയുന്ന ടയറുകൾ, ചിരട്ടകൾ, പ്ലാസ്റ്റിക് തുടങ്ങിയ ദ്രവിക്കാത്ത മാലിന്യങ്ങൾ, ഉപയോഗശൂന്യമായ പാത്രങ്ങൾ തുടങ്ങിയവയാണ് ഇവയുടെ ഉറവിടം. ആഴ്ചയിലൊരിക്കൽ നമ്മുടെ തൊടിയിലും പറമ്പിലും നിന്ന് ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. വീടിന്റെ ടെറസിലും സൺഷെയ്ഡിലും കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുകിക്കളയുക.
1: ഫ്രിഡ്ജിന് പുറകിലെ ട്രേ, ചെടിച്ചട്ടികൾക്കടിയിലെ പാത്രം, വളർത്തുമൃഗങ്ങൾക്ക് വെള്ളം നൽകുന്ന പാത്രം തുടങ്ങിയവയിലെ വെള്ളം ആഴ്ചയിലൊരിക്കൽ മാറ്റി കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക.
2: പറമ്പിൽ വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള കരിക്കിൻതുണ്ട്, കമുകിൻ പാള, മരപ്പൊത്തുകൾ എന്നിവ നശിപ്പിക്കുകയും റബ്ബർ തോട്ടത്തിലെ ചിരട്ടകൾ കമഴ്ത്തി വയ്ക്കുകയും ചെയ്യുക.
1: സെപ്റ്റിക് ടാങ്കിന്റെ വെന്റ് പൈപ്പിന്റെ അഗ്രം കൊതുക് വല കൊണ്ട് മൂടി കെട്ടുക. ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക.
2: ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുക് മനുഷ്യരെ കടിക്കുന്നത് പ്രധാനമായും പകൽ സമയത്തായതിനാൽ കൊതുക് കടി ഏൽക്കാതിരിക്കാൻ ദേഹം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് അഭികാമ്യമാണ്.
1: കൊതുക് കടിയിൽ നിന്ന് രക്ഷ നേടാൻ കൊതുക് നിവാരണ ലേപനങ്ങളോ റിപ്പലന്റുകളോ കൊതുക് വലകളോ ഉപയോഗിക്കുക.
2: തുറസായ സ്ഥലത്ത് കിടന്നുറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക.
1: പനി ഒരേ പ്രദേശത്ത് കൂടുതൽ പേർക്ക് വരുന്നെങ്കിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ്.
3: ആകാശവാണി. ഇനി വാർത്തകൾ.
4: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ ശാസ്ത്രീയ മികവിനും നവീകരണ മനോഭാവത്തിനുമുള്ള തെളിവാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കരിയറിനും ഭാവിക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്ന അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ലോകത്തിന്റെ ഫാർമസി എന്നതിനപ്പുറം ഇന്ത്യ ലോകത്തിന്റെ ലബോറട്ടറിയായി ഉയർന്നു വരണമെന്ന് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ Chandrayaan-3 ദൌത്യം വിജയകരമായതിന്റെ സ്മരണാർത്ഥമാണ് രാജ്യം എല്ലാ വർഷവും ബഹിരാകാശ ദിനം ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
5: ഇന്ത്യയുടെ ചാന്ദ്ര ദൌത്യമായ Chandrayaan-3 2023 August 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് രാജ്യം ഈ ദിവസം ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്. പുതുതലമുറയിൽ ശാസ്ത്രാവബോധവും ജിജ്ഞാസയും വളർത്തുക, ബഹിരാകാശ ഗവേഷണ രംഗത്ത് രാജ്യത്തിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുക എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ബഹിരാകാശ പദ്ധതിയുടെ നേട്ടങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനായി നൂതന സമീപനങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിച്ച എല്ലാ തലമുറയിലെയും നേതൃനിരയെയും ജീവനക്കാരെയും അഭിവാദ്യം ചെയ്യുന്നതായി ഗുജറാത്തിൽ നടന്ന 3rd ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തിൽ ISRO ചെയർമാൻ ഡോ V.നാരായണൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ രാജ്യത്തിന്റെ ശാസ്ത്രീയ മികവിനും നവീകരണ മനോഭാവത്തിനും അറിവിന്റെ അതിരുകൾ ഭേദിക്കാനുള്ള ദൃഢനിശ്ചയത്തിനും തെളിവാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. രാജ്യത്തെ ശാസ്ത്രജ്ഞർ, എഞ്ചിനീയർമാർ, നൂതനാശയക്കാർ എന്നിവരുടെ സമർപ്പണം രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുന്നുവെന്നും ബഹിരാകാശ ദിന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. 2047 ഇന്ത്യ വികസിത രാഷ്ട്രമായി മാറുമ്പോൾ ബഹിരാകാശ മേഖല ഈ നേട്ടത്തിൽ സുപ്രധാന പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പുതിയ ലോകക്രമത്തിൽ ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ തുടർച്ചയായി വികസിക്കും.

0: ുകയാണെന്നും ശ്രീ മോദി പറഞ്ഞു. ചന്ദ്രയാൻ 3 ചരിത്ര നേട്ടം ഇന്ത്യയെ ലോകത്തിലെ മുൻനിര ബഹിരാകാശ യാത്രാ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ എത്തിച്ചുവെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ഈ വിജയം തലമുറകളെ പ്രചോദിപ്പിക്കുന്നതാണെന്നും ഇന്ത്യയുടെ നവീകരണ മനോഭാവത്തെയും വികസിത ഭാരത ദർശനത്തെയും പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പുകൾ സർക്കാരിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പുകളുടെ സിഇഒമാർ അവരുടെ ശ്രമങ്ങളിൽ സ്ഥിരത പുലർത്തണമെന്നും ലോകമെമ്പാടുമുള്ള പ്രതിഭകളെ ആകർഷിക്കാൻ പ്രാപ്തിയുള്ള ശക്തമായ ബഹിരാകാശ മേഖല ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും സ്റ്റാർട്ടപ്പ് സിഇഒമാരുടെ ആശയവിനിമയത്തിനിടെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ മികച്ച കരിയറിനും ഭാവിക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്ന അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നും ശ്രീ മോദി പറഞ്ഞു.
1: एक नए क्षेत्र में साहस दिखाया है. सबसे बड़ी बात है कि आपने सरकार की बात पे भरोसा किया. जो भी हम निर्णय करें हम उसमें कंसिस्टेंट रहे और ये विश्वास पैदा करने का हमारा प्रयास है.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നിവയിലെ സഹകരണത്തിനായുള്ള ഇന്ത്യ റഷ്യൻ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27 സമ്മേളനത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ഗവേഷണം, നവീകരണം, ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയാൽ നയിക്കപ്പെടുന്ന ലോകത്തിന്റെ ഫാർമസി എന്ന സ്വത്വത്തിനപ്പുറം ഇന്ത്യ ലോകത്തിന്റെ ലബോറട്ടറിയായി ഉയർന്നുവരണമെന്ന് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദിൽ നടന്ന ഹെൽത്ത് കെയർ ഉച്ചകോടി 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ആരോഗ്യ സംരക്ഷണത്തിൽ നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെ മന്ത്രി സമ്മേളനത്തിൽ പ്രത്യേകം എടുത്തുപറഞ്ഞു. 2026 ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തുള്ള ഇന്ത്യ ഇന്ന് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിന് ആതിഥേയത്വം വഹിക്കും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള കായിക മന്ത്രിമാർ, പ്രതിനിധി സംഘ തലവന്മാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. സൈക്ലിംഗിനെ ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗമാക്കണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സൈക്ലിംഗ് ഫിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും വിശാഖപട്ടണത്ത് നടന്ന ബ്രിക്സ് ഫ്രണ്ട്ഷിപ്പ് സൈക്ലിംഗ് പരിപാടിക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ടൂറിസം ഓണം വാരാഘോഷം നാളെ വൈകിട്ട് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി PC വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. നടൻ കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 ഓണം വാരാഘോഷം. ഓണത്തോടനുബന്ധിച്ച് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. പകരം ഈ മാസം 27 സെപ്റ്റംബർ 2 അവധിയായിരിക്കും. കേരളത്തിൽ പ്രവാസി ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷൻ വിതരണം ചെയ്യുന്നതിന് 32 കോടി രൂപ അനുവദിച്ചു. ധനവകുപ്പ് തുക ലഭ്യമാക്കിയതോടെ ഓണത്തിന് മുന്നോടിയായി പെൻഷൻ തുക പ്രവാസികളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കെത്തും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, കന്യാകുമാരി തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. സെമിഫൈനൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് ഈ മത്സരം ജയിക്കേണ്ടത് അനിവാര്യമാണ്. മത്സരം രാത്രി 10:30 ആരംഭിക്കും. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള 2 ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. കൊളംബോയിൽ നടക്കുന്ന മത്സരത്തിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 2 നഷ്ടത്തിൽ 97 എന്ന നിലയിലാണ്. സ്ലോവാക്കിയയിൽ നടക്കുന്ന അണ്ടർ 20 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ വനിതാ ഗുസ്തി താരങ്ങൾ 3 കൂടി സ്വന്തമാക്കി. മാൻസി ലാദർ വെള്ളിയും തൻവി ഗുണ്ടേഷ് മഖ്ദൂം കൊമാൽ എന്നിവർ വെങ്കല മെഡലുമാണ് നേടിയത്. ഹോർമൂസ് കടലിടുക്ക് പുതിയ US പ്രദേശമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രഖ്യാപിച്ചതോടെ US ഇറാൻ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി. ഹോർമൂസിനെ US ഭാഗമാക്കി ചിത്രീകരിക്കുന്ന ഭൂപടവും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. എന്നാൽ US നിലപാട് തിരുത്തുന്നതുവരെ കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ അറിയിച്ചു. ഇറാനെതിരെയുള്ള US സാമ്പത്തിക ഉപരോധത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതി തടയുമെന്നും ഇറാൻ അറിയിച്ചു.

0: പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ സ്ഥിതി വഷളാകുന്നതിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് 70-ൽ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങൾ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് കത്തെഴുതി. പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കണമെന്നും സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. കേരള മന്ത്രിസഭാ അംഗങ്ങൾക്ക് കോഴിക്കോട് IIMൽ ദ്വിദിന പരിശീലനം നൽകും. ഭരണ മികവും മാനേജ്മെന്റ് വൈദഗ്ധ്യവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അടുത്ത മാസമായിരിക്കും പരിശീലനം. ടെലിവിഷൻ ചാനലുകൾക്കുള്ള 12-മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തതോടെ തീരുമാനം പ്രാബല്യത്തിൽ വന്നു. ഈ മേഖല വലിയ തോതിൽ പരസ്യങ്ങളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ഡിജിറ്റൽ മാധ്യമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പരമ്പരാഗത TV ചാനലുകൾക്ക് തുല്യമായ മത്സര സാഹചര്യം ലഭിക്കുന്നില്ലെന്നും വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം വ്യക്തമാക്കി. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സംരംഭകത്വം, നൂതനാശയങ്ങൾ, സാമൂഹിക വികസനം എന്നീ മേഖലകളിൽ യുവാക്കൾക്കുള്ള അവസരങ്ങൾ വിപുലീകരിക്കുന്നതിനായുള്ള സംയുക്ത പ്രസ്താവന അംഗീകരിച്ച് ബ്രിക്സ് യുവജനകാര്യമന്ത്രിമാരുടെ യോഗം. ലോകത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ യുവാക്കൾ പങ്കാളികളാകണമെന്ന് വിശാഖപട്ടണത്ത് ഇന്നലെ സമാപിച്ച മന്ത്രിതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ബഹിരാകാശ പര്യവേഷണത്തിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ ശാസ്ത്രീയ മികവിനും നവീകരണ മനോഭാവത്തിനുമുള്ള തെളിവാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ബഹിരാകാശ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കരിയറിനും ഭാവിക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്ന അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ലോകത്തിന്റെ ഫാർമസി എന്നതിനപ്പുറം ഇന്ത്യ ലോകത്തിന്റെ ലബോറട്ടറിയായി ഉയർന്നു വരണമെന്ന് കേന്ദ്രമന്ത്രി അനുപ്രിയ പട്ടേൽ. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
2: ആകാശവാണി.
3: ആവണിപ്പൊന്നുഞ്ഞാൽ

0: പ്രശസ്ത പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണനാണ് ഇന്നത്തെ ആവണിപ്പൊന്നുഞ്ഞാലിൽ. ഒപ്പം അഞ്ജു പി അർജുനൻ.
1: മലയാള പെരുമയിലുണരും പൊന്നിൻ തിരുവോണം, മാവേലി തമ്പുരാനെത്തുന്നൊരു തിരുവോണം.
2: പ്രിയരെ, ഓണത്തിന്റെ ആഘോഷ നിറവിൽ വിശേഷങ്ങൾ പങ്കിടാൻ പ്രിയ ഗായകൻ ശ്രീ മധു ബാലകൃഷ്ണനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്.
1: പുലികളിയും പൂവിളിയും പൊന്നൂഞ്ഞാൽ പാട്ടുകളും.
2: ഓണനിറവിലേക്ക്, പാട്ടിന്റെ ഈണത്തിലേക്ക് നമുക്ക് ആയത്തിൽ ഊഞ്ഞാലാടാം. നമസ്കാരം.
3: നമസ്കാരം. നമസ്കാരം.
2: പരിപാടിയിലേക്ക്

0: തിരുവോണം. നമ്മുടെ മലയാളികൾക്ക് പുത്തൻ ഉണർവും പുതുപ്രതീക്ഷകളും നൽകുന്ന ഈ ഒരു ഓണക്കാലത്ത് വീട്ടിലെ ഓണസദ്യയും പൂക്കളവുമൊക്കെ ഒരുക്കുമ്പോൾ കേൾക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, മനസ്സിലെപ്പോഴും മായാതെ നിൽക്കുന്ന ഒരു ഓണപ്പാട്ട് ഏതായിരിക്കും?
1: അങ്ങനെ ചോദിച്ചാൽ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്.

0: ആത്മീയ ഗുരു ആയിട്ട് സ്വീകരിച്ചിട്ടുള്ള വി ദക്ഷിണാമൂർത്തി സാറിന്റെ ഈണമാണ്.
1: തീർച്ചയായിട്ടും അതെ അതെ, കുട്ടിക്കാലം മുതലേ ഞാൻ കേൾക്കുന്ന ആൽബമാണത്.
0: അതെ, മധുര ഗീതങ്ങൾ അല്ലേ?
1: മധുര ഗീതങ്ങൾ അതെ, വോളിയം 1.
0: ചലച്ചിത്ര സംഗീത ലോകത്തും അതുപോലെ തന്നെ ഭക്തിഗാന രംഗത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഗായകനാണ് താങ്കൾ. താങ്കളുടെ സംഗീത യാത്രയുടെ തുടക്കം അതെങ്ങനെയായിരുന്നു? ബാല്യകാല അനുഭവങ്ങളിൽ സംഗീതത്തെ സ്വാധീനിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്?
1: എന്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്ന പാട്ടും പാടുന്ന പാട്ടും ശരദിന്ദു മലർ ദീപനാളം നീട്ടി എന്നുള്ള പാട്ടാണ്. അത് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. MB ശ്രീനിവാസൻ സാറാണ് മ്യൂസിക്.
0: അതെ,
1: എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പഠിക്കുന്ന പാട്ടും പാടുന്ന പാട്ടും അതാണ് എന്റെ ഓർമ്മയിൽ. അത് സ്കൂളിലൊരു മത്സരത്തിന് വേണ്ടിയാണ് ആ പാട്ട് പഠിച്ചതും പാടിയതും. ആദ്യത്തെ ഒരു 4 ലൈൻ പാടിയിട്ട് ഞാൻ പേടിച്ചൊക്കെ എഴുതി ഇറങ്ങിപ്പോയി. കാരണം എല്ലാവരും ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി, ഒരു സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയി. എന്റെ അച്ഛനും അമ്മയും നന്നായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം പല മത്സരങ്ങളിലും ഞാൻ പാടാൻ തുടങ്ങി, പല മത്സരങ്ങളിലും പ്രൈസ് വാങ്ങിക്കാൻ തുടങ്ങി. അങ്ങനെ ആണ് ഞാൻ വളർന്നു വന്നത് എന്റെ കുട്ടിക്കാലം. അപ്പൊ എന്റെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന സാറന്മാരും അതെ ടീച്ചർമാരും എന്റെ സഹപാഠികളെല്ലാം നന്നായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ എന്റെ സാഹചര്യം ഒത്തിണങ്ങി വന്നതുകൊണ്ടാണ് എനിക്ക് സംഗീതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചതും ഈ ഫീൽഡിലേക്ക് വരാൻ സാധിച്ചത്.
0: സംഗീതത്തിലേക്ക് താങ്കളെ ആകർഷിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ്?
1: അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ പേരുണ്ട്. കുട്ടിക്കാലത്ത് നമ്മൾ കേൾക്കുമ്പോൾ അത് ആരെഴുതി ആര് സംഗീതം നൽകിയതൊന്നും ശ്രദ്ധിക്കില്ലായിരുന്നു. പാട്ട് മാത്രം കേട്ട് ആരാ പാടിയതെന്ന് മാത്രമേ അന്ന് കുട്ടിക്കാലത്ത് അറിയുള്ളായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗായകരാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. ദാസേട്ടൻ, ജയേട്ടൻ, അതുപോലെ തന്നെ സ്ഥിതി സാറ്, ജാനകി അമ്മ, സുശീലമ്മ, അതിനുശേഷം വന്ന ചിത്ര ചേച്ചി, സുജാത ചേച്ചി, ഉണ്ണിച്ചേട്ടൻ, വേണിച്ചേട്ടൻ, അങ്ങനെ പല ഗായകരും ദാസേട്ടന്റെ പാട്ടുകളും ജയേട്ടന്റെ പാട്ടുകളും ആണ് ഏറ്റവും കൂടുതൽ കേൾക്കാറുണ്ടായിരുന്നത് സ്ഥിതി സാറിന്റെയും.
0: യേശുദാസ് പാടിയ ചലച്ചിത്ര ഗാനങ്ങളിൽ നല്ലൊരു ഓണപ്പാട്ട് നമ്മുടെ ശ്രോതാക്കൾക്കായി ഒന്ന് പാടാമോ?
1: ഓ, തീർച്ചയായിട്ടും.

0: സ്കൂൾ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നീടൊരു സ്കോളർഷിപ്പൊക്കെ കിട്ടിയിട്ട് മദ്രാസിൽ പോയി സംഗീതം പഠിക്കുകയായിരുന്നു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്.
1: പ്രീ ഡിഗ്രിക്ക് ശേഷമാണ് ഞാൻ മദ്രാസിലേക്ക് പോയത്. പ്രീ ഡിഗ്രി കോതമംഗലം എം എ കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം ഫറൂർ സംഗീത സഭയിൽ ഞാൻ കുറച്ചുനാൾ മെമ്പർ ആയിരുന്നു. അവിടുത്തെ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ, അദ്ദേഹമാണ് എന്നെ മദ്രാസിലേക്ക് സ്കോളർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാണ് എന്നെ വിട്ടത്. നമ്മുടെ പത്മഭൂഷൺ എന്റെ ഗുരുനാഥൻ, അദ്ദേഹം ടി വി ഗോപാലകൃഷ്ണൻ സാർ, അദ്ദേഹത്തിന്റെ അടുത്താണ് ഞാൻ പഠിച്ചത്. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനില് ഫോർട്ട് ഫൗണ്ടേഷന്റെ സ്കോളർഷിപ്പ് ആയിരുന്നു അത്. അതൊരു ഗുരുകുലം രീതിയിലുള്ള പഠനമായിരുന്നു.
0: പിന്നണി ഗായകനായി ആദ്യമായി പാടിയ അനുഭവം അതെങ്ങനെയായിരുന്നു?
1: അത് ഞാൻ മദ്രാസിൽ ഗുരുനാഥിന്റെ അടുത്ത് ടി വി ജി സാറിന്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു. അദ്ദേഹം തന്നെയാണ് എന്നെ ഈ മ്യൂസിക് ഡയറക്ടർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആദ്യത്തെ സിനിമ 1995 ഞാൻ പാടിയത്. 1995 ഏകദേശം അവസാനിക്കാറായപ്പോ ഉഴവുത്തുറയിൽ നിന്ന മൂവിയായിരുന്നു. ഉഴവുത്തുറ വിജയകാന്ത് സാറിന്റെ 125-ാമത്തെ ചിത്രമായിരുന്നു. ഗാനം ഞാൻ ചിത്ര ചേച്ചിയുടെ ഒപ്പമാണ് പാടിയത് ആദ്യമായിട്ട്. അത് ഫിലിം സോങ്. അതിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തത് ശരത്തേട്ടനാണ്. ആ പാട്ട് കമ്പോസ് ചെയ്തത് ബാബു ശങ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹമാണ്.

0: മലയാളത്തിലെ അരങ്ങേറ്റം കുറിച്ചത് ഏത് ചിത്രത്തിലാണ്? അതിന്റെ വിശേഷങ്ങൾ കൂടെ പറയാം.
1: മലയാളത്തിൽ ആദ്യം ഞാൻ പാടിയത് ശരിക്കു പറഞ്ഞാൽ ശിശിരം എന്ന് പറഞ്ഞ സിനിമയിലാണ് പാടിയത്. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ടോക്കിയോ നഗറിലെ വിശേഷങ്ങൾ, രണ്ടും ഒരു സമയത്ത് തന്നെയാണ് റെക്കോർഡ് ചെയ്തത്. അതിൽ ശിശിരത്തിലെ പാട്ട് ഓഡിയോ മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ, സിനിമ റിലീസ് ചെയ്തിട്ടില്ല. ബേണി ഇഗ്നേഷ്യസ് ആണ് അതിന്റെ സംഗീതം. ടോക്കിയോ നഗറിലെ വിശേഷങ്ങളുടെ റെക്കോർഡിംഗ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ ശ്രീ സണ്ണി സ്റ്റീഫനാണ് അദ്ദേഹമായിരുന്നു. പക്ഷെ ആദ്യം വിഷ്വലി ഇത് പുറത്തിറങ്ങിയത് ഉദയപുരം സുൽത്താൻ എന്ന സിനിമയിലെ പാട്ടാണ്. അത് രചനയും സംഗീതവും കൈതപ്പുറം തിരുമേനിയാണ്.
2: കനകസഭാസനം മമ ഹൃദയം സ്വരതുളസീദളം മമ നാദം. കനകസഭാസനം മമ ഹൃദയം

0: മലയാള ചലച്ചിത്ര ഗാന ലോകത്ത് ഏകദേശം ഇപ്പോൾ ഒരു 30 വർഷക്കാലം യാത്ര തുടരുകയാണല്ലേ.
1: അതെ
0: അപ്പോൾ
1: അതെ
0: ഈ ഒരു കാലയളവിലെ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ ഒരു സംഗീത സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ എന്തു പറയും?
1: ഞാൻ ചോദിച്ചാൽ കുറെ പേരുണ്ട്. ഒരാളുടെ പേര് മാത്രമായിട്ട് എടുത്തു പറയാൻ പറ്റൂല. ആചാര്യന്മാരായിട്ടുള്ള പല സംഗീത സംവിധായകരോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ദക്ഷിണാമൂർത്തി സ്വാമി, രാഘവൻ മാഷ്, അർജുനൻ മാഷ്, ചിദംബരം മാഷ്, ആലപ്പി രംഗനാഥൻ മാഷ്, അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള പഴയ സംഗീത സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ അതിനുശേഷം ഇളയരാജ സാറ്, വിദ്യാസാഗർ സാറ്, അങ്ങനെ നിരവധി മലയാളത്തിലാണെങ്കിൽ കൂടുതലും ബേണി ഗ്രീഷസ്, പിന്നെ അതുകൂടാതെ എം ജയചന്ദ്രൻ, അങ്ങനെ കുറെ പേരുടെ സംഗീത സംവിധാനത്തിൽ യങ് ജനറേഷനിൽപ്പെട്ട സംഗീത സംവിധായകരുടെ വർക്കുകളും ഇഷ്ടംപോലെ പാടാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് മലയാളത്തിൽ അധികം പാട്ടുകൾ തന്നിട്ടുള്ള ശ്രീ എം ജയചന്ദ്രനാണ്. പിന്നെ അതുകൂടാണ്ട് പിന്നെ ബേണി ഗ്രീഷസ്. തമിഴിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത് ശ്രീ വിദ്യാസാഗർ സാറാണ്. രാജ സാറിന്റെയും ഇഷ്ടംപോലെ പാടിയിട്ടുണ്ട്. ഇവരാണ് ഏറ്റവും കൂടുതൽ എന്റെ ജീവിതത്തിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളവര്.
0: 2002 മികച്ച പിന്നണി ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചതും എം ജയചന്ദ്രൻ സാറിന്റെ സംഗീതത്തിൽ പറഞ്ഞൊരു ഗാനത്തിനാണല്ലോ. അതിന്റെ റെക്കോർഡിംഗ് അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ?
1: ഇതിന്റെ റെക്കോർഡിംഗ് എന്നെ വിളിച്ചപ്പോ തന്നെ പറഞ്ഞിരുന്നത് നല്ല ഹൈ പിച്ചാണ്, ഇത്തിരി ടഫ് ആയിട്ടുള്ള പാട്ടാണെന്ന്. ഞാൻ കുട്ടൻചേട്ടനാ വിളിക്കുക, കുട്ടൻചേട്ടൻ എന്നെടുത്ത് പറഞ്ഞിരുന്നു. ഇത് റെക്കോർഡിംഗ് നടന്നത് തിരുവനന്തപുരത്ത് എസ് എസ് ഡിജിറ്റൽ സ്റ്റുഡിയോയിലായിരുന്നു. എന്നിട്ട് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞത്, നന്നായിട്ട് പാടിക്കഴിഞ്ഞാൽ അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നതും കൂടി പറഞ്ഞു. അപ്പൊ ഞാനത് പാടാൻ വേണ്ടി തിരുവനന്തപുരത്ത് എത്തി. പാട്ട് പഠിക്കാനായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോ തോന്നി നല്ല കടുപ്പമുള്ള പാട്ടാണ്. ലിറിക്സ് ആണെങ്കിലും ഇങ്ങനെ വളരെ ചടുലമായിട്ടുള്ള വരികളാണ്, കടുക് പൊട്ടിക്കുന്ന പോലെ. നമ്മുടെ എസ് രമേശൻ നേരെ അദ്ദേഹമാണ് വരികൾ എഴുതിയിട്ടുള്ളത്. ഒരു ഹൈ പിച്ച് തന്നെയാണ് ഈ പാട്ട് നിൽക്കുന്നത്, ബേസിലേക്ക് ഇറങ്ങി വരുന്നില്ല സത്യത്തില്. ഈ പാട്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഹൈ പിച്ച് ആണ് ആദ്യം ഒരു അവസാനം വരെ. അത് ഒരു 1.5 മണിക്കൂർ കൊണ്ട് പാടി. അത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇത് നല്ലൊരു അവാർഡ് കിട്ടാൻ ചാൻസ് ഉള്ള പാട്ടാണെന്ന്. അത് ഞാൻ എന്റെ ഭാര്യയും എന്റെ അമ്മയൊക്കെ ഞാൻ ഫോണിൽ വിളിച്ച് കേൾപ്പിച്ചപ്പോ അവരും പറഞ്ഞു, ആ ഇത് കൊള്ളാലോ, ഇതൊരു അവാർഡിനെ പറ്റിയ പാട്ടാണല്ലോ എന്നൊക്കെ അവരും പറഞ്ഞു. പിന്നീട് ആ കാര്യം മറന്നുപോയി. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ മദ്രാസിൽ ഒരു കോൺസുലേറ്റ് ഇന്റർവ്യൂവിന് വേണ്ടി പോണ സമയത്താണ് ഒരു കോള് വരുന്നത്, പോലെ മധു കൺഗ്രാജുലേഷൻ, മധുവിനാണ് തവണത്തെ സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് സിംഗറിന്റെ എന്നൊക്കെ പറഞ്ഞു. അത് അന്ന് വിളിച്ചു പറഞ്ഞത് ശ്രീ എം എ ബേബി അദ്ദേഹമായിരുന്നു. അതാണ് എന്റെ ഈ പാട്ടിനെ പറ്റിയുള്ള ഓർമ്മകൾ.

0: അത് കലാഭവൻ മണി നായകനായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു അല്ലേ?
1: പാൽക്കണ്ണാടി. നായകനായിട്ടുള്ളത്
0: കലാഭവൻ മണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ തൃശൂർക്കാരുടെ ഒരു അഭിമാനമായിരുന്നു.
1: ഇന്നും പഠിച്ചിരുന്നത് കൊരട്ടി MA MHS സ്കൂളിലാണ്. മണിച്ചേട്ടൻ പഠിച്ചിരുന്നത് ചാലക്കുടി ഗവൺമെന്റ് ബോയ് സ്കൂളിലാണ്.

യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പോൾ ഞങ്ങൾ ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ജില്ലയിൽ പെടും. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ബസ്സിൽ പോയിക്കൊണ്ടിരുന്നതും. യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പോൾ താമസിക്കുന്നത് ചില സ്കൂളുകളിലായിരിക്കും, ക്ലാസ് റൂമുകളിലായിരിക്കും. അപ്പോൾ അന്ന് മുതലേ എനിക്ക് മണിച്ചേട്ടനെ പരിചയമുണ്ട്. ഞാനും മണിച്ചേട്ടൻ തമ്മിൽ ഒന്ന് രണ്ട് ക്ലാസിന്റെ വ്യത്യാസമുള്ളൂ, എന്നെക്കാളും രണ്ട് ക്ലാസ് സീനിയർ ആയിരുന്നു.

0: ബ്ലെസ്സി സംവിധാനം ചെയ്ത ഒരു മമ്മൂട്ടി ചിത്രമായ കാഴ്ച എന്ന സിനിമയിലെ കൈതപ്രം എഴുതി മോഹൻ സിത്താര ഈണം പകർന്ന് കലാഭൻ മണിയും താങ്കളും കൂടി ആലപിച്ച ഒരു ഗാനമുണ്ടല്ലോ, അത് ഇന്നും നമ്മൾക്ക് അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം നൽകുന്ന ഒരു പാട്ടാണ്.
1: മോഹൻ ചേട്ടനും എനിക്ക് നല്ല നല്ല പാട്ടുകൾ സമ്മാനിച്ചിട്ടുണ്ട്. അതിലൊരു പാട്ടാണ് ഈ കുട്ടനാടകം കാര്യം. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്റ്റേജിലും ഞാൻ പാടുന്ന പാട്ടാണ്. അതൊരു നല്ല ഓളം സൃഷ്ടിക്കുന്ന പാട്ടാണ്. ഏറ്റവും ഞാൻ എന്റെ പ്രോഗ്രാമുകളിൽ അവസാനം പാടുന്ന ചില പാട്ടുകളിൽ ഒന്നാണ് ഇത്.
2: കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി, അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോ പഴം കഥ പറയടി പുള്ളിക്കുയിലേ.

0: ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ISRO. 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
3: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
1: 5,000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ. ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
4: കണ്ടീഷൻ സപ്ലൈ.
5: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.seou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
0: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
6: ശാസ്ത്രീയ സംഗീതത്തിന്റെ അടിത്തറയാണല്ലോ താങ്കളുടെ ഒരു കരുത്ത്. സിനിമാ ഗാനങ്ങളിലേക്ക് എത്തുമ്പോൾ ശാസ്ത്രീയ പശ്ചാത്തലം, അത് എത്രത്തോളം സഹായകരമായിട്ടുണ്ട്?
7: ഞാനിപ്പോ ക്ലാസിക്കലായിട്ട് പഠിച്ചത് കാരണം കൊണ്ട് എനിക്ക് പാട്ടുകളെ പെട്ടെന്ന് പഠിക്കാനുള്ള ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്. കാരണം അത് നമുക്ക് പെട്ടെന്ന് ഒരു മ്യൂസിക് ഡയറക്ടർ പാട്ട് പഠിപ്പിച്ചു തരുമ്പോൾ അതിന്റെ അതായത് നോട്ടാണെന്നും അതായത് പെട്ടെന്ന് രാഗം ബേസ്ഡ് പാട്ടുകളൊക്കെ ആകുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഗ്രാഫ് ചെയ്യാനും ഈ ക്ലാസിക്കലായിട്ട് പഠിച്ചത് കൊണ്ട് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ചില കോംപ്ലിക്കേറ്റഡ് സംഗതികൾ, അങ്ങനെ സെമി ക്ലാസിക്കൽ സോങ്സ് ഒക്കെ പാടാൻ ഇഷ്ടംപോലെ പാട്ടുകൾ പാടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഈ കർണാട്ടിക്കായിട്ട് പഠിച്ചതുകൊണ്ട് ഗുണം ചെയ്തിട്ടുണ്ട്.
6: താങ്കളുടെ പാട്ടിന്റെ ഒരു പ്രത്യേകതയായി തോന്നിയിട്ടുള്ളത്, ഒരുപാട് സമയം ശ്വാസം അടക്കി പിടിച്ച് പാടാൻ പറ്റുന്ന പല പാട്ടുകളും വേദിയിലാണെങ്കിലും അതുപോലെ തന്നെ ചലച്ചിത്ര ഗാനങ്ങളിലാണെങ്കിലും വളരെ ജനങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള പാട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ ശ്വാസമടക്കി പാടുന്ന പാട്ടുകൾ, ഇപ്പോൾ ഉദാഹരണമായി ഗംഗെ എന്ന് തുടങ്ങുന്ന പാട്ട്, അതുപോലെ തന്നെ ഹരിമുരളീരവം, ഇതിലെല്ലാം ശ്വാസം നന്നായി ഹോൾഡ് ചെയ്യേണ്ട പാട്ടുകളാണ്. പല ചലച്ചിത്ര സംഗീത സംവിധായകരും പറയുന്നത് ഇത് അങ്ങനെ ഗായകരെ ഇങ്ങനെ ഈ ഹോൾഡ് ചെയ്യുന്ന വെക്കുന്നത് നല്ലതാണോ എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
7: ശ്വാസം പിടിക്കുന്നതിലും ഹൈ പിച്ച് പാടുന്നതിലും എന്തായാലും കാര്യമുണ്ട്. ഹൈ പിച്ച് എല്ലാവർക്കും പാടാൻ പറ്റിയെന്ന് വരില്ല. ഹൈ പിച്ച് ആ റേഞ്ചിലേക്ക് എത്താവുന്ന ആൾക്കാർക്ക് പാടാൻ പറ്റുള്ളൂ. മാത്രമല്ല ഹൈ പിച്ച് പാടുന്നത് ശ്രുതിയിലായിരിക്കണം. ആ ഹൈ പിച്ച് തന്നെ സംഗതികളും അത് വരാം ചിലപ്പോ. അപ്പൊ അതൊക്കെ പാടാനുള്ള ഒരു കഴിവ് ഏതൊരു ഗായകനും വേണ്ടതാണ്, ഗായകനോ ഗായികയ്ക്കോ ആർക്കായാലും. പിന്നെ പലർക്കും ശ്വാസം പിടിച്ച് നിൽക്കാം, ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു പാട്ട് നന്നായിട്ട് പാടണമെങ്കിൽ നല്ല ബ്രത്ത് കപ്പാസിറ്റി വേണം. ആ ശ്രുതി കറക്റ്റ് ആയിട്ട് നിൽക്കാനും ശബ്ദത്തിന് വിറയില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് പിടിക്കാനും നല്ലതായിട്ട് ശ്വാസം നമ്മുടെ ലങ്സിനെ അതിനെ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ശ്വാസം കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവേണ്ട. പ്രാക്ടീസ് ചെയ്തോ അല്ലെങ്കിൽ അത് ചിലപ്പോ നാച്ചുറൽ ആയിട്ടോ ചിലർക്ക് ഉണ്ടാവും. അത് വളരെ അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്.
6: താങ്കൾക്ക് ഇത്തരം പാട്ടുകൾ പാടാനായിട്ട് പ്രത്യേകം ഈ ശ്വാസം ക്രമീകരിച്ച് പാടാനൊക്കെ ആയിട്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള സാധകം ചെയ്യാറുണ്ടോ?
7: ഞാൻ എന്റെ ജീവിതത്തില് സാധകം ചെയ്തേക്കുന്നത് വളരെ കുറച്ചാണ്. എന്ന് വെച്ചാൽ എന്റെ ജീവിതത്തിൽ ഏതുവരെ സാധകം ചെയ്തിട്ടതെല്ലാം കൂട്ടി വെച്ച് കഴിഞ്ഞാല് ഒരു 6 മാസത്തോളം ഉണ്ടാവുള്ളൂ. പിന്നെ വാമപ്പ് ചെയ്യും. അപ്പൊ എന്തെങ്കിലും പ്രോഗ്രാം റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പ്രാക്ടീസ് ഒക്കെ ഉണ്ടാവും. പിന്നെ മിക്ക ദിവസങ്ങളിലും ഇപ്പൊ ദൈവം സഹായിച്ച് റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് അത് ചെറിയ വാമപ്പ് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ അത് പോയിന്ന് മോശമായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു വാമപ്പ് മാത്രമേ ഇപ്പൊ ചെയ്യാറുള്ളൂ.
6: ഈ ഹൈ പിച്ചിലുള്ള പാട്ടുകളിലെ സംഗീത പ്രേമികളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു പാട്ടാണ് രാവേറെയായി, റോക്ക് ആൻഡ് റോളിലെ ഗാനം.
7: അതെ,
6: വിദ്യാസാഗറിന്റെയാണ് സംഗീതം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികള്. ആ ഗാനം ഒന്ന് പാടാമോ?
7: തീർച്ചയായിട്ടും.

0: വിദ്യാസാഗറിന്റെ പാട്ടുകളിലെ നമ്മൾ എടുത്തു നോക്കുകയാണ് വെച്ചെങ്കിൽ, തമിഴിൽ വലിയൊരു ബ്രേക്ക് താങ്കൾക്ക് നൽകിയ ഒരു പാട്ടാണ് കനാ കണ്ടേനടി എന്ന ഗാനം. ആ ഗാനം ഒന്ന് പാടാമോ?
1: കനാ കണ്ടേനടി തോഴി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി, കനാ കണ്ടേനടി.

ഉൻവിഴി മുതൽ മൊഴി വരെ മുഴുവതും കവിതകളകമേത് പുറമേത് പുരിന്നത് പോലെ കണ്ണീനടി.

മുടി മുതലടി വരെ മുഴുവതും കവിതകളകമേത് പുറമേത് പുരിന്നത് പോലെ കണ്ടേ നടി കോഴി കണാ കണ്ടേ.

0: 2005 ചന്ദ്രമുഖി എന്ന ചിത്രത്തിൽ വിദ്യാസാഗറിന്റെ ഈണത്തിൽ നല്ലൊരു പാട്ട് നമ്മൾക്ക് സമ്മാനിച്ചിരുന്നു. ആ പാട്ടിന്റെ പ്രത്യേകത ആശാ ഭോസ്ലെ എന്ന അതുല്യ ഗായികയ്ക്കൊപ്പം പാടാൻ സാധിച്ചു എന്നുള്ളതാണ് അല്ലെ? അതിന്റെ ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ?
1: ഇതിന്റെ റെക്കോർഡിങ്ങിന് എന്നെ വിദ്യാസാഗർ സാർ എന്റെ മാനേജർ എന്നെ വിളിച്ചിരുന്നു. മുരുകൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു നാളെ റെക്കോർഡിംഗ് ഉണ്ട്, രജനി സാറിന്റെ പടമാണ്, അതാണ് പ്രത്യേകത. പിന്നെ വേറൊരു സർപ്രൈസ് ഉണ്ട്, അത് സ്റ്റുഡിയോയിൽ വന്നിട്ട് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്റ്റുഡിയോയിൽ എത്തി, ഇപ്പോ എന്താന്ന് നോക്കിയപ്പോ ഫീമെയിൽ വോയിസിന്റെ ശബ്ദം പ്ലേ ചെയ്യുക, ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ പാട്ട് അവിടെ ട്രാക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആദ്യം ജാനകിയമ്മയാണെന്ന് തോന്നി ശബ്ദം കേട്ടപ്പോ ഏകദേശം. പിന്നെ ശ്രദ്ധിച്ചു നോക്കിയപ്പോ എന്തോ ഒരു ചേഞ്ച്, പാടുന്ന ഡിക്ഷനിലൊക്കെ എന്തൊക്കെയോ ഒരു വ്യത്യാസമുള്ള പോലെ. അപ്പൊ എനിക്ക് തോന്നിയത് ആശാജിയുടെ പോലെ എനിക്ക് തോന്നി. അപ്പൊ ആശാജി അല്ലേന്ന് ചോദിച്ചപ്പോ ആ കറക്റ്റ് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ അവര് കൈയടിച്ചു. അങ്ങനെയാണ് അതിന്റെ റെക്കോർഡിംഗ് സമയം. പിന്നെ അത് ദാസേട്ടന്റെ ഒരു പഴയ പാട്ട് എനിക്ക് പ്ലേ ചെയ്തിട്ട് റെഫറൻസിന് വേണ്ടിയിട്ട് ഇത് ഈ ആ ശബ്ദത്തിന്റെ ഒരു മാധുര്യം അതിൽ വേണം, ഇത് ഈ പാട്ട് ദാസേട്ടൻ പാടിയിരിക്കണ അതിന്റെ ഒരു സ്റ്റൈല് വേണം അത് പാടാൻ എന്ന് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അതിന്റെ റെക്കോർഡിംഗ് നടന്നത്.
0: കൊഞ്ചുനേരം എന്ന് തുടങ്ങുന്ന ആ പാട്ടുകൂടെ ശ്രോതാക്കൾക്കായി.
1: തീർച്ചയായിട്ടും.

0: ഇന്നും കൊഞ്ചം നീളാതാ.
1: മധു ബാലകൃഷ്ണൻ എന്ന ഗായകൻ നല്ലൊരു മിമിക്രി കലാകാരൻ കൂടിയാണെന്ന് നമുക്ക് പല അഭിമുഖത്തിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ഒരു കൗതുകത്തിന് ഏതെങ്കിലും ഒരു നടന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാമോ?
0: ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് കമൽ സാറിന്റെയും രജനി സാറിന്റെയും ലാലേട്ടന്റെ ഒക്കെയാണ്. അത് ഞാനെപ്പോഴും മിമിക്രി ആയിട്ട് ചെയ്യാറില്ല, ശ്രമിക്കാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ.
1: പക്ഷെ ഞങ്ങളത് നന്നായി ആസ്വദിക്കുന്നുണ്ട്. രജനീകാന്തിന്റെ ഒന്ന് ശബ്ദം അനുകരിക്കാമോ?
0: ഓക്കെ, ട്രൈ ചെയ്യാം കേട്ടോ. നമ്മൂർല കുറയ്ക്കാതെ നായുമില്ല, പഴിച്ചുള്ളതെന്നാവുമില്ല.

0: ஆக மொத்தத்துல இது ரெண்டும் இல்லாத ஊரும் இல்ல. இதெல்லாம் பார்க்காம நம்ம பாட்டுக்கு போயிட்டே இருக்கணும்.
1: നന്നായിട്ടുണ്ട്. തമിഴകത്തെ കുറിച്ച് പറയുമ്പോഴേ അവിടുത്തെ മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ ഇളയരാജയ്ക്കൊപ്പം ഒരുപാട് വേദികളിൽ പാട്ടുകൾ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഗീതജ്ഞനെ ഓർക്കാമോ?
2: രാജസ്ഥാനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ദാസന്റെ ഒരു 60-ാം പിറന്നാളിന്റെ പ്രോഗ്രാം വടകരയിൽ നടന്നിരുന്നു. അന്ന് ആ പ്രോഗ്രാമിൽ ആദ്യത്തെ പാട്ട് പാടിയത് ഞാനാണ്, കാറ്റിലെ പഴമുള്ള കണ്ടില്ലെന്ന്. അന്ന് ആ പ്രോഗ്രാമില് രാജസ്ഥാൻ ചീഫ് ഗസ്റ്റ് ആയിരുന്നു, ദക്ഷിണാമൂർത്തി സ്വാമി ഉണ്ടായിരുന്നു. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ശിഷ്യനാണ് രാജസ്ഥാൻ, എന്റെ ഗുരുനാഥന്റെ അടുത്തും പി വി ഗോപാലകൃഷ്ണ സാറിന്റെ അടുത്തും രാജസ്ഥാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കാട്ടിലെ പഴമ്പളം പാടി കഴിഞ്ഞ ഉടനെ തന്നെ സ്വാമി രാജസ്ഥാനോട് പറഞ്ഞു, ഈ പയ്യനെ വിളിച്ച് പാടിപ്പിക്കുക, പാട്ട് കേട്ടില്ലേ എന്ന് ചോദിച്ചു. അന്ന് ചോദിച്ചു ഓർഗനൈസേഴ്സ് ആണ് എന്റെ അടുത്ത് പറഞ്ഞത് ആ പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാള് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ മൂകാംബിക ക്ഷേത്രത്തിൽ പോയപ്പോ അവിടെ രാജസ്ഥാനും ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പരിചയം പുതുക്കി കാലിൽ നമസ്കരിച്ച് ഇങ്ങനെ ഞാൻ അന്ന് പാടിയ ആളാണെന്നൊക്കെ പറഞ്ഞു, ആ ജ്ഞാപകം അവർക്ക് ഓർമ്മയുണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എന്നെ ഈ ആദ്യത്തെ പാട്ട്, രാജസ്ഥാന്റെ ആദ്യത്തെ പാട്ട് പാടാൻ വേണ്ടി വിളിക്കുന്നത്. ഭാരതി എന്ന് പറഞ്ഞ സിനിമയില് രണ്ട് പാട്ട് പാടിയിട്ടുണ്ട്, ഇതിലും ഇങ്ക് ഇരുപ്പാൻ അവൻ യാറോ, പിന്നെ വന്ദേ മാതരം, രണ്ട് സോങ്സ് സിനിമയില് പാടിയിട്ടുണ്ട്. അന്ന് മുതലാണ് രാജസ്ഥാനുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. ഇപ്പൊ 25 വർഷത്തിൽ കൂടുതലായി രാജസ്ഥാന്റെ കൂടെ.
1: ഇളയരാജയുടെ പാട്ടുകളിലെ വേദികളിൽ കൂടുതൽ കയ്യടി കിട്ടിയിട്ടുള്ള പാട്ട് ഏതാണ്?
2: അത് രാജസ്ഥാനിലെ ഏത് പാട്ട് പാടിയാലും ജനങ്ങൾ കയ്യടിക്കും.
1: എങ്കിലും
2: ഞാൻ പാടാറുള്ള പാട്ടുകൾ എന്ന് പറഞ്ഞത് പൂവേ സെമ്പൂവേ, പിന്നെ എന്നിനിയ പൊന്നിലാവേ, രാജരാജ ചോഴൻ, കൂന്തലിലെ മേഘം, പിന്നെ അമ്മായൻ്റെ അഴക്കാതെ വിരലിയെ, പിന്നെ പഴമുതിരി ചോലൈ, കാട്ടുക്കുയിലെ മനസ്സുക്കുള്ള, പിന്നെ തെണ്ടൽ വന്ത് എന്നെ തൊടും, ആകായ വെണ്ണിലാവേ, മാസി മാസം ആളാണ് പൊണ്ണ്, രാസാത്തി ഒന്ന്, ഇതൊക്കെയാണ് ഞാൻ പാടാറുള്ളത്.
1: നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് പൂവേ സെമ്പൂവേ ആ പാട്ട് പാടാമോ?
2: ഓക്കെ.
3: പൂവേ സെമ്പൂവേ ഉൻ വാസം വരും, വാസൽ എൻ വാസൽ ഉൻ പൂങ്കാവനം, വായ് പേസിടും പുല്ലാങ്കുഴൽ നീതാനൊരു പൂവിൻ മടലൻ.

0: വായ്പേത്തിടും പുല്ലാങ്കുഴൽ നീതാനൊരു പൂവിൻ മടൽ.
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
3: ഓണം പൊന്നോണമാക്കാൻ ചാപ്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാപ്സ് അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
4: കണ്ടീഷൻ അപ്ലൈ.
5: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
6: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
5: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
6: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
7: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125. 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ August 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
8: പാടാൻ കഴിവുള്ള ഒരു ഗായകനാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോ സോഷ്യൽ മീഡിയയിലെ പല പഴയ പാട്ടുകളും റീൽസുകളായും മറ്റും വീണ്ടും കേൾക്കുമ്പോൾ അത് വളരെ ഇമ്പമാർന്നതായി തോന്നുന്നു. അങ്ങനെയൊരു പാട്ടാണ് അമൃതം എന്ന ചിത്രത്തിലെ മുത്തേ നിന്നെ എന്ന് തുടങ്ങുന്ന പാട്ട്, സുജാതയോടൊപ്പം പാടിയിട്ടുള്ളത്.
0: അതെ അതെ. മുത്തേ നിന്നെ കണ്ടിട്ടിന്നെന്നുള്ളിൽ മെല്ലെ പൂവിട്ടല്ലോ പ്രേമമല്ലിപ്പൂ.

0: സുജാതയുടെ മകൾ ശ്വേതാമോഹനൊപ്പവും നല്ലൊരു മെലഡി ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. സ്വന്തം ലേഖകൻ എന്ന ചിത്രത്തിലെ ചെറുതിങ്കൾ തോണി.
1: അതുകൂടാതെ ഞാൻ പാടിയിട്ടുണ്ട് മന്ദാരപ്പൂമൂളി, അത് ശ്വേത എന്റെ കൂടെ പാടുന്ന ആദ്യത്തെ ഡ്യുവറ്റ് അജസാറിന്റെ.
2: ചെറുതിങ്കൾ തോണി മിൻ പുഞ്ചിരി പോലൊരു തോണി ഏതോ തീരം തേടുന്നു, കൂവൽ പാടകളെ തിരിതാഴാതുണ്ടൊരു വീട് എന്നെ തേടും മിഴിയഴകും.

0: താങ്കളുടെ സംഗീത ജീവിതത്തിൽ കുടുംബത്തിന്റെ ഒരു പിന്തുണ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, അതേക്കുറിച്ച് കൂടെ പറയാം.
1: എന്റെ വിവാഹത്തിന് മുമ്പ് എന്റെ അച്ഛനും അമ്മയും എല്ലാവരും നന്നായി എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ആ പാട്ട് പഠിക്കാനും പല മത്സരങ്ങളിൽ പോയി പങ്കെടുക്കാനെല്ലാം സാധിച്ചത്. വിവാഹത്തിന് ശേഷമാണെങ്കിലും എന്റെ ഭാര്യയും വളരെ നല്ല രീതിയിൽ പിന്തുണയ്ക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കുട്ടിയാണ്.
0: കാര്യസ്ഥൻ എന്ന ചിത്രത്തിൽ ഓണവില്ലിൻ എന്ന് തുടങ്ങുന്ന ഗാനം, അത് താങ്കളുടെ ഒപ്പം PV പ്രീത, തുളസി യതീന്ദ്രൻ എന്നിവർ ചേർന്ന് ആലപിച്ചതാണ്. ഓണത്തിന്റെ ഓർമ്മകളും അതുപോലെ തന്നെ പ്രണയവും സ്നേഹവും എല്ലാം തുളുമ്പി നിൽക്കുന്ന ഒരു ഗാനമാണ്. നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ആ പാട്ട് കേട്ടാലോ, അതിന്റെ രണ്ടു വരി ഒന്ന് മൂളാമോ?
1: ഓ, തീർച്ചയായും.

0: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
3: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
4: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125. 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ August 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
6: താങ്കൾ ആലപിച്ച ഗാനങ്ങളിലെ ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ?
7: അങ്ങനെ ചോദിച്ചാൽ ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. ഇങ്ങനെ എടുത്തു പറയാൻ പറഞ്ഞാൽ

0: യതുകുല സന്ധ്യകൾ പകലുകൾ ഇരവുകൾ വൃന്ദാവനമുണ്ടു രാധേ നീയില്ലാതെ.
1: ഈ പാട്ട് അത് യക്ഷിയും ഞാനും എന്ന സിനിമയിലെ പാട്ടാണ്.
2: വിനയന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രം.
1: ആ പാട്ട് എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. സാജൻ മാധവ് രവീന്ദ്ര മാഷിന്റെ മകനാണ് അതിന്റെ സംഗീതം.
2: രവീന്ദ്രൻ മാഷിനൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള എന്റെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഒന്ന് പറയാമോ?
1: രവീന്ദ്ര മാഷിന്റെ കൂടെ ഞാൻ വളരെ കുറച്ചേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഒരു ആൽബത്തിൽ രണ്ട് പാട്ട് പാടിയിട്ടുണ്ട്, പിന്നെ സീരിയലുകൾക്ക് വേണ്ടി പാടിയിട്ടുണ്ട്, ഒരു സിനിമയ്ക്കും പാടിയിട്ടുണ്ട്. അത് ജയറാമേട്ടന്റെ ഞാൻ സൽപ്പേരി രാമൻകുട്ടി എന്ന സിനിമയിലെ പാട്ടാണ്. മാഷ് മരിച്ചതിന് ശേഷം കളഭം എന്ന സിനിമയിലും പാടിയിട്ടുണ്ട്.
2: ഭക്തിഗാനങ്ങളിലും ലളിതഗാനങ്ങളിലും സിനിമാ ഗാനങ്ങളിലും ഒരുപോലെ സംഗീത ലോകം നെഞ്ചേറ്റിയ സ്വരമാണ് താങ്കളുടേത്. ഒരു ഗാനത്തെ അതിന്റെ പൂർണ്ണ ഭാവത്തിൽ ഉൾക്കൊള്ളാൻ താങ്കൾ സ്വീകരിക്കുന്ന രീതി എന്താണ്?
1: അപ്പൊ സിനിമയാണെങ്കിൽ അതിന്റെ സിറ്റുവേഷൻ അറിയും, പിന്നെ അതിന്റെ വരികൾ മുഴുവൻ വായിച്ചു നോക്കും. വരികൾ എവിടെയാണ്, എവിടെയൊക്കെയാണ് ഭാവം കൊടുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ നോട്ട് ചെയ്യും. അങ്ങനെയാണ് പാടാറുള്ളത് എപ്പോഴും. പിന്നെ അതിന്റെ ചില പാട്ടുകളുടെ ട്യൂണിൽ തന്നെ അതിന്റെ ഭാവം ഉണ്ടാവും. മ്യൂസിക് ഡയറക്ടർ അത് കൂടാതെ പറഞ്ഞു തരുകയും ചെയ്യും.
2: മലയാളം കൂടാതെ അന്യഭാഷകളായ തെലുങ്ക്, തമിഴ്, കന്നഡ, സിംഹള ഭാഷയിലടക്കം താങ്കൾ പാട്ട്
1: പാടിയിട്ടുണ്ട്,
2: തുളുവിൽ പാടിയിട്ടുണ്ട്. ഇതിലൊക്കെ വരുന്ന ഒരു പ്രത്യേകത അതിന്റെ ഒരു ഡിക്ഷൻ കറക്റ്റ് ആയിട്ട് തന്നെ പ്രയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതിന് പ്രത്യേകം എന്തെങ്കിലും ട്രെയിനിങ് അല്ലെങ്കിൽ സ്വയം എന്തെങ്കിലും പരിശീലനങ്ങൾ ചെയ്യാറുണ്ടോ?
1: എനിക്ക് മലയാളം കൂടാതെ തമിഴും കുട്ടിക്കാലം മുതൽ അത്യാവശ്യം നന്നായിട്ട് അറിയായിരുന്നു. എന്റെ അച്ഛനെ തമിഴേ അറിയുള്ളായിരുന്നു. അച്ഛന്റെ ഫ്രണ്ട്സും അച്ഛന്റെ ബന്ധുക്കളുടെ അടുത്ത്, കസിൻസിന്റെ അതായത് സിസ്റ്ററിന്റെ അടുത്തും ബ്രദറിന്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ തമിഴിലാണ് സംസാരിക്കുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ തമിഴ് എനിക്ക് കുട്ടിക്കാലം മുതൽ നല്ല പരിചയമാണ്. പിന്നെ ഞാൻ മദ്രാസിൽ പഠിക്കുന്ന സമയത്ത് ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുമായിട്ടുള്ള സംസാരിച്ചുള്ള പഴകി അങ്ങനെ ഒരു പരിചയമുള്ളതുകൊണ്ട് ആ ഭാഷയും നന്നായിട്ട് വഴങ്ങുമായിരുന്നു. പിന്നെ ദൈവം അനുഗ്രഹിച്ച് പുതിയൊരു ഭാഷ എന്റെ പാട്ട് പാടുകയാണെങ്കിൽ അതിന്റെ ഡിക്ഷൻ അവരെങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ അത് എഴുതിയെടുത്ത് പാടാറുണ്ട്. അപ്പൊ അത് ദൈവം അനുഗ്രഹിച്ച് അതെങ്ങനെ കറക്റ്റ് ആയിട്ട് വരാറുണ്ട്.

0: ഉണ്ട്, അത് അനുഗ്രഹമായിട്ട് കരുതുന്നു.
1: ഒരു ഗായകൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് വളരെ ആത്മസംതൃപ്തി നൽകുന്ന കാര്യം എന്താണ്?
0: ഗായകൻ എന്നുള്ള നിലയിൽ സംതൃപ്തി നൽകുന്ന എന്ന് പറഞ്ഞാൽ പാട്ട് പാടുമ്പോഴുള്ള സംതൃപ്തി ഉണ്ടല്ലോ, അത് തന്നെയാണ്. മറ്റുള്ളവരെ നമ്മുടെ പാട്ടിലൂടെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നു, അവർക്ക് എന്തെങ്കിലും ആശ്വാസം കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ള അതാണ് നമുക്കുള്ള കിട്ടുന്ന ഒരു നിർവൃതി.
1: ഈ സംഗീത ലോകത്തെ ആധുനിക പ്രവണതകളെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
0: നമ്മളെല്ലാവരും കാലത്തിനനുസരിച്ച് നീങ്ങണമല്ലോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ സ്റ്റക്കായി പോകും. അപ്പോ ഞാനിപ്പോ വന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ, പല ആചാര്യമാരായിട്ടുള്ള സംഗീതജ്ഞരോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചു. ദക്ഷിണാമൂർത്തി സ്വാമി, രാഘവ മാഷ്, അർജുനൻ മാഷ്, ചിദംബരം മാഷ്, അങ്ങനെ പഴയ ആചാര്യന്മാര് മുതൽ ഇന്നത്തെ യങ് ജനറേഷനിലുള്ള സംഗീത സംവിധായകർ വരെയുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്തു. പഴയ ടെക്നോളജി മുതൽ ഇന്നത്തെ ടെക്നോളജി വരെ പാടാൻ സാധിച്ചിട്ടുണ്ട്. ടേപ്പിൽ റെക്കോർഡ് ചെയ്യായിരുന്നു
1: പണ്ട്,
0: അതും ആ ടെക്നോളജിയിലും ഞാൻ പാടിയിട്ടുണ്ട്. അതിനുശേഷം എഡാറ്റ്, പിന്നെ ഇപ്പോ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയി, എല്ലാം ഇപ്പോ എല്ലാം സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്, പ്രോട്ടൂൾസ് പോലെയുള്ള. അപ്പൊ അതിലും പാടിക്കൊണ്ടിരിക്കുന്നു. ടെക്നോളജി മാറുംതോറും ചില പോരായ്മകളുണ്ട്, ചില പ്ലസ് പോയിന്റ്സും ഉണ്ട്.
1: ഇന്നത്തെ പുതു ഗായകരോട് അവരോട് നൽകുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം എന്തായിരിക്കും?
0: പുതിയ ഗായകരോട് പ്രധാനമായിട്ടും പറയാനുള്ളത്, ഒരിക്കലും ഗിവപ്പ് ആവാതിരിക്കുക, എപ്പോഴും ശ്രമം തുടർന്നുകൊണ്ടിരിക്കുക. പിന്നെ പണ്ടത്തെ പോലെ സിനിമയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കാലം അല്ല ഇന്നത്തെ. ആ വസന്തകാലം കഴിഞ്ഞു, സിനിമയിൽ നിറയെ പാട്ടുകളുള്ള ഒരു കാലമുണ്ടായിരുന്നു, അതൊക്കെ മാറി ഇപ്പൊ സിനിമയിലെ പാട്ടുകളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങി, ഉള്ള പാട്ടുകളുടെ ഡ്യൂറേഷൻ കുറഞ്ഞ്, പല്ലവി അനുപല്ലവി മാത്രമായി. ഇനി കുറച്ച് കഴിയുമ്പോൾ പല്ലവിയാവും, പിന്നെ അതും കൂടി ഇല്ലാണ്ടാവും. പുക പോലെയായിരിക്കും ഈ സിനിമയിൽ കേൾക്കുക, ഹോളിവുഡ് സിനിമയിലുള്ള പോലെ. അതുകൊണ്ട് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്ത് ചാനലുകളെല്ലാം യൂസ് ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഇനിയുള്ള കാലത്തെ ഉള്ള ഇത്. ഇപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ അവസരങ്ങൾ ഉണ്ടല്ലോ, കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ നമ്മുടെ കഴിവ് പ്രകടിപ്പിക്കാനും ലോകം മുഴുവനും എസ്റ്റാബ്ലിഷ് ആവാനായിട്ടുള്ള പല പ്ലാറ്റ്ഫോമുകളുണ്ട്. അത് യൂസ് ചെയ്യാം മാക്സിമം.
1: നമ്മുടെ ആകാശവാണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, മലയാളികൾക്ക് സംഗീത ലോകത്തേക്ക് തുറക്കുന്ന പ്രധാന ജാലകമാണ് ആകാശവാണി.
0: തീർച്ചയായിട്ടും.
1: ഇപ്പൊ ഗായകൻ എന്ന നിലയിലും ശ്രോതാവ് എന്ന നിലയിലും ആകാശവാണി തൃശൂർ നിലയവുമായിട്ടുള്ള താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് കൂടെ നമ്മുടെ ശ്രോതാക്കൾക്കായി പറയാമോ?
0: ഞാൻ പലതവണ തൃശൂർ ആകാശവാണിയിൽ വന്നിട്ടുണ്ട്. ഞാൻ മദ്രാസിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ആകാശവാണിയായിട്ട് കൂടുതൽ, അതായത് ആകാശവാണിയായിട്ട് പരിചയമായത്. ഞാൻ ആകാശവാണി നടത്തിയ സൗത്ത് സോൺ കോമ്പറ്റീഷനുകളിൽ പങ്കെടുത്തു. എന്നെ അതിനെ നിർബന്ധിച്ച് എന്നെ വിട്ടത് ടി വി ഗോപാലകൃഷ്ണൻ സാറാണ്. അപ്പൊ ഞാൻ അന്ന് എനിക്ക് ലൈറ്റ് മ്യൂസിക്കിലും ലൈറ്റ് ഡിവോഷണൽ സോങ്സ് രണ്ട് ഇതിലും എനിക്ക് ഒന്നാം സ്ഥാനമായിരുന്നു സൗത്ത് സോണില്, സൗത്ത് ഇന്ത്യയിലെ മത്സരങ്ങളില്. അപ്പൊ അങ്ങനെ എനിക്ക് കോംപ്ലിമെന്റ് ആയിട്ട് ബി ഗ്രേഡ് കിട്ടി. അത് ഇന്നും അങ്ങനെ തന്നെ ഉണ്ട്. ഞാൻ പിന്നീട് അപ്ഗ്രേഡ് ചെയ്യാൻ പോയിട്ടില്ല, പിന്നീട് ഓഡീഷന് പോയിട്ടില്ല. പക്ഷെ അത് പിന്നീട് ഞാൻ തൃശ്ശൂരിലേക്ക് മാറ്റി. തൃശ്ശൂരാണ് അതിനുശേഷം ഏറ്റവും കൂടുതൽ ഞാൻ പോയിട്ടുള്ള റേഡിയോ നിലയം ആകാശവാണി.
1: താങ്കളുടെ ഈ സംഗീതത്തിലുള്ള ഈ കഴിവ് താങ്കളുടെ മക്കൾക്ക് കൂടെ ഉണ്ടോ? അതിനെ കുറിച്ച് കൂടെ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.
0: രണ്ട് മക്കൾക്കും പാടാനുള്ള കഴിവുണ്ട്, പക്ഷെ അവര് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വെസ്റ്റേൺ മ്യൂസിക്കിലാണ്. ഹിപ് ഹോപ്പ് ആണ് അവരുടെ ഇഷ്ടപ്പെട്ട സംഗീത രീതി, അതാണ് അവർക്ക്.
1: അവരുടെ പേര്, അവരെന്തൊക്കെ ചെയ്യുന്നു? അതുകൂടെ
0: മകന്റെ പേര് മാധവ്, രണ്ടാമത്തെ മകന്റെ പേര് മഹാദേവ്. മൂത്താള് ഡിഗ്രി കഴിഞ്ഞു, യു കെയിലായിരുന്നു. ഡിജിറ്റൽ മ്യൂസിക് പ്രൊഡക്ഷൻ ആണ് പഠിച്ച കോഴ്സ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ വന്നിട്ട് ഒരു കൊല്ലമായി. അവന്റെ ഓരോ പ്രൊജക്ടുകളായിട്ട് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓഡിയോ മാത്രം റിലീസ് ചെയ്തിട്ടുള്ളൂ, സ്പോട്ടിഫൈ, ട്യൂബ്, ആപ്പിൾ മ്യൂസിക് അതിലെല്ലാത്തിലുണ്ട്, അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ ഉണ്ട്. വീഡിയോ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ എല്ലാത്തിന്റെയും. ഇളയ മകൻ പ്ലസ് ടുവിന് പഠിക്കും, അവനും ക്രിസ്ത്യനില് തന്നെയാണ് താല്പര്യം.
1: ഭാവിയിൽ താങ്കൾ ലക്ഷ്യമിടുന്ന പുതിയ സംഗീത പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: ഭാവിയില് എനിക്ക് മ്യൂസിക് കമ്പനി, സ്റ്റുഡിയോ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്.
1: പല ആൽബങ്ങൾക്കും സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്.
0: ചില ആൽബങ്ങളിലൊക്കെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തു, മൈഡിയർ മച്ചാൻ, ചിത്ര ചേച്ചി ഞാനും കൂടിയാണ് പാടിയത്. ആ കൊറോണ സമയത്താണ് റിലീസ് ചെയ്തത്, അതുകൊണ്ട് അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല സിനിമയും അതിലെ പാട്ട്.
1: കൽക്കത്ത ന്യൂസ് എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ട് കെ എസ് ചിത്രയോടൊത്ത് താങ്കൾ പാടിയിട്ടുണ്ടല്ലോ.

0: വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികളാണ്.
1: ദേബ്
0: ദേബ്
1: ജ്യോതി
0: ജ്യോതി
1: മിശ്രയാണ്
0: മിശ്രയുടെ.
1: സംഗീതം.
0: അതെ അതെ.
1: സലിൽദയുടെ ശിഷ്യനാണ്.
0: എല്ലാവരും ഓണത്തിന്റെ ഓളത്തിലാണ്. അപ്പോൾ ലോകമെമ്പാടുമുള്ള നമ്മുടെ ആകാശവാണി ശ്രോതാക്കൾക്കായിട്ട് നൽകുന്ന ഓണ സന്ദേശം കൂടെ പറയാം.
1: ഓണ സന്ദേശം, ഓണം എന്ന് പറഞ്ഞാൽ ശാന്തിയുടെ സമാധാനത്തിന്റെ എല്ലാത്തിന്റെയും പ്രതീകമാണല്ലോ ഈ ഉത്സവം. അപ്പോ എല്ലാവരും അതുപോലെ തന്നെ വാക്കുകളിൽ മാത്രമല്ലാതെ അത് പ്രവൃത്തിയിലും എപ്പോഴും ഉണ്ടാവട്ടെ ഈ ഒരുമയും സാഹോദര്യവും എല്ലാം ജാതി മതഭേദമില്ലാതെ. ആകാശവാണിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെയും എന്റെ കുടുംബാംഗങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: എന്തായാലും ഇത്രയും തിരക്കുകൾക്കിടയിലെ ഞങ്ങളുടെ ശ്രോതാക്കളോട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിലും ഓണവിശേഷങ്ങളും കുടുംബവിശേഷവും പാട്ടിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞതിലും ഒരുപാട് നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുകയാണ്. സാറിന് ഇനി ഒരുപാട് പാട്ടിന്റെ മേഖലയിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ
1: ആശംസകളും.
2: പ്രശസ്ത പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ അവതരിപ്പിച്ച ആവണി പൊന്നുഞ്ഞാലാണ് ഇതുവരെ കേട്ടത്. നിർവഹണം അഞ്ജു പി അർജുനൻ. സർഗാത്മക സഹകരണം ഡോക്ടർ കെ ജയകൃഷ്ണൻ. സാങ്കേതിക സഹായം എ ബി ശ്രീകുമാർ. നിർവഹണ സഹായം സ്മിത രാജേഷ്, ഷിബു എം ജോസ് മച്ചാട്. അവതരണം ആകാശവാണി തൃശൂർ നിലയം.

0: Sports Ministers meeting underway in Visakhapatnam, Andhra Pradesh. External Affairs Minister Dr. S. Jaishankar to embark on a two-day visit to Russia today. Orange alert for heavy to very heavy rainfall issued for isolated places over Chhattisgarh, Odisha and coastal Andhra Pradesh today. Iran warns neighbours against joining US economic campaign against Tehran. In cricket, second and final test match of the series between India and host Sri Lanka underway in Colombo. And in the FIH Hockey World Cup, Indian women to take on Australia in a must-win match for a semi-final berth tonight. And with that, we end the midday news.
1: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കാക്കക്കുയിൽ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ദീപൻ ചാറ്റർജിയുടെ സംഗീതം.

ബിജു തിരുമലയുടെ വരികൾ, എസ് ബാലകൃഷ്ണന്റെ സംഗീതം. എം ജി ശ്രീകുമാറും മിൻമിനിയും സംഘവും പാടിയത് ചിത്രം വിയറ്റ്നാം കോളനി.

0: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: നമ്മൾ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതല്ല, കൃഷിയിൽ തുടങ്ങണം. അപ്പൊ ശരിക്കും അതിനായി മണ്ണ് ഹെൽത്ത് എന്നുള്ള ആശയം, മണ്ണിന് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ആരോഗ്യമുള്ള ചെടി ഉണ്ടാവുള്ളൂ, അതിലെ ആരോഗ്യമുള്ള മൃഗങ്ങളും മനുഷ്യർക്കും ജീവിക്കാൻ പറ്റുള്ളൂ.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
3: ഗാനമെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം നൽകിയത് എസ് പി വെങ്കിടേഷ്, എം ജി ശ്രീകുമാർ, സുജാത, ശ്രീനിവാസ്, പ്രഭാകർ എന്നിവർ പാടിയത്. ചിത്രം 1000 മേനി.

0: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
1: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ. 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
3: ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി UG PG പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ തുടരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പഠന കേന്ദ്രങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളും. മലയാളത്തിലും പരീക്ഷകൾ എഴുതാം. കൂടുതൽ വിവരങ്ങൾക്ക് www.seou.ac.in സന്ദർശിക്കുക. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി.
4: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം. കണ്ടീഷൻ സപ്ലൈ.
5: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ഡ്രീംസ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: ആകാശവാണി.
1: ഹരിതവാണി.

0: ഹരിതവാണിയിൽ ഇന്ന് ലിംഗസമത്വം ജൈവ വൈവിധ്യ പരിപാലനത്തിൽ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൽ സീനിയർ റിസർച്ച് ഓഫീസറായ ഡോക്ടർ അഖില എസ് നായർ സംസാരിക്കുന്നു.
1: സുസ്ഥിര ജൈവ വൈവിധ്യ സംരക്ഷണം എന്നത് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ്. ഭൂമിയിലെ ജീവന്റെ അടിസ്ഥാനമായ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കാൻ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പങ്കാളിത്തം അത്യാവശ്യമാണ്. അതിൽ ഏറ്റവും പ്രധാനം ലിംഗസമത്വമാണ്. സ്ത്രീകൾ ലോക ജനസംഖ്യയുടെ പകുതിയിലധികം വരുന്നുണ്ടെങ്കിലും ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലും വിഭവ വിനിയോഗത്തിലും അവർ പലപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെടുന്നു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾ പരമ്പരാഗതമായി തന്നെ കൃഷി, വനവിഭവ ശേഖരണം, ജലസംരക്ഷണം, ഔഷധ സസ്യപരിപാലനം എന്നിവയുടെ മുൻനിരയിലാണ്. അവർ പ്രകൃതിയുമായി അടുത്ത ബന്ധം പുലർത്തുകയും പാരിസ്ഥിതിക മാറ്റങ്ങൾ ഏറ്റവും നേരിട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും നയരൂപീകരണത്തിലും ഭരണ സംവിധാനങ്ങളിലും അവർക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. 2022 ലോകരാജ്യങ്ങൾ അംഗീകരിച്ചതും 2030 കൈവരിക്കേണ്ടുന്നതുമായ 23 ജൈവ വൈവിധ്യ ലക്ഷ്യങ്ങളോടുകൂടിയ കുൺമിങ് മോൺട്രിയൽ ആഗോള ജൈവ വൈവിധ്യ ചട്ടക്കൂട് അഥവാ KMGBF ലക്ഷ്യങ്ങളിൽ ലിംഗ അസമത്വം പരിഹരിക്കാനായി ലക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷ്യം 22 പ്രകാരം ജൈവ വൈവിധ്യം സംബന്ധിച്ച തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും തദ്ദേശീയ സമുദായങ്ങൾക്കും പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നു. ലക്ഷ്യം 23 ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ലിംഗസമത്വം ഉറപ്പാക്കുകയും ലിംഗപ്രതികരണ സമീപനം സ്വീകരിക്കുകയും വേണം എന്നതാണ് കാതലായ സമീപനം. ഈ ലക്ഷ്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം തീരുമാനമെടുക്കുന്നതിൽ സ്ത്രീകളുടെ തുല്യ പങ്കാളിത്തം ഇല്ലെങ്കിൽ ലിംഗസമത്വത്തോടെയുള്ള തീരുമാനമെടുക്കലോ നടപ്പാക്കലോ സാധ്യമല്ല. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ അവരുടെ ദേശീയ ജൈവ വൈവിധ്യ തന്ത്രങ്ങളിലും ഈ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഇത് പ്രായോഗിക നടപടികളിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ടാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടത്. ലിംഗസമത്വം ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ ഒരു അധിക ഘടകമല്ല, മറിച്ച് അതിന്റെ അടിസ്ഥാന ശിലയാണ് എന്ന വസ്തുത നാം ഉൾക്കൊള്ളേണ്ടതാണ്. ജൈവ വൈവിധ്യവും ലിംഗഭേദവും തമ്മിലുള്ള പരസ്പര ബന്ധം മനസ്സിലാക്കുക എന്നത് പ്രസക്തമാക്കുന്ന പല കാരണങ്ങളുമുണ്ട്. ഒന്നാമതായി, വ്യത്യസ്തമായ വിഭവ വിനിയോഗ രീതികളാണ് ആവാസ വ്യവസ്ഥകളുമായി ഇടപെടുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും പിന്തുടർന്നു വരുന്നത്. പരമ്പരാഗത ലിംഗവിഭജനവും സാമൂഹിക ഉത്തരവാദിത്വവും മൂലം സ്ത്രീകൾ പലപ്പോഴും ഉപജീവനത്തിന് വേണ്ടിയുള്ള വിഭവ ശേഖരണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഭക്ഷണം, ഔഷധം, ഇന്ധനം എന്നിവയ്ക്കായി വിപണിയിൽ സ്വാധീനം ചെയ്യപ്പെടാത്ത സസ്യജന്തുവർഗ്ഗങ്ങൾ സ്ത്രീകൾ ശേഖരിക്കുന്നു. അതേസമയം പുരുഷന്മാർ ഉയർന്ന വിപണി മൂല്യമുള്ള വാണിജ്യ വിഭവങ്ങൾ ശേഖരിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി, പരമ്പരാഗത പാരിസ്ഥിതിക അറിവുകളുടെ സ്വാധീനം സ്ത്രീകളിലും പുരുഷന്മാരിലും വ്യത്യസ്തമാണെന്നു കാണാം. വിത്തു സംരക്ഷണം, കാർഷിക പ്രവർത്തനങ്ങൾ, പരമ്പരാഗത ഔഷധങ്ങളുടെ സംരക്ഷണം എന്നിവയിൽ സ്ത്രീകൾ പ്രധാന പങ്കുവഹിക്കുന്നു. അവരുടെ വൈദഗ്ധ്യം അവഗണിക്കുന്നത് സംരക്ഷണ പദ്ധതികളുടെ ഫലപ്രാപ്തിയെ ഗണ്യമായി പരിമിതപ്പെടുത്തും.

ജൈവ വൈവിധ്യ ശോഷണവും അതിന്റെ ആഘാതവും നാം മനസ്സിലാക്കണമെന്നതാണ് മൂന്നാമത്തെ വസ്തുത. ജൈവ വൈവിധ്യം നഷ്ടപ്പെടുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ അതിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. വെള്ളത്തിനും വിറകിനുമായി അവർ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരികയും ഇത് സാമ്പത്തിക ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ ലിംഗസമത്വം സംബന്ധിച്ച ചില സ്ഥിതി വിവര കണക്കുകൾ ശ്രദ്ധയർഹിക്കുന്നു. ലോകമെമ്പാടും ജൈവ വൈവിധ്യവുമായി ബന്ധപ്പെട്ട വിഭവങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരിൽ സ്ത്രീകൾ പ്രധാന പങ്കുവഹിക്കുന്നു. സ്ത്രീകളുടെ ആഗോള തൊഴിലിന്റെ ഏതാണ്ട് മൂന്നിലൊന്ന് ആശ്രയിക്കുന്നത് കൃഷി, വനം, മത്സ്യബന്ധനം തുടങ്ങിയ മേഖലകളിലാണെന്ന് കാണാം. വികസ്വര രാജ്യങ്ങളിൽ 80% വരെ ഭക്ഷ്യോൽപാദനം നടത്തുന്നത് സ്ത്രീകളാണെങ്കിലും ഭൂമിയുടെ ഉടമസ്ഥതയുള്ളത് 20% താഴെ സ്ത്രീകൾക്കു മാത്രമാണ്. ഉന്നത നേതൃത്വ സ്ഥാനങ്ങളിലുള്ളതോ വെറും 12% സ്ത്രീകൾ മാത്രവും. ഐക്യരാഷ്ട്രസഭയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം 3 പ്രധാന പാരിസ്ഥിതിക ഉടമ്പടികളിലും, അതായത് UNFCCC, UNCCD, CBD എന്നിവയിൽ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നവരിൽ 60% പുരുഷന്മാരും 40% സ്ത്രീകളുമാണ്. ഇതിൽ 51 രാജ്യങ്ങളിൽ ഈ 3 ഉടമ്പടികളിലും പൂർണ്ണമായും പുരുഷന്മാരാണ് പ്രതിനിധികളായിട്ടുള്ളത്. അതേസമയം പൂർണ്ണമായും സ്ത്രീകൾ പ്രതിനിധികളായുള്ളത് 17 രാജ്യങ്ങളിൽ മാത്രമാണ്. ഇന്ത്യയിലെ വനങ്ങളുമായി ബന്ധപ്പെട്ട സമുദായങ്ങളിൽ നിന്നുള്ള സ്ത്രീകളിൽ 60% പേരും പരിസ്ഥിതി പരിപാലന ജോലികൾ നിർവഹിക്കുന്നു. എന്നാൽ ഭൂമിയുടെ ഉടമസ്ഥതയുള്ളതാകട്ടെ 13.87% സ്ത്രീകൾക്കും. കേരളത്തിലെ ജൈവ വൈവിധ്യ പരിപാലന സമിതികളിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഉണ്ടെങ്കിലും അവരുടെ പങ്കും തീരുമാനമെടുക്കൽ ശേഷിയും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ജൈവ വൈവിധ്യ പരിപാലനത്തിൽ ലിംഗസമത്വം സംയോജിപ്പിക്കുന്നതിലെ ആഗോള പുരോഗതി വിലയിരുത്തുന്ന റിപ്പോർട്ടായ ട്രാക്കിംഗ് ജെൻഡർ ഇൻ നാഷണൽ ബയോഡൈവേഴ്സിറ്റി ടാർഗറ്റ്സ് 2026 പ്രകാരം കുൺമിംഗ് മോൺട്രിയൽ ആഗോള ജൈവ വൈവിധ്യ ചട്ടക്കൂടിലെ ലക്ഷ്യം 23 അനുസൃതമായി 2026 124 രാജ്യങ്ങൾ ദേശീയ ലിംഗ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. 2025 64 രാജ്യങ്ങൾ എന്ന എണ്ണത്തിൽ നിന്ന് ഗണ്യമായ വർധന ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ലിംഗസമത്വം, തദ്ദേശീയ സമുദായങ്ങൾ, യുവജനങ്ങൾ തുടങ്ങിയ സാമൂഹിക ഘടകങ്ങൾ ദേശീയ ജൈവ വൈവിധ്യ പദ്ധതികളിൽ കൂടുതൽ ശക്തമായി സംയോജിപ്പിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ കൈവന്നിരിക്കുന്നത്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിലെ വനിതാ നേതൃത്വം പഠന വിധേയമാക്കിയാൽ ആഗോളതലത്തിലും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒട്ടേറെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാനാകും. 2004 നോബൽ സമാധാന സമ്മാന ജേതാവും കെനിയൻ പരിസ്ഥിതി പ്രവർത്തകയുമായ വങ്കാരി മാതായി ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിലൂടെ 30 ദശലക്ഷത്തിലധികം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ലോക മാതൃകയായി. വനനശീകരണം കാരണം വിറകിനും വെള്ളത്തിനും ഏറെ ദൂരം നടക്കേണ്ടി വന്ന ആഫ്രിക്കൻ വനിതകൾക്ക് ഏറെ ആശ്വാസമായി ഈ പ്രസ്ഥാനം. ഏകാധിപത്യ ഭരണത്തിനെതിരെ പോരാടി ജയിലിലടയ്ക്കപ്പെട്ടെങ്കിലും പിൽക്കാലത്ത് അവർ കെനിയയിലെ പരിസ്ഥിതി മന്ത്രിയായി. ഇത്തരത്തിൽ ജനാധിപത്യവും പരിസ്ഥിതി സംരക്ഷണവും അഭേദ്യമാണെന്ന് അവർ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചു. സ്വീഡനിലെ ഗ്രേറ്റ തുൻബർഗ് 15 വയസ്സിൽ ഫ്രൈഡേസ് ഫോർ ഫ്യൂച്ചർ പ്രസ്ഥാനം ആരംഭിക്കുകയും തുടർന്ന് അതൊരു ആഗോള യുവജന പ്രസ്ഥാനമായി മാറുകയും ചെയ്തുവല്ലോ. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അടിയന്തരാവസ്ഥയിലേക്ക് ലോക ശ്രദ്ധ ആകർഷിക്കാനായി ശാസ്ത്രീയ വസ്തുതകളെ അടിസ്ഥാനമാക്കി ഈ യുവ നേതാവ് ലോക നേതാക്കളെ നേരിട്ടത് നമുക്ക് അത്ര പെട്ടെന്ന് മറക്കാനാവില്ല. 1730 അമൃതാദേവി ബിഷ്ണോയി എന്ന ധീര വനിത രാജസ്ഥാനിൽ പരിപാവനമായി കരുതി വരുന്ന പ്രൊസോപ്പിസ് സിനേറിയ അഥവാ ഖെജ്രി എന്നറിയപ്പെടുന്ന മരങ്ങൾ മുറിക്കുന്നത് തടയാൻ സ്വന്തം ജീവൻ തന്നെ നൽകി. അവരുടെ ആത്മത്യാഗത്തെ തുടർന്ന് 363 ബിഷ്ണോയി ഗ്രാമവാസികൾ മരങ്ങൾക്കൊപ്പം നിന്ന് രക്തസാക്ഷികളായി. ഇത് പിൽക്കാലത്ത് ചിപ്കോ സമരത്തിന് പ്രചോദനമായി. ഇന്നും ബിഷ്ണോയി വനിതകൾ പ്രകൃതി സംരക്ഷണത്തിന്റെ കാവൽക്കാരായി നിൽക്കുന്നു. പരമ്പരാഗത വിജ്ഞാനവും ആധുനിക സംരക്ഷണ രീതികളും സമന്വയിപ്പിക്കുന്ന ബിഷ്ണോയി മാതൃക സ്ത്രീകളുടെ നേതൃത്വം ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് എത്രത്തോളം നിർണായകമാണെന്ന് കാട്ടിത്തരുന്നു. ജൈവ വൈവിധ്യ ഗവേഷണ മേഖലയിൽ സമഗ്ര സംഭാവനകൾ നൽകിയ പത്മശ്രീ E.K. ജാനകി അമ്മാളിനെ പോലെ ഒട്ടേറെ വനിതകൾ ഭാരതീയർക്ക് പ്രചോദനമാണ്. പ്രാദേശിക പ്രശ്നങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ആഗോള മാറ്റം സൃഷ്ടിക്കാനുള്ള കരുത്തുണ്ട്. പരമ്പരാഗത അറിവും ആധുനിക ശാസ്ത്രവും സമന്വയിപ്പിക്കുന്ന വനിതാ നേതാക്കൾ പുതിയ തലമുറയ്ക്ക് പ്രചോദനമാണ്. കേരളത്തിലെ ജൈവ വൈവിധ്യ സംരക്ഷണ മേഖലകളിൽ നിറസാന്നിധ്യമായ ഒട്ടേറെ വനിതകളെ നമുക്ക് ചൂണ്ടിക്കാട്ടാനാകും. വനപ്രദേശമില്ലാത്ത ആലപ്പുഴ ജില്ലയിൽ സ്വന്തം ഭൂമിയിൽ 4.5 ഏക്കറോളം വനമൊരുക്കി വരും തലമുറകൾക്ക് മാതൃകയായ ഈ വർഷത്തെ പത്മശ്രീ ജേതാവ് ശ്രീമതി ദേവകി അമ്മ ഇത്തരത്തിൽ എടുത്തു

അറിയാവുന്ന ഒരു വനിതാ സംരക്ഷകയാണ്. അതുപോലെ മറ്റൊരു ഉദാഹരണമാണ് ഔഷധ സസ്യ സംരക്ഷണത്തിലൂടെ പ്രശസ്തയായ പത്മശ്രീ ലക്ഷ്മിക്കുട്ടിയമ്മ. കേരളത്തിന്റെ വികേന്ദ്രീകൃത ഭരണ മാതൃക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജൈവ വൈവിധ്യ പരിപാലന സമിതികളും വഴി സ്ത്രീകൾക്ക് തീരുമാനമെടുക്കുന്നതിൽ പങ്കാളികളാകാൻ അവസരമൊരുക്കുന്നു. എന്നാൽ പ്രായോഗിക തലത്തിൽ ഇത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. കേരളത്തിലെ ആദിവാസി വനിതകളുടെ പരമ്പരാഗത പാരിസ്ഥിതിക അറിവ് ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്റർ പോലുള്ള രേഖകളിൽ ഉൾപ്പെടുത്തുന്നതിൽ സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നു. കേരളത്തിൽ കുടുംബശ്രീ മിഷൻ വഴി സ്ത്രീകളുടെ ജൈവവൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ്. കുടുംബശ്രീ മിഷൻ പോലുള്ള സംഘടനകൾ സ്ത്രീകളെ സ്വയം സഹായ സംഘങ്ങളിലൂടെ ശാക്തീകരിക്കുന്നു. ഈ സംഘങ്ങൾ പലപ്പോഴും ജൈവകൃഷി, മത്സ്യകൃഷി, വനം മുതലായ വിഭവങ്ങളെ ആശ്രയിച്ചുള്ള ചെറുകിട വ്യവസായങ്ങൾ നടത്തുന്നു. ജൈവ വൈവിധ്യ പരിപാലനത്തിൽ സ്ത്രീകളുടെ സജീവ പങ്കാളിത്തം ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. ഉദാഹരണമായി പരമ്പരാഗത അറിവിന്റെ സംരക്ഷണം തന്നെ എടുക്കാം. സ്ത്രീകൾ പലപ്പോഴും പരമ്പരാഗത വിത്തുകൾ, ഔഷധ സസ്യങ്ങൾ, സുസ്ഥിര കൃഷിരീതികൾ എന്നിവയുടെ കാവൽക്കാരാണ്. അവരുടെ പങ്കാളിത്തം ഈ വിലപ്പെട്ട അറിവ് നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. അതുപോലെ സ്ത്രീകൾ സാധാരണയായി വിഭവങ്ങൾ കൂടുതലും കാര്യക്ഷമമായും സുസ്ഥിരമായും ഉപയോഗിക്കുന്നു. വന മുതലുകളുടെ ശേഖരണം മുതൽ ജലസംരക്ഷണം വരെ അവരുടെ ഇടപെടലുകൾ കൂടുതൽ സന്തുലിതമാണ്. തീരുമാനങ്ങളിൽ സ്ത്രീകൾ ഉൾപ്പെടുമ്പോൾ അത് കൂടുതൽ സമഗ്രവും വൈവിധ്യപൂർണവുമായ കാഴ്ചപ്പാടുകൾ കൊണ്ടുവരുന്നു. ഇത് സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളുടെയും ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നു. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള ജൈവ വൈവിധ്യ അധിഷ്ഠിത സംരംഭങ്ങൾ അവർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുകയും അവരുടെ കുടുംബങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യുന്നു. കാർഷിക ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണത്തിൽ സ്ത്രീകൾ വഹിക്കുന്ന പങ്ക് അതുല്യവും അവഗണിക്കാനാവാത്തതുമാണ്. കാലാവസ്ഥാ വ്യതിയാനം കാർഷിക ഉൽപ്പാദനത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഇക്കാലത്ത് പ്രാദേശിക ഇനങ്ങളുടെ സംരക്ഷണം വളരെ പ്രാധാന്യമർഹിക്കുന്നു. സ്ത്രീകളിലൂടെ കുട്ടികളിലേക്കും തുടർ തലമുറകളിലേക്കും പരമ്പരാഗത അറിവ് കൈമാറ്റം ചെയ്യപ്പെടുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാൻ ഈ അറിവ് സഹായിക്കുന്നു. കാർഷിക ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ ലിംഗസമത്വം ഉറപ്പാക്കണം. കാരണം സ്ത്രീകൾക്ക് ഭൂമിയിലും വിഭവങ്ങളിലും അവകാശം നൽകുമ്പോൾ അവർ കൂടുതൽ ഫലപ്രദമായി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തും. സാങ്കേതിക പരിശീലനം, വായ്പാ സൗകര്യം, വിപണന സാധ്യതകൾ എന്നിവ സ്ത്രീകൾക്ക് ലഭ്യമാക്കണം. ജൈവ വൈവിധ്യ പരിപാലന സമിതികളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം 50% എന്നത് തീർച്ചയായും പാലിക്കപ്പെടണം. വനിതാ കർഷക സംഘടനകളെ പ്രോത്സാഹിപ്പിക്കണം. സ്ത്രീകളുടെ പരമ്പരാഗത അറിവിനെയും പ്രവർത്തനങ്ങളെയും അംഗീകരിക്കുകയും അവർക്ക് അവകാശങ്ങളും വിഭവങ്ങളും ഉറപ്പാക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ സുസ്ഥിരവും പ്രതിരോധശേഷിയുള്ളതുമായ ഒരു കാർഷിക സംവിധാനം കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയും. ഇന്ത്യയിൽ ജൈവ വൈവിധ്യ സംരക്ഷണത്തിൽ സ്ത്രീകളെ കേന്ദ്രീകരിച്ചുള്ള നിരവധി പദ്ധതികൾ വിജയകരമായി നടപ്പാക്കപ്പെടുന്നു. മഹാരാഷ്ട്രയിലെ പാൽഘറിൽ UNDP യുടെയും ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ടിന്റെയും സഹായത്തോടെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ കണ്ടൽ കാടുകൾ പുനഃസ്ഥാപിക്കുന്ന പദ്ധതി ശ്രദ്ധേയമാണ്. ഇവിടെ ഹെൽത്തി ഹാർവെസ്റ്റ് പോലുള്ള സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ച് കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തോടൊപ്പം ഞണ്ട് കൃഷിയിലൂടെ വാർഷിക വരുമാനം ഏകദേശം 85,000 രൂപയായി വർദ്ധിപ്പിച്ചു. ഈ പദ്ധതി സ്ത്രീകൾക്ക് വർഷം മുഴുവൻ തൊഴിൽ ലഭ്യമാക്കുകയും അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയും ചെയ്തു. ഒഡീഷയിലെ പുരിയിൽ ദലിത് മത്സ്യത്തൊഴിലാളി വനിതകൾ കണ്ടൽ തൈകൾ പരിപാലിക്കുന്നു. 1999 വൻ ചുഴലിക്കാറ്റിന്റെ ഓർമ്മകളാണ് അവരെ ഇതിന് പ്രേരിപ്പിച്ചത്. ഇതിനോടകം വിമൻ ഫോർ മാംഗ്രൂവ്സ് എന്ന സംരംഭം 45,000 തൈകൾ നട്ടുപിടിപ്പിച്ചു. ഇത്തരം പദ്ധതികൾ സ്ത്രീകളുടെ പരമ്പരാഗത അറിവും പങ്കാളിത്തവും ഉപയോഗപ്പെടുത്തി ജൈവ വൈവിധ്യ സംരക്ഷണവും ജീവിതോപാധി മെച്ചപ്പെടുത്തലും ഒരുമിച്ച് നടപ്പാക്കുന്നതിൽ വിജയിച്ചു. സുസ്ഥിരമായ സംരക്ഷണത്തിന് ലിംഗസമത്വം അത്യന്താപേക്ഷിതമാണെന്ന് ഇവ തെളിയിക്കുന്നു. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ഷീ ബയോ പരിപാടിയും ഷീ ബയോ ചാമ്പ്യൻസ് പുരസ്കാരവും സംരക്ഷക കർഷക അവാർഡും ഈ ദിശയിലുള്ള മികച്ച ചുവടുവയ്പ്പുകളാണ്. KMGBF ലക്ഷ്യങ്ങൾ പോലുള്ള അന്താരാഷ്ട്ര പ്രതിബദ്ധതകൾ ലിംഗസമത്വത്തെ കേന്ദ്രീകരിക്കുന്നു. എന്നാൽ പ്രായോഗിക തലത്തിൽ ഇവ നടപ്പാക്കുന്നതിൽ ഇപ്പോഴും പ്രതിബന്ധങ്ങളുണ്ട്. ഇവയെല്ലാം തരണം ചെയ്യാൻ ജൈവ വൈവിധ്യ പരിപാലന സമിതികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ പോലുള്ള സംഘടനകൾ, വ്യക്തികൾ ഉൾപ്പെടെ ഏവരും ഒത്തുചേരേണ്ടതുണ്ട്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിലെ ലിംഗസമത്വം ഒരു ആശയം മാത്രമല്ല, അത് പ്രായോഗികമായി നടപ്പാക്കേണ്ട ഒന്നാണ്. സ്ത്രീകൾക്ക് ഭൂമിയിലും വനങ്ങളിലും ജലസ്രോതസ്സുകളിലും ഉള്ള അവകാശം ഉറപ്പാക്കുക, തീരുമാനമെടുക്കുന്നതിൽ അവരെ ഉൾപ്പെടുത്തുക, അവരുടെ പരമ്പരാഗത അറിവിനെ ആദരിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു.
അത്തരം ഇടപെടലുകൾ പ്രകൃതിയുമായി ഇണങ്ങിയ ഒരു

0: സമൂഹം കെട്ടിപ്പടുക്കാൻ നമ്മെ സഹായിക്കും. നമുക്ക് ലിംഗസമത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ച് നമ്മുടെ പൈതൃകമായ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കാം.
1: ലിംഗസമത്വം ജൈവ വൈവിധ്യ പരിപാലനത്തിൽ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൽ സീനിയർ റിസർച്ച് ഓഫീസറായ ഡോക്ടർ അഖില എസ് നായർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഹരിതവാണി സമാപിക്കുന്നു.
3: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
4: മായാമുദ്രകൾ,
5: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
6: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
7: കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
4: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
2: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം പണ്ടു പണ്ടൊരു രാജകുമാരി എന്ന ചിത്രത്തിനുവേണ്ടി ജി വേണുഗോപാൽ, ലതിക, ലേഖ എന്നിവർ പാടിയത്. ONV കുറിപ്പിന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ISRO. 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതന

0: 2023-ൽ ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23-നെ ISRO ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: രഥോത്സവം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയത്, ഗാനമെഴുതിയത് ഗിരീഷ് പുതഞ്ചേരി, ഈണം നൽകിയത് ബേണി ഇഗ്നീഷ്യസ്.

അടുത്ത ഗാനം ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല രചിച്ച് ജെറി അമൽദേവ് ഈണം നൽകി ചിത്രം പാടിയത്.

ഗാനമെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം നൽകിയത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, വേണുഗോപാൽ പാടിയത് ചിത്രം ആലഞ്ചേരി തമ്പ്രാക്കൾ.

0: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
1: തീം തരികിടതോം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും അരുന്ധതിയും പാടിയത്, എസ് രമേശൻ നായരുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

2023-ൽ ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23-നെ ISRO ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.

പ്രിയ ശ്രോതാക്കളെ, തിരുവനന്തപുരം വൈലുപ്പള്ളി സംസ്കൃതി ഭവനിലെ ഉണർവ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളാണ് ഇന്ന് സായന്തനത്തിൽ.

0: ആദ്യമായി ഒരു കവിതയാണ്. രചന ആലാപനം അജി എസ് വെണ്ണിയൂർ.
1: പഴയൊരോണം. ഓർമ്മ തൻ തമ്പുരു മിട്ടിപ്പതിയെ ഞാൻ പൂർവകാലത്തിൻ്റെ തീരത്തു നിൽക്കവേ, മണ്ണിൽ പതിഞ്ഞ പോൽ പെയ്യാ മഴത്തൂപ്പിൽ കണ്ണാടിപ്പൂക്കട നാണം തിളങ്ങി, പൂവിളിപ്പാട്ടിൽ കുളിർത്തൊരാ തൊടിയിൽ പൂക്കളമൊക്കെയും മിന്നിയ താളങ്ങൾ, പൂവിളിപ്പാട്ടിൽ കുളിർത്തൊരാ തൊടിയിൽ പൂക്കളമൊക്കെയും മിന്നിയ താളങ്ങൾ, മുറ്റത്തെ പ്ലാവിലൂടോ ഞാലു കെട്ടി അറ്റമില്ലാതാടും കാറ്റിൻ കിനാവുകൾ, പാത്രത്തിൽ വേവുന്ന പായസക്കൂട്ടിൽ മധുരത്തിനപ്പുറം അമ്മ തൻ വാത്സല്യം, മാറാത്ത വെണ്ണീരു തട്ടിയ മുത്തശ്ശി കൂറുള്ള നാവിലുദിക്കും കണിപ്പാട്ട്, വില്ലുപോലെത്തുന്ന മാവേലി തമ്പുരാൻ പുല്ലിൻ മുലയിലൻ കണ്ണീരുനുപ്പേകവേ, വില്ലുപോലെത്തുന്ന മാവേലി തമ്പുരാൻ പുല്ലിൻ മുലയിലൻ കണ്ണീരുനുപ്പേകവേ, ഏറെ ചിരിച്ചെത്തും വീട്ടിലെ ബന്ധുക്കൾ ഓരത്തൊഴുകുന്ന പുഴതൻ കളിക്കൂട്ട്, കുട്ടിയും കോലും കളിച്ചു തിമിർത്തു നാം തട്ടുമുട്ടൊക്കെ മറന്നൊരു കാലം, ഇന്നത്തെ കോൺക്രീറ്റു കാട്ടിൽ മുടന്തും ഞാൻ വിണ്ണിലെ ഓണത്തെ ഫോണിൽ തപ്പുന്നു, വ്യാജമാം പ്ലാസ്റ്റിക്കു പൂക്കളുടെ മധ്യത്തിൽ ജീവനില്ലാത്തൊരു വിപണിയുടെ മേളം, യന്ത്രങ്ങൾ നമ്മൾ മനസ്സിൻ്റെ താളങ്ങൾ എന്തിനോ വേണ്ടി പണയം കൊടുത്തവർ, എങ്കിലും കൺചിമ്മിപ്പോയെന്റെ കൺമുന്നിൽ തങ്ങി നിൽക്കുന്നു ആ പഴയ സായാഹ്നം, ഓർമ്മ തൻ ചില്ലയിൽ ആടുമൂഞ്ഞാലിൽ താലോലുമാടുന്നു നഷ്ടപ്പെടാത്തോണം, ഓർമ്മ തൻ ചില്ലയിൽ ആടുമൂഞ്ഞാലിൽ താലോലമാടുന്നു നഷ്ടപ്പെടാത്തോണം.
0: അജി എസ് വെണ്ണിയൂരിന്റെ കവിത കേട്ടല്ലോ. ഇനി നമ്മോടൊപ്പം ഓണ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് അലക്സ് ശ്രീകാര്യം.
2: 10-70 വർഷം മുൻപാണ് അന്ന് ഞങ്ങൾ നാട്ടുകൂട്ടത്തിലെ കൗമാരക്കാർ 10-12 പേരായിരുന്നു. എല്ലാവരും 15-18 വയസ്സിനിടയിലുള്ള സമപ്രായക്കാർ. കൂട്ടത്തിലെ ചെല്ലമ്മ ചുണക്കുട്ടിയും തൻ്റെയും സ്നേഹമുള്ളവളും നിറം കറുപ്പാണെങ്കിലും അഴകുള്ളവൾ. കള്ളിച്ചെല്ലമ്മേ എന്ന് കളിയാക്കി ഞങ്ങൾ വിളിക്കും. അതവൾക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് ചുണ്ടുപിടിപ്പിക്കാൻ ഞങ്ങൾ പിന്നാലെ നടന്ന് പാടും, കള്ളി കള്ളി ചെല്ലമ്മേ നിന്നെ ഞാൻ കെട്ടിക്കോട്ടെ. അവൾ കലിതുള്ള

0: വാടാ വാടാ, നിന്റെ അമ്മയോട് ചെന്ന് നമുക്ക് ചോദിക്കാം. നിനക്കെന്റെ ഞൊട്ടണം പോലും കെട്ടണം. ഒരോണക്കാലം വന്നു, ആഘോഷിക്കണ്ടേ? ഓണപ്പാട്ടുകൾ, ഓണക്കളികൾ, തുമ്പിതുള്ളൽ, തിരുവാതിര, പുലികളി, അങ്ങനെ പലതും. ഞങ്ങൾ കൗമാര പാർട്ടിക്ക് വേഷം കെട്ടൽ. ശ്രീരാമൻ, അർജുനൻ, മാവേലി, ഹനുമാൻ, സീത ഒക്കെ. എനിക്ക് ശ്രീരാമനാകാൻ കൊതി, ചെല്ലമ്മ സീതയാകുമല്ലോ, അങ്ങനെയും ഒരു മോഹം. പക്ഷേ വാശി പിടിച്ച ഞങ്ങളുടെ നേതാവ് തടിമെടുക്കുള്ള കുട്ടൻ എന്ന ചങ്ങാതി ശ്രീരാമൻ്റെ വേഷം തട്ടിയെടുത്തു. എനിക്ക് മാവേലി വേഷം. ആ മതി, ഓണക്കാലത്ത് മാവേലിക്കുമുണ്ടല്ലോ ഒരു ഡിമാൻഡ്. ഓണസദ്യ കഴിഞ്ഞു, ഇനി വേഷം. മോടി കൂട്ടാനുള്ള കോപ്പൊന്നും കിട്ടാത്ത കാലം. ഉള്ളതുകൊണ്ടൊക്കെ ഒപ്പിച്ചു. പാളത്തൊപ്പിയിൽ പഴുത്ത പ്ലാവിലയും പൂക്കളും വർണ്ണക്കടലാസും ഒക്കെ ഒട്ടിച്ച് ചേട്ടൻ തയ്യാറാക്കി തന്ന കിരീടം മാവേലി തൊപ്പി സൂപ്പർ. ചുവപ്പ് നിറവും സ്വർണ ബോർഡറും ഉള്ള ചേച്ചിയുടെ സാറ്റിൻ സാരി ചുറ്റി, പളുങ്കുമാലകൾ, കൈവളകൾ, നെറ്റിച്ചുട്ടി, സിന്ദൂരം, ചാന്ത്, പൊട്ട്, കൺമഷി, കരിക്കട്ട കൊണ്ട് കൊമ്പൻ മീശ, ഹായ് സട്ടുടുത്ത് പളവളാ തിളങ്ങുന്ന വേഷത്തിൽ ഒരു പഴഞ്ചൻ ഓലക്കുടയുമായി ദാ മാവേലിയായ ഞാൻ. എല്ലാവരും കളിസ്ഥലമായ പാലപ്പറമ്പിലെത്തി. വേഷങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചം. പാലപ്പറമ്പിലെ പ്ലാവിൽ വലിയൊരു ഊഞ്ഞാൽ. ശ്രീരാമൻ ഊഞ്ഞാലിൽ ആടിപ്പറന്ന് ചെല്ലമ്മ എന്ന സീതയുടെ കൈയടി വാങ്ങുന്നു. ഒപ്പം എല്ലാവരും കൈയടിക്കുന്നു. ശ്രീരാമൻ ആട്ടം നിർത്തിയപ്പോൾ എനിക്കും ഒരു പൂതി. ചെല്ലമ്മയുടെ കൈയടി എനിക്കും വേണ്ടേ? വേണം. അവളുടെ മുമ്പിൽ മാവേലിയായ എനിക്കും ഒന്ന് വിലസണം. മാവേലിയായ ഞാനും ആട്ടം തുടങ്ങി. കയ്യടി കേട്ട് എനിക്കും ഹരം പിടിച്ചു. ശ്രീരാമനേക്കാൾ ഉയരത്തിനാടണം എന്ന കൊതിയോടെ. എന്നാലേ ചെല്ലമ്മയുടെ കയ്യടി കിട്ടൂ. ഊഞ്ഞാലിലിരുന്ന് ഞാൻ മുട്ടുമടക്കി എഴുന്നേറ്റു. ചില്ലിയാട്ടം തുടങ്ങി. കയ്യടി ഉച്ചത്തിലായി. ആയം കൂട്ടി നല്ല ഉയരത്തിൽ ചെന്നപ്പോൾ എന്തോ ഒരു പാണ്ടക്കെട്ട് പോലൊരു സാധനം ഊഞ്ഞാലിൽ നിന്നും കാണികളുടെ തലയിലേക്ക്. മാവേലിയുടെ കുടവയർ പെരുപ്പിച്ചു കാണിക്കാൻ എന്റെ നാഭിയിൽ തിരികെ വച്ചിരുന്ന കൊച്ച് പഞ്ഞിത്തലേണ കെട്ടഴിഞ്ഞതാണ് സംഭവം. തലേണ പോയതോടെ സാരിയും ലൂസായി പിടിപെടുന്നു. ഓണസദ്യ അടിച്ച് വീർത്തിരുന്ന വയറും ചൊട്ടി. ഇതിനിടെ സാരിയും ഉടയാടുകളും താഴേക്ക്. പ്രജകൾ ഓണക്കോടിയുടെ മോടിയിൽ താഴെ. മാവേലി മന്നൻ ഉടുതുണിയില്ലാതെ അവരുടെ മീതെ മുന്നോട്ടും പിന്നോട്ടും. ആട്ടത്തിൽ എനിക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പിടിവിട്ടാൽ ഞാൻ താഴെ വീഴും. പേടിയും അതിലേറെ നാണക്കേടും. മാവേലിയുടെ മാനം കാക്കാൻ അടിയുറപ്പിനായി മുറുക്കിക്കെട്ടിയ കൂമ്പാള എന്ന കൗവീനവും വാലും മാത്രം. താഴെ കൂവലും ചിരിയും ചീറ്റലും അയ്യേ എന്ന ചിലമ്പലും. ആരൊക്കെയോ ഊഞ്ഞാൽ പിടിച്ചു നിർത്തിയതും മാനഭയം കൊണ്ട് ഞാൻ ചാടിയിറങ്ങി ഓടി. ഓട്ടത്തിൽ ഒരു മരക്കൊമ്പിൽ തട്ടി കമിഴ്ന്നു വീണു. ദാ കിടക്കുന്നു. ആരോ ഓടിവരുന്ന കാൽപരിമാറ്റം ആ കിടപ്പിൽ എനിക്ക് കേൾക്കാം. ഇന്നാടാ ഇതെടുത്തുടുക്ക്, സാരമില്ലടാ, പോട്ടടാ. ആ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അതവളാ, ചെല്ലമ്മ, കള്ളിച്ചെല്ലമ്മ. അവളുടെ സീതാദേവിയുടെ പുടവയെടുത്ത അവളെൻ്റെ നാണം മറച്ചത്. ഞാൻ അവളെ നോക്കിയേയില്ല. കിട്ടിയ പുടവയും കൊണ്ട് ഓടിയകന്നു. പിറ്റേന്ന് രാവിലെ കാൽമുട്ടിലൊരു പുകച്ചില്. ഓണസാമ്പാറിലെ പരിപ്പ് പോലെ മഞ്ഞളിച്ച് അങ്ങിങ്ങായി പരുക്കളും ചലവും നീറ്റലും. അന്ന് ഞാൻ കരഞ്ഞെങ്കിലും ഇന്നത് മായാത്ത ഒരു ഓണത്തിൻ്റെ മധുരമായി ഓർക്കുമ്പോൾ ചിരി വരുന്നു. അതെ, ഓർമ്മയിലെ ഒരോണം.
1: ഒരു കവിത കൂടിയായാലോ. സുഗതകുമാരിയുടെ കുറിഞ്ഞിപ്പൂക്കൾ എന്ന കവിത ആലപിക്കുന്നത് മഞ്ജു എൻ ആനയറാണ്.

ഒരു കൊച്ചു തുളസിക്കതിരും കെടാവിളക്കും, ഒരു പിടിച്ചാമ്പലും ഇറ്റു കണ്ണീർ വീഴ്കിൽ ഉടനെ

ശ്രാവണത്തിലെ പള്ളിമണികൾ. രചന സംവിധാനം ആറ്റുകൾ പ്രദീപ്. ഏകോപനം മഞ്ജു എൻ അനേറ. കഥാപാത്രങ്ങളും ശബ്ദം നൽകുന്നവരും കത്രീന, മഞ്ജു എൻ അനേറ, സൗദാമിനിയമ്മ, അമല ആർ, മാളവിക, സുഗന്ധി നായർ, വിനോദ് കുമാർ, ആറ്റുകാൽ പ്രദീപ്, സൂസി മെമ്പർ രമാദേവി, പഞ്ചായത്ത് പ്രസിഡന്റ് അജി എസ് വെണ്ണിയൂർ.

0: മീനേ മീന് മീനേ, അമ്മച്ചി ഇവിടെ ഇല്ലേ? അമ്മച്ചി,
1: കത്രീന, നല്ല മീനൊക്കെ ഉണ്ടോ?
0: അതെന്തൊരു ചോദ്യം! അമ്മച്ചി, ഈ കത്രീന പെടപെടക്കണ ഐറ്റങ്ങളല്ലേ കൊണ്ടുവരുള്ളൂ, അതിലെടുക്കട്ട?
1: വേണ്ട കത്രീന, വേണ്ട. നീ വരുമ്പോഴാ എനിക്ക് അല്പം ആശ്വാസം കിട്ടുന്നത്. അതിനാ നിന്റെ ശബ്ദം കേട്ടപ്പം വന്നത്.
0: അമ്മച്ചിയുടെ കാര്യം കഷ്ടം തന്നെ. എല്ലാരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്ത പോലെ അല്ലയോ അവസ്ഥ?
1: ഒരാഴ്ച കഴിഞ്ഞാ തിരുവോണമാണ്. അന്നെങ്കിലും മക്കളുടെ കൂടെ ഇരുന്ന് രണ്ടുരുള്ള ചോറ് കഴിക്കാൻ ഒരാഗ്രഹം.
0: നടന്നത് തന്നെ. അമ്മച്ചിയുടെ മരുമോള് ഈ വീട് തകർക്കും. അതാ നടക്കാൻ പോണേ.
1: ഇതിനും വേണ്ടി ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്റെ ഈശ്വര!
0: അമ്മച്ചി തന്നെ വരുത്തി വെച്ചതല്ലേ ഈ വേന. ഇന്നത്തെ കാലത്ത് അയോഭാവം കരുതി ആരെയും സഹായിക്കരുതെന്നാണ് പറയണത്. ആ ഒരു തെറ്റാണ് അമ്മച്ചി ചെയ്തത്.
1: പാവങ്ങളെ കയ്യയച്ച് നമ്മൾ സഹായിക്കണം, അതാണ് ഈശ്വര നിയോഗം.
0: അങ്ങനെ പാവം കരുതി വിളിച്ച് വീട്ടിൽ കയറ്റിയ പെണ്ണല്ലയോ ഇവിടുത്തെ മരുമോളെന്ന സാധനം. അയ്യോ, വിടങ്ങാനും വല്ലതും കേട്ടോണ്ട് നിക്കണോ എന്തോ? എങ്കി അമ്മച്ചിക്കാ വയറ് നിറച്ചും കേക്കാൻ പോണത്.
1: ഇവിടെ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ കത്രീനെ. രണ്ടീസം മുമ്പ് മോനും മരുമോളും കൂടെ അവളുടെ വീട്ടിലേക്ക് പോയി. പിള്ളേർക്ക് അവധിയല്ലേ.
0: അമ്മച്ചിരെ മോനെ പറഞ്ഞാ മതിയല്ലോ, ആ പെണ്ണിന്റെ വിരൽ തുമ്പിലല്ലേ ഇരിപ്പ് നടപ്പു.
1: അതൊക്കെ അങ്ങനെ നടന്നോട്ടെ.
0: എന്തരമ്മച്ചി അങ്ങനെ പറയണത്? വേലിയിലിരുന്ന് അണലിപ്പാമ്പിനെ എടുത്ത് പാലും കൊടുത്ത് വളർത്തിയതും അമ്മച്ചി തന്നെയല്ലയോ.
1: എന്റെ കൂടെ പഠിച്ച വാസന്തി നാല് പെമ്മക്കളെ കെട്ടിച്ചയക്കാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോ ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം?

0: മാളു മാളു, നീ എന്തെങ്കിലും പറയ്.
1: എന്താണോ കാര്യം, നീ പറയ്.
0: നമുക്ക് തിരിച്ചു പോകണ്ടേ?
1: എവിടേക്ക്?
0: നമ്മുടെ വീട്ടിലേക്ക്.
1: നിങ്ങളുടെയും നിങ്ങളുടെ അമ്മയുടെയും വീടെന്ന് പറ.
0: അയ്യോ എന്റെ പൊന്നെ, ആ വീട് എന്റെ മാത്രം പേരിലല്ലേ അമ്മ എഴുതി വെച്ചിരിക്കുന്നത്.
1: ഓ വലിയ കാര്യമായിപ്പോയി. നിങ്ങളുടെ അമ്മയുടെ കാലം കഴിയുന്നത് വരെ ഞാനും എന്റെ പിള്ളേരും അവിടെ ശ്വാസം മുട്ടി കഴിയണം അല്ലേ?
0: എന്റെ മാളുക്കുട്ടി, നീ അങ്ങനെയൊന്നും പറയില്ലേ.
1: അങ്ങോട്ട് നീ നിന്നെ എന്റെ ദേഹത്തോടരുത്.
0: എന്റെ കുഞ്ഞാറ്റെ, നിനക്ക് എന്താ വേണ്ടത്?
1: ഓ ഇനി എന്നെ കൊണ്ട് പറയിക്കണോ? എങ്കി ഇനിയും പറയാം, ആ വീട് പൊളിക്കണം.
0: ഏത് വീട്?
1: നിങ്ങളുടെ അമ്മ താമസിക്കുന്ന ആ ഭാർഗവി നിലയം.
0: അതെങ്ങനെ? അമ്മയുടെ ജീവനല്ലേ ആ വീട്.
1: ആ വീട് പൊളിച്ചു കളഞ്ഞ് നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ച് അവിടെ ഒരു വില്ല പണിയണം.
0: അതിന് അമ്മ സമ്മതിക്കോ?
1: ഓ സമ്മതം. ആ തള്ളയുടെ പെർമിഷന് കാത്തിരിക്കുകയാണോ ഇയാള്?
0: മെല്ലേ മോളെ, അമ്മ
1: ലുക്ക്, ഞാൻ ഒരു കാര്യം പറയാം. ആ ഓൾഡ് സ്ത്രീയെ അവിടെ നിന്ന് ഒഴിവാക്കാൻ നോക്ക്. ഈ ഓണത്തിന് തന്നെ പുതിയ വില്ലയുടെ ഫൗണ്ടേഷൻ നടക്കണം. സമ്മതം അല്ലെങ്കിൽ പറയ്. ഓ ഒരു കോന്തൻ ഹസ്ബൻഡ്, തപ്പി തപ്പി ഇരുന്നോ? എന്താ വേണ്ടതെന്നേ എനിക്കറിയാം.
2: സൗമിനി സൗമിനി,
3: എന്താ ചേട്ടാ? എവിടെ എവിടെ?
2: സൗമിനി, ഈ ഓണത്തിനും നീ ഒറ്റയ്ക്കാണല്ലേ?
3: അതെ ചേട്ടാ, ഞാൻ ഇപ്പോഴും ഒറ്റയ്ക്കാണ്.
2: ആ ഈ ലോകത്തു നിന്ന് പോയപ്പോ ഞാൻ കരുതിയത് നിനക്ക് കൂട്ടായി മക്കളും മരുമക്കളും പേരക്കുട്ടികളുമൊക്കെ ഉണ്ടാകുമെന്നാണ്. പക്ഷേ
3: വരും ചേട്ടാ, അവരൊക്കെ വരും വരും. അല്ലെങ്കിൽ ഈ ഓണക്കാലത്ത് ഞാൻ ആരെയാണ് കാത്തിരിക്കുക?
2: ഇല്ല സൗമിനി, അവർ വരില്ല. നിന്റെ ഓണത്തിന് അവർ വരില്ല. അവർക്ക് അവരുടെ ഓണമുണ്ട്. ഈ സ്വത്തും വീടുമൊക്കെ മതി അവർക്ക്.
3: കാണാൻ മറേ തിരുന്നോണ്ട് ഇങ്ങനെ ഒന്നും പറയല്ലേ. അവരൊക്കെ വരും, എന്റെ മക്കളെ. വാ, ഈ ഏകാന്തത എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ. എന്നെ കൂടെ അങ്ങ് കൊണ്ടുപോ.

0: പട്ടത്തെ രാജാവും പട്ടാള സിപ്പായും ടണ്ടാന ടണ്ടാന.
1: മിനുമീനേ മിനുമീനേ, ഓ മനുഷ്യർക്ക് നടക്കാൻ തന്നെ പറ്റണില്ല. ഓരോരുത്തരും വൈക്കുകളും വണ്ടികളും കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങും. മിനുമീനേ,
0: അയ്യോ ഇതാര് ഈ കടത്തിണ്ണയിൽ കിടക്കണത്? അയ്യോ പരിചയമുള്ള മുഖമാണല്ലോ. എന്റെ മാതാവേ, ഇതാ മാളിക വീട്ടിലെ അമ്മച്ചല്ലയോ. നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കണത്?
2: കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. ആര് അറിയില്ലേ? അദ്ദേഹം മുകളിലിരിക്കുന്ന ആൾ.
0: എന്തരിന് ഈ പിച്ചും പേയും പറയണത്? എന്റെ ഔസേപ്പ് പുണ്യാളാ, അമ്മച്ചക്ക് ഈ ഗതി വന്നല്ലോ. അയ്യോ കിടന്നോ അവിടെ ഈ വൃത്തിയേടിൽ കിടക്കാതെ അമ്മച്ചി. പിടിച്ചെണീപ്പിക്കാനെ കൊണ്ട് എന്റെ കയ്യിൽ അപ്പടി മീന്നാറ്റവാ. ഇനിയിപ്പോ എന്ത് ചെയ്യും?
1: പഞ്ചായത്ത് മെമ്പർ സൂസിക്കോ ചെല്ലിയോ. അത് മെമ്പറേ, പഞ്ചായത്ത് മെമ്പറേ, സൂസി മെമ്പറേ.
3: എന്താ കത്തിന് ചേച്ചി? ഇന്ന് മീൻ വേണ്ട. ഞാനേ പഞ്ചായത്ത് ഓഫീസിലെ ഓണാഘോഷത്തിന് തിരുവാതിര കണ്ടു പോവാ.
0: അതല്ല, ഈ റോഡിന്റെ ഇപ്പുറത്തേക്കൊന്ന് വാ.
3: ഇനി പറയ് എന്താ വിഷയം?
0: സൂസി കൊച്ചേ, ഈ അമ്മച്ചിയെ കണ്ടോ?
3: അയ്യോ ഇതാ മാളിക വീട്ടിലെ അമ്മച്ചിയല്ലേ. ഈ വൃത്തികേട് നിറഞ്ഞ കടത്തിനെല്ലിൽ കിടക്കുവാണല്ലോ, കഷ്ടമാണല്ലോ കത്തിന ചേച്ചി.
0: അവള് പണി പറ്റിച്ചെന്നാ തോന്നണത്.
3: ആര്?
0: ഇവരുടെ ഒരു മരുമോളുണ്ട്, ആ ഭദ്രകാളി. ഈ

0: അവത്തിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞത് തന്നെയാ. മൂന്നര തരം.
1: അമ്മേ അമ്മേ, രണീക്ക്, അയ്യോ, എനിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ലല്ലോ ചേച്ചി.
0: എന്റെ കയ്യിൽ അപ്പടി മീനാറ്റമാ. ഒരു മിനിറ്റ്, ഞാൻ ആ പൈപ്പിൽ നിന്ന് കൈ കഴുകിയിട്ട് ഇപ്പൊ വരാം.
1: അമ്മേ അമ്മേ, എന്തു പറ്റി? ആ അങ്ങനെ അങ്ങനെ എണീറ്റിരിക്കെ, അയ്യോ, മുഖത്ത് മുറിവുണ്ടല്ലോ. പട്ടിയോ മറ്റോ കടിച്ചതാണോ? എന്റെ ദൈവമേ, കഷ്ടം.
2: തീർത്ഥയാത്ര, അതിനുള്ള ഒരുക്കമാ ഇവിടെ നടക്കുന്നത്. ശാന്തി ശാന്തി.
0: ദേ ഞാൻ വന്നു സൂസിമോളെ. ആ അമ്മച്ചി എഴുന്നേറ്റോ.
1: കത്രിന ചേച്ചി, ഒന്ന് പിടിച്ചേ. ഓട്ടോ ഓട്ടോ,
0: അങ്ങോട്ട്.
1: അമ്മച്ചി വാ, നമുക്ക് ഓട്ടോറിക്ഷ കയറാം. കത്രിന ചേച്ചി സൂക്ഷിച്ച്. അങ്ങനെ പതുക്കെ പതുക്കെ
0: ഓട്ടോ പോട്ടെ.
1: ചേച്ചി, ഞാൻ ഈ അമ്മച്ചിയെ ആശുപത്രി കൊണ്ടുപോട്ടെ. ഓണമൊക്കെ ഇനിയും വരുമല്ലോ.
3: മിസ്റ്റർ വിനോദ്, ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്. സൗദാമിനി എന്ന പേരുള്ള ഈ അമ്മ നിങ്ങളുടെ സ്വന്തം അമ്മ തന്നെയല്ലേ?
4: അതെ, എന്റെ സ്വന്തം അമ്മ തന്നെയാണ്.
3: എന്നിട്ടും ഇത്രയും പ്രായമുള്ള ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് ശരിയാണോ? അതും അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന്?
5: അയ്യോ പ്രസിഡന്റേ, ഞങ്ങളാരും ഇറക്കി വിട്ടതല്ല.
3: പിന്നെ
5: പഞ്ചായത്ത് ഓഫീസിന്റെ നടയില് ഓണാഘോഷം ഉണ്ടായിരുന്നല്ലോ, അത് കാണാൻ അമ്മയ്ക്കും മോഹം. പഴയ ആളുകളല്ലേ, ഇങ്ങനെയുള്ള മോഹങ്ങളൊക്കെ കാണുമല്ലോ.
3: ഏ, നിങ്ങൾ സൗദാമിനിയമ്മയെ പുറത്താക്കി വാതിലും ഗേറ്റും പൂട്ടിപ്പോയി എന്നാണല്ലോ അയൽക്കാർ പറയുന്നത്.
5: അതൊക്കെ ഓരോരുത്തർ ഏഷണി പറഞ്ഞുണ്ടാക്കുന്നതാണ്.
0: ഏഷണി ഏഷണി പറയാനെ കൊണ്ടേ കോലത്തെ തമ്പ്രാറ്റുമാരല്ലയോ പ്രസിഡന്റ് സാറേ. ഇവർക്കെതിരെ കേസെടുക്കാൻ എന്താണ് ഇത്ര താമസം? ആ സ്റ്റേഷനിലോട്ടൊന്ന് വിളിച്ചു പറഞ്ഞാ പോരെ.
5: ഛേ, കണ്ട മീൻകാരികൾക്ക് എന്താ ഇവിടെ കാര്യം?
0: ഹോ ഹോ, നിന്റെ കൊണമൊന്നും ഇങ്ങോട്ട് പറയണ്ടടി. എടി നിന്റെ തള്ള മലക്കറി കച്ചവടത്തിന് വന്ന് വന്ന് ഈ പാവ അമ്മച്ചിയെ മയക്കെടുത്തതല്ലേ ഡി. ഈ കുടുംബത്തിൽ എന്ന് നിന്നെ കയറ്റിവെച്ചോ, അന്ന് മുതൽ ഈ അമ്മച്ചിക്ക് ദുരിതമായി.
3: കത്രീനെ, നീ ഇവിടെ ഉണ്ടായിരിക്കെ.
0: പ്രസിഡന്റ് സാറേ, ഈ അമ്മയെ ഇവര് കൈയേക്കത്തില്ല. കൊണ്ടുപോയാലും ഈ അമ്മയുടെ കാര്യം പിന്നെ എന്താവൂന്ന് പറയാൻ പറ്റത്തില്ല.
2: ഓണമൊക്കെ പോയപ്പോഴാ കർക്കിടകം വരുന്നത്. ഇനി മുറ്റത്തെ പുല്ലു പറിക്കണം, ചാണകം മെഴുകണം. ചേട്ടനെ കാണാൻ നിറയെ ആള് വരുമല്ലോ.
5: കണ്ടോ കണ്ടോ പ്രസിഡന്റ്, അമ്മയ്ക്ക് സ്വബോധം ഒട്ടുമില്ല. ഇനിയും എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോവും. ഷുവർ.
3: സുഖമില്ലാത്ത നിങ്ങളുടെ അമ്മയെ പിന്നെ ആരാണ് നോക്കേണ്ടത്? പഞ്ചായത്ത് നോക്കണമെന്നാണോ?
0: അവര് നോക്കത്തില്ല സാറേ, നോക്കത്തില്ല.
3: മകനും മരുമകളും ഒന്നും പറഞ്ഞില്ല?
0: അവര് മിണ്ടൂല. ഇവരെ ഇവർക്ക് ഈ അമ്മ അധികപ്പെട്ട.
3: മിസ്റ്റർ വിനോദ്, നിങ്ങൾക്ക് പറയാനൊന്നുമില്ലേ?
6: ഞങ്ങള് നെക്സ്റ്റ് വീക്ക് സ്റ്റേറ്റ്സിൽ പോവുകയാണ്. ഇവിടെ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് പറ്റുമോ പ്രസിഡന്റ്?
0: പ്രസിഡന്റ് സാറേ, കേട്ട സായിപ്പിന്റെ വാലാട്ടികളാവാൻ വിമാനത്തിൽ കയറി പോണതാ ഇപ്പൊ നാട്ടിലെ ആഡംബരം. പെറ്റതള്ളയെ നോക്കാൻ ആർക്കും നേരമില്ല.
5: ഏ ഫിഷ് ലേഡി, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്, മൈൻഡ് യുവർ ഓൺ ബിസിനസ്.
0: അതേടി, ഞാൻ വിറ്റത് മീനാ, മനസാക്ഷിയല്ല. സ്വന്തം തള്ളയെ കരയാൻ വിട്ടിട്ട് സായിപ്പിന്റെ നാട്ടിലോട്ട് പറക്കണതേ അത്ര ഗമയെന്നാണെന്ന് കരുതണ്ട.
3: രണ്ടുപേരും നിർത്ത്. മകന്റെ തണലാണോ കുറച്ച് ഡോളറാണോ ഒരു അമ്മയ്ക്ക് വേണ്ടതെന്ന് മകൻ ആലോചിക്കുക.
0: സാറേ, ഇനി കിഴിഞ്ഞു പറയാനൊന്നും നോക്കണ്ട. അവര് നോക്കത്തില്ല സാറേ. ഈ അമ്മയെ എനിക്ക് താ സാറേ, ഞാൻ കൊണ്ടുപോയി പൊണ്ണുപോലെ നോക്കിക്കൊള്ളാം.
2: കണ്ണീരുപ്പിട്ട് കാണാത്ത വറ്റിട്ട് കർക്കിടകത്തിൽ കരിക്കാടി.
0: കരിക്കാടിയാണെങ്കിലും മൂടിക്കുടിച്ച് സമാധാനത്തോടെ എന്റെ വീട്ടിൽ കഴിയാ. അമ്മച്ചി വാ, എന്റെ കൈ പിടിച്ചോ. അമ്മച്ചി അമ്മച്ചി വാ.
7: ശ്രാവണത്തിലെ പള്ളിമണികൾ നാടകം സമാപിക്കുന്നു. രചനാ സംവിധാനം അജുകൾ പ്രദീപ്, ഏകോപനം മഞ്ജു എൻ.

അനേർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും കത്രീന, മഞ്ജു എൻ ആനേറ, സൗദാമിനി അമ്മ അമല, മാളവിക സുഗന്ധി നായർ, സൂസി മെമ്പർ രമാദേവി, പഞ്ചായത്ത് പ്രസിഡന്റ് അജി എസ് വേണിയൂർ, വിനോദ് കുമാർ, ആറ്റുകാൽ പ്രദീപ്. തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലെ ഉണർവ് കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. സായന്ത്രത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഓണാശംസകൾ.

0: സായന്തനം സമാപിച്ചു.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ വൈകുന്നേരം 4 മണിക്ക്.
2: ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ISRO. 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ August 23 ISRO ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
5: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
6: കണ്ടീഷൻ സപ്ലൈ.
7: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
8: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
7: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
8: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125. 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ August 23 ISRO ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
9: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തക ഉഷാ ചൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
10: 5 കർഷകരെ ഒരുമിച്ച് അവർ അന്യോന്യം സർട്ടിഫൈ ചെയ്യണം. അപ്പൊ അവര് തമ്മിലുള്ള ഒരു ബന്ധവും അതിലൂടെ വളരെയാണ് ചെയ്യുക. അതായിരുന്നു ആക്ച്വലി പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റത്തിന്റെ ഒരു ഒബ്ജക്റ്റീവ്. അതായിരുന്നു
9: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.

0: 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 5 മണി. കേൾക്കാം
2: ആകാശവാണി

0: മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് മൊഴി ഉറവകൾ സംഗീത സാന്ദ്രമാണ്.

മുൻ അധ്യായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ജനതയുടെ തനത് ഈണങ്ങളിലേക്കും ചിട്ടയായ പരിശീലനത്തിലൂടെ ആർജിച്ച സംഗീത പാരമ്പര്യത്തിലേക്കും യാത്ര ചെയ്യുകയാണ്. മൊഴി ഉറവകളിൽ ആദ്യം തിരുവനന്തപുരം ജില്ലയിലെ കല്ലാർ മേഖലയിലെ കാണിക്കാർക്കിടയിൽ ആകാശവാണിയിലെ സാങ്കേതിക വിദഗ്ധരും കലാകാരന്മാരും നടത്തിയ ഒരു യാത്രയുടെ ബാക്കിപത്രമാണ് അവർ ശേഖരിച്ച മൊഴിമുത്തുകൾ. ആയിരത്തി തൊള്ളായിരത്തി 1966 ശബ്ദലേഖനം ചെയ്തതാണ് ഇവ. അത്രയൊന്നും വികസനം വന്നു ചേർന്നിട്ടില്ലാത്ത കാലഘട്ടത്തിൽ ക്ലേശം സഹിച്ച് യാത്ര ചെയ്ത് ഇവയെല്ലാം ശബ്ദലേഖനം ചെയ്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇപ്പോഴും അജ്ഞാതരാണ്. അവർ കരുതിവെച്ച ഈ ശബ്ദനിധികൾ എന്തുമാത്രം വിലമതിക്കുന്നവയാണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. അവരുടെ പ്രയത്നത്തിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് കേൾക്കാം.

കൊക്കര എന്ന വാദ്യത്തോടൊപ്പം പാടിയ പാട്ടാണ് ഇനി. കേരളത്തിലെ കാണിക്കാർ ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് കൊക്കര. ഉരസി ശബ്ദമുണ്ടാക്കുന്ന ഒരു നാടൻ വാദ്യം. സാധാരണയായി ഇരുമ്പ് കുഴലും അതിൽ ഘടിപ്പിച്ച പല്ലുകളും ചങ്ങലയും ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. മാന്ത്രിക അനുഷ്ഠാനമായ ചാറ്റുപാട്ട് പോലുള്ള ചടങ്ങുകളിലും താളം നൽകാൻ

0: കര ഉപയോഗിക്കുന്നു.
1: ൊരു വിളങ്കൂർ കായിലായ കണ്ടു വിളങ്കൂർ കായിലായ കണ്ടു മന കിട്ടാനോ തേരും മനങ്ങേതോ ഏതോ നറുവേദാനും കാതേകത്തൊരു വിളങ്കൂർ കായിലായകത്തു നന്നായിരം പാടി തിരകണ്ടൊരു നന്നായിരം പാടി ചകകത്തു കുഞ്ഞന്തേ വീരമ്മ ആവോകയിലായ അമ്മാളഞ്ച് വാരോങ്കമ്മാളച്ചു കാണുന്നേത് ചിലമായ നമ്മേ ബ്രഹ്മവോടു കൂടെ പോരത ോടുകൂടെ പോരുവാനോ കൊമ്മേ കോടികളാം പാടിഞ്ഞാറ്റ് കോടികളാമില് വടക്കുമേലെ കോടികളെല്ലാം കോടിപ്പാട വില്ലില്ലേ നൂറായിരമോലില്ലേ നൂറായിരം മോചത്തെ നടത്തര പോവാനല്ലേ ോ തണ്ട് വാളുണ്ട് വാളോ കയ്യാടക്കോ മെയ്യടകോ അറിഞ്ച് പോരിഞ്ഞത് കനക്കയ്യകെ പാട് തിരിച്ചേനെ നായാളംബീരമ്മാവോ മുത്തന്നോ കുടമുഖമോനിതമാനിച്ച കൂടമുഖമോ കോടമ്മുക കമ്മോ തെറ്റി കന്നെ കോടമ്മുക മകോനിൽ

0: അമ്മോനില വണ്ടെങ്കോടം അമ്മോനില കോല വണ്ടെങ്കോടം മുഖകമ്മോ അന്ന വണ്ടെങ്കോടം മുഖകമ്മോ മഞ്ചേക്കോടം അമ്മോനില മാജേക്കോടം മുഖകമ്മോ കുമ്പിനക്കോടം മുഖകമ്മോ നിരുടമിനക്കോടം അമ്മോനില ഗുരുടമിനക്കോടം മുഖകമ്മോ
1: ഓരോ മുഖം
0: ോരുംപാടി ോ വിള്ളങ്കോരു പൈങ്കിളിയുണ്ട് നാടുമ്പോലാകുമല്ലോ വിരമ്മാണാവോ വിള്ളങ്കോരു നാഗപ്പുള്ള പാടമെടുത്തോ
1: നാടുമ്പോലോ വിരമ്മാണാവോ
0: വെളിയോടെ
2: സംഭാഷണം ഉൾപ്പെടെയുള്ള ഒരു താരാട്ട് പാട്ടാണ് ഇനി.
3: എന്തരികായിട്ട് പോയെ?
4: ബുരകന്തരി
3: കിട്ടിയേ ചുള്ളിക്കമ്പു ഒഴിച്ചുകൊണ്ട് വന്നതാ. അത് കൊണ്ട് വെളുപ്പിച്ച കാറ്റും കുളിരും കൊണ്ട് കിടക്കുമാണ് അമ്പള്.
4: അതുകൊണ്ട്
3: അത് മതി.

0: അമ്മിടിയോ പോയ പോലോ ബലിയാക്കിയങ്കുപ്പാങ്ങൊണ്ടു വരുമ്പോ
1: സ്ത്രീകളുടെ ഒരു കളിപ്പാട്ട്, കൈകൊട്ടി താളമിട്ട് പാടുന്ന പാട്ട്.

ഇതുവരെ കേട്ടത് തനത് ഈണങ്ങളുടെ ആദിമസ്പർശം. തിരുവനന്തപുരം ജില്ലയിലെ കല്ലാർ മേഖലയിലെ കാണിക്കാർക്കിടയിൽ പ്രചാരത്തിലുള്ള പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. മൊഴി ഉറവകളിൽ ഇനി കേൾക്കാം വൃന്ദവാദ്യം. സിതാർ മാന്ത്രികൻ പണ്ഡിറ്റ് രവിശങ്കർ, പുല്ലാങ്കുഴൽ വിദ്വാൻ പന്നാലാൽ ഘോഷ്, വയലിൻ വിദ്വാൻ ലാൽഗുഡി ജി ജയരാമൻ എന്നിവർ അവതരിപ്പിച്ചത്.

സിതാർ മാന്ത്രികൻ പണ്ഡിറ്റ് രവിശങ്കർ, പുല്ലാങ്കുഴൽ വിദ്വാൻ പന്നാലാൽ ഘോഷ്, വയലിൻ വിദ്വാൻ ലാൽഗുഡി ജി ജയരാമൻ എന്നിവർ അവതരിപ്പിച്ച വൃന്ദവാദ്യമാണ് കേട്ടത്.

നിർവഹണം ദിലീപ് എം കെ. ടേപ്പ് ലൈബ്രറി സഹായം സുദർശനൻ പനയം. സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാഗേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി

0: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ സപ്ലൈ.
2: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
3: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
4: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
6: മുദ്രകൾ.
7: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
8: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
9: കുട്ടികൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
10: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

ആകാശവാണി, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി യേശുദാസും ലതികയും പാടിയത് ചിത്രം ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം.

0: ദേശീയ ബഹിരാകാശ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ISRO. 2023 ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി അടുത്ത ഗാനം. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. വി ശ്രീകുമാറും ശ്രേയാ ഘോഷാലും പാടിയത് ചിത്രം നീലത്താമര.

0: ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. ഇന്ത്യയുടെ ചന്ദ്രയാൻ പേടകം അമ്പിളിമാമന്റെ മടിത്തട്ടിൽ താണിറങ്ങിയത് നമുക്ക് ആഘോഷിക്കാം.
1: ഒരു ഗാനം കൂടി. ചിത്രം സാഹസം, ഫെജോ, ഹിംന ഹിലാരി, ഹിനിത ഹിലാരി എന്നിവർ പാടിയത്. ഗാനരചന വിനായക് ശശികുമാർ, സംഗീത സംവിധാനം ബിപിൻ അശോക്.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 സന്ധ്യാഗീതത്തിൽ കേൾക്കാം.
1: നിങ്ങളൊരു റിസർവ്ഡ് ടിക്കറ്റ് ആണോ നോക്കുന്നത്? അതോ പെട്ടെന്നുള്ളൊരു യാത്രയ്ക്ക് അൺറിസർവ്ഡ് ടിക്കറ്റോ? കൂട്ടുകാരെ യാത്രയാക്കാൻ പ്ലാറ്റ്ഫോം ടിക്കറ്റോ? എല്ലാം ഒരിടത്ത്. ഇന്ത്യൻ റെയിൽവേയുടെ ഒഫീഷ്യൽ റെയിൽവൺ ആപ്പ് റിസർവ്ഡ് ടിക്കറ്റുകൾ, അൺറിസർവ്ഡ് ടിക്കറ്റുകൾ, പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ, ഈ മൂന്ന് സൗകര്യങ്ങളും ഒരൊറ്റ ആപ്പിൽ. സമയം ലാഭിക്കൂ, എളുപ്പത്തിൽ യാത്ര ചെയ്യൂ.

ആകാശവാണി ഇപ്പോൾ ഭക്തിഗാനങ്ങൾ കേൾക്കാം. കോട്ടക്കോണം ജെ ജെ ഗോഡ്സണും സംഘവും പാടുന്നു. ആദ്യ ഗാനം ആശ്രയമെന്നും യഹോവയിലെന്നാൽ എന്ന് തുടങ്ങുന്നു.

ആകാശവാണി അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. കാർഷിക വിളകളിലെ മണ്ണുജന്യ രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഡോക്ടർ ഷെറിൻ എ സലാമുമായി അഭിമുഖം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. അഞ്ജു ജിജു എഴുതിയ കഥ. അഖിൽ പുതുശ്ശേരി എഴുതി അവതരിപ്പിച്ച കവിതകൾ. നിയുക്ത പ്രവീൺ അവതരിപ്പിച്ച പുസ്തക നിരൂപണം. 8:00 നാട്ടുചിന്ത. സുമാ കൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന തിരുവാതിര കളിപ്പാട്ട്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 ഓണം കഥാവേള, മോബിൻ മോഹൻ അവതരിപ്പിക്കുന്നു. 9:30 അക്ഷര സൗരഭം, തിരുവോണത്തിന്റെ തിരുവുയരങ്ങളിൽ രചന എൻ വി സുകുമാരൻ. 10:00 രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭ. 11:00 സുഭാഷിതം, പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ചത്. പുനഃപ്രക്ഷേപണം 11:10 മുതൽ FM ഗോൾഡ് ഡൽഹി. ഇനി നാളത്തെ പരിപാടികൾ.

രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഹരിപ്പാട് അച്യുത ശാസ്ത്രി. 6:00 ഉഷമലരി യൂസഫലി കെച്ചേരിയുടെ ഓണപ്പാട്ട് എന്ന കവിത ആലാപനം വിജേഷ് ഗോപാൽ. 6:15 ഉദയഗീതം പി എൽ കൃഷ്ണരഞ്ജിനി പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 ഓണം കവിതാ നേരം ദേശമംഗലം രാമകൃഷ്ണൻ അവതരിപ്പിക്കുന്ന കവിത. 7:05 പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗ്രാമകേരളം നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 119-ാം ഭാഗം. 8:35 സ്മൃതി മധുരം. 8:45 യോഗ സൗഖ്യം. 9:00 വാർത്താ തരംഗിണി. 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തക ഉഷാ ശൂലപാണി പങ്കെടുക്കുന്നു അവസാന ഭാഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 രാഗാമൃതം, ഡോക്ടർ കെ ഭാഗ്യലക്ഷ്മി പാടിയ കൃതികൾ, ക്ഷമിക്കണം, ഡോക്ടർ എസ് ഭാഗ്യലക്ഷ്മി പാടിയ കൃതികൾ, എസ് ആർ മഹാദേവശർമ്മ വയലിൻ, പന്തളം വിപിൻ രാജ് മൃദംഗം. 11:00 ഹലോ ആകാശവാണി. 12:00 ചലച്ചിത്ര ഗാനങ്ങൾ. 12:20 ലളിത ഗാനങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, പൊള്ളലേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ, പൊള്ളൽ കാരണം ഉണ്ടാകുന്ന മുറിവുകൾ കെട്ടിവയ്ക്കേണ്ടതുണ്ടോ, പൊള്ളൽ ചികിത്സയിൽ പ്ലാസ്റ്റിക് സർജറിയുടെ പ്രാധാന്യം, ഡോക്ടർ ദീപക് അരവിന്ദ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ആവണി പൊന്നൂഞ്ഞാൽ, ഗായിക ഇംതിയാസ് ബീഗം പങ്കെടുക്കും പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 2:15 വേനൽ മഴ, തുടർ നാടകം അവസാന ഭാഗം. 2:30 ഉമംഗ് CAET സ്പോൺസർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 സായന്തനം തിരുവനന്തപുരം ഉണർവ് വിയോജന വകുപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 4:30 മഴവില്ല, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 അക്ഷര ശ്ലോകം. 5:30 ചലച്ചിത്ര ഗാനം. 5:45 പുരാണ പാരായണം, ആമച്ചൽ സഞ്ജയ് പാരായണം ചെയ്തത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും, മുറ്റത്തെത്തി ഉത്രാടം, ഉത്രാടത്തിന് പ്രത്യേക പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 മായാമുദ്രകൾ, കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം, രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ. 8:00 ഹലോ ഡോക്ടർ, മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM ഡ്രൈവ് പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 ഓണം കഥാവേള, ഷാഹിന ഇ കെ അവതരിപ്പിക്കുന്ന കഥ. 9:30 സംഗീത കച്ചേരി. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളുടെ അറിയിപ്പ്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6°C, കുറഞ്ഞ താപനില 24.7°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.7°C, കുറഞ്ഞ താപനില 24.5°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. ഈ പദ്ധതിയെക്കുറിച്ച് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ സംസാരിക്കുന്നു.
1: അക്കാദമിക് ഗവേഷകർ, MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ വർദ്ധിച്ചുവരുന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നതിനായി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ സ്ഥാപിച്ചു. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആദ്യ ശ്രമമാണിത് എന്ന് പറയാം. പൂനെയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗും ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്

0: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയ അക്കാദമിക് ഗവേഷണ വികസന സ്ഥാപനങ്ങളെ 7 വർഷ കാലയളവിൽ 4,500 കോടി രൂപ ചിലവിൽ 70-ൽ ഉയർന്ന ശേഷിയുള്ള കമ്പ്യൂട്ടിംഗ് സൗകര്യങ്ങളുടെ ഒരു ഗ്രിഡുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രഖ്യാപിച്ചത്. പ്രസ്തുത പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ എണ്ണം മെച്ചപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഈ പദ്ധതി. ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ നാഷണൽ നോളജ് നെറ്റ്വർക്ക് വഴി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഗ്രിഡിലും നെറ്റ്വർക്ക് ചെയ്യും. മിഷന്റെ ഭാഗമായി അക്കാദമിക് സ്ഥാപനങ്ങളെയും ഗവേഷണ വികസന ലാബുകളെയും ഒരു അതിവേഗ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കുന്നു. സാങ്കേതിക ഉപദേശക സമിതിയുടെയും എക്സിക്യൂട്ടീവ് ബോർഡിന്റെയും അംഗീകാരത്തോടെ വാങ്ങൽ നിർമ്മാണം സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതുക്കിയ പദ്ധതി എന്ന നിലയിലാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. തദ്ദേശീയമായി അസംബിൾ ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരംശിവായ് IIT സ്ഥാപിക്കുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതുപോലെ 14-ാമത്തെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ഗുവാഹത്തി IIT രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കാലാവസ്ഥാ നിരീക്ഷണം, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ്, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ മേഖലകളെ പഠിക്കുന്നതിനുള്ള ആപ്ലിക്കേഷനുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നു. NSM-ന്റെ പ്രധാന നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. മൊത്തം 24.83 PF HPC മെഷീനുകളുടെ ശേഷി പ്രാദേശികമായി നിർമ്മിച്ച് രാജ്യത്തുടനീളം കമ്മീഷൻ ചെയ്യാൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു. രുദ്ര സെർവർ ബോർഡ് 1.0, ത്രിനേത്ര HPC ഇന്റർകണക്റ്റുകൾ, HPC സിസ്റ്റം സോഫ്റ്റ്വെയർ സ്റ്റാക്ക് 1.1, വിവിധ ബെഞ്ച്മാർക്കുകൾ, ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ വികസനം ഈ പദ്ധതിയിലൂടെ സാധ്യമാക്കി. ഉയർന്ന പെർഫോമൻസ് കമ്പ്യൂട്ടിംഗിൽ ഇതുവരെ 17,500 പേർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകി. NSM-ന്റെ പുരോഗതി. 2019 വാരണാസിയിലെ IIT BHU പരംശിവായ് എന്ന് പേരിട്ടിരുന്ന NSM-ന്റെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചു. ഇതിന് 837 ടെറാഫ്ലോപ്പ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ശേഷിയുണ്ട്. രണ്ടാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 1.66 പെറ്റാഫ്ലോപ്പ് ശേഷിയുള്ള രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ IIT ഖരഗ്പൂരിൽ സ്ഥാപിച്ചു. മൂന്നാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 797 ടെറാഫ്ലോപ്പ് ശേഷിയുള്ള IISER പൂനെയിൽ സ്ഥാപിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഇന്ത്യ വരാനിരിക്കുന്ന കാലങ്ങളിൽ ആർജിക്കുന്ന നേട്ടങ്ങളുടെ അടിത്തറയായി സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിലും മറ്റ് അനുബന്ധ മേഖലകളിലുമുള്ള കുതിച്ചുചാട്ടത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിലെ വളർച്ച അനിവാര്യമായതുകൊണ്ട് തന്നെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രതീക്ഷയോടെയാണ് രാജ്യം കണക്കാക്കുന്നത്.
1: NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റെഡ് ബൈ അഭിഷേക് മുഖോപാധ്യായ്. Prime Minister Narendra Modi has urged private sector and space research to build global aura of innovation so that people worldwide feel that if they want to make a career, they should go to India. Mr. Modi stated this during an interaction with CEOs and founders of 20 space startups recently. According to the transcript of the interaction, which was released on National Space Day today, Prime Minister Modi stressed that the country's vast talent pool and high risk-taking capacity would allow India to rapidly establish a dominant position in the global space sector.
3: ദുനിയ ഭാരത് സ്റ്റാർട്ടപ്പ് ഖോജ്തി ഹോഗി ഭൈ കോൺ ഹൈ ഇസ്മേ ക്യോകി ഏക ജബ്

0: भूमिका बहुत बड़ी है।
1: प्रोपल्शन सिस्टम हो, कंपोजिट मटेरियल्स हो, रॉकेट स्टेजेज हो, सैटेलाइट प्लेटफॉर्म्स हो, भारत का युवा आज उन क्षेत्रों में काम कर रहा है जिनकी कुछ साल पहले कल्पना भी संभव नहीं। भारत का प्राइवेट स्पेस टैलेंट पूरी दुनिया में अपनी अलग पहचान बना रहा है। आज ग्लोबल इन्वेस्टर्स के लिए भारत का स्पेस सेक्टर एक एट्रैक्टिव डेस्टिनेशन बन रहा है।
2: Defense Minister Rajnath Singh has stressed the need for self-reliance in shipbuilding, ship repair and related maritime sectors, describing it as vital to the country's security. He has said that India is capable of becoming a global shipbuilding hub. Defense Minister was addressing the gathering after laying the foundation stone for 5 expansion projects of the Garden Reach Shipbuilders and Engineers and Yantra India Limited, worth approximately 3,400 crore rupees in Kolkata. Indian Council of Medical Research, ICMR, has clarified that no new strain of H1N1 has been identified and there is no cause for panic. The influenza strains currently circulating also well matched with the vaccine strains recommended for the Northern Hemisphere. According to senior scientists at the ICMR, these viruses have been in circulation since the year 2025. Delhi Police has clarified that no permission has been granted to any individual organization for holding protest or gathering at the Jantar Mantar today. He said that various videos and posts are being circulated, calling upon people to gather and assemble on the issue of reservation reforms. In a social media post, police said that prohibitory orders are already enforced in New Delhi district. The BRICS Sports Ministers meeting concluded at Visakhapatnam in Andhra Pradesh with unanimous adoption of the Sports Joint Declaration. The declaration reaffirms the commitment of the member countries to strengthen cooperation in sport through dialogue, mutual respect and inclusiveness. Addressing the gathering, Union Youth Affairs and Sports Minister Dr. Mansukh Mandavia called for building a BRICS sporting partnership with practical and sustained cooperation. In men's cricket, India with 300 for 5 in the first innings against host Sri Lanka at stumps on day one of the second and final test in Colombo. Devdutt Padikkal continued his impressive form, scoring his second consecutive test century. He made 117 of 193 balls. Earlier, India won the toss and opted to bat. India won the first test by 165 runs and currently lead the two-man series 1-0. In the FIH Hockey World Cup, the Indian women's team will take on Australia tonight. India must win this match to stay in contention for a semi-final berth. The Pool E match will begin at 10:30 p.m. Indian Standard Time. And that is the end of this news bulletin.
3: രണ്ടായിരത്തി 2023-ൽ ചന്ദ്രയാൻ 3 സേഫ് ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23-നെ ISROയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. വികസിത ഭാരതം എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനായി നൂതനത്വം, സഹകരണം എന്നിവയിലൂന്നി ആഗോള ബഹിരാകാശ നേതൃത്വത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നതാണ് ഈ വർഷത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം.
4: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ആലപ്പുഴ ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
5: ഔഷധം മൂലം ജോലി ചെയ്യാൻ കഴിയാത്ത കയർപിരി തൊഴിലാളികൾക്ക് ഉത്സവ അലവൻസായി 2,000 രൂപ നൽകുമെന്ന് കയർ മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരക്കാർക്ക് അലവൻസ് നൽകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചേർത്തല, ഉഴുവ, പുതിയകാവ്, ദേവങ്കൽ

0: സഞ്ചാര സാധ്യതകൾ കണക്കിലെടുത്ത് ആലപ്പുഴയെ ടൂറിസം റെയിൽവേ സ്റ്റേഷനായി ബ്രാൻഡ് ചെയ്യണമെന്ന് കെ സി വേണുഗോപാൽ എം പി ആവശ്യപ്പെട്ടു. ബി ജെ പി ആലപ്പുഴ വടക്ക് ജില്ലാ കമ്മിറ്റി റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് നിവേദനവും നൽകി. കോവിഡ് കാലത്ത് നിർത്തലാക്കിയ പാസഞ്ചർ ട്രെയിനുകൾ പുനരാരംഭിക്കണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെട്ടത്. ചേർത്തല മാടക്കലിൽ പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ച ആന്റണി അന്തർപേർ സ്മാരക കളരി പ്രവർത്തനം തുടങ്ങി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കളരിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കളരി വിളക്ക് തെളിയിച്ച് വാളും പരിചയമായി പി പ്രസാദ് എം എൽ എയുമായി വയറ്റിയായിരുന്നു ഉദ്ഘാടനം. നൂറിലധികം കളരികളുണ്ടായിരുന്ന ചേർത്തലയിൽ അവശേഷിക്കുന്ന ഏക കളരിയാണിത്. പി പ്രസാദ് എം എൽ എ അധ്യക്ഷത വഹിച്ചു. കളരി വിളക്ക് തെളിച്ച് വാളും പരിചയമായി പി പ്രസാദ് എം എൽ എയുമായി പയറ്റിയായിരുന്നു ഉദ്ഘാടനം. നൂറിലധികം കളരികൾ ഉണ്ടായിരുന്ന ചേർത്തലയിൽ അവശേഷിക്കുന്ന ഏക കളരിയാണ് മാടക്കലിൽ ഉള്ളത്. ചടങ്ങിൽ പി പ്രസാദ് എം എൽ എ അധ്യക്ഷ വഹിച്ചു. നഗരസഭാ ചെയർമാൻ എസ് സോബിൻ, കളരിപ്പയറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി നാരായണ ഗുരുക്കൾ എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി. സാധാരണക്കാർക്ക് ന്യായവിലയിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടാനും വിലക്കയറ്റം തടയാനുമായി സംസ്ഥാന സർക്കാർ ശക്തമായ ഇടപെടലുകൾ നടത്തുമെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. ആലപ്പുഴയിൽ സപ്ലൈകോ ഒരുക്കിയ ഓണം ജില്ലാ ഫെയർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സപ്ലൈകോയും സഹകരണ വകുപ്പിന് കീഴിലുള്ള കൺസ്യൂമർ ഫെഡുമാണ് വിപണിയിലെ വില നിലവാരം നിയന്ത്രിക്കുന്നതിന് പ്രധാന പങ്കുവഹിക്കുന്നത്. സപ്ലൈകോ വഴി 13 അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുന്നു. പൊതു വിപണിയിൽ കിലോയ്ക്ക് 51 രൂപ വിലയുള്ള ജയ അരി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ 33 രൂപ ാണ് നൽകുന്നത്. ചടങ്ങിൽ എ ഡി തോമസ് എം എൽ എ അധ്യക്ഷ വഹിച്ചു. ജി സുധാകരൻ എം എൽ എ സ്പെഷ്യൽ ഓണക്കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ മഹേന്ദ്രൻ ആദ്യ വിൽപ്പന നടത്തി. ആലപ്പുഴയ്ക്ക് ഓണസമ്മാനമായി കെ എസ് ആർ ടി സി ബിസിനസ് ക്ലാസ് ബസ് ലഭിച്ചു. ബസ് സർവീസ് ഞായറാഴ്ച ആരംഭിച്ചു. റിസർവേഷൻ ആരംഭിച്ച ദിവസം മുതൽ വലിയ ബുക്കിംഗ് ആണ് നടന്നത്. ആലപ്പുഴയിൽ നിന്ന് വൈകിട്ട് 5:30 യാത്ര. പിറ്റേന്ന് രാവിലെ 5:55 ബാംഗ്ലൂരിലെത്തും. വർഷങ്ങളായുള്ള ആലപ്പുഴയുടെ ആവശ്യമായിരുന്നു അന്തർ സംസ്ഥാന യാത്രയ്ക്ക് ഒരു ബസ് എന്നത്. അത് ബിസിനസ് ക്ലാസ് രൂപത്തിൽ ലഭിച്ചപ്പോൾ ജില്ല ആഹ്ലാദത്തിലാണ്. കെ സി വേണുഗോപാൽ എം പി ആദ്യ യാത്ര ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് പുഷ്പോത്സവം തുടങ്ങി. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലെ വി പി സുനിലിന്റെ പൂപ്പാടത്താണ് പുഷ്പോത്സവം സജ്ജമാക്കിയിട്ടുള്ളത്. കളക്ടർ ഷാജി വി നായർ പുഷ്പോത്സവം ഉദ്ഘാടനം ചെയ്തു. 5 നിറങ്ങളിലായി 20,000 ചെണ്ടുമല്ലികളും വാടാമുല്ലയും ചേർന്ന വിശാലമായ തോട്ടമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹായത്താൽ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ പൂക്കൃഷി ചെയ്തിട്ടുണ്ട്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. എസ് എൻ എസിന്റെ 2026-2027 വർഷത്തെ വാർഷിക ബജറ്റിന് അംഗീകാരം. 166 കോടി രൂപയുടെ ബജറ്റാണ് എസ് എൻ എസ് സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അവതരിപ്പിച്ചത്. ആസ്പത്രികളുടെ വികസനത്തിന് 50 കോടിയും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കെട്ടിടം നിർമ്മിക്കാൻ 14 കോടിയും വകയിരുത്തിയിട്ടുണ്ട്. ചെയർമാൻ ഡോക്ടർ എം എൻ സോമൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി തുഷാർ വെള്ളാപ്പള്ളി, ട്രഷറർ ഡോക്ടർ ജി ജയദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ചേർത്തല എസ് എൻ കോളേജിലാണ് എസ് എൻ എസിന്റെ വാർഷിക പൊതുയോഗം നടന്നത്. ചേർത്തലയിലെ ഉളവേപ്പ് എന്ന ഗ്രാമത്തിൽ നടന്ന ചൂണ്ടയിടൽ മത്സരം ശ്രദ്ധേയമായി. വോയിസ് ഓഫ് ഉളവേപ്പ് എന്ന സംഘടനയാണ് അഖില കേരള ചൂണ്ടയിടൽ മത്സരം ഉളവേപ്പ് കായലിൽ സംഘടിപ്പിച്ചത്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഇന്ന് 6:50 വയലും വീടും, കാർഷിക വിളകളിലെ മണ്ണുജന്യ രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഡോക്ടർ ഷെറിൻ എ സലാമുമായി അഭിമുഖം. ഇന്ന് 6:50 വയലും വീടും. ഇന്ന് 7:35 യുവവാണി, അഞ്ജു ജിജോ എഴുതിയ കഥ, അഖിൽ പുതുശ്ശേരി എഴുതി അവതരിപ്പിച്ച കവിതകൾ, നിയുക്ത പ്രവീൺ അവതരിപ്പിച്ച പുസ്തക നിരൂപണം കേൾക്കാം 7:35 യുവവാണിയിൽ. ഇനി 8:00 നാട്ടുചിന്ത്, സുമാകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന തിരുവാതിര കളിപ്പാട്ട്, ഇന്ന് 8:00 നാട്ടുചിന്ത്. ഇന്ന് 9:15 ഓണം കഥാവേള, മോബിൻ മോഹൻ അവതരിപ്പിക്കുന്നു ഇന്ന് രാത്രി 9:15 ഓണം കഥാവേള. ഇന്ന് രാത്രി 9:30 അക്ഷര സൗരഭം, തിരുവോണത്തിന്റെ തിരുവരങ്ങിൽ, രചന എൻ വി സുകുമാരൻ. ഇന്ന് 9:30 അക്ഷര സൗരഭം.

നാളെ രാവിലെ 6 മണിക്ക് ഉഷമലരി, യൂസഫലി കേച്ചേരിയുടെ ഓണപ്പാട്ട് എന്ന കവിത ആലാപനം വിജേഷ് ഗോപാൽ. നാളെ 6 മണിക്ക് ഉഷമലരി. നാളെ 8:30 നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 119-ാം ഭാഗം. നാളെ 8:30 നോവൽ സഞ്ചാരം. നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തക ഉഷ ശൂലവാണി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. നാളെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. നാളെ രാവിലെ 10:15 രാഗാമൃതം, ഡോക്ടർ എസ് ഭാഗ്യലക്ഷ്മി പാടുന്ന കൃതികൾ, എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, പന്തളം വിപിൻ രാജ് മൃദംഗം. നാളെ 10:15 രാഗാമൃതം. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര, പൊള്ളലേറ്റാൽ ചെയ്യേണ്ടുന്ന പ്രഥമ ശുശ്രൂഷ, പൊള്ളൽ കാരണം ഉണ്ടാകുന്ന മുറിവുകൾ കെട്ടിവയ്ക്കേണ്ടതുണ്ടോ, പൊള്ളൽ ചികിത്സയിൽ പ്ലാസ്റ്റിക് സർജറിയുടെ പ്രാധാന്യം, ഡോക്ടർ ദീപക് അരവിന്ദ് സംസാരിക്കുന്നു. മറക്കാതെ കേൾക്കുക നാളെ 12:40 പ്രകാശധാര. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ, ഗായിക ഇംതിയാസ് ബീഗം പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി കേൾക്കാം. നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാൽ. നാളെ ഉച്ചയ്ക്ക് 2:15 വേനൽ മഴ, തുടർ നാടക അവസാന ഭാഗം, രചന കല്ലയം കൃഷ്ണദാസ്, സംവിധാനം എൻ വാസുദേവ്. നാളെ 4 മണിക്ക് സായന്തനം, തിരുവനന്തപുരം ഉണർവ് വയോജന വകുപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. നാളെ 4 മണിക്ക് സായന്തനം.

നാളെ 6:50 വയലും വീടും, മുറ്റത്തെത്തി ഉത്രാടം. ഉത്രാടദിന പ്രത്യേക പരിപാടി, രചന പത്തിയൂർ ശ്രീകുമാർ. നാളെ 6:50 വയലും വീടും. നാളെ 8:00 ഹലോ ഡോക്ടർ. മരുന്നുകൾ വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ പി കെ ശ്രീകുമാർ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ കേൾക്കാം നാളെ രാത്രി 8:00 ഹലോ ഡോക്ടർ പരിപാടിയിൽ. നാളെ രാത്രി 9:15 ഓണം കഥാവേള, ഷാഹിന ഇ കെ അവതരിപ്പിക്കുന്ന കഥ. നാളെ 9:15 ഓണം കഥാവേള. നാളെ 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അറിയിപ്പ് കഴിഞ്ഞു.

0: ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ദൃഢ പരിസ്ഥിതി വ്യവസ്ഥായാഃ നിർമ്മാണായ വൈശ്വിക പ്രതിഭാഃ ആകർഷണായ ച അന്തരീക്ഷ നവോദ്യമ സംസ്ഥാനേഭ്യഃ ആഗ്രഹ കൃതഃ. രാഷ്ട്രീയ അന്തരീക്ഷ ദിവസസ്യ ശുഭാശയാഃ ച പ്രേഷിതാഃ. വൃക്ഷക്രീഡാ മന്ത്രിമണ്ഡലേന വൃക്ഷക്രീഡാ സംയുക്ത ഘോഷണ സർവസമ്മത്യാ സ്വീകൃതം. ഋതുവിഭാഗേന അദ്യ ഛത്തീസ്ഗഢസ്യ ഒഡിസാരാജ്യസ്യ തടീയ ആന്ധ്രപ്രദേശസ്യ ച പൃഥക് പൃഥക് സ്ഥാനേഷു അതിവൃഷ്ട്യൈ നാരംഗവർണപരാ സഞ്ചേതന പ്രദത്താ അസ്തി. ഇറാനദേശേന തെഹ്റാന വിരുദ്ധേ അമേരിക്കീയ ആർത്ഥിക അഭിയാനേന സമ്മിലിതും പ്രതിവേശി രാഷ്ട്രാണാം ചേതിതം. അപി ച എഫ് ഐ എച്ച് ഹോക്കി വിശ്വചഷക ക്രീഡായാം ഭാരതീയ മഹിളാദലം അദ്യ രാത്രൌ ഉപാന്ത്യചക്രീയ സ്ഥാനായ ഓസ്ട്രേലിയ ദലം സമ്മുഖീകരിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഉക്തവാൻ യത് അന്തരീക്ഷക്ഷേത്രസ്യ നവോദ്യമാഃ പ്രശാസനെ സ്വവിശ്വാസം പ്രകടിതവന്തഃ. അന്തരീക്ഷക്ഷേത്രസ്യ

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: താങ്കളുടെ ചായ
5: EMI വാടക എങ്ങനെ മാനേജ് ചെയ്യും?
4: ഒരു വഴിയുണ്ട്, നല്ല കാശ് കിട്ടും.
5: എങ്ങനെ?
4: നിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ചിലർ അതിലേക്ക് പണം അയക്കും, അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, കമ്മീഷനും കിട്ടും.
5: ഇത്ര എളുപ്പമോ?
4: എന്തെളുപ്പം, ഇത് മണിമ്യൂളാണ്. നിയമവിരുദ്ധമായ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലൂടെ മാറ്റുന്നു. ഇത് കുറ്റകരമാണ്, ജയിലിൽ പോകേണ്ടി വരും.
5: എന്റെ പൊന്നോ വേണ്ട.
4: നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സുരക്ഷിതമായി വെക്കും, മറ്റാർക്കും യൂസ് ചെയ്യാൻ കൊടുക്കരുത്.

0: RBI പറയുന്നു.
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കായികരംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ബ്രിക്സ് കായികമന്ത്രിമാരുടെ യോഗം വിശാഖപട്ടണത്ത് സമാപിച്ചു. സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെ കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റോ പണമോ നൽകി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് തടസ്സമില്ലെന്ന് മന്ത്രി T. സിദ്ദിഖ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരെ 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. വാർത്തകൾ വിശദമായി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് നടന്ന ബ്രിക്സ് കായികമന്ത്രിമാരുടെ യോഗം സമാപിച്ചു. ബ്രിക്സ് കായിക സംയുക്ത പ്രഖ്യാപനം സമവായത്തിലൂടെ അംഗീകരിച്ചാണ് യോഗം സമാപിച്ചത്. സംഭാഷണം, പരസ്പര ബഹുമാനം, ഉൾക്കൊള്ളൽ എന്നിവയിലൂടെ കായികരംഗത്ത് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ പ്രതിബദ്ധത പ്രഖ്യാപനം വീണ്ടും ഉറപ്പിക്കുന്നു. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം ടൂറിസം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര 30-ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
5: കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും പാരമ്പര്യവും കലാപൈതൃകവും വിനോദസഞ്ചാര സാധ്യതകളും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തവണത്തെ ഓണാഘോഷം ഒരുക്കിയിരിക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. നടി ശോഭനയുടെ നൃത്തപരിപാടിയും ഉദ്ഘാടന ദിവസം അരങ്ങേറും. വിവിധ വേദികളിലായി 340-ലേറെ പരിപാടികളാകും അരങ്ങേറുക. സംസ്ഥാനതല ഓണാഘോഷത്തിന്റെ ഭാഗമായി മാത്രം 3000-ത്തോളം കലാകാരന്മാരും അണിയറ പ്രവർത്തകരും പങ്കെടുക്കും. വിവിധ ജില്ലകളിലും 100 കണക്കിന് വേദികളാണ് സജ്ജമാകുന്നത്.
4: സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ മുന്നോടിയായുള്ള പതാകയാത്രയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. കോവളത്ത് നിന്ന് ആരംഭിച്ച പതാക ഘോഷയാത്ര ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ പര്യടനത്തിനുശേഷം കനകക്കുന്നിൽ സമാപിച്ചു. തുടർന്ന് മന്ത്രി PC വിഷ്ണുനാഥ് ഓണപതാക ഉയർത്തി. ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം മന്ത്രി CP ജോണും നഗരത്തിലെ ഇലൂമിനേഷന്റെ സ്വിച്ച് ഓൺ മന്ത്രി K. മുരളീധരനും നിർവഹിച്ചു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം 30 ആഗസ്റ്റിന് പമ്പാനദിയിൽ നടക്കും. ജലോത്സവം ഉച്ചയ്ക്ക് 1:30 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, MP, MLA തുടങ്ങിയവർ പങ്കെടുക്കും. ജലഘോഷയാത്രയ്ക്ക് ശേഷം വൈകിട്ട് 3 മുതൽ മത്സര വള്ളംകളി നടക്കും. സംസ്ഥാനത്ത് കൃഷിവകുപ്പ് സംഘടിപ്പിക്കുന്ന കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റിന് പുറമെ നേരിട്ട് പണം നൽകിയും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ ഒരു തടസ്സവുമില്ലെന്ന് കൃഷിമന്ത്രി T. സിദ്ദിഖ്. കർഷക ചന്തകളിൽ പണമിടപാട് ഡിജിറ്റൽ സംവിധാനത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തിയെന്ന തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ്. കൃഷിവകുപ്പിന്റെ ഓണച്ചന്തകളിൽ എത്തുന്ന ഉപഭോക്താക്കൾക്ക് ഇടപാടുകൾ കൂടുതൽ വേഗത്തിലും സൌകര്യപ്രദവുമായും നടത്തുന്നതിനാണ് ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം കൂടി അധികമായി ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മൂവാറ്റുപുഴയെ ജില്ലയാക്കുന്നതിനെക്കുറിച്ച് ഗൌരവകരമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മൂവാറ്റുപുഴ നഗരസഭയുടെ ത്രിവേണി ഓണാഘോഷം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ ഇക്കാര്യം പരിഗണിക്കുമെന്നും മൂവാറ്റുപുഴക്കാരുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം കാണുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
4: കുടുംബശ്രീ ഓണം വിപണനമേളയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ചെങ്ങൂട്ടുകാവിൽ മന്ത്രി KM ഷാജി നിർവഹിച്ചു. വിപണനമേളകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ പ്രവീൺകുമാർ എംഎൽഎ അധ്യക്ഷനായി. ടൂറിസം വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും DTPC ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിൽ വിളംബര ജാഥ നടന്നു. കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ച ജാഥയിൽ വിവിധ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ, കായിക പ്രകടനങ്ങൾ തുടങ്ങിയവ അകമ്പടി ചേർന്നു. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയ നേരിടും. സെമിഫൈനൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് ഈ മത്സരം ജയിക്കേണ്ടത് അനിവാര്യമാണ്. മത്സരം രാത്രി 10:30 ആരംഭിക്കും. ശ്രീലങ്കയ്ക്കെതിരെ കൊളംബോയിൽ നടക്കുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ ഒന്നാം ദിവസം കളി അവസാനിക്കുമ്പോൾ 5 നഷ്ടത്തിൽ 300 എന്ന നിലയിലാണ്. ഇന്ത്യയ്ക്കായി ദേവ്ദത്ത് പടിക്കൽ സെഞ്ചുറി നേടി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 25 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഓണത്തിന് AAY കാർഡുടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ആഗസ്റ്റ് 31 വരെ വിതരണം ചെയ്യും. മിൽമ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം, വിപണന ശൃംഖല ശക്തിപ്പെടുത്തൽ എന്നിവ ലക്ഷ്യമിട്ട് മിൽമ തിരുവനന്തപുരം യൂണിയൻ 4 പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും നടിയും അവതാരകയുമായ മീനാക്ഷി അനൂപും ചേർന്നാണ് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയത്. പനീർ പോപ്സ് ചെട്ടിനാട്, പനീർ പോപ്സ് പെരിപെരി, സ്വീറ്റൻഡ് യോഗത്ത്, ബ്ലൂബെറി യോഗത്ത് എന്നിവയാണ് പുതിയ ഉൽപ്പന്നങ്ങൾ. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിക്കും. ഉത്രാട ദിനത്തിൽ രാവിലെ 5 ദർശനത്തിനായി നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 നട അടയ്ക്കും. തിരുവോണനാളിൽ ജോലിക്ക് വേണ്ടി മാറി നിൽക്കുന്നവർക്കടക്കം സദ്യ കൊടുക്കേണ്ട ബാധ്യത ദേവസ്വം ബോർഡിനുണ്ടെന്നും അതിനാലാണ് ഈ വർഷം മുതൽ ശബരിമലയിൽ തിരുവോണനാളിൽ ദേവസ്വം ബോർഡ് സദ്യ നടത്താൻ തീരുമാനിച്ചതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJയകുമാർ പറഞ്ഞു. കായികരംഗത്തെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ബ്രിക്സ് കായികമന്ത്രിമാരുടെ യോഗം വിശാഖപട്ടണത്ത് സമാപിച്ചു. സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെ കർഷക ചന്തകളിൽ ഡിജിറ്റൽ പേയ്മെന്റോ പണമോ നൽകി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് തടസ്സമില്ലെന്ന് മന്ത്രി TC സിദ്ദിഖ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
0: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ബോംബെ രവി സംഗീതം നൽകി. യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം സർഗം.

ആകാശവാണി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. മനുഷ്യന്റെ യഥാർത്ഥ മഹത്വം മറ്റൊരാളെ താഴ്ത്തുന്നതിലല്ല, താഴെ നിൽക്കുന്ന ഒരാളുടെ കൈപിടിച്ച് ഉയർത്തുന്നതിലാണ്. ജീവിതത്തിൽ നാം എത്ര ഉയരത്തിലെത്തിയാലും നമ്മുടെ തുടക്കം എവിടെയായിരുന്നു എന്ന കാര്യം ഒരിക്കലും മറക്കരുത്. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനവും അംഗീകാരവും സമ്പത്തും വിജയവും എല്ലാം ഒരുപാട് പേരുടെ സ്നേഹത്തിന്റെയും സഹായത്തിന്റെയും പ്രാർത്ഥനകളുടെയും പിന്തുണയുടെയും ഫലമായിരിക്കാം. നമ്മളെക്കാൾ പിന്നിൽ നിൽക്കുന്ന ഒരാളെ കണ്ടാൽ അവനെ പരിഹസിക്കുകയോ താഴ്ത്തി കാണിക്കുകയോ ചെയ്യാതെ കഴിയുമെങ്കിൽ ഒരു കൈത്താങ്ങാകുക. കാരണം ഒരാളുടെ ജീവിതത്തിൽ നാം തെളിച്ച ഒരു ചെറിയ വെളിച്ചം പോലും അയാളുടെ ജീവിതത്തിലെ വലിയൊരു പ്രതീക്ഷയായി മാറിയേക്കാം. ഉയരങ്ങളിൽ എത്തുമ്പോൾ അഹങ്കരിക്കാതിരിക്കുക. നമ്മുടെ വേരുകൾ മറക്കാതെ മറ്റുള്ളവർക്ക്

0: അനലായി മാറുക. ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം നാം എത്ര ഉയർന്നു എന്നതിലല്ല, നമ്മോടൊപ്പം എത്ര പേരെ ഉയർത്താൻ കഴിഞ്ഞു എന്നതിലാണ്. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി മണ്ണിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളുമാണ്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നും ആദ്യമായി പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. നമ്മുടെ പച്ചക്കറി ചെടിയിലായാലും തെങ്ങിലായാലും പലതരം ചീയലും തടി നശീകരണവും ഒക്കെ കാണാറില്ലേ? ഇതെന്താ ഇങ്ങനെയെന്ന് പലരും വിഷമിക്കാറുമുണ്ട്, ഒന്ന് കാഴ്ച കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിക്കാറുമുണ്ട്. മണ്ണിൽ നിന്നും പലതരം ബാക്ടീരിയയും ഫംഗസും ഒക്കെ വരുത്തുന്ന പലതരം രോഗങ്ങളാണ് ഇതൊക്കെയെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അതിനുള്ള പരിഹാരം കാണുകയും വേണം. ഇല്ലെങ്കിൽ ഒരു ചെടി മാത്രമല്ല തൊട്ടടുത്തുള്ള ചെടികളെയും ഈ രോഗങ്ങളൊക്കെ ബാധിക്കും. മണ്ണിൽ നിന്നും പകരുന്ന രോഗങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നത് ഡോക്ടർ ഷെറിൻ എ സലാമാണ്. ഡോക്ടർ ഷെറിൻ എ സലാമുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ ഷെറിൻ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയമാണ് മണ്ണ്ജന്യ രോഗങ്ങൾ. വിളകളിൽ വരുന്ന, മണ്ണിൽ നിന്ന് വരുന്ന രോഗങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. മണ്ണ് ആവശ്യമാണ്, അതേസമയം രോഗാണുമുക്തമാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പൊ മാഡം, ഈ മണ്ണിൽ നിന്ന് വരുന്ന രോഗങ്ങൾ ഉണ്ടാക്കുന്ന രോഗാണുക്കൾ ഏതൊക്കെയാണ്?
2: മണ്ണിൽ നിന്നും പല രോഗാണുക്കളും വിളകളെ ബാധിക്കാറുണ്ട്. അതിൽ പ്രധാനം ബാക്ടീരിയ മൂലവും കുമിള് മൂലം ഉള്ള രോഗങ്ങളാണ്. ഇത് കൂടാതെ നീമാവിരകളും അതുപോലെ വൈറസ് രോഗങ്ങളും ഉണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനം ബാക്ടീരിയ മൂലവും കുമിള് മൂലമുള്ള രോഗങ്ങളാണ്.
1: ആദ്യം ചർച്ച നമ്മൾ കുമിൾ രോഗത്തിനെ പറ്റി ചെയ്യാം. അപ്പൊ മണ്ണിൽ നിന്ന് വരുന്ന കുമിൾ രോഗങ്ങൾ പ്രധാനമായിട്ട് ഏതൊക്കെയാണ്?
2: മണ്ണിൽ നിന്നും പ്രധാനമായിട്ട് വരുന്ന കുമിൾ രോഗങ്ങൾ, ഇപ്പൊ ചീരയിലെ ഇലപ്പുള്ളി രോഗം, വഴുതന വർഗ വിളകളിലെ വാട്ട രോഗമുണ്ട്, പിന്നെ ഡാമ്പിംഗ് ഓഫ് ഉണ്ട്, കടചീയലും വേരുചീയല്
1: ചീയൽ രോഗവും വാട്ടരോഗമാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ പച്ചക്കറിയിൽ വരുന്ന ഈ ചീയൽ രോഗം ഇതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
2: ഈ പാകുന്ന സമയത്താണ് ഈ ഡാമ്പിംഗ് ഓഫ് തൈ ചീയൽ ഉണ്ടാവുന്നത്. തൈ ചീയല് രണ്ട് തരമാണ് ഉള്ളത്. ഒന്ന് പ്രീ എമേർജന്റ് ഡാമ്പിംഗ് ഓഫ്, അതായത് വിത്ത് പാകി മണ്ണിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ആ വിത്ത് ചീഞ്ഞു പോകുന്നതാണ് പ്രീ എമേർജന്റ് ഡാമ്പിംഗ് ഓഫ് എന്ന് പറയുന്നത്. പോസ്റ്റ് എമേർജന്റ് ഡാമ്പിംഗ് ഓഫ് എന്ന് പറയുന്നത് ഈ വിത്ത് മുളച്ച് തൈ പുറത്തു വന്ന ശേഷം പിന്നെ അത് ചീഞ്ഞു പോകുന്നതാണ് പോസ്റ്റ് എമേർജന്റ് ഡാമ്പിംഗ് ഓഫ്. ഇത് രണ്ടും പിത്തിയം എന്നൊരു കുമ്പിളാണ് ഉണ്ടാക്കുന്നത്.
1: ഇങ്ങനത്തെ ചീയല് പ്രധാനമായിട്ടും
2: നഴ്സറിയിലാണ് ഈ ചീയല് പ്രധാനമായിട്ടും കാണുന്നത്. ഇതിന്റെ ലക്ഷണങ്ങള്, വിത്തുകള് പാകുന്ന സമയത്ത് ധാരാളം വിത്തുകൾ ഒരുമിച്ച് കൂടി വളരുന്ന സമയത്ത് കൂടിയ ആർദ്രതയും അധികം വെള്ളവും ആർദ്രതയും കൂടുമ്പോഴാണ് ഈ ഡാമ്പിംഗ് ഓഫ് തൈ ചീയല് ധാരാളമായിട്ട് കാണുന്നത്.
1: നഴ്സറി ഒഴിച്ചിട്ട് പിന്നെ നമ്മള് പ്രധാന സ്ഥലത്തോട്ട് നമ്മൾ ഇത് പറിച്ച് നടുമ്പം അവിടെയും ചീയൽ കാണാറുണ്ടോ?
2: തൈകളിലാണ് പ്രധാനമായിട്ടും ഇത്തരം ചീയല് കാണുന്നത്. ഇത് കൂടാതെ മഴക്കാലങ്ങളിലെ പ്രധാനപ്പെട്ട മറ്റൊരു രോഗമാണ് ഇഞ്ചിയിലെ മൂടു ചീയല്. അതും ഈ പിത്തിയം എന്ന് പറഞ്ഞ കുമിള് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇഞ്ചിയും ബെഡുകളിലാണല്ലോ നടുന്നത്. അപ്പോ ധാരാളം ഇഞ്ചി തൈകൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ചൂടും ഈർപ്പവും ആർദ്രതയൊക്കെ കൂടിയിട്ട് ഇഞ്ചിയുടെ മൂട് തന്നെ ചീഞ്ഞു പോവാനുള്ള സാധ്യതയുണ്ട്.
1: പച്ചക്കറികളിൽ പ്രധാനമായിട്ട് നഴ്സറിയിൽ കാണാറുണ്ട്, പിന്നെ പറഞ്ഞ മാതിരി ഇഞ്ചിയിലൊക്കെ
2: കാണുന്നുണ്ട്. ഇത് കൂടാതെ പയറിലും കടചീയല് ബാധിക്കാറുണ്ട്. പയറില് കടചീയല് പ്രധാനമായിട്ടും ചീയല് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ രോഗബാധയുള്ള സ്ഥലത്ത് തൈകൾ ചീഞ്ഞു പോവാറുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കടഭാഗം ചെയ്യാറുണ്ട്. ചില സമയത്ത് വിത്ത് പോകുന്ന സമയത്ത് വിത്തും ചീഞ്ഞു പോവാറുണ്ട്. അപ്പൊ ചീയൽ ബാധിച്ച ചെടികൾ ആദ്യം ഒന്ന് മഞ്ഞളിച്ച് പിന്നെ അതിന്റെ തണ്ട് കരിഞ്ഞ് ചെടി മൊത്തത്തിൽ നശിച്ചു പോകാറാണ് ഉള്ളത്.
1: ഈ ചീയൽ രോഗം മണ്ണ്ജന്യ കുമിളിൽ നിന്ന് കാണാറുണ്ട്. ഇതൊഴിച്ച് കുമിളുകൾ കൊണ്ട് വാട്ടരോഗങ്ങളും കാണാറുണ്ട്.
2: അതെ അതെ, വാട്ടരോഗങ്ങളും ഉണ്ടാവാറുണ്ട്. അതിന് ഏറ്റവും പ്രധാനം പയറിലെ ഫ്യൂസേറിയ ഉണ്ടാക്കുന്ന ഒരു വാട്ടരോഗമാണ്. അതും ഈ മണ്ണിനോട് ചേർന്ന കടഭാഗത്താണ് ആദ്യം ലക്ഷണങ്ങൾ കാണുന്നത്. ചുവട് വീങ്ങി അതിനകത്ത് വിള്ളലുകൾ ഉണ്ടാവുകയും വേരുകൾ നശിച്ചുപോവുകയും ചെയ്യുന്നുണ്ട്. അതുമാതിരി തന്നെ ഇലകൾ മഞ്ഞളിച്ച് വാടി കരിഞ്ഞു പോവുകയും ഇലകളിൽ കറുത്ത പാടുകൾ ഉണ്ടാവുകയും തണ്ടുകൾ മുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗം തവിട്ട് കളറിലോ ബ്രൗൺ കളറിലോ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. തണ്ടുകളും ഉണങ്ങി കരിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് പയറിലെ ചുവട് വീക്കം.
1: മണ്ണുജന്യ കുമിൾ കൊണ്ട് വാഴയിലും ഈ വാട്ട രോഗം കാണാറുണ്ടല്ലേ?
2: അതെ അതെ അതെ, അതിന് പനാമ വെൽറ്റ് എന്നാണ് പറയുന്നത്. അതും ഫ്യൂസേറിയം എന്ന് പറഞ്ഞ കുമിൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ ഫ്യൂസേറിയം മണ്ണിൽ കൂടിയാണ് പകരുന്നത്. അപ്പോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മണ്ണില്, നമ്മൾ രോഗം വന്ന ഒരു മണ്ണില് ഈ വാഴ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാഴക്കന്നിനെ ഇത് ബാധിക്കുന്നുണ്ട്. ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ ഇലകളാണ് ആദ്യം മഞ്ഞളിച്ച് കരിഞ്ഞുണങ്ങി പോകുന്നത്. ക്രമേണ ഇത് മുകളിലായിട്ടുള്ള ഇലകളെയും ബാധിച്ച് മഞ്ഞളിച്ച് ഇങ്ങനെ കരിഞ്ഞു കരിഞ്ഞ് അവസാനം എല്ലാ ഇലകളും കരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ. ക്രമേണ വാഴ നശിച്ച് മറിഞ്ഞു വീഴുകയും ചെയ്യുന്നുണ്ട്. വേരുകൾ വെള്ളവും വളവും വലിച്ചെടുക്കുന്നതിന്റെ കൂട്ടത്തിലാണ് ഈ ഫംഗസിനെയും വലിച്ച് എടുത്തു എന്റെ ഉള്ളിൽ ചെന്നാണ് ഇത് സ്പ്രെഡ് ആവുന്നത്. ആ
1: തെങ്ങിലും ഇതേമാതിരി ഒരു വാട്ടരോഗം ഉണ്ടല്ലോ?
2: അതെ അതെ, തെങ്ങില് ഒരു പ്രധാനപ്പെട്ട വാട്ടരോഗമാണ് തഞ്ചാവൂർ വാട്ടം. ഇതിനെ കടചീയൽ എന്നും പറയുന്നുണ്ട്. ഇത് നമ്മുടെ വീടുകളിലും തൊടികളിലും ഒക്കെ ഇത് ഈ ഇതിന്റെ ലക്ഷണങ്ങളുള്ള തെങ്ങുകൾ നമ്മൾ കാണാറുണ്ട്. ഇതൊരു മണ്ണ് ജന്യ രോഗമാണ്. ഇതൊരു ഫംഗസ് മൂലമാണ് ഉണ്ടാവുന്നത്. വേരുകൾ കൂടിയാണ് ഇത് സ്പ്രെഡായി പോകുന്ന ഒരു തെങ്ങിൽ നിന്ന് അടുത്ത തെങ്ങിലേക്ക് അല്ലെങ്കിൽ ചുറ്റുമുള്ള തെങ്ങിനെ മാത്രമല്ല മറ്റ് വൃക്ഷങ്ങളെയും ബാധിക്കുന്നുണ്ട്. ആഞ്ഞിലി, തേക്ക്, പ്ലാവ് മുതലായ വൃക്ഷങ്ങളെയും ഇത്തരത്തിലുള്ള കുമിൽബാധ കാണാറുണ്ട്. അപ്പൊ ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് തെങ്ങിന്റെ തടി പൊട്ടി ചുമന്ന ദ്രാവകം ഒഴുകുകയും കുറച്ച് കഴിയുമ്പോൾ ആ ഭാഗം കറുത്ത കളറിലായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. തെങ്ങിന്റെ തടി പാളി പാളിയായിട്ട് ഇളകി പോകുന്നുണ്ട്. അതുപോലെ തന്നെ തെങ്ങിന്റെ മണ്ട ശോഷിച്ചു വരികയും തെങ്ങോലകള് ഏറ്റവും താഴെയുള്ള ഓലകള് മഞ്ഞളിച്ച് കരിഞ്ഞുണങ്ങി ഓലകള് വീണു പോവുകയും ചെയ്യുന്നുണ്ട്. ഇതുപോലെ അത് മേലിലേക്ക് മേലിലേക്ക് സ്പ്രെഡായി എല്ലാ ഓലകളും മഞ്ഞളിച്ച് ഉണങ്ങി ഒരു സ്കർട്ട് മാതിരി തെങ്ങിന് ചുറ്റും തൂങ്ങി നിൽക്കുകയും പിന്നീട് അത് പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് തന്നെ തെങ്ങിന്റെ കായ്ഫലം കുറയുകയും പുതുതായിട്ട് വെള്ളക്കയൊന്നും ഉണ്ടാവാതിരിക്കുകയും നിലവിലുള്ള വെള്ളക്കകളെല്ലാം പൊഴിഞ്ഞു പോവുകയും വെള്ളക്ക പൊഴിച്ചില് ധാരാളം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കാലക്രമേണ മണ്ടയോല മാത്രം നിൽക്കുന്ന തെങ്ങുകള് ഇതുമാതിരി ഉണ്ടാവുന്നതാണ്. മണ്ടയോലയും കാലക്രമേണ മഞ്ഞളിച്ച് കരിഞ്ഞ് മറിഞ്ഞു പോവുകയും തെങ്ങിന്റെ മണ്ട മറിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തെങ്ങ് നശിച്ചു പോവാറുണ്ട്.
1: അപ്പൊ ഇത് മണ്ണിൽ നിന്ന് വരുന്ന
2: ഒരു രോഗമാണ്
1: കുമിൾ രോഗം.
2: കുമിൾ രോഗമാണ്.
1: അപ്പൊ നമ്മൾ ഇത്രയും നേരം കുമിൾ രോഗത്തിനെ കുറിച്ച് സംസാരിച്ച് മണ്ണിൽ നിന്ന് വരുന്ന കുമിൾ രോഗത്തെ കുറിച്ച്. ബാക്ടീരിയ രോഗങ്ങളും മണ്ണിൽ നിന്ന് വരാറുണ്ടല്ലോ.
2: അപ്പൊ
1: പച്ചക്കറിയിൽ ഏതൊക്കെ രോഗങ്ങളാണ് പ്രധാനമായിട്ട് കണ്ടുവരുന്നത്?
2: പ്രധാനമായിട്ടും വഴുതന വർഗ വിളകളിലെ വാട്ടരോഗം. അത് പ്രധാനമായിട്ടും റാൽസ്റ്റോണിയ സോളനേഷ്യ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മണ്ണില് ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു രോഗമാണ്. ഈ വഴുതന വർഗ വിളകൾ കൃഷി ചെയ്യുന്ന കർഷകര് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസാണ് ഈ വാട്ടരോഗം. അപ്പൊ ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് തക്കാളി, വഴുതന മുതലായ വിളകൾ കൃഷി ചെയ്യുമ്പോൾ ആദ്യം നല്ല രീതിയിൽ ഇത് നിൽക്കുകയും കുറച്ച് കഴിയുമ്പോൾ വാടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കർഷകര് ചിന്തിക്കുന്നത് ചിലപ്പോൾ വെള്ളം കിട്ടാത്തതുകൊണ്ടുള്ള വാട്ടമാണെന്ന് വിചാരിച്ച് വെള്ളം നനയ്ക്കും, കുറച്ച് കഴിയുമ്പോൾ ഇത് ശരിയായി നിൽക്കുകയും ചെയ്യും. അടുത്ത ദിവസം ഇതേ ലക്ഷണം തന്നെ കാണിക്കുകയും ചെയ്യുന്നു, വാട്ടം കാണിക്കുന്നുണ്ട്. പക്ഷേ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് മഞ്ഞളിച്ച് കരിഞ്ഞ് വാടി നശിച്ചു പോകുന്നു. ഇപ്പൊ ഇത്തരം വാട്ടം കാണിക്കുന്ന തക്കാളി ചെടിയോ വഴുതന ചെടിയോ കടഭാഗം വെച്ച് കട്ട് ചെയ്ത് നമ്മൾ പിളർന്നു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളില് ബ്രൗൺ കളറിലോ കറുത്ത കളറിലോ ആയി കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇത് ബാക്ടീരിയ ആണോ എന്ന് പരിശോധിക്കുന്നതിന് ഒരു ഊസ് ടെസ്റ്റ് ഉണ്ട്. ഊസ് ടെസ്റ്റിനായിട്ട് ഈ വാട്ടർ ലക്ഷണം കാണിക്കുന്ന വിളകളിൽ തണ്ട് മുറിച്ച് ഒരു ഗ്ലാസ് ടംബ്ലറിൽ വെള്ളം നിറച്ച് ഇട്ട് നോക്കുമ്പോൾ വളരെ കുറച്ച് നിമിഷം കൊണ്ട് തന്നെ ഈ ബാക്ടീരിയ വെള്ള കളറിൽ ഒരു നൂല് പോലെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ അങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും ബാക്ടീരിയ സ്ഥിരീകരിക്കാൻ സാധിക്കും.
1: അപ്പൊ അതിന്റെ ഒരു നമ്മുടെ ഫംഗസ് അല്ല അല്ലെങ്കിൽ കുമിളല്ല, ബാക്ടീരിയ ആണ്. ഈ ടെസ്റ്റ് കൊണ്ട് നമുക്കത്
2: മനസ്സിലാവും.
1: അപ്പം ബാക്ടീരിയ കൊണ്ട് പച്ചക്കറികളിൽ ഇങ്ങനെ പ്രധാനമായിട്ട് ഈ വഴുതനങ്ങ അല്ലെങ്കിൽ തക്കാളി വർഗ വിളകൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരാറുണ്ട്.
2: വാട്ടരോഗം വരാറുണ്ട്.
1: വാഴയിലും വാട്ടരോഗം ബാക്ടീരിയ കൊണ്ട് വരാറുണ്ട്.
2: ബാക്ടീരിയ കൊണ്ടൊരു വാട്ടരോഗം ഉണ്ട്. അത് എർവീനിയ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയയാണ് അത് ഉണ്ടാക്കുന്നത്. അത് വാഴയുടെ കടഭാഗത്താണ് അത് പ്രധാനമായിട്ടും കാണുന്നത്. വാഴയുടെ കടഭാഗം ചീഞ്ഞ് വാഴ അങ്ങനെ ആ ഭാഗം വെച്ച് ഒടിഞ്ഞു മറിഞ്ഞു വീഴുന്നുണ്ട്. ആ ഭാഗം ഒന്ന് മുറിച്ചു നോക്കുമ്പോൾ ഇതുപോലെ അതിൻ്റെ ഉള്ളില് കറുത്ത കളറിൽ ഇരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതൊരു പ്രശ്നമാണ്. കാരണം ഈ വാഴയിൽ നിന്നും മറ്റു വാഴകളിലേക്കും ഈ രോഗം പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.

0: കൂടുതലാണ്. അടുത്തടുത്ത് നിൽക്കുന്ന വാഴകളെയും ഇത് ബാധിക്കും.
1: ബാധിക്കും. ഇപ്പൊ നമ്മൾ ഈ പ്രധാനമായിട്ട് നോക്കുമ്പോൾ ഈ വാട്ടർ റോഗം അല്ലെങ്കിൽ ചീയൽ, ഇത് രണ്ടും മണ്ണിൽ നിന്ന് വരുന്ന കുമിള് കൊണ്ടും ബാക്ടീരിയയും കൊണ്ടും ആവാം. മേഡം ആദ്യം സൂചിപ്പിച്ചായിരുന്നു ചീരകളിൽ ഇലപ്പുള്ളി രോഗവും മണ്ണിൽ നിന്ന് വരുന്ന ഒരു കുമിള് കൊണ്ട് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കാണപ്പെടുന്നുണ്ടെന്ന്.
0: മണ്ണിൽ കൂടി പടരുന്ന പ്രധാന ചീരയെ ബാധിക്കുന്ന ഒരു കുമിൾ രോഗമാണ് ഇലപ്പുള്ളി രോഗം. സ്ക്ലിറോഷ്യ എന്ന് പറയുന്ന അതിന്റെ സർവൈവിംഗ് സ്ട്രക്ചർ മണ്ണിലാണ് ഉള്ളത്. അപ്പം ചീര കൃഷി നിരന്തരം ചെയ്യുന്ന ഒരു മണ്ണിൽ ഈ ഇലപ്പുള്ളി രോഗത്തിന്റെ രോഗാണു കാണും. നമ്മൾ ചീര പ്രധാനമായിട്ടും ജലസേചനം നടത്തുന്ന വെള്ളം തളിച്ചുകൊണ്ടാണ്. അപ്പൊ വെള്ളം തളിച്ച് ഇൻഫെക്ഷൻ ഉള്ള ഇലയിൽ നിന്ന് അടുത്ത ഇലയിലേക്ക് വെള്ളത്തിൽ കൂടെ ഇത് പടരും. അതുപോലെ തന്നെ മണ്ണിലാണ് അതിന്റെ സർവൈവിംഗ് സ്ട്രക്ചേഴ്സ് ഉള്ളത്. അപ്പോൾ വെള്ളം തളിക്കുമ്പോൾ ആ തളിച്ച വെള്ളത്തിൽ തട്ടിത്തെറിച്ച് അടുത്ത ഇലയിലേക്കും ഇലയുടെ അടിഭാഗത്തേക്കും ഇത് പറ്റിപ്പിടിക്കുകയും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും.
1: ഇങ്ങനെയാണ് മണ്ണിൽ നിന്നുള്ള ഈ കുമിള് ഇലയിലോട്ട് എത്തുന്നത്. പ്രധാനമായ കാരണം ജലസേചനം തന്നെ.
0: ജലസേചനമാണ് ഒരു, അത് ഈ ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കണമെങ്കിൽ ജലസേചനത്തിലുള്ള ഒരു നിയന്ത്രണവും കൂടെ
1: വേണം.
0: അതായത് ഒഴിക്കുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസം,
1: അതിലൊരു
0: മാറ്റം വരുത്തണം.
1: ഇതിനെ നിയന്ത്രിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഈ രോഗാണുക്കൾ മണ്ണിലാണല്ലോ കാണുന്നത്,
0: അപ്പൊ
1: മണ്ണ് പരിചരണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതിരിക്കുന്നല്ലേ.
0: മണ്ണിൽ നിന്നാണ് വിളകളെ പോഷണങ്ങളും വെള്ളവും വലിച്ചെടുക്കുന്നത്. മണ്ണിന്റെ ആരോഗ്യം വളരെ പ്രധാനം. മണ്ണിന് ആരോഗ്യം ഉണ്ടെങ്കിലേ വിളകൾക്കും ആരോഗ്യം ഉണ്ടാവത്തുള്ളൂ. അപ്പം മണ്ണിന്റെ ഘടന, അതിനകത്തുള്ള മൂലകങ്ങൾ, അതിന്റെ pH, വെള്ളം ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, എയറേഷൻ, വായു സഞ്ചാരം, ഇതെല്ലാം വളരെ പ്രധാനമാണ്. അപ്പോൾ ഇത് കൃത്യമായ അളവിലെല്ലാം ഉണ്ടെങ്കിൽ ചെടി നന്നായിട്ട് വളരും. അപ്പോൾ ആരോഗ്യമുള്ള വിളക്കാണ് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തിയുള്ളത്. അപ്പോൾ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ മണ്ണിന് പോഷണം ഉണ്ടാവണം. അപ്പോൾ അതിന്റെ pH കറക്റ്റ് ചെയ്യണം. അപ്പോൾ സൂക്ഷ്മ മൂലകങ്ങൾ ഉൾപ്പെടെ എല്ലാ മൂലകങ്ങളും കിട്ടുന്ന ഒരു pH റേഞ്ച് എന്ന് പറയുന്നത് 6.5 to 7.5 ആണ്. ആ pH എത്തിക്കുന്നതിന് മണ്ണിലെ കുമ്മായ വസ്തുക്കൾ ചേർക്കണം.
1: പ്രത്യേകം നമ്മുടെ സാഹചര്യത്തിൽ മണ്ണിൽ അമ്ലത്വം അധികമാണ്.
0: അമ്ലത്വം അധികമാണ്, കാരണം കേരളത്തിൽ ധാരാളം മഴ പെയ്യുന്നുണ്ട്. ബേസിക് ന്യൂട്രിയൻസ് മുഴുവൻ വെള്ളത്തിൽ കൂടെ അലിഞ്ഞ് നഷ്ടപ്പെട്ടു പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം ബാക്കി റിമൈനിങ് ആയിട്ടുള്ളത് അമ്ലത്വം കൂട്ടുന്ന മൂലകങ്ങളാണ്. അപ്പം അമ്ലത്വം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം അത് ക്രമീകരിക്കാൻ ഓരോ കൃഷി കഴിയുമ്പോഴും കൃഷിയുടെ ഇടയ്ക്കാണെങ്കിൽ ആവശ്യമെങ്കിൽ കുമ്മായ വസ്തുക്കൾ ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പം കുമ്മായ വസ്തുക്കൾ, ഡോളമേറ്റ്, നീറ്റ് കക്ക, ഇതൊക്കെ ലൈമിംഗ് മെറ്റീരിയൽസ് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ജൈവാംശം നന്നായിട്ടുള്ള മണ്ണിലാണ് സൂക്ഷ്മാണുജീവികൾ ധാരാളം ഉണ്ടാവുന്നത്. അപ്പൊ സൂക്ഷ്മാണുജീവികളാണ് ഈ മൂലകങ്ങൾ വിളകൾക്ക് ലഭ്യമാക്കുന്നത്. അപ്പൊ ജൈവാംശത്തിന്റെ ഇമ്പോർട്ടൻസും വളരെ അധികമാണ്.
1: നമ്മുടെ ഈ രോഗാണുക്കളൊക്കെ മണ്ണിലുണ്ടല്ലോ, അതിനെ നിയന്ത്രിക്കാൻ എന്തൊക്കെ ചെയ്യണം?
0: ജൈവാംശം നന്നായിട്ട് കൊടുക്കണം, ലൈമിംഗ് ചെയ്യണം. അതുപോലെ തന്നെ സൂക്ഷ്മാണുജീവികൾ പെരുകുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. മണ്ണിൽ സൂക്ഷ്മാണുജീവികളുണ്ട്. ഇപ്പോൾ കൂടുതൽ ഓർഗാനിക് മാറ്റർ ഇടുമ്പോൾ കൂടുതലായിട്ടത് സൗഹൃദ സൂക്ഷ്മാണുജീവികൾ ധാരാളമായി പെരുകയും, അത് കൂടാതെ നമുക്ക് ട്രൈക്കോഡർമ കുമിളാണ്, അതുപോലെ തന്നെ ഒരു ജൈവ കുമിൾനാശിനിയാണ്, അതുപോലെ സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് അതൊരു മിത്ര ബാക്ടീരിയൽ കുമിൾനാശിനിയാണ്. അപ്പൊ അതും നമുക്ക് പ്രയോഗിച്ചു കൊടുക്കാം. ഇത് പ്രയോഗിക്കുന്നതിനും ഒരു രീതിയുണ്ട്. വിത്ത് പരിചരണമായിട്ട് ചെയ്യാം, മണ്ണില് ഒഴിച്ചു കൊടുക്കാം, ഫോളിയർ ആയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പൊ മണ്ണ് രോഗമായുണ്ട്, മെയിനായിട്ട് മണ്ണ് ജന്യ രോഗമായുണ്ട് മണ്ണിലേക്കാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. അപ്പൊ മണ്ണ് ചിലപ്പോൾ ഇൻഫെക്റ്റഡ് ആയിരിക്കും, അത് നമ്മൾ അറിയുന്നില്ല. അപ്പൊ വിത്ത് നമ്മൾ മണ്ണിലേക്ക് ഇടുമ്പോഴും വിത്ത് പരിചരിച്ച് വേണം നടുന്നത്. അത് ജൈവ കുമിൾനാശിനി ട്രീറ്റ് ചെയ്തിട്ടാണെങ്കിലും രാസ കുമിൾനാശിനി ട്രീറ്റ് ചെയ്തിട്ടാണെങ്കിലും വിത്ത് പരിചരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ വേപ്പൻ പിണ്ണാക്കിലും ചാണകപ്പൊടിയിലും എൻറിച്ച് ചെയ്ത ട്രൈക്കോഡമ സമ്പുഷ്ടീകരിച്ചത് മണ്ണിൽ ചേർത്ത് കൊടുക്കണം. ആദ്യമേ നമ്മൾ കൃഷി തുടങ്ങുന്നതിന് മുമ്പേ ഇത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് വിളകളുടെ ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ മണ്ണിലുള്ള രോഗം ഉണ്ടാക്കുന്ന സൂക്ഷ്മാണുജീവികളെ നശിപ്പിക്കുകയും ചെയ്യും. ഇത് പല മെക്കാനിസം ഉണ്ട്. ആ രീതിയിൽ കൂടെ കോമ്പറ്റീഷൻ ആയിട്ടും ആന്റിബയോട്ടിക്സ് ഉൽപ്പാദിപ്പിച്ചും ഒക്കെ ഈ രോഗം പരത്തുന്ന രോഗാണുക്കളെ, സൗഹൃദ സൂക്ഷ്മാണുജീവികൾ നശിപ്പിച്ച്
1: സൂര്യതാപീകരണം വെച്ച് നമ്മൾ
0: ഇപ്പം പച്ചക്കറി വർഗ വിളകൾ കൃഷി ചെയ്യുകയാണെങ്കിൽ മണ്ണ് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ സൂര്യതാപീകരണം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. വേനൽക്കാലത്താണ് സൂര്യതാപീകരണം നടത്താൻ ഏറ്റവും അനുകൂലമായ സമയം. അപ്പോൾ ഈ 2 മാസം നമ്മൾ സൂര്യതാപീകരണം നടത്തിയ മണ്ണിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വിളവ് ഉൽപാദനവും രോഗ കീടബാധകൾ കുറയ്ക്കുന്നതിനും ഒക്കെ സാധിക്കും.
1: ഈ പച്ചക്കറിയിലൊക്കെ കാണുന്ന വാട്ടർ രോഗം അല്ലെങ്കിൽ ചീയൽ രോഗം, ഇതിനൊക്കെ നമ്മൾ റാസ കുമിൾനാശിനികളൊക്കെ യൂസ് ചെയ്യാറുണ്ടോ?
0: ഉപയോഗിക്കാറുണ്ട്. നമ്മൾ മണ്ണജന്യ രോഗങ്ങൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫ്യൂസേറിയം ഒക്കെ മണ്ണിൽ വന്നു കഴിഞ്ഞാൽ, ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് മാറാൻ വളരെ പ്രയാസമാണ്. ഫ്യൂസേറിയം മണ്ണിലെത്തിക്കഴിഞ്ഞാൽ അത് അതിന്റെ സർവൈവിംഗ് സ്ട്രക്ചേഴ്സും അത് സർവൈവിംഗ് എബിലിറ്റിയൊക്കെ വളരെ മികച്ചത് വർഷങ്ങളോളം മണ്ണിൽ കിടക്കും. അപ്പോൾ ഒത്തിരിയും വെള്ളപരിക്രമം ഒക്കെ നടത്തിയാലേ അത് കുറയ്ക്കാൻ സാധിക്കത്തുള്ളു. അപ്പോൾ അതിനായിട്ട് നമ്മൾ ജൈവിക രീതിയിലാണെങ്കിൽ ഓർഗാനിക് മാറ്റർ ധാരാളമായി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും സൗഹൃദ സൂക്ഷ്മാണു ജീവികൾ ഉണ്ടായി അതിനെ എതിർത്ത് നിർത്തി അത് കുറയ്ക്കാനായിട്ട്, അതിൻ്റെ പോപ്പുലേഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മളൊരു നിരന്തരം ഒരു സ്ഥലത്ത് തന്നെ കൃഷി ചെയ്യുന്നത് നമ്മൾ ഒഴിവാക്കണം, അത് വെള്ളപരിക്രമം നടത്തണം. ഇതെല്ലാം കഴിഞ്ഞിട്ടും കർഷകന് ആ ഒരു പീസ് ഓഫ് ലാൻഡേ ഉള്ളൂ. അപ്പം അവിടെ ഇനിയും കൃഷി ചെയ്യണമെങ്കിൽ രാസ കീടനാശിനികൾ പ്രയോഗിച്ചാലേ പറ്റൂ. അപ്പൊ വിത്ത് പരിചരണം രാസ കുമിൽനാശിനിയിൽ നടത്തേണ്ടി വരും. കാർബൺ ഡൈസം നല്ലൊരു ഓപ്ഷനാണ്. സീഡ് ട്രീറ്റ്മെന്റിന് 1 കിലോ വിത്തിന് 1 ഗ്രാം കുമിൽനാശിനി മതിയാവും. അപ്പൊ അത് ട്രീറ്റ് ചെയ്ത വിത്തുകൾ മണ്ണിലേക്ക് ഇടുക, ഇൻഫെക്റ്റഡ് മണ്ണാണെങ്കിൽ. അതുകൂടാതെ ഇൻഫെക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത്തരം വിളകളെ അവിടെ നിന്ന് വേരോടുകൂടി ഒഴിവാക്കി ഒന്നുകിൽ ആഴത്തിൽ കുഴിച്ചിടുകയോ കമ്പോസ്റ്റ് ആക്കുകയോ കത്തിച്ചു കളയുകയോ ചെയ്യണം. അല്ലെങ്കിൽ അത് അതിൽ കൂടി
1: മറ്റ്
0: ചെടികളിലോട്ട് പടരും. പിന്നെ ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ തടം നമ്മൾ ഫ്യൂസേറിയം പോലുള്ള ഫംഗസ് ആണെങ്കിൽ നമുക്ക് കാർബൺ ഡൈസം ഉപയോഗിച്ച് നമുക്ക് ആ തടം അണുനാശനം നടത്തേണ്ടത് ആവശ്യമാണ്. ചില സമയത്ത് ആ തടം നമുക്ക് തീയിട്ട് ചുട്ട് അതിന്റെ പോപ്പുലേഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ചവറിട്ട് തീയിട്ട് കഴിഞ്ഞാൽ ആ തടത്തിലുള്ള ഇൻഫെക്ഷൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുമിൽനാശിനി കാർബൺ ഡയോക്സൈഡ് അത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തടം കുതിർത്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഇൻഫെക്ഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും.
1: ബാക്ടീരിയൽ വാട്ടമാണെങ്കിൽ ഇതും പറ്റത്തില്ല.
0: ബാക്ടീരിയൽ വാട്ടമാണെങ്കിൽ അത് നമ്മൾ ബാക്ടീരിയ ആണോന്ന് ആദ്യം
1: സ്ഥിരീകരിക്കണം.
0: അതിനുശേഷം ബ്ലീച്ചിങ് പൗഡർ ആണ് നല്ലൊരു ഓപ്ഷൻ. ബ്ലീച്ചിങ് പൗഡർ 1-2 സ്പൂൺ ബ്ലീച്ചിങ് പൗഡർ 4.5 ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഭാഗത്ത്, ആ ഭാഗത്തുള്ള ചെടി എടുത്തു മാറ്റി വേരോടുകൂടി പെഴുത് മാറ്റി നശിപ്പിച്ച് കളയുക, അല്ലെങ്കിൽ ആഴത്തിൽ കുഴിച്ചിടുക, കമ്പോസ്റ്റ് ആക്കുക, ഏത് വേണമെങ്കിലും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആ തണം ബ്ലീച്ചിങ് പൗഡറിൽ ട്രീറ്റ് ചെയ്യുക. ചുറ്റുമുള്ള വിളകളിലും ഈ ബ്ലീച്ചിങ് പൗഡർ ട്രീറ്റ്മെൻറ് നടത്തുക. അത് കൂടാതെ കോപ്രോക്സി ക്ലോറൈഡ് എന്ന് പറഞ്ഞൊരു കുമിൽനാശിനി ഉണ്ട്. അതും ബാക്ടീരിയൽ ഡിസീസിന് കുറച്ചൊക്കെ ഇഫക്റ്റ് ഉള്ളതാണ്. അപ്പം അത് 4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് ഉപയോഗിച്ച് നമുക്ക് അണുനാശിനം നടത്താവുന്നതാണ്.
1: പിന്നെ ഈ മണ്ണുജന്യ രോഗമുള്ള സ്ഥലത്ത് ജലസേചനം ചെയ്യുമ്പോഴും നമുക്ക്
0: അത് വളരെ ശ്രദ്ധിക്കണം. മണ്ണുജന്യ രോഗങ്ങൾ മെയിനായിട്ടും ജലസേചനത്തിൽ കൂടെയാണ് സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ അത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇപ്പം തോട്ടവിള കൃഷി, ഇപ്പം തെങ്ങ് വാഴ അതുപോലെ തന്നെ പച്ചക്കറികളെല്ലാം ചാലി കീറിയാണ് ജലസേചനം നടത്തുന്നത്. അപ്പം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വിളകളിൽ നിന്നും ഇൻഫെക്ഷൻ ഇല്ലാത്ത വിളകളിലേക്ക് ചാലുകൾ ഒഴിവാക്കണം. ഒഴിവാക്കിയാൽ നമുക്ക് സ്പ്രെഡ് കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പച്ചക്കറി വിളകൾ പ്രത്യേകിച്ചും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ വിള ഒഴിവാക്കണം. ഏറ്റവും നല്ല മാർഗം.
1: ഡോക്ടർ ഷെരീന്, ഇന്ന് നമ്മൾ മണ്ണുജന്യ രോഗങ്ങളെ കുറിച്ച് സംസാരിച്ച്, മണ്ണുജന്യ രോഗങ്ങളെ എങ്ങനെയാണ് നമ്മൾ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഒന്ന് മാനേജ് ചെയ്യുന്ന ഈ കാര്യവും താങ്കൾ പറഞ്ഞ്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കർഷകർക്ക് വേണ്ടി താങ്കൾ ഷെയർ ചെയ്ത് വളരെ നന്ദി.
0: നന്ദി.
2: മണ്ണിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്, അതിനെങ്ങനെയൊക്കെ പരിഹാരം കാണാം എന്നൊക്കെ മനസ്സിലായില്ലേ? ഡോക്ടർ ഷെറിൻ എ സലാമാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. ഡോക്ടർ ഷെറിൻ എ സലാമുമായി സംസാരിച്ചത് ഷിബു ജോർജ്.

0: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ. മഴക്കാലത്ത് നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിൽ പടരാതെ നിയന്ത്രിക്കാൻ 20 ഗ്രാം പച്ചച്ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്തതും 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതും ചേർത്ത് തളിക്കാവുന്നതാണ്. നിലവിൽ പലയിടങ്ങളിലും ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അവയെ നിയന്ത്രിക്കുന്നതിനായി പലയിടങ്ങളിലായി നനഞ്ഞ ചണച്ചാക്കുകളിട്ട് അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒച്ചുകളെ കൂട്ടത്തോടെ ശേഖരിച്ച് ഉപ്പുവെള്ളത്തിലിട്ട് കൊന്നുകളയണം. കാബേജ്, കോളിഫ്ലവർ, പപ്പായ, വാഴ, മുരിങ്ങ എന്നിവയുടെ ഇലകൾ നേരിട്ടോ ഒരു ദിവസം വെച്ച് പുളിപ്പിച്ച ശേഷമോ നനഞ്ഞ ചാക്കിൽ കെട്ടി വയലിലെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഒച്ചുകളെ ആകർഷിക്കാവുന്നതാണ്. കെണികൾ ദിവസേന പരിശോധിച്ച് ശേഖരിക്കുന്ന ഒച്ചുകളെ ഉടൻ നശിപ്പിക്കണം. 500 ഗ്രാം ഗോതമ്പ് പൊടി, 200 ഗ്രാം ശർക്കര, 20 ഗ്രാം ഈസ്റ്റ് എന്നിവയോടൊപ്പം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴമ്പ് പരുവത്തിലാക്കിയോ അല്ലെങ്കിൽ ഒരു ദിവസം പുളിപ്പിച്ച പൈനാപ്പിൾ, പഴം, പപ്പായ എന്നിവയുടെ അവശിഷ്ടങ്ങൾ ശർക്കരയും ഈസ്റ്റും ചേർത്തോ ആകർഷണ കെണി തയ്യാറാക്കാം. ഇത് മണ്ണിൽ ഏകദേശം 1 അടി ആഴമുള്ള ചെറിയ കുഴികളിലോ നനഞ്ഞ ചാക്കുകളിലോ വെച്ച് കുഞ്ഞൊച്ചുകളെയും മുതിർന്ന ഒച്ചുകളെയും ആകർഷിക്കാം. വിളകൾക്ക് കുമിൾ രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനെതിരെ ട്രൈക്കോഡെർമ വിരിഡെ എന്ന ജീവാണു ഉണങ്ങിയ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്ത് വളർത്തിയതിനു ശേഷം തോട്ടങ്ങളിൽ ഇട്ടുകൊടുത്താൽ കുമിൾ രോഗങ്ങളെ തടയുവാൻ സാധിക്കും. കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
2: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.
3: ഇനി ഒരു കാര്യം കൂടി ബാക്കിയില്ലേ? നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞിട്ടില്ല ഇതുവരെ. ചോദ്യം ഇതായിരുന്നു, മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നും ആദ്യമായി പത്മശ്രീ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ഉത്തരം ശോശാമ ഐപ്പ്.
0: ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
4: വയലും വീടും

0: ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ആകാശവാണി തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന നാടകം ഓണം ദ റിയൽ എക്സിറ്റ്.
1: പപ്പാ വേഗം വാ, ലഞ്ച് റെഡിയാക്കിയിട്ട് അച്ഛൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു.
2: നീലിമോളെ അന്നേ.
3: ആഹാ അമ്മേ, സദ്യവട്ടം എല്ലാം ഉണ്ടല്ലോ.
1: സൂപ്പർ, എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സ്പെഷ്യൽ ലഞ്ച് കിട്ടുന്നത്.
0: ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക്.
4: ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.
5: മായാമുദ്രകൾ,
6: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
7: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
8: കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
5: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

ആകാശവാണി. ഇപ്പോൾ സമയം 7:20. ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ തയ്യാറാക്കിയത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര ഇൻസ്ട്രക്ഷണൽ ഫാമിൽ വിവിധയിനം നടീൽ വസ്തുക്കളും ചക്ക, മാങ്ങ, പേര, സപ്പോട്ട, പച്ചക്കറി വിത്തുകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487-296-1457 ഒരു മൊബൈൽ നമ്പർ കൂടിയുണ്ട്. 8281651457 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷിതമായ പാലുൽപാദനം എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 2-3 തീയതികളിലായി പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള ക്ഷീര കർഷകർ ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രം, ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർമാർ, ബന്ധപ്പെട്ട ബ്ലോക്ക് ക്ഷീര വികസന ഓഫീസർമാർ എന്നിവ മുഖേന 2026 സെപ്റ്റംബർ 1 വൈകിട്ട് 5 മണിക്ക് മുൻപായി രജിസ്റ്റർ ചെയ്യണം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള ആവശ്യമായ രേഖകൾ ഹാജരാക്കണം. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപയാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഏതെങ്കിലും സമാന പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തിട്ടുള്ളവർക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടാകില്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089391209 ഒരു നമ്പർ കൂടിയുണ്ട്. 0476-269-8550 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിൽ കോഴിക്കോട് വേങ്ങേരി തടമ്പാട്ട് താഴത്ത് പ്രവർത്തിക്കുന്ന വിജ്ഞാന വിപണന കേന്ദ്രത്തിൽ വിവിധ ഇനം ഫലവൃക്ഷ തൈകൾ, മറ്റ് അനുബന്ധ സാധനങ്ങൾ എന്നിവ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0495-2935-850 ഒരു മൊബൈൽ നമ്പർ കൂടിയുണ്ട്. 9188-2235-84 എന്നീ നമ്പറുകൾ ബന്ധപ്പെട്ടു.

ഉൾപ്പെടുക. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെയും വെറ്റിനറി ഹോസ്പിറ്റൽ കാട്ടാക്കടയുടെ നേതൃത്വത്തിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കിയ എല്ലാ കന്നുകാലികൾക്കുള്ള സ്പെഷ്യൽ ഓണക്കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം നാളെ രാവിലെ 10 മണിക്ക് കാട്ടാക്കട മൃഗാശുപത്രിയിൽ വച്ച് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത വിജയ് നിർവഹിക്കും. ഈ ചടങ്ങിൽ വച്ച് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ ക്ഷീരസംഘങ്ങളിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്ന കർഷകരെയും ഏറ്റവും കൂടുതൽ ഉരുക്കളെ വളർത്തുന്ന ക്ഷീരകർഷകനെയും ആദരിക്കുന്നു. 5 കിലോ കാലിത്തീറ്റ, കാൽഷ്യം ടോണിക്, ധാതുലവണ മിശ്രിതം, ലിവർ ടോണിക്, വൈറ്റമിനുകൾ, പശുക്കൾക്കുള്ള വിരമരുന്ന്, കന്നുകുട്ടികൾക്കുള്ള വിരമരുന്നുകൾ, അകിടരോഗ നിയന്ത്രണ മരുന്നുകൾ, പ്രസവരക്ഷാ മരുന്നുകൾ, ബാഹ്യപരാദ മരുന്നുകൾ എന്നീ ഇനങ്ങളടങ്ങിയ കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. 8-ാം ഘട്ട കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഭാഗമായി കുത്തിവയ്പ്പിന് വിധേയമാക്കിയ ഉരുക്കളുടെ ഉടമകൾ അതിന്റെ രേഖകളുമായി കാട്ടാക്കട വെറ്റിനറി ഹോസ്പിറ്റലിൽ എത്തി ഓഗസ്റ്റ് 24-25 തീയതികളിൽ സൌജന്യ ഓണക്കിറ്റുകൾ കൈപ്പറ്റേണ്ടതാണെന്ന് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സജിത് കുമാറിസ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9447863474 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തയ്യാറാക്കിയത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15.

0: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് സമാപനം. കായിക സഹകരണത്തിനുള്ള സംയുക്ത പ്രഖ്യാപനത്തിന് അംഗരാജ്യങ്ങളുടെ അംഗീകാരം. രാജ്യത്ത് H1N1 വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്ന് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. പുതിയ കാലത്തെ തൊഴിലുകൾക്ക് ആവശ്യമായ നൈപുണ്യം രണ്ടാം നിര മൂന്നാം നിര നഗരങ്ങളിലെ യുവാക്കൾക്കും ലഭ്യമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി. കേരളത്തിൽ ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം പുരുഷ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 5 wicketsന് 300 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലുള്ള മുസുനൂർ ഗ്രാമം സന്ദർശിക്കും. വലിപ്പം കൂടിയ വിത്തുകൾ ഉള്ളതും ജനിതക മാറ്റം വരുത്താത്തതുമായ രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ചടങ്ങിൽ കർഷകരെ ആദരിക്കുന്ന അദ്ദേഹം കാർഷിക മേഖലയിലെ പ്രമുഖരെ അഭിസംബോധന ചെയ്യും. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ ബഹിരാകാശ ദിനത്തിൽ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പ് സിഇഒമാരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം. ചെലവിന്റെ കാര്യത്തിൽ ഇന്ത്യ മത്സരക്ഷമമാണെന്നും മികച്ച പ്രതിഭകൾ രാജ്യത്തുണ്ടെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. വിശാഖപട്ടണത്ത് നടന്ന ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിൽ സംയുക്ത പ്രഖ്യാപനത്തിന് അംഗീകാരം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ സമാപിച്ച യോഗത്തിൽ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അംഗരാജ്യങ്ങൾ തമ്മിൽ കായിക സഹകരണം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്തു. കായിക ഉപകരണങ്ങളുടെ നിർമ്മാണത്തിനായി പ്രത്യേക സമ്മേളനം ഈ വർഷം നവംബറിൽ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നടക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ പരമ്പരാഗത കായിക ഇനങ്ങളുടെ പ്രദർശനത്തിനായി ഒക്ടോബറിൽ അഹമ്മദാബാദിൽ പ്രത്യേക കായിക മേളയും സംഘടിപ്പിക്കും. H1N1 വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. നിലവിൽ ഇൻഫ്ലുവൻസ രോഗം പരത്തുന്ന ഇനം വൈറസുകൾക്ക് കഴിഞ്ഞ വർഷം മുതൽ വാക്സിൻ ലഭ്യമാണെന്നും ശാസ്ത്രജ്ഞർ അറിയിച്ചു. രോഗവ്യാപനം നിരീക്ഷിച്ചു വരികയാണെന്നും ICMR വ്യക്തമാക്കി. ആഗോളതലത്തിൽ നൂതനാശയങ്ങൾ, സാങ്കേതികവിദ്യ, പ്രതിഭകൾ എന്നിവയുടെ കേന്ദ്രമായി ഇന്ത്യ മാറുകയാണെന്നും രണ്ടാം നിര മൂന്നാം നിര നഗരങ്ങളിലെ യുവാക്കൾക്ക് പുതിയ കാലത്തെ തൊഴിലുകൾക്ക് ആവശ്യമായ നൈപുണ്യം നേടാനുള്ള അവസരം ലഭിക്കേണ്ടതുണ്ടെന്നും കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി. രാജ്യവ്യാപക ക്ലൌഡ് നിർമ്മിത ബുദ്ധി നൈപുണ്യ വികസന സംരംഭത്തിന്റെ സമാരംഭ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷൻ ആമസോൺ വെബ് സർവീസുമായി സഹകരിച്ചാണ് പദ്ധതി ഒരുക്കുന്നത്. യുദ്ധക്കപ്പലുകളുടെ നിർമ്മാണത്തിലെ സ്വയം പര്യാപ്തത രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ സുപ്രധാനമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കൊൽക്കത്തയിൽ പൊതുമേഖലാ പ്രതിരോധ കപ്പൽ നിർമ്മാണ സ്ഥാപനങ്ങളുടെ വിവിധ പദ്ധതികളുടെ ഭൂമിപൂജ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: ഓപ്പറേഷൻ സിന്ധൂർ ദൌരാൻ ദുനിയാനെ ഭാരത് ഇൻഡിജിനസ് സ്വദേശി ഹത്യർ പ്രണാലിയോ കി ക്ഷമത ദേഖാ ഓർ ആഗേ ഭീ രക്ഷാ മന്ത്രാലയ്ക്ക് സാത്ത് ഹമാരെ ലാബ് ഹമാരെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ഓർ പ്രൈവറ്റ് സ്റ്റേക്ക് ഹോൾഡർസ് മിൽക്കർ അപ്നി സേനാവോ കോ ഇൻഡിജിനസ് പ്ലേറ്റ്ഫാർമ സേ ലാബ് കർനെ മേ കോയി കസർ നഹി ഛോഡേംഗേ യാ ബാത് മേ വിശ്വാസ് കേ സാത്ത് കേ സക്താ ഹൂം.
1: ഇന്ത്യയെ ഭാവിയിൽ കപ്പൽ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ഈ മേഖലയിൽ ഗുണനിലവാരമുള്ള സേവനങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ടെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ 4 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ജപ്പാനിലേക്ക് തിരിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ജപ്പാൻ സാമ്പത്തിക മന്ത്രി ആഗസാവ റിയോസെ, വ്യവസായ പ്രമുഖർ, ജപ്പാൻ ബിസിനസ് ഫെഡറേഷൻ പ്രതിനിധികൾ എന്നിവരുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തും. 200 ബിസിനസ് പ്രതിനിധി സംഘവും മന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. ഗോത്രഭാഷ, മ്യൂസിയം എന്നീ വിഷയത്തിലെ 3 ദിവസത്തെ ദേശീയ സമ്മേളനത്തിന് നാളെ കർണാടകയിലെ മൈസൂരുവിൽ തുടക്കമാകും. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗോത്രഭാഷകളുടെ രേഖപ്പെടുത്തൽ, സംരക്ഷണം, പുനരുജ്ജീവനം എന്നിവ 3 ദിവസത്തെ സമ്മേളനം ചർച്ച ചെയ്യും. അമേരിക്ക കാനഡ വ്യാപാര ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം രൂക്ഷമായി. അമേരിക്കൻ കർഷകർക്കുമേൽ കാനഡ ഉയർന്ന ചുങ്കം ചുമത്തുകയാണെന്ന് ആരോപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡ അമേരിക്കയുടെ സംസ്ഥാനമായി മാറണമെന്ന് ആവർത്തിച്ചു. അതേസമയം അമേരിക്കയുടെ ആവശ്യങ്ങൾ അന്യായവും സാമ്പത്തികമായി കാനഡയ്ക്ക് തിരിച്ചടി സൃഷ്ടിക്കുന്നതുമാണെന്ന് പ്രധാനമന്ത്രി മാർക്ക് കാർണി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ഘോഷയാത്ര ഈ മാസം 30 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഈ മാസം 30 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് മറ്റന്നാൾ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. AAY കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഈ മാസം 31 വരെ വിതരണം ചെയ്യും. ഓണപൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 നട അടയ്ക്കും. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം പുരുഷ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 5 300 റൺസ് എന്ന നിലയിൽ. കൊളംബോയിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയ്ക്കായി ദേവദത്ത് പടിക്കൽ സെഞ്ചുറി നേടി. ഇന്ത്യ ജയിച്ച ആദ്യ ടെസ്റ്റിലും ദേവദത്ത് സെഞ്ചുറി അടിച്ചിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ കരുത്തുകാട്ടാനൊരുങ്ങുകയാണ് മലയാളി താരങ്ങൾ. ഇക്കൊല്ലത്തെ ഗെയിംസിൽ മത്സരിക്കുന്ന 492 ഇന്ത്യൻ താരങ്ങളുടെ പട്ടിക കേന്ദ്ര കായിക മന്ത്രാലയം പുറത്തുവിട്ടിരുന്നു. 28 പേർ മലയാളികളാണ്. ഒരു റിപ്പോർട്ട്.
4: സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ ജപ്പാനിലാണ് ഏഷ്യൻ ഗെയിംസ്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച മലയാളി താരങ്ങളാണ് ഇന്ത്യയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, നീന്തൽ തുടങ്ങിയ പ്രധാന ഇനങ്ങളിലെല്ലാം മലയാളി സാന്നിധ്യമുണ്ട്. ലോങ് ജമ്പിൽ മുരളി ശ്രീശങ്കർ, ആൻസി സോജൻ, റിലേ

0: മുഹമ്മദ് അഷ്ഫാഖ്, മനു ടി സജി, അൻസാബാബു. 800 മീറ്ററിൽ മുഹമ്മദ് അഫ്സൽ പുള്ളിക്കാലത്ത്, ഡെക്കാത്തലണിൽ തൌഫീഖ് നൌഷാദ് എന്നിവർ ട്രാക്കിലിറങ്ങും. ബാഡ്മിന്റണിൽ ട്രീസ ജോളി, അർജുൻ എം ആർ, ക്രിക്കറ്റിൽ സഞ്ജു സാംസൺ തുടങ്ങിയവർ ഗെയിംസ് ഇനങ്ങളിലെ മിന്നും താരങ്ങളാണ്. നീന്തലിൽ സജൻ പ്രകാശ് ഇന്ത്യയുടെ കരുത്തുറ്റ മെഡൽ പ്രതീക്ഷയാണ്. രാജ്യത്തിന് മെഡൽ സമ്മാനിക്കുമെന്നുറപ്പിച്ചാണ് ഓരോ മലയാളി താരവും ജപ്പാൻ ഏഷ്യൻ ഗെയിംസിനായി തയ്യാറെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വനിതാ ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. രാത്രി 10:30 മത്സരം. സെമിഫൈനൽ സാധ്യത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് ജയം അനിവാര്യമാണ്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ 25 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സാമ്പത്തിക തർക്കം രൂക്ഷമായി. എണ്ണക്കടത്ത് ശൃംഖലകൾ, സാമ്പത്തിക ഇടപാടുകൾ, വിദേശ കപ്പൽ രജിസ്ട്രികൾ എന്നിവ ലക്ഷ്യമിട്ട് ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക അച്ചടക്ക നടപടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ അമേരിക്കൻ ഉപരോധ ഭീഷണികൾ തള്ളിക്കളഞ്ഞ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി ഇറാൻ ജനതയോട് അമേരിക്ക ബഹുമാനത്തോടെ പെരുമാറണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന പായക്കപ്പലായ INS സുദർശിനി ലോകായൻ 26 സമുദ്ര പര്യടനത്തിന്റെ ഭാഗമായി പോർച്ചുഗലിലെ ലിസ്ബണിൽ എത്തിച്ചേർന്നു. 7 മാസത്തെ പര്യടനത്തിനിടെ കപ്പൽ സന്ദർശിക്കുന്ന 15-ാം തുറമുഖമാണിത്. പോർച്ചുഗീസ് നാവികസേന ഉദ്യോഗസ്ഥർ, ഇന്ത്യൻ സമൂഹം എന്നിവരുമായി കപ്പലിലെ ഉദ്യോഗസ്ഥരും കേഡറ്റുകളും ആശയവിനിമയം നടത്തും. ഇന്ത്യയുടെ സമുദ്രബന്ധം കൂടുതൽ ശക്തമാക്കാനും ആഗോളതലത്തിൽ സൌഹൃദ സന്ദേശം പ്രചരിപ്പിക്കാനുമാണ് പര്യവേക്ഷണം ലക്ഷ്യമിടുന്നത്. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗത്തിന് വിശാഖപട്ടണത്ത് സമാപനം. കായിക സഹകരണത്തിനുള്ള സംയുക്ത പ്രഖ്യാപനത്തിന് അംഗരാജ്യങ്ങളുടെ അംഗീകാരം. രാജ്യത്ത് H1N1 വൈറസിന്റെ പുതിയ വകഭേദങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്ന് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. പുതിയ കാലത്തെ തൊഴിലുകൾക്ക് ആവശ്യമായ നൈപുണ്യം രണ്ടാം നിര, മൂന്നാം നിര നഗരങ്ങളിലെ യുവാക്കൾക്കും ലഭ്യമാക്കണമെന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി. കേരളത്തിൽ ഓണം വാരാഘോഷത്തിന് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം പുരുഷ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റിന് 300 റൺസ് എന്ന നിലയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: യുവവാണി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവവാണിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
1: യുവസാഹിത്യം.
0: യുവസാഹിതിയിൽ ഇന്ന് അഞ്ജു ജിജോ എഴുതി അവതരിപ്പിക്കുന്ന കഥ, അഖിൽ പുതുശ്ശേരി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ, നിയുക്ത പ്രവീൺ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പുസ്തക നിരൂപണം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം നമുക്ക് അഞ്ജു ജിജോയെ പരിചയപ്പെട്ടാലോ.
2: നമസ്കാരം, ഞാൻ അഞ്ജു ജിജോ. ഈ ആധുനിക കാലഘട്ടത്തിലും വ്യക്തി സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് സ്വന്തം മാതാപിതാക്കളെപ്പോലും ഒരു നോക്ക് കാണുവാൻ സാധിക്കാതെ ഭർത്താവിന്റെ വീട്ടിൽ അടിച്ചമർത്തപ്പെടുന്ന ഹതഭാഗ്യരായ സ്ത്രീകളുടെ ദീനരോദനമാണ് എന്നെ ഈ കഥ എഴുതാൻ പ്രേരിപ്പിച്ചത്.
0: അണഞ്ഞുപോയൊരു ദീപനാളം. കഥയിലേക്ക്.
2: നേരം പരപരാ വെളുത്തു തുടങ്ങുന്നതേയുള്ളൂ. എങ്ങും ചീവീടുകളുടെ ചിലമ്പൊലി നാദം മാത്രം. പെട്ടെന്ന് പള്ളിമണിയുടെ മുഴക്കം കേട്ട് അന്ന ചാടി എഴുന്നേറ്റു. സമയം നാല് കഴിഞ്ഞതേയുള്ളൂ, എങ്കിലും തന്റെ ജോലികൾ തുടങ്ങാൻ സമയമായിരിക്കുന്നു.

ഉറക്കക്ഷീണത്തിൽ മറ്റേതോ ലോകത്ത് ഒരൽപ്പം യാത്ര ചെയ്തു. സ്നേഹം നിറഞ്ഞ ഒരമ്മയുടെയും പപ്പയുടെയും രണ്ടു മക്കളിൽ ഒരാളായാണ് സ്വർഗതുല്യമായ ആ വീട്ടിൽ അവൾ പിറന്നുവീണത്. സഹോദരൻ അലക്സും അവളെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. സന്തോഷവും സമാധാനവും നിറഞ്ഞതായിരുന്നു അവളുടെ ബാല്യവും കൗമാരവും യൗവനവും. അന്ന് വളർന്നു വന്നപ്പോൾ ഒരു അധ്യാപികയാവാൻ ഏറെ ആഗ്രഹിച്ചു. അതിനായി ഒരുപാട് കഷ്ടപ്പെട്ട് സഹിച്ച് ഉറക്കമൊഴിച്ച് പഠിച്ച് അവൾ ഉന്നത വിജയം നേടി. ഒരു ജോലിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് മാതാപിതാക്കൾ ആ തീരുമാനമെടുക്കുന്നത്. അതെ, അവളുടെ വിവാഹം. ഏറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി അച്ഛനമ്മമാരുടെ ആഗ്രഹം പോലെ അവൾ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയായി. അവളുടെ സ്വപ്നങ്ങളെല്ലാം തകർത്തുടയ്ക്കപ്പെടുന്ന ഒരു കൈപ്പേറിയ ജീവിതമായിരുന്നു അവിടെ അവളെ കാത്തിരുന്നത്. മനുഷ്യനെയും ബന്ധങ്ങളെയുംക്കാൾ പണത്തിന് മൂല്യം നൽകിയിരുന്ന ആളായിരുന്നു സണ്ണി. സ്ത്രീധനത്തിനായി അന്നയുടെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു. തങ്ങളാൽ കഴിയും വിധമൊക്കെ ആ പാവം അച്ഛനമ്മമാർ നൽകിയെങ്കിലും ഒന്നിലും തൃപ്തനാവാതെ സണ്ണി അന്നയെ കൂട്ടിലടച്ച കിളിയെപ്പോലെ ആ നാലു ചുവരുകൾക്കുള്ളിൽ തളച്ചിട്ടു. സ്വന്തം അച്ഛനമ്മമാരെ ഒരു നോക്ക് കാണുവാനുള്ള അവളുടെ അവകാശം പോലും നിഷേധിക്കപ്പെട്ട് ഒറ്റപ്പെട്ടവളായി ആ വലിയ വീട്ടിൽ അവൾ കഴിഞ്ഞുകൂടി. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരുന്നിടത്ത് ഒരു പ്രതീക്ഷ പോലെ അവളുടെ ജീവിതത്തിലേക്കൊരു പൊന്നോമന കടന്നുവന്നു. സ്വന്തം പേരക്കിടാവിനെ ഒന്ന് കാണുവാൻ പോലും അവളുടെ മാതാപിതാക്കൾക്ക് അനുവാദമില്ലായിരുന്നു. പഴുത്തു തുടങ്ങിയ വയറ്റിലെ മുറിവുകൾ അവളുടെ ഗർഭകാലത്തിന്റെ വേദനിക്കുന്ന ഓർമ്മകളായി അവളിൽ അവശേഷിച്ചു. തള്ളക്കോഴി തന്റെ പൊന്നോമനകളെ ചിറകിൻ കീഴിൽ ഒതുക്കുന്നതുപോലെ അവൾ അവളുടെ മാലാഖ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ജീവിതത്തിന്റെ പടവുകൾ കയറുവാൻ തീരുമാനിച്ചുറച്ചു. അല്പം നാളുകൾക്കു ശേഷം അന്നയുടെ സഹോദരൻ അലക്സിന്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്നു. എന്നാൽ വിവാഹത്തിന് സ്വന്തം സഹോദരി ഒരു വിരുന്നുകാരിയെപ്പോലെ വന്നു പോകുന്നത് കണ്ട അലക്സും ഒന്ന് വിങ്ങിപ്പൊട്ടിപ്പോയി. തുടർന്നും മർദ്ദനങ്ങൾക്കും മാനസിക പീഡനങ്ങൾക്കും ഇരയായി അവൾ പ്രതീക്ഷയറ്റ ജീവിതം തുടർന്നു. ആ വേദനകൾക്കിടയിലും അവൾ ചിന്തിക്കുമായിരുന്നു, ഒന്നെല്ലാം മറന്ന് തന്റെ അമ്മയുടെ മടിയിൽ കിടന്ന് പൊട്ടിക്കരയുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. പീഡനങ്ങൾ അവളുടെ സഹനശക്തി നശിപ്പിച്ച ഒരു ദിവസം അവൾ ഒരു ചെറുകയറിൽ അവളുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ തന്റെ ജീവിതത്തേക്കാൾ പ്രധാനമായ തന്റെ മകളുടെ ജീവിതം താനില്ലെങ്കിൽ എന്തായിത്തീരുമെന്ന ചിന്ത അവളെ ആ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. തന്റെ വേദനകൾ മനസ്സിലാക്കാത്ത ഭർത്താവിനെ ഓർത്ത് അവൾ നെടുവീർപ്പെട്ടു. അന്ന പെട്ടെന്ന് കണ്ണു തുറന്നു. 4 മണിക്ക് ഉണർന്ന താൻ വീണ്ടും 1 മണിക്കൂർ പാതി മയക്കത്തിൽ സ്വപ്നലോകത്തിലായിരുന്നു എന്നവൾ തിരിച്ചറിഞ്ഞു. സമയം വൈകിപ്പോയി. ഇന്നത്തെ ദിവസം തന്റെ വേദനകൾ ഓർക്കാനുള്ളതല്ല, സന്തോഷിക്കാനുള്ളതാണ്. കാരണം തലേദിവസം രാത്രി സണ്ണി അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നും 3 ദിവസം അവിടെ തങ്ങാമെന്നും അവൾക്ക് വാക്കുകൊടുത്തിട്ടുണ്ട്. അതൊരു സ്വപ്നത്തിലെന്ന പോലെയാണ് അവൾ കേട്ടത്. അവരുടെ ദാമ്പത്യത്തിലെ 8 വർഷങ്ങൾക്കിടയിൽ അങ്ങനെയൊന്ന് കേൾക്കാനുള്ള ഭാഗ്യം അവൾക്ക് ലഭിച്ചിരുന്നില്ല. തന്റെ ഭർത്താവ് തന്നെ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതോർത്തവൾ ആഹ്ലാദിച്ചു. അവൾ അതിവേഗം തന്റെ ജോലികൾ തീർത്ത് 3 ദിവസം തനിക്കും കുഞ്ഞിനും ഭർത്താവിനും വേണ്ടതെല്ലാം ബാഗിൽ പാക്ക് ചെയ്ത് സന്തോഷത്താൽ തുള്ളിച്ചാടുന്ന മനസ്സുമായി വീട്ടിലേക്ക് പോകാനിറങ്ങി. പോകുന്ന വഴിയിലുടനീളം അവൾ മനസ്സിൽ തന്റെ കുട്ടിക്കാലവും അമ്മയുടെ മടിയിൽ തലവെച്ചുറങ്ങുന്നതും പപ്പയോട് തന്റെ 8 വർഷത്തെ വിശേഷങ്ങൾ പറയുന്നതും സഹോദരനോടൊപ്പം കുഞ്ഞുനാളിലെ കഥകൾ പറഞ്ഞിരിക്കുന്നതുമായിരുന്നു. വീട്ടിലേക്കുള്ള ഗേറ്റ് കടന്നപ്പോഴാണ് തങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ അവൾക്ക് മനസ്സിലായത്. അവൾ ചാടിയിറങ്ങി കുഞ്ഞിനെയും പിടിച്ച് ബാഗുകളുമായി വീടിനുള്ളിലേക്ക് നടന്നു. നടക്കുന്ന വഴിയിൽ അവൾ കണ്ടു വീടിനു ചുറ്റും ഒരു ജനക്കൂട്ടം. അവളുടെ പാദങ്ങൾ ഇടറുവാൻ തുടങ്ങി. അവൾ പടികൾ കയറി വീടിനുള്ളിലെത്തി. അവിടെ അവൾ കണ്ട കാഴ്ച അവളുടെ ഹൃദയം പിളർക്കുന്നതായിരുന്നു. ഒരു നവവധുവിനെപ്പോലെ അണിയിച്ചൊരുക്കി കയ്യിലൊരു ജപമാലയും കുരിശുമായി പെട്ടിയിൽ കിടത്തിയിരിക്കുന്ന തന്റെ അമ്മ. അന്ന അവളുടെ കയ്യിലെ ബാഗ് വലിച്ചെറിഞ്ഞ് ഒരു ഭ്രാന്തിയെപ്പോലെ നിലവിളിച്ചുകൊണ്ട് അമ്മയ്ക്കരികിലേക്കോടി. അവൾക്ക് വിശ്വസിക്കാനായില്ല. അവളുടെ വിശേഷങ്ങൾ കേൾക്കാൻ അമ്മ ഇനിയില്ല. അവളുടെ വേദനകളിൽ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാൻ ഇല്ല, അമ്മ ഇനിയില്ല. അവൾ കണ്ണുനീർ വാർത്തു കരഞ്ഞു. അവൾ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, ഈ മടിയിലൊന്ന് ഉറങ്ങാനാണ് അമ്മയെ ഞാൻ ഓടി വന്നത്. അതിനു മുമ്പ് അമ്മ ഉറങ്ങിക്കളഞ്ഞോ?

0: അവളുടെ ഹൃദയം പൊട്ടിയുള്ള നിലവിളി കണ്ടു നിന്നവരുടെ കണ്ണുകളെപ്പോലും ഈറൻ അണിയിച്ചു. ആ മകളുടെ ദീനരോദനം മറ്റേതോ ലോകത്തിലിരുന്ന് അമ്മ അറിയുന്നുണ്ടാവാം. അന്ന കരഞ്ഞ് കരഞ്ഞ് നിത്യമായ ഉറക്കത്തിലാണ്ടിരുന്ന അമ്മയുടെ മടിയിലേക്ക് മുഖം ചായച്ചു കിടന്നു. തന്റെ തലയിൽ തലോടുവാനായി ആ കൈകൾ ഇനി ഉയരില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇനി സാധിക്കാനാവാത്ത അവളുടെ സ്വപ്നങ്ങളുമായി അണഞ്ഞുപോയ ആ ദീപനാളത്തിനരികെ.
1: അണഞ്ഞുപോയൊരു ദീപനാളം, അഞ്ജു ജിജു എഴുതി അവതരിപ്പിച്ച കഥയാണ് ഇപ്പോൾ കേട്ടത്. ഇനി അഖിൽ പുതുശ്ശേരി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത അധിനിവേശം.
2: അത് സന്ധ്യയായിരുന്നു, തണുത്തിരുണ്ടത്. കഴിക്കോലിന്റെ ഒത്ത നടുക്ക് രണ്ട് പല്ലികൾ ഇണചേരുന്നുണ്ടായിരുന്നു. അവിടം സീൽക്കാരങ്ങൾ കൊണ്ട് മുഖരിതമായിരുന്നു. ഇനി ഒരിക്കലും തിരികെ വരില്ലെന്നുറപ്പിച്ച് പടിയിറങ്ങി. കഴിക്കോലിൽ നടുവിലെ സീൽക്കാരങ്ങൾ പുക പിടിച്ച 50 വാൾട്ട് ബൾബിൻ ഫിലമെന്റിലെ നിശബ്ദതയിൽ ഇരിപ്പുറപ്പിച്ചു. ശേഷം ഒരു മഴ പെയ്തിരുന്നു. മിന്നലെറിഞ്ഞതും കറണ്ട് പോയതും ഒരുമിച്ചായിരുന്നു. തണുത്തിരുണ്ട നിശബ്ദതയിൽ വികാരങ്ങൾ വെന്തു മരിക്കുകയും വിശപ്പ് സ്ഥാനമേൽക്കുകയും ചെയ്തു. പക്ഷേ അറിഞ്ഞിരുന്നില്ല അത് യുദ്ധങ്ങളോ തയ്യാറെടുപ്പുകളോ ഇല്ലാത്ത ഒരധിനിവേശമാണെന്ന്. ഒരു സ്വേച്ഛാധിപതിയുടെ അധിനിവേശം.
1: അടുത്ത കവിത കാക്കത്തൊള്ളായിരം.
2: വൈകുന്നേരത്തെ അരണ്ട വെളിച്ചത്തിൽ വൈദ്യുത കമ്പിയിൽ ചേക്കേറുന്ന കാക്കയെ കാണുമ്പോൾ ഞാനും അവരിൽ ഒരാളാകും. തൂവലുകൾ കൊത്തി ഒതുക്കി, ചുണ്ടുകൾ രാഗി മിനുക്കി, ആരോടെന്നില്ലാതെ സ്വന്തം പേര് ചൊല്ലി മുദ്രാവാക്യം വിളിക്കും. കാക്ക പകൽ വെളിച്ചത്തിൽ അതിഥികളെ വരവേൽക്കാൻ വിരുന്നു വിളിക്കും. മനുഷ്യൻ ബാക്കി വെച്ച കൈപ്പാർന്ന എച്ചിലുകൾ കൊത്തിപ്പെറുക്കി, ഉന്നം തെറ്റാതെറിയുന്ന കല്ലുകളെ ചരിഞ്ഞു നോക്കി അലക്കുകല്ലിൽ മുഖമിട്ടുരയ്ക്കും. പഞ്ഞമാസത്തിൽ കൂട്ടം കൂടി പായാരം പറയും. ചിലപ്പോഴൊക്കെ വെളിച്ചത്തിൻ്റെ പ്രവാചകനാകും. ചില സത്യങ്ങൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ, താക്കീതുകൾ. എല്ലാ മരണങ്ങളിലും ഞാനുള്ളതുപോലെ ചോറുരുളയുടെ കുഞ്ഞുമുട്ടകൾ കാണിച്ച് അജ്ഞരായ മനുഷ്യർ മരണവിരുന്നിന് വിളിക്കും. എങ്കിലും ഉള്ളിന്നൊരാന്തൽ, ഒരു പുകച്ചിൽ. ചിലരുടെ അച്ഛനായി, അമ്മയായി, മകനായി, മകളായി എന്നെ വിളിച്ചു വരുത്തും. അവർ എൻ്റെ നിഴലിൽ വളരുന്നതുപോലെ ഞാൻ അവരിലേക്ക് കെട്ടഴിഞ്ഞു വീഴും പോലെ. കാലം ബാക്കി വച്ച ഉച്ഛിഷ്ടവും പേറി നീങ്ങുന്നു ചോണനുറമ്പുകളുടെ സ്വാർത്ഥവാഹക സംഘം. നന്ദി കെട്ടവരുടെ തിരിച്ചുവിളികൾ ഉടലുരിയും പോലെ. കാക്കാ കാക്ക എന്നെഴുതി പഠിച്ച നോട്ടു പുസ്തകം ഞാനിന്ന് തിരയുന്നു. കാക്കകളെ പെറ്റുകൂട്ടിയ, പറക്കാൻ പഠിപ്പിച്ച പുസ്തകം. അവയുടെ കൂട്ടക്കരച്ചിൽ. കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെന്ന് ആരാന്റെ ഒരു മുക്ര. ആർക്കാണിത്ര സൂക്കേടെന്ന് കാക്കത്തൊള്ളായി.

0: അഖിലിന്റെ അടുത്ത കവിത അൺറിസർവ്ഡ് ട്രെയിൻ.
1: അവളോടൊപ്പം തന്നെയാണ് ആ വീടും ഉണരുന്നത്. മിക്ക വീടുകൾക്കും പെൺമണമാണെന്നും മിക്ക പെണ്ണുങ്ങൾക്കും അടുക്കള മണമാണെന്നും അവൾ ഓർക്കും. അയാളും മോളും പോയതിനു ശേഷം ഒറ്റയായിപ്പോകുന്ന തൻ്റെ പകലാകാശത്ത് അവൾ നിറയെ നക്ഷത്രങ്ങളെ കുടഞ്ഞിടും. ഒറ്റയായിരിക്കുമ്പോഴൊക്കെ അവളൊരു ശലഭമാകും. പറക്കാനായി രണ്ട് ചിറകുകൾ തുന്നും. അപ്പോൾ വീടവൾ മാത്രമുള്ളൊരു പൂന്തോട്ടമാകും. പാത്രങ്ങൾ, തുണികൾ എല്ലാം പൂക്കളായി പരിണമിക്കും. ആ വീട്ടിൽ നിന്ന് അവളുടെ വീട്ടിലേക്ക് ഒരു നീളൻ തീവണ്ടിയുണ്ട്. ബോഗികൾ നിറയെ സ്വപ്നങ്ങൾ കുത്തി നിറച്ച് തീവണ്ടി അവളെയും കൊണ്ട് ചൂളം വിളിച്ചോടും. മഴ ചാറുമ്പോൾ അവൾ ഓർക്കുന്നത് വെയിലത്തിട്ട മല്ലിയെയും മുളകിനെയും തുണികളെയും കുറിച്ചാണ്. സ്വപ്നങ്ങളെ മറന്ന് റിസർവേഷനില്ലാത്ത കിട്ടുന്ന വണ്ടിക്ക് അവൾ തിരികെ

0: രാത്രി തുണികളോടൊപ്പം അവൾ മടക്കി വെക്കുന്നത് ഓർമ്മകളെ കൂടിയാണ്.
1: ഇനി കേൾക്കാം ഒന്നു മാത്രം എന്ന കവിത.
0: കഞ്ഞിക്കലത്തിലേക്ക് ആകെയുള്ള ഒരുപിടിയ അരി പാറ്റിപ്പെറുക്കി കണ്ണീരിൽ കുതിർത്തിട്ട് നിരാലംബയാമൊരു പെണ്ണൊരുത്തി. അരിവെന്താവി പൊങ്ങും നേരം ദൂരെ നിന്ന് ആരോ ജീപ്പിൽ ഈ കുടിലിൽ ലക്ഷ്യം വെച്ചടുത്തു. കയ്യിൽ അഞ്ചാറ് പേപ്പറുമായവർ, കഞ്ഞിമുക്കി വെടിപ്പുള്ള കുപ്പായമിട്ടവർ അവൾക്കുള്ളിൽ ആശങ്ക നൽകി. ഈ വരവ് കണ്ട് കൂടിയ ജനത്തിൽ നിന്നുയർന്ന ചർച്ചയിൽ നിന്നവൾ ഊറ്റിയെടുത്തു ജപ്തി. ചോറ്റുകലത്തിൽ വെള്ളം വറ്റിയതറിയാതിരുന്ന അവളുടെ കണ്ണിൽ നിന്നുതിർന്നു ഉപ്പുനീര്. കേണുകരഞ്ഞവൾ ഓതി, സാറേ, ജപ്തി ചെയ്യാനീ വീട്ടിൽ എന്റെ ജീവനോളം വിലയുള്ളതൊന്നുമില്ല. ഓടുപാകാൻ ഓടി നടന്നു, എന്നാൽ ഓടിയ ഓട്ടത്തിനു കിട്ടിയത് കീറിത്തുന്നിയ ടാർപോളിൻ മാത്രം. കഞ്ഞിക്കലമൊന്നു നോക്കൂ സാറേ, അത്രയും ചളുങ്ങിക്കരിപുരണ്ട ആണ്ടുകൾ പഴക്കമുണ്ട്. അഞ്ചുമാറും കൂട്ടിച്ചേർത്ത് വാങ്ങിയ നാലുകാലിലൊന്നൊടിഞ്ഞ കസേരയുണ്ട്. നടുനീർത്ത് കട്ടിലിന്മേൽ കിടക്കുവാൻ യോഗമില്ല. തഴപ്പായൊന്നു നെയ്ത് ചെളിമെഴുകിയ തറയിലുറങ്ങാൻ. മാറ്റിയുടുത്തു നാളുതോറും അലക്കിയെടുത്തു പാതി നൂലും പോയ മൂന്നാല് ചേലയുണ്ട്. വേറൊന്നുമില്ല ഇവിടെ ഈ കൊട്ടാരത്തിൽ. വേണമോ സാറേ ഇതിനു ജപ്തി? കിളിക്ക് ഒരു കൂട് പോയാൽ അടുത്ത മരത്തിൽ അടുത്ത കൂട്. വാരിയെല്ലിനാൽ വേലി തീർത്ത എനിക്കെവിടെ വേറെ ഇടം? തകത്തെറിഞ്ഞോളൂ സാറേ, ഒറ്റ ചവിട്ടിനിടിഞ്ഞു വീഴും ഈ മൺകൊട്ടാരത്തിന് യന്ത്രക്കൈകൾ വേണ്ടതില്ല. ഒന്നു മാത്രം ബാക്കി വയ്ക്കണം, ഞാൻ കണ്ണീരുപാകി വളർത്തിയോരാ മുല്ലച്ചെടിയെങ്കിലും പൂവിട്ടതിൻ ആഗ്രഹം തീർത്തോട്ടെ.
1: അഖിൽ പുതുശ്ശേരി എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇപ്പോൾ കേട്ടത്. യുവസാഹിതിയിൽ ഇനിയൊരു പുസ്തക നിരൂപണമാണ്. പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന ചെറുകഥയുടെ നിരൂപണം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നിയുക്ത പ്രവീൺ.
2: നഷ്ടപ്പെട്ട നീലാംബരി, നീർമാതളത്തിന്റെ കൂട്ടുകാരി മാധവിക്കുട്ടി. പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ തൂലികയിൽ പിറന്ന കുഞ്ഞു ചെറുകഥയാണ് നഷ്ടപ്പെട്ട നീലാംബരി. ഹൃദയസ്പർശിയായ ഈ ചെറുകഥയുടെ വിവരണമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നഷ്ടപ്പെട്ട നീലാംബരിയിൽ മാധവിക്കുട്ടിയുടെ നായിക ഡോക്ടർ സുഭദ്രാദേവിയാണ്. സുഭദ്രയുടെ ജീവിതം മൂന്ന് ഘട്ടങ്ങളായാണ് ചെറുകഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, സുഭദ്രയുടെ ചെറുപ്പകാലം. രണ്ട്, വിവാഹ ജീവിതം. മൂന്ന്, വിധവയായ സുഭദ്ര. കഥയുടെ ആദ്യ ഭാഗത്തിൽ 33 വർഷങ്ങൾക്ക് ശേഷം മധുരയിൽ വന്നെത്തിയ ഡോക്ടർ സുഭദ്രയെയാണ് മാധവിക്കുട്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. പണ്ടെങ്ങോ മധുരയിൽ വെച്ച് നഷ്ടപ്പെട്ടോ എന്തോ തേടിയുള്ള യാത്രയിലാണ് സുഭദ്ര. പണ്ടത്തെ മധുരമേറിയതും കൈപ്പേറിയതുമായ ഓർമ്മകൾ ആ ട്രെയിൻ യാത്രയിൽ അവർ ഓർക്കുന്നു. കഥയുടെ ആദ്യ ഭാഗത്തിൽ നേത്രരോഗ വിദഗ്ധനായ അച്ഛന്റെ അടുത്തു നിന്ന് സംഗീതം പഠിക്കാൻ അനുവാദം ചോദിക്കുന്ന സുഭദ്രയെ കാണാം. രാമാനുജ ശാസ്ത്രിയാണ് ഗുരു. തന്റെ ഉച്ച സുഹൃത്ത് ജ്ഞാനത്തിന്റെ അമ്മാവനാണ് അദ്ദേഹം. സുഭദ്രയെ കളിയാക്കാനായിരുന്നു ജ്ഞാനത്തിന് താൽപ്പര്യം. തടിച്ചി, ഇരുണ്ട നിറക്കാരി എന്നൊക്കെയുള്ള ജ്ഞാനത്തിന്റെ കളിയാക്കൽ സുഭദ്രയിലൊരു അപകർഷതാബോധമുണ്ടാക്കി. ഫ്രോക്കുകൾ ധരിച്ചിരുന്ന സുഭദ്ര പാവാടയും ധാവണിയിലേക്കും മാറി. തികച്ചുമൊരു നാടൻ പെൺകുട്ടിയായി മാറുകയായിരുന്നു സുഭദ്ര. മീനും ഇറച്ചിയും തിന്നുന്നവളല്ലേ നീ, നിനക്ക് സംഗീതം വാഴില്ല എന്ന ജ്ഞാനത്തിന്റെ പ്രസ്താവനയിൽ മീനും ഇറച്ചിയും ഉപേക്ഷിക്കാൻ സുഭദ്ര തയ്യാറായി. ഒരിക്കൽ കുളത്തിൽ മുങ്ങിത്താഴ്ന്ന സുഭദ്രയെ രാമാനുജ ശാസ്ത്രികൾ രക്ഷിക്കുന്നു. ഗുരുശിഷ്യബന്ധം പ്രണയത്തിലേക്ക് വഴിമാറുന്നതിന്റെ തുടക്കമായിരുന്നു അത്. സുഭദ്രയ്ക്ക് രാഗങ്ങളോടും പാട്ടിനോടുമുള്ള ഇഷ്ടം അവരെ രാമാനുജ ശാസ്ത്രികളോട് കൂടുതലടുപ്പിച്ചു. എന്നാൽ രാമാനുജ ശാസ്ത്രികളെ നേരിൽ കാണാനിടയായ സുഭദ്രയുടെ അച്ഛൻ ശാസ്ത്രി ഒരു യുവകോമളനാണെന്ന് മനസ്സിലാക്കുകയും തന്റെ 16 വയസ്സുള്ള മകൾക്ക് വസ്ത്രധാരണത്തിലും ഭക്ഷണരീതിയിലും വന്ന മാറ്റങ്ങൾ ശാസ്ത്രിയോടുള്ള പ്രണയത്തിന്റെ അനന്തരഫലമാണെന്ന് തോന്നി. സംഭ്രമിച്ച അച്ഛൻ സുഭദ്രയുടെ പാട്ടുപഠനം നിർത്തി. വീട്ടിൽ വന്ന് ക്ലാസ് എടുക്കാമെന്ന്

ശാസ്ത്രികൾ പറഞ്ഞെങ്കിലും അദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല. കൂടാതെ ഉപരിപഠനത്തിനായി മദ്രാസിലേക്ക് അദ്ദേഹം അവളെ പറഞ്ഞയച്ചു. പ്രേമവിഹ്വലമായ മനസ്സുകൊണ്ട് വിരഹിണിയായി അവൾ അവിടെ ജീവിച്ചു. പഠനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴേക്കും ശാസ്ത്രികൾ ജ്ഞാനത്തെ വിവാഹം ചെയ്തിരുന്നു. പണ്ടുതൊട്ടേ കുടുംബക്കാർ നിശ്ചയിച്ചിരുന്നതാണത്രേ. സുഭദ്രയുടെ വിവാഹവും അക്കൊല്ലം തന്നെ ഉറപ്പിച്ചു. ശാസ്ത്രികളുടെയും ജ്ഞാനത്തിന്റെയും കുടുംബവിശേഷം ജ്ഞാനം പറയുവാൻ തുടങ്ങിയതോടെ സുഭദ്ര അസ്വസ്ഥയായി. സുഭദ്രയ്ക്ക് ശാസ്ത്രികളോടുണ്ടായിരുന്ന ഇഷ്ടം ജ്ഞാനത്തിനറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ കുടുംബവിശേഷം സുഭദ്രയോട് പറയാൻ ജ്ഞാനത്തിന് ഉത്സാഹം തോന്നി. ഒരു മധുര പ്രതികാരം പോലെ തന്റെ കല്യാണം ശാസ്ത്രിയെ വിളിക്കാൻ സുഭദ്ര തുനിഞ്ഞില്ല. ഒന്നാം ഭാഗം അവസാനിക്കവേ രണ്ടാം ഭാഗത്തിൽ സുഭദ്രയുടെയും ചന്ദ്രശേഖരമേനോന്റെയും സ്നേഹരഹിതമായ കുടുംബജീവിതമാണ് കാണിക്കുന്നത്. സുഭദ്ര രോഗികളെ സ്നേഹിക്കുന്നു, പരിചരിക്കുന്നു, അവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നു. സുഭദ്രയുടെ രോഗികൾ ചന്ദ്രശേഖരമേനോന് ശത്രുക്കളായിരുന്നു. വീട്ടിൽ ഡോക്ടറെ തേടി ഓരോ ഫോൺ കോളുകൾ വരുമ്പോൾ നുണകൾ പറഞ്ഞ് ചന്ദ്രശേഖരമേനോൻ ഫോൺ കോളുകൾ കട്ട് ചെയ്യും. ഇതിന്റെ പേരിൽ ഇരുവരും തമ്മിൽ വഴക്കുകൾ പതിവാണ്. സുഭദ്ര ഒരിക്കൽ പോലും തന്റെ പ്രണയം പ്രദർശിപ്പിക്കുവാനോ അയാളെ ലാളിക്കുവാനോ സന്നദ്ധയായിരുന്നില്ല. ഇരുവരും രണ്ട് ധ്രുവങ്ങളിൽ ചിന്തിക്കുന്നവരാണ്. ചന്ദ്രശേഖരമേനോൻ അളന്നു തിട്ടപ്പെടുത്തിയ ഒരു ജീവിതശൈലിയിൽ ജീവിക്കുന്നയാളാണ്. വളരെ കുറച്ച് സൗഹൃദങ്ങൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി ഇരുവരും പോകാറുണ്ട്. യാചകർക്കായി 50 രൂപ നാണയങ്ങൾ തൂവാലയിൽ കെട്ടി കരുതി വച്ചിരിക്കും. എന്നാൽ 51-ാമത് യാചകനോട് കയർക്കുന്നത് അയാൾക്കൊരു ശീലമായിരുന്നു. തങ്ങൾക്ക് കുട്ടികളുണ്ടാകാതിരുന്നതിന്റെ ഖേദം അയാൾ പ്രകടിപ്പിച്ചിരുന്നു. ഉള്ളിൽ അദ്ദേഹത്തിന് അവളെ സംശയമായിരുന്നു. അകൽച്ച, സ്നേഹക്കുറവ്, അങ്ങനെ ഒരുപാട് വിള്ളലുകൾ അവരുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. രോഗികളെ ശപിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ രോഗിയായി മാറിയപ്പോൾ സുഭദ്രയുടെ കുറ്റബോധം അവളെ അസ്വസ്ഥയാക്കി. രോഗികൾക്കും രക്ഷകർക്കും കാണപ്പെട്ട ദൈവമായിരുന്നു ഡോക്ടർ സുഭദ്ര. അവനവനോടുള്ള മതിപ്പിൽ പല പുതിയ കാര്യങ്ങളും ചെയ്തു. പുതിയ പട്ടുസാരികൾ, ഫർണിച്ചറുകൾ, ഗൃഹോപകരണങ്ങൾ. വിനീതയായ സുഭദ്ര ആർഭാടങ്ങളിൽ ലയിക്കുകയായിരുന്നു. എല്ലാം പുതുക്കി. പുതുക്കാൻ പറ്റാത്തത് അവളുടെ ഭർത്താവിനെ മാത്രമായിരുന്നു. അയാളിൽ അവൾ കുറ്റവും കുറവും കണ്ടെത്തി. ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും രാമാനുജശാസ്ത്രികളുടെ തീക്ഷ്ണമായ കണ്ണിലെ പ്രണയവും നീലാംബരി രാഗവുമായിരുന്നു. എന്നാൽ ചന്ദ്രശേഖരമേനോൻ വാദം പിടിച്ച് ശരീരം തളർന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അവൾ അയാളെ സ്നേഹിച്ചു, പരിചരിച്ചു. ഭാര്യയായി ചെയ്യാൻ കഴിയാത്ത, നൽകാൻ കഴിയാത്ത സ്നേഹം രോഗിയായ ചന്ദ്രശേഖരമേനോന് നൽകാൻ സുഭദ്രയ്ക്ക് കഴിഞ്ഞു. ആ സ്നേഹത്തിലൂടെ അയാൾ യാത്രയായി. കഥയുടെ 3-ാം ഭാഗത്തിൽ 1-ാം ഭാഗത്തിൽ സൂചിപ്പിച്ച ട്രെയിൻ യാത്രയ്ക്ക് വിരാമമായി. അതെ, 33 വർഷത്തിന് ശേഷം സുഭദ്ര മധുരയിലെത്തി. പണ്ടത്തെ വഴികളെല്ലാം മാറിയിരിക്കുന്നു. ഗ്രാമങ്ങൾ ചെറിയ പട്ടണങ്ങളായി മാറി. വീടുകൾക്ക് പകരം ഫ്ളാറ്റുകൾ. തങ്ങൾ താമസിച്ചിരുന്ന വീട് ഒരു ശിശുവിദ്യാലയമായി മാറിയിരിക്കുന്നു. 33 വർഷങ്ങളിൽ പലതും മാറിയിരുന്നു. ശാസ്ത്രിയുടെ വീട്ടിൽ ചെന്ന സുഭദ്ര കണ്ടത് ചുക്കിച്ചുളിഞ്ഞ് 70 വയസ്സ് തോന്നിക്കുന്ന, വൃദ്ധയായി തോന്നുന്ന ഒരു സ്ത്രീയെയാണ്. അതെ, അത് ജ്ഞാനമായിരുന്നു. വിശേഷങ്ങൾ പറയവേ രാമാനുജശാസ്ത്രികൾ ടൈഫോയിഡ് വന്ന് മരിച്ചുപോയെന്ന ഹൃദയഭേദകമായ വാർത്ത സുഭദ്ര അറിയുന്നു. താൻ ഒരു നോക്ക് കാണാനാഗ്രഹിച്ച രാമാനുജശാസ്ത്രികളും കേൾക്കാനാഗ്രഹിച്ച ആ നീലാംബരി രാഗവും ഇനി ഒരിക്കലും കേൾക്കാൻ കഴിയില്ലെന്ന ദുഃഖത്തിൽ സുഭദ്രയുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വീഴുന്നുണ്ടായിരുന്നു. ജ്ഞാനത്തിന് സുഭദ്രയോടുണ്ടായിരുന്ന ദേഷ്യം ഇപ്പോഴുമുണ്ടെന്ന് സുഭദ്രയ്ക്ക് തോന്നി. പിറ്റേന്ന് പട്ടുചേലയുടുത്ത് കല്യാണപ്പെണ്ണിനെ പോലെ മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ സുഭദ്ര പ്രാർത്ഥിക്കാനെത്തി. ഭർത്താവിന്റെ വിയോഗം, ശാസ്ത്രിയുടെ മരണം, നഷ്ടപ്പെട്ട നീലാംബരി, ഇവയെല്ലാം അവളെ തളർത്തിയിരുന്നു. അവൾ ദേവിയുടെ മുമ്പിൽ വിങ്ങിപ്പൊട്ടി. പെട്ടെന്നൊരാൾ പുറകിൽ നിന്നവളെ സ്പർശിച്ചു. അതെ, അത് രാമാനുജശാസ്ത്രികളായിരുന്നു. അവൾക്കവളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു പ്രേതത്തെ കണ്ട ഞെട്ടലിൽ സുഭദ്ര ശാസ്ത്രികളെ നോക്കി. നടയിൽ നിന്ന് മാറി അവർ സംസാരിക്കാൻ തുടങ്ങി. ജ്ഞാനത്തിന് ഭ്രാന്താണെന്നുള്ള വിവരം സുഭദ്ര അറിയുന്നു. ഭർത്താവ് മരിച്ച വിവരം ശാസ്ത്രികളോട് അവൾ പറയുന്നു. 33 വർഷം. താൻ ഒളിച്ചുവെച്ച വികാരം അദ്ദേഹത്തെ അറിയിക്കുവാൻ അവൾ ആശിച്ചു. ഒരിക്കലെങ്കിലും
തന്റെ സ്നേഹം

0: ഹൃദയത്തെ നിർഭയം പ്രദർശിപ്പിക്കുവാൻ, ആ നെഞ്ചിൽ മുഖം ചായ്ക്കുവാൻ അവൾ ആഗ്രഹിച്ചു. സുഭദ്രയുടെ മനസ്സ് കാണാൻ ശാസ്ത്രിക്ക് കഴിയുമായിരുന്നു. എന്നാൽ അയാൾ അതിന് വിസമ്മതിച്ചു. കാറിൽ കയറാൻ നേരം സുഭദ്ര കരയുവാൻ തുടങ്ങി. എന്നാലും ശാസ്ത്രികൾ സൗമ്യത കൈവിട്ടില്ല. നിന്റെ ഭർത്താവിന്റെ സൽപ്പേര് കളയരുത്. ഞാൻ എന്റെ ഉന്മാദിയായ ഭാര്യയെ നോക്കുന്നു. ഈ ജന്മം നമുക്കിതല്ലാതെ മറ്റൊന്നും വിധിച്ചിട്ടില്ല. ആകാശത്ത് വിളർത്ത ഒരു ചന്ദ്രക്കല ഉദിക്കുന്നതുപോലെ സുഭദ്രയ്ക്ക് തോന്നി. കുറച്ചു നേരത്തേക്ക് അവൾക്ക് ലഭിച്ച പ്രതീക്ഷ അസ്തമിക്കുന്നതായി കാണിക്കുന്നതായിരുന്നു ആ വിളർത്ത ചന്ദ്രകല. ഒരു സ്ത്രീയുടെ മനസ്സ്, അഹന്ത, വേദന, വിനയം, വിരഹം, പ്രണയം, നഷ്ടബോധം, ഇവ വരച്ചുകാട്ടാൻ ഡോക്ടർ സുഭദ്രാദേവിയിലൂടെ മാധവിക്കുട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്.
1: മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന ചെറുകഥയുടെ നിരൂപണം തയ്യാറാക്കി അവതരിപ്പിച്ചത് നിയുക്ത പ്രവീൺ.
2: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പരിസ്ഥിതി പ്രവർത്തക ഉഷാ ചൂലപാണി അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: 5 കർഷകരെ ഒരുമിച്ച് അവർ അന്യോന്യം സർട്ടിഫൈ ചെയ്യണം. അപ്പൊ അവര് തമ്മിലെ തള്ള ഒരു ബന്ധവും അതിലൂടെ വളരെയാണ് ചെയ്യുക. അതായിരുന്നു ആക്ച്വലി പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റത്തിന്റെ ഒരു ഒബ്ജക്റ്റീവ്. അതായിരുന്നു
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.

0: ആകാശവാണി, സമയം 8 മണി.
1: നാട്ടുചിന്ത്. നാട്ടുചിന്തയിൽ ഇന്ന് തിരുവാതിര കളിപ്പാട്ട് കേൾക്കാം. അവതരിപ്പിക്കുന്നത് സുമാ കൃഷ്ണനും സംഘവും.

നാട്ടുചിന്തൽ തിരുവാതിര കളിപ്പാട്ട് അവതരിപ്പിച്ചത് സുമ കൃഷ്ണനും സംഘവും. പങ്കെടുത്തവർ ആര്യ അരുൺ, ഗായത്രി എ എസ്, ദീപ്തി എം വി നായർ, സൗപർണിക പി, അശ്വതി എസ്.

ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാഗാമൃതത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം ഒന്നു മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന.
3: ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ

ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻ

കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMYക്ക്

0: ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലുള്ള മുസുനൂർ ഗ്രാമം സന്ദർശിക്കും. വലിപ്പം കൂടിയ വിത്തുകളുള്ളതും ജനിതക മാറ്റം വരുത്താത്തതുമായ രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ ബഹിരാകാശ ദിനത്തിൽ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പ് സിഇഒമാരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി

ഇറാനും തമ്മിലുള്ള സാമ്പത്തിക തർക്കം രൂക്ഷമായി. ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക അച്ചടക്ക നടപടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. എന്നാൽ അമേരിക്കൻ ഉപരോധ ഭീഷണികൾ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി തള്ളിക്കളഞ്ഞു. ഇറാൻ ജനതയോട് അമേരിക്ക ബഹുമാനത്തോടെ പെരുമാറണമെന്നും

0: ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന പായ്ക്കപ്പലായ INS സുദർശനി ലോകായൻ 26 സമുദ്ര പര്യടനത്തിന്റെ ഭാഗമായി പോർച്ചുഗലിലെ ലിസ്ബണിൽ എത്തിച്ചേർന്നു. 7 മാസത്തെ പര്യടനത്തിനിടെ കപ്പൽ സന്ദർശിക്കുന്ന 15-ാം തുറമുഖമാണിത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി. MG ശ്രീകുമാർ പാടിയത് ചിത്രം കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ.

0: The first test for 165 runs and currently lead the two-match series 1-0. India needs to win this match also to move into fourth place in the race for the 2025-27 World Test Championship final. Australia is at the top, followed by South Africa and New Zealand. The India Meteorological Department, IMD, has issued an orange alert for very heavy rainfall at isolated places over Chhattisgarh, Bihar, Odisha, East Madhya Pradesh till tomorrow. Meanwhile, parts of the national capital received light to moderate rainfall. The weather agency predicted cloudy sky with a spell of very light to light rainfall at most places for tomorrow. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi urges private space sector to build global aura of innovation as India celebrates National Space Day. Defence Minister Rajnath Singh stresses self-reliance in shipbuilding and maritime sectors. ICMR clarifies no new strain of swine flu identified in the country, assures current vaccines remain effective. BRICS Sports Ministers meeting concludes in Vishakhapatnam with adoption of joint declaration to strengthen cooperation, inclusiveness and mutual respect in sports. In football, East Bengal lift Durand Cup for the record 17th time, defeating arch rivals Mohun Bagan in Kolkata. And in the FIH Hockey World Cup, India to face Australia in Netherlands tonight in a must-win Pool E fixture for a semi-final berth. And that is all in the news at 9. Good night.
1: ആകാശവാണി
2: ഓണം കഥാവേള. ഇന്ന് ഓണം കഥാവേളയിൽ മോബിൻ മോഹൻ എഴുതിയ കഥ ഗന്ധം തേടുന്നവർ.
3: ജോമാസ് പറഞ്ഞ ദിവസം ഇന്നാണ്. അത്ര ഉറപ്പില്ലെങ്കിൽ അയാൾ വാക്കു പറയില്ല. ആ പ്രതീക്ഷയിലാണ് ഞാൻ ഇന്നുണർന്നത്. ഈ വലിയ നഗരത്തിൽ അയാളെ കണ്ടെത്താൻ എത്രമാത്രം ബുദ്ധിമുട്ടി. ഇക്കാലത്തും മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവരുണ്ടെന്നത് കൗതുകകരമായ ഒരു കാര്യമാണ്. ഗന്ധങ്ങളെ തേടിയുള്ള യാത്രയിൽ ഒരു ഫോൺ കൈവശമുള്ളത് ഉറപ്പായും അയാളെ ശല്യപ്പെടുത്തുമായിരിക്കും. നഗരത്തിലെത്തിയ രാത്രി മുതൽ ഞാൻ പലരോടും ജോമാസിനെ അന്വേഷിച്ചു. രസകരമെന്നു പറയട്ടെ, അവരിൽ നല്ലൊരു ശതമാനം പേരും എന്നെപ്പോലെ തന്നെ ജോമാസിനെ അന്വേഷിച്ച് പല ദേശങ്ങളിൽ നിന്നും നഗരത്തിലെത്തിയവരായിരുന്നു. ആദ്യം കണ്ടെത്തുന്നയാൾ മറ്റുള്ളവരെ കൂടി വിളിച്ചറിയിക്കണമെന്ന ധാരണയിൽ പരസ്പരം ഫോൺ നമ്പറുകൾ കൈമാറി. ജോമാസിനെ അന്വേഷിക്കുന്ന 9 പേരുടെ നമ്പർ ഇപ്പോൾ എന്റെ പക്കലുണ്ട്. ആ അന്വേഷണത്തിൽ വിജയിച്ചത് ഞാനാണ്. മറ്റുള്ളവരോട് വിളിച്ചു പറയുവാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ജോമാസ് അതിന് സമ്മതിച്ചില്ല. അയാളെ തേടിയുള്ള യാത്രയിൽ നിന്നും ആളുടെ സ്വഭാവം ഏറെക്കുറെ ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഗന്ധങ്ങളുടെ വൈവിധ്യങ്ങൾ തേടി അയാൾ എവിടെയൊക്കെ പോകാനിടയുണ്ടെന്ന് ഞാൻ ചില അനുമാനങ്ങൾ നടത്തി. അതിൽ രണ്ടാമത്തേത് ശരിയായി. ആദ്യം പോയത് നഗരത്തിനു പുറത്ത് ആട്ടിടയന്മാർ താമസിക്കുന്ന ഒറ്റപ്പെട്ടൊരു പ്രദേശത്തായിരുന്നു. നഗരവുമായി കെട്ടുപാടുകളില്ലാതെ അവരവിടെ ജീവിച്ചു. ആടുകളെ ആകർഷിക്കുകയോ വിരളി പിടിപ്പിക്കുകയോ ചെയ്യുന്ന ഗന്ധങ്ങളെപ്പറ്റി പഠിക്കാനും പരീക്ഷിക്കാനും അയാൾ അവിടം തെരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ ഊഹിച്ചു. എന്റെ ഊഹം തെറ്റിയില്ല. ജോമാസ് മാസങ്ങൾക്കു മുമ്പ് അവിടെ വന്നുപോയിരുന്നു. വലിയ സ്നേഹത്തോടെയും ആരാധനയോടെയുമാണ് ആട്ടിടയർ അയാളെപ്പറ്റി പറയുന്നത്. ആടുകളുടെ വൈകാരിക ഭാവങ്ങളെ സ്വാധീനിക്കുന്ന ഗന്ധങ്ങൾ അന്നയാൾ അവർക്ക് സമ്മാനിച്ചിരുന്നു. ചില ഗന്ധങ്ങളുടെ സാന്നിധ്യം ആടുകളെ ഇണചേരാൻ പ്രേരിപ്പിച്ചു. ചില ഗന്ധങ്ങൾ ഏൽക്കുമ്പോൾ അവ നന്നായി ചുരത്തി. ചില്ലുകുപ്പികളിലെ ഗന്ധതൈലങ്ങൾ തീരാറായിരിക്കുന്നു. കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തോട് ഒരിക്കൽ കൂടി അവിടേക്ക് ചെല്ലാൻ പറയണമെന്ന് അവർ പ്രത്യേകം ഓർമ്മിപ്പിച്ചു. പിന്നീട് ഞാനെത്തിയത് നഗരത്തിന്റെ ഒരു കോണിലുള്ള ചെറിയ കോളനിയിലാണ്. ചെറുതും വൃത്തിഹീനവുമായ കെട്ടിടങ്ങൾ തിങ്ങിനിറഞ്ഞ ആ കോളനി സജീവമാകുന്നത് രാത്രിയിലാണ്. അവിടെ പെണ്ണുങ്ങളും ആണുങ്ങളും അവരുടെ ദേഹങ്ങൾ വിറ്റു. നഗരജീവിതത്തിന്റെ വിങ്ങലുകളും വീർപ്പുമുട്ടലുകളും ആളുകൾ ആ കോളനിയിലുടുക്കി. അവിടെയാണ് ഞാൻ ജോമാസിനെ കണ്ടെത്തിയത്. എത്ര വശ്യമായ സുഗന്ധമാണ് അയാൾക്ക്! താടിയിലും മുടിയിലും നരകയറി തുടങ്ങിയെങ്കിലും ഒരു യുവാവിന്റെ ചുറുചുറുക്ക്, കണ്ണുകളിൽ ശാന്തമായ വെളിച്ചം. ശരീരത്തിന്റെ ഗന്ധങ്ങൾ എങ്ങനെയാണ് ഒരാളുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കുന്നത് എന്നയാൾ പരീക്ഷിക്കുകയായിരുന്നു. ചില ഗന്ധങ്ങളോട് വന്യമായ അഭിനിവേശം തോന്നാം. അതിന്റെ തോത് ഏറ്റിയും കുറച്ചും ഗന്ധങ്ങൾ നിർമ്മിക്കാൻ കഴിയും. ഒരു താൽപ്പര്യവുമില്ലാതിരിക്കുന്ന വ്യക്തികളിൽ പോലും ഈ ഗന്ധങ്ങൾക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും. അനുഭൂതികളെയും ശരീരത്തെയും ഉത്തേജിപ്പിക്കാൻ കഴിയും. അതിനെപ്പറ്റി പറയുമ്പോൾ ജോമാസ് കൂടുതൽ സുന്ദരനാകുന്നതായി എനിക്ക് തോന്നി. ചുണ്ടുകളിൽ തിരകളുണ്ടാകുന്നതുപോലെ ഗന്ധങ്ങളെപ്പറ്റിയുള്ള ജോമാസിന്റെ അറിവ് എന്നിൽ ഒരേ സമയം ആശ്ചര്യവും പ്രതീക്ഷയുമുണ്ടാക്കി. ഗന്ധങ്ങളെപ്പറ്റിയുള്ള ജോമാസിന്റെ കണ്ടെത്തലുകൾ ഞാൻ കൗതുകപൂർവ്വം കേട്ടിരുന്നു. എന്നിലെ കേൾവിക്കാരനെ ബോധിച്ചതുകൊണ്ടാവണം ജോമാസ് ഒരു പ്രത്യേക അടുപ്പം കാണിച്ചു. എന്റെ ആവശ്യത്തെ അതിന്റെ ആഴമറിഞ്ഞ്

അയാൾ ഏറ്റെടുക്കുകയായിരുന്നു. എന്റെ ബാല്യകാലം വിശാഖപട്ടണത്തായിരുന്നു. മമ്മ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഒരു താൽക്കാലിക ജീവനക്കാരിയായിരുന്നു. പപ്പ മർച്ചന്റ് നേവിയിൽ ഫോർത്ത് എഞ്ചിനീയറായിരുന്നു. കപ്പലുകളിൽ നിന്നും കപ്പലുകളിലേക്കും തീരങ്ങളിൽ നിന്നും തീരങ്ങളിലേക്കും പപ്പ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് ഞാനും മമ്മയും പപ്പയെ കാണുന്നത്. എന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിലൊന്നും പപ്പയുടെ സാന്നിധ്യമുണ്ടായിരുന്നില്ല. അതിനായി ഒരുപാട് മനസ്സു കൊതിച്ചിട്ടുണ്ട്. സ്കൂളിൽ അച്ഛനോടൊപ്പം വരുന്ന കുട്ടികളെ കണ്ട് അസൂയപ്പെട്ടിട്ടുണ്ട്. നിഷേധിക്കപ്പെട്ട ഒരു കനി പോലെ അച്ഛന്റെ സ്നേഹം എനിക്ക് അനുഭവപ്പെട്ടു. ജീവിതത്തിന്റെ എല്ലാ വല്ലായ്മകളിലും എനിക്ക് വളരാൻ വെള്ളവും വെളിച്ചവും നൽകിയത് അമ്മയാണ്. ജീവിത പങ്കാളിയുടെ താങ്ങും തണലും വേണ്ട സന്ദർഭങ്ങളിലൊന്നും മമ്മയ്ക്ക് പപ്പയെ ലഭിച്ചിട്ടില്ല. പക്ഷേ അമർഷങ്ങളില്ലാതെ മമ്മ ജീവിച്ചു. പരിഭവങ്ങളില്ലാതെ എന്നെ വളർത്തി. പപ്പയോടുള്ള പ്രണയത്തിന് ഒരു തേയ്മാനവും സംഭവിച്ചില്ല. വിരളമായി മാത്രം വീട്ടിലെത്തുന്ന പപ്പയെ എല്ലാ സ്നേഹവായ്പകളോടെയും മമ്മ സ്വീകരിച്ചു. പപ്പയുടെ സാഹസിക കഥകൾ അങ്ങേയറ്റം കൗതുകത്തോടെ കേട്ടിരുന്നു. യാത്രകൾക്ക് കൂടുതൽ ഊർജവും പിന്തുണയും നൽകിക്കൊണ്ടേയിരുന്നു. മമ്മ എന്നും എനിക്കൊരു അത്ഭുതമായിരുന്നു. വളരും തോറും പപ്പയോട് ഒരുതരം ശത്രുതയാണ് എനിക്കുണ്ടായത്. മമ്മയിലെ പ്രണയമാകട്ടെ ആ ശത്രുതയോട് മത്സരിച്ച് വളർന്നുകൊണ്ടിരുന്നു. എനിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് പപ്പ ഇല്ലാതാവുന്നത്. ജീവിതത്തിലെ നല്ലൊരു കാലഘട്ടവും പപ്പയുടെ സാന്നിധ്യമില്ലാതിരുന്നതുകൊണ്ട് എനിക്കത് വലിയൊരാഘാതമായി തോന്നിയതേയില്ല. പക്ഷേ മമ്മ തകർന്നുപോയി. വല്ലാത്ത കൊടുങ്കാറ്റിൽ ജീവിതക്കടലിൽ അമ്മക്കപ്പൽ ആടിയുലഞ്ഞു. ബ്രസീലിലെ ഒരു തുറമുഖമായ സാന്റോസിലാണ് പപ്പയുടെ കപ്പൽ അവസാനമായി അടുപ്പിക്കുന്നത്. നൈജീരിയയിലെ ലാഗോസിൽ നിന്നും നിറയെ ചരക്കുമായി കപ്പൽ പുറപ്പെടുമ്പോൾ പപ്പ അതിലുണ്ടായിരുന്നു. സാന്റോസിലെത്തുമ്പോൾ പപ്പയില്ല. ഏതു തിരയാണ് പപ്പയെ ഒളിപ്പിച്ചത്? ഒരുപാട് അന്വേഷണങ്ങൾ നടന്നു. പക്ഷേ അതൊന്നും പപ്പയിലേക്കെത്തിയില്ല. തീരമടുക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് പപ്പയെ കാണാതായി എന്ന് ചീഫ് എഞ്ചിനീയർ മൊഴി നൽകി. എന്നാൽ സാന്റോസിൽ എത്തിയ ശേഷമാണ് കാണാതായതെന്ന് ക്യാപ്റ്റനും. കപ്പലിലെ എല്ലാവരുടെയും മൊഴി വ്യത്യസ്തമായിരുന്നു. ഒന്നു മാത്രം സത്യമാണ്, പപ്പ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നോടൊപ്പം ഏതെല്ലാം അധികാരവാതിലുകളാണ് മമ്മ മുട്ടിയത്? ഒന്നിനും ഒരു പ്രയോജനവുമുണ്ടായില്ല. ഒരു സൂട്ട്കേസിൽ കൊള്ളാവുന്ന കുറച്ചു വസ്ത്രങ്ങളുടെ ഓർമ്മകളാണ് പപ്പ അവശേഷിപ്പിച്ചത്. അത് തുറക്കുമ്പോൾ പപ്പയുടെ ഗന്ധം മുറിയാകെ നിറയും. ആരെയും ആകർഷിക്കുന്ന സുഗന്ധമാണത്. മനസ്സിൽ എന്തൊക്കെ അമർഷങ്ങളുണ്ടെങ്കിലും അതൊക്കെ അലിഞ്ഞില്ലാതെയാവും. ഒരു പോസിറ്റീവ് എനർജി നമ്മിലേക്ക് ചേക്കേറും. ആളുകളില്ലാതായാലും ഗന്ധമായി അവർ നമ്മുടെ ജീവിതാവസാനം വരെ കാണും. ആ സൂട്ട്കേസിലെ യൂണിഫോമിൽ പപ്പയുടെ ഗന്ധമുണ്ട്, സ്നേഹമുണ്ട്, പ്രണയമുണ്ട്. അല്ല, പപ്പ തന്നെയുണ്ട്. പപ്പയുടെ സാന്നിധ്യം വേണ്ടപ്പോഴൊക്കെ മമ്മ ആ പെട്ടി തുറക്കും. യൂണിഫോം കൈകളിലെടുത്ത് മുഖത്തോട് ചേർത്ത് പിടിച്ച് സുഗന്ധം വലിച്ചെടുക്കും. അതൊരു ലഹരി പോലെ ശരീരത്തിലേക്ക് കയറും. പപ്പയുടെ ഓർമ്മകളിൽ ജീവിക്കാൻ മമ്മയ്ക്ക് അതു മതി. കഴിഞ്ഞ 30 വർഷവും മമ്മ അങ്ങനെയാണ് കഴിഞ്ഞത്. ആ ഗന്ധത്തിലാണ് ജീവിച്ചത്. കാര്യങ്ങളങ്ങനെ മുന്നോട്ടു നീങ്ങുമ്പോഴാണ് വളരെ ഗൗരവകരമായ ഒരു കാര്യം മമ്മ എന്നോട് പറയുന്നത്. വസ്ത്രങ്ങളിൽ നിന്നും പപ്പയുടെ ഗന്ധം ഇല്ലാതാവുന്നു. പപ്പയെ കാണാതായി എന്ന വാർത്തയോട് അന്ന് മമ്മ എങ്ങനെയാണോ പ്രതികരിച്ചത്, അതുപോലെ ഒരു മാനസികാവസ്ഥയിലാണ് മമ്മയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ യൂണിഫോം മണത്തു നോക്കി. ശരിയാണ്, പപ്പയുടെ മണം ഇല്ലാതായിരിക്കുന്നു. കാലമേൽപ്പിച്ച പഴക്കത്തിന്റെ ഗന്ധം സൂട്ട്കേസിനുള്ളിൽ നിറഞ്ഞിരിക്കുന്നു. പപ്പയുടെ ഗന്ധം എങ്ങനെ വീണ്ടെടുക്കും? പപ്പ ഏത് പെർഫ്യൂമാണ് ഉപയോഗിച്ചിരുന്നത്? ആ ഗന്ധത്തെ വീണ്ടെടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ മമ്മയെ എനിക്ക് നഷ്ടപ്പെട്ടേക്കാം. പിന്നീടുള്ള എന്റെ യാത്രകൾ ആ ഗന്ധം തേടിയായിരുന്നു. പക്ഷേ ഒരിടത്തും എനിക്ക് ആ പെർഫ്യൂം കണ്ടെത്താനായില്ല. അതിന്റെ പേരോ നിർമ്മിക്കുന്ന കമ്പനിയോ എനിക്കറിയില്ല. ആകെ അറിയാവുന്നത് ആ ഗന്ധമാണ്. എന്റെ യാത്രകളെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മമ്മയെ ഓരോ തിരിച്ചുവരവും നിരാശപ്പെടുത്തി. ചില സമയങ്ങളിൽ ഗന്ധങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷി പോലും എനിക്ക് നഷ്ടപ്പെടുന്നുവെന്ന് തോന്നി. എവിടെ നിന്നാണ് പപ്പയ്ക്ക് ആ പെർഫ്യൂം കിട്ടിയത്? പപ്പയ്ക്ക് മാത്രമേ ആ ഗന്ധം ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. ദീർഘമായ കടൽ യാത്രയിൽ ഏതു തീരമാണ് ആ സുഗന്ധം പപ്പയ്ക്ക് സമ്മാനിച്ചത്? അസ്വസ്ഥതകളുടെ നടുക്കടലിൽ ഞാൻ തുഴ നഷ്ടപ്പെട്ട ഒരോടമായി. തുടർന്നുള്ള യാത്രകൾ സുഗന്ധം നിർമ്മിക്കുന്നവരെ തേടിയുള്ളതായി. യൂണിഫോമിലെ ഗന്ധത്തെ ആവും വിധത്തിൽ തിരിച്ചറിയാൻ ശ്രമിച്ച് പലതരത്തിലുള്ള എൻസൈമുകൾ കൂട്ടിക്കലർത്തി ആൽക്കഹോളിൽ ബ്ലെൻഡ് ചെയ്ത് അവർ പെർഫ്യൂമുകൾ എനിക്ക് സമ്മാനിച്ചു. പക്ഷേ അതിലൊന്നും പപ്പയുടെ മണമില്ലായിരുന്നു. പെർഫ്യൂം നിർമ്മിക്കുന്നവരെ തേടി ഏതെല്ലാം ദേശങ്ങളിൽ അലഞ്ഞു നടന്നു. എല്ലായിടത്തുനിന്നും നിരാശ മാത്രമാണ് എനിക്ക് ലഭിച്ചത്. അങ്ങനെ അവസാനമാണ് ഞാൻ ജോമാസിലെത്തുന്നത്. യൂണിഫോമിൽ നിന്നും സുഗന്ധത്തിന്റെ അവസാന കണികകളെ മൂക്കിലേക്ക് വലിച്ചെടുക്കുമ്പോൾ പുഞ്ചിരിയുടെ പ്രതീക്ഷയാണ് ജോമാസ് എനിക്ക് നൽകിയത്. അതെ, ജോമാസ്

അവസാനത്തെ പ്രതീക്ഷയാണ്. ഇനി യാത്ര ചെയ്യാൻ വയ്യ. എന്റെ അവസ്ഥ ജോമാസിന് മനസ്സിലായതുകൊണ്ടാണ് അയാൾ എനിക്ക് ഉറപ്പു തന്നത്. ആ വാക്കാണ് ഇന്നെന്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഒരു റെയിൽ ബസിൽ കയറി ഞാൻ ജോമാസിന്റെ അടുത്തേക്ക് തിരിച്ചു. അയാളെ ഞാൻ കണ്ടെത്തിയ സ്ഥലത്തേക്കാണ് യാത്ര. കോളനി ശാന്തമായിരുന്നു. അടച്ചിട്ട വാതിലുകൾ, ആളൊഴിഞ്ഞ ഇടുങ്ങിയ ഇടവഴികൾ. ജോമാസ് എവിടെയാണ്? ആരോട് ചോദിക്കും? വാതിലുകളിൽ മുട്ടാൻ എന്തോ ഒരു മടി. പെട്ടെന്നാണ് ഒരു പെൺകുട്ടി ഒരു ഇടവഴിയിലൂടെ നടന്നുവരുന്നത് ഞാൻ കണ്ടത്. അവളുടെ കൈകളിൽ നിറയെ പേരറിയാത്ത വയലറ്റ് പൂക്കൾ. അതിൽ നിന്നും സുഗന്ധം അവിടെ ആകെ പരന്നു. ജോമാസ് എവിടെയാണ് താമസിക്കുന്നത്? ഇടറിയ ശബ്ദത്തോടെ ഞാൻ ചോദിച്ചു. എന്റെ ഒപ്പം പോരൂ, പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. അവളും അങ്ങോട്ടേക്കായിരുന്നു. ഈ വയലറ്റ് പൂക്കൾ ജോമാസിനുള്ളതായിരിക്കണം. ഇതിൽ നിന്നും എന്ത് സത്താണ് അയാൾക്ക് എടുക്കാനുള്ളത്? അവൾക്ക് പിന്നാലെ കൽപ്പാതയിലൂടെ ഞാനും നടന്നു. വയലറ്റ് പൂക്കളിൽ നിന്നുള്ള സുഗന്ധം എന്റെ മൂക്കിനെ ഉദ്ദീപിപ്പിച്ചു. പതിയെ പതിയെ പൂക്കളുടെ സുഗന്ധത്തെ മറ്റൊരു ഗന്ധം അട്ടിമറിച്ചു. എന്റെ നാസാഗ്രത്തെ തലോടി അത് ഉള്ളിലേക്ക് നുഴ്ന്നു കയറി. അതെ, അത് പപ്പയുടെ മണമാണ്. മനസ്സിലൊരു വസന്തം വിരിഞ്ഞു. പ്രിയപ്പെട്ട ജോമാസ്, നിങ്ങളെനിക്ക് ദൈവതുല്യനാണ്. എന്റെയും അമ്മയുടെയും ജീവിതത്തെ നിങ്ങൾ തിരിച്ചു തരാൻ പോകുന്നു. എന്താണ് ഞാൻ നിങ്ങൾക്ക് പകരം നൽകേണ്ടത്? എന്റെ ശരീരത്തിൽ നിന്നും ജീവാത്മാവ് പൊഴിയും വരെ ഞാൻ നിങ്ങളോട് കടപ്പെട്ടവനായിരിക്കും. നന്ദി, നന്ദി. ആഹ്ലാദം കൊണ്ട് മനസ്സ് തുളുമ്പി. പക്ഷെ പപ്പയുടെ ഗന്ധം അകന്നകന്നു പോകുന്നു. വീണ്ടും വയലറ്റ് പൂക്കളുടെ ഗന്ധം. പെൺകുട്ടി നടന്നുകൊണ്ടേയിരിക്കുന്നു. ഏയ്, നിനക്ക് വഴിതെറ്റിയിരിക്കുന്നു. എന്റെ പപ്പയുടെ ഗന്ധവുമായി ജോമാസ് ഈ പരിസരത്ത് എവിടെയോ ഉണ്ട്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കാതെ

ഉണ്ടായിരിക്കും. നന്ദി, നന്ദി. ആഹ്ലാദം കൊണ്ട് മനസ്സ് തുളുമ്പി. പക്ഷെ പപ്പയുടെ ഗന്ധം അകന്നകന്നു പോകുന്നു. വീണ്ടും വയലറ്റ് പൂക്കളുടെ ഗന്ധം. പെൺകുട്ടി നടന്നുകൊണ്ടേയിരിക്കുന്നു. ഏയ്, നിനക്ക് വഴിതെറ്റിയിരിക്കുന്നു. എന്റെ പപ്പയുടെ ഗന്ധവുമായി ജോമാസ് ഈ പരിസരത്ത് എവിടെയോ ഉണ്ട്. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കാതെ വീണ്ടും വിളിച്ചു. ജോമാസ്! അയാൾ വെപ്രാളത്തോടെ എന്നിലേക്ക് കണ്ണയച്ചു. താങ്കൾ വന്നുവോ? ക്ഷമിക്കണം, പെർഫ്യൂം നിർമ്മിക്കുവാൻ കുറച്ചുകൂടി സമയം എനിക്ക് തരണം. ജോമാസിന്റെ പ്രതികരണത്തിൽ യാന്ത്രികത്വം നിറയുന്നു. ജോമാസ്, ജോമാസ് എന്തോ മറച്ചുവെക്കുന്നു. എനിക്ക് വേണ്ട ഗന്ധം നിങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എന്തിനാണ് ഒളിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ അസ്വസ്ഥനായി. ഇന്ന് തരാമെന്നാണ് പറഞ്ഞത്. കുറച്ചുകൂടി കാത്തിരിക്കൂ, താങ്കൾക്ക് വേണ്ടത് ഞാൻ തരും. ഈ കുട്ടി കൊണ്ടുവന്ന വയലറ്റ് പൂക്കൾ അതിനുവേണ്ടിയുള്ളതാണ്. എല്ലാം വെളിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. താങ്കൾക്ക് സമയം മാറ്റിവെച്ച്

കൊണ്ടുവന്ന വയലറ്റ് പൂക്കൾ അതിനുവേണ്ടിയുള്ളതാണ്. എല്ലാം വെളിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. താങ്കൾക്ക് സമയം മാറ്റിവെച്ച് മുന്നിൽ കയറി നിന്നു. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ആ ഗന്ധം ഞാൻ രണ്ടു ദിവസം മുമ്പ് നിർമ്മിച്ചിരുന്നു. പക്ഷേ ഒരാൾക്കു വേണ്ടി കൊടുക്കേണ്ടി വന്നു. അത് ഭാര്യയോ കാമുകിയോ അല്ല, അയാൾ അണച്ചുകൊണ്ട് പറഞ്ഞു. എന്നിലെ അമർഷം അലിഞ്ഞു പോകുന്നതുപോലെ തോന്നി. ഞങ്ങൾ രണ്ടുപേരും ഇടവഴിയിലൂടെ മുന്നോട്ടു നടന്നു. പപ്പയുടെ മണം അടുത്തടുത്തു വന്നു. സുഗന്ധത്തിന്റെ പാരമ്യതയിലെത്തിയ ഒരു സ്ഥലത്ത് അയാൾ നിന്നു. തൊട്ടടുത്തുള്ള മുറിയുടെ വാതിൽ മെല്ലെ തുറന്ന് ഞങ്ങൾ അകത്തേക്ക് കയറി. വൃദ്ധയായ ഒരു സ്ത്രീ കണ്ണുകളടച്ച് ജപമാല ചൊല്ലുന്നു. ഞങ്ങൾ കയറി വന്നത് അവർ അറിഞ്ഞതേയില്ല. ജോമാസ് മറ്റൊരു കഥയുടെ വാതിൽ തുറന്നു. ആ സ്ത്രീയുടെ ഭർത്താവ് 4 വർഷം മുമ്പ് ഒരപകടത്തിൽ മരണമടഞ്ഞു. വ്യത്യസ്ത ഗന്ധങ്ങളിലുള്ള സുഗന്ധതൈലങ്ങൾ നിർമ്മിക്കുന്നതിൽ അതിവിദഗ്ധനായിരുന്നു അദ്ദേഹം. എന്നാൽ അയാൾ സ്വന്തമായി ഉപയോഗിച്ചിരുന്ന ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു. അതിന്റെ കൂട്ട് ആരോടും പറഞ്ഞുകൊടുത്തിരുന്നില്ല. അയാളുടെ മരണശേഷം ആ ഗന്ധവും ഇല്ലാതായി. ഭർത്താവിന്റെ ഗന്ധം തേടി ആ സ്ത്രീ ഒരുപാട് അലഞ്ഞു. ആ അന്വേഷണത്തിലാണ് ജോമാസിനെ അവർ കണ്ടുമുട്ടുന്നത്. ഗന്ധമേതെന്ന് പറഞ്ഞുകൊടുക്കാൻ അവർക്കറിയില്ലായിരുന്നു. അറിയാവുന്ന 100 കണക്കിന് സുഗന്ധങ്ങൾ ജോമാസ് അവരെ പരിചയപ്പെടുത്തി. അതൊന്നുമല്ലായിരുന്നു അവരുടെ ഭർത്താവിന്റെ ഗന്ധം. ആ ഗന്ധം നേടിയതിനു ശേഷമേ ഒരു തിരിച്ചുപോക്കുള്ളൂവെന്ന് അവർ ഉറപ്പിച്ചു. ജോമാസിന്റെ പരീക്ഷണശാലയ്ക്കടുത്ത് താമസവും ഉറപ്പിച്ചു. കഴിഞ്ഞ ദിവസം പപ്പയുടെ പെർഫ്യൂം ഉണ്ടാക്കുന്നതിനിടയിൽ ജോമാസിന്റെ മുറിയിലേക്ക് ആ സ്ത്രീ ഓടിക്കയറി. ഇതാണ് ആ ഗന്ധം. നിറകണ്ണുകളോടെ അത്യാനന്ദത്തോടെ അവർ പറഞ്ഞു. ആ ചെറിയ ചില്ലുഭരണി അവർ തന്നിലേക്ക് ചേർത്തുപിടിച്ചു. ജോമാസിന് ഒന്നും മറുത്തു പറയാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ വിവരിക്കുമ്പോൾ

0: ഞാൻ ചുംബിച്ചു. വിരലുകളിൽ കണ്ണീർ പടർന്നു. പെർഫ്യൂമിന്റെ ചില്ലുപാത്രം നെഞ്ചോട് ചേർത്തു പിടിച്ച് ഞാൻ അവിടെ നിന്നും ഇറങ്ങി. എന്റെ പപ്പയുടെ ഗന്ധം ഞാൻ തിരിച്ചുപിടിച്ചിരിക്കുന്നു. ഇടവഴി കൂടുതൽ വികസിച്ചു വരുന്നു. നഗരത്തിന്റെ പ്രകാശത്തിലേക്ക് ഞാൻ മെല്ലെ നടന്നു. പറയാനാകാത്തതെന്തോ മനസ്സിൽ പിടയുന്നു. ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി. എങ്ങനെ കരയാതിരിക്കും? ഇപ്പോൾ നെഞ്ചോട് ചേർത്തു പിടിച്ചിരിക്കുന്നത് പപ്പയുടെ ഗന്ധം മാത്രമല്ലല്ലോ, 30 വർഷം പഴക്കമുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരം കൂടിയല്ലേ. ആ സ്ത്രീയുടെ മുറിയിലെ ഭിത്തിയിൽ ക്രൂശിത രൂപത്തിനോടൊപ്പം പപ്പയുടെ ചിത്രം കണ്ട് ഞാൻ ഞെട്ടിയത് ജോമാസ് കണ്ടുവോ? ഇല്ലെന്നാണ് എന്റെ വിശ്വാസം.
1: അവതരണം ആകാശവാണി ദേവികുളം നിലയം. ആകാശവാണി
2: അക്ഷര സൗരഭം.
3: അക്ഷര സൗരഭത്തിൽ ഇന്ന് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള ചിത്രീകരണം കേൾക്കാം.

0: തിരുവോണം മലയാളിയുടെ മനസ്സിൽ നന്മകൾ പുനർജനിക്കുന്ന ഉത്സവവേളയാണ്. കർക്കിടക പേമാരിക്ക് ശേഷം കർഷകരുടെ അധ്വാനത്തിന്റെ സ്വപ്നങ്ങളുടെ കതിർ ചൂടി നിൽക്കുകയാണ് പൊന്നിൻ ചിങ്ങം. കഷ്ടപ്പാടുകൾ മറന്ന് ആഹ്ലാദിക്കാനും നഷ്ടവസന്ത സ്മൃതികളിൽ ഇളവേൽക്കാനും വരുംകാല സമൃദ്ധികൾ കിനാവു കാണാനും ഇതുപോലൊരു കാലം വേറെ ഏതുണ്ട്?
1: ഒരു പുത്തനുണർവിന്റെ പുലരിയിൽ പണിയാളരുടെ മനസ്സും ശരീരവും ഭാവി ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനായി ഒരുങ്ങുകയാണ്. ഓണത്തെ പറ്റിയുള്ള ഐതിഹ്യം എന്തായാലും ഓണാഘോഷത്തിന്റെ ചടങ്ങുകളിലും ആചാരങ്ങളിലും കലാകായിക വിനോദങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് മണ്ണിൽ പണിയെടുക്കുന്നവരുടെ സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം

0: പണ്ട് തിരുവിതാംകൂറിലെ നാട്ടുരാജാക്കന്മാർക്ക് വള്ളപ്പടയുണ്ടായിരുന്നു. അതായിരുന്നു അന്നത്തെ നാവികസേന. വള്ളപ്പടയിലെ തുഴച്ചിൽക്കാരുടെ വിനോദത്തിനും കായികാഭ്യാസ പ്രകടനത്തിനും വേണ്ടി ആ കാലത്ത് വള്ളംകളി നടത്തിയിരുന്നു. ഇതിനു പുറമെ രാജാക്കന്മാരുടെ ജലയാത്രയ്ക്ക് വള്ളങ്ങൾ അകമ്പടി സേവിക്കുന്ന പതിവുമുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ആവാം പിൽക്കാലത്ത് ഇങ്ങനെ ഒരു കലാവിരുന്ന് രൂപമെടുത്തത്.
1: ജലോത്സവത്തിന് പലതരം വള്ളങ്ങൾ ഉപയോഗിക്കുന്നു. കായൽപ്പരപ്പിൽ കൂറ്റൻ ഭണമുയർത്തി

0: ഇരുന്നും കുനിഞ്ഞും ഓടിയും ചാടിയും കോലുകൊട്ടി പാട്ടുപാടി കളിക്കുന്ന കോൽക്കളി ചിലപ്പോൾ വാശിയേറിയ മത്സരക്കളിയായി മാറാറുണ്ട്. കാണികൾ അപ്പോൾ ഹർഷാരവത്തോടെ കളിക്കാർക്ക് ആവേശം പകരുകയും ചെയ്യും. ഒരു വിളക്കിന് ചുറ്റുമായിട്ടാണ് കളിക്കാർ വട്ടത്തിൽ അണിനിരക്കുന്നത്. ഓരോ കളിക്കും പ്രത്യേക താളവട്ടങ്ങളും അതിനിണങ്ങിയ വായ്ത്താരികളുമുണ്ട്. കാലും കോലും കൈയും മെയ്യും കണ്ണും ഒത്തിണങ്ങിയാൽ കളി മികവുറ്റതാകും.
1: ഓണത്തല്ല് തിരുവോണത്തിന് പുരുഷന്മാരുടെ പ്രധാന കായിക വിനോദമായിരുന്നു. കേരളത്തിന്റെ ആയോധന കലയുടെ സ്വാധീനം ഓണത്തല്ലിൽ പ്രകടമാണ്. ഇന്നും തിരുവോണമെത്തുമ്പോൾ വീരകേരളത്തിന്റെ ഗതകാല സ്മരണകൾ ഉണർത്തിക്കൊണ്ട് ഓണത്തല്ലിന്റെ അലയൊലികൾ ഗ്രാമാന്തരീക്ഷത്തിൽ ഉയരുകയാണ്.
0: ഉടുമുണ്ടുകൊണ്ട് തറ്റുടുത്ത് രണ്ടാം മുണ്ട് അരയിൽ മുറുക്കിക്കെട്ടി ഗുരുകാരണവന്മാരെ വഴിയാമ്പണ്ണം വന്നിച്ച് ഇരുവിഭാഗങ്ങളായി അഭ്യാസികൾ തല്ലിനൊരുങ്ങുന്നു. ഏറ്റുമുട്ടൽ നടക്കുന്നത് അങ്കത്തട്ടിലാണ്. ചാണകം മെഴുകിയ തറയാണ് അങ്കത്തട്ട്. ഇരുകൂട്ടരും പോരിനുള്ള പുറപ്പാടാണ്. ആകെപ്പാടെ ചെറിയ യുദ്ധത്തിന്റെ പ്രതീതിയുണ്ട്.
1: തല്ല് തുടങ്ങുന്നതിന് മുൻപ് തല്ലുകാർ അഭിമുഖമായി നിന്ന് ചുമലുകളും കാലുകളും തൊട്ട് തലയിൽ വെക്കുന്നു. അത് ഉപചാരമാണ്. പിന്നീട് പൊതിര തല്ല് തന്നെ. തല്ലാണെന്ന് വെച്ച് കാടനടിയൊന്നും പാടില്ല. കൈ പരത്തി അടിക്കാൻ മാത്രമേ അനുവാദമുള്ളൂ. കൈ ചുരുട്ടി ഇടിക്കലും കാലുവാരലും കെട്ടിപ്പിടുത്തവും നിയമവിരുദ്ധമാണ്.
0: തല്ലുമുറകൾ ചിട്ടയായി അഭ്യസിച്ചവരാണ് ഓണത്തല്ലിൽ പങ്കെടുക്കാറുള്ളത്. തല്ലിൽ ജയിക്കുന്ന വീരന്മാരെ സമ്മാനങ്ങൾ നൽകി ആദരിക്കുന്നു.
1: ഓണത്തുള്ളൽ

ഓണക്കാലത്തെ മറ്റൊരു നാടൻ കലയാണ് ഓണത്തുള്ളൽ. കേരളത്തിന്റെ തനത് നൃത്തകലയുടെ വേരുകൾ ഇതുപോലെയുള്ള തുള്ളൽ കളികളിൽ ആഴത്തിൽ പതിഞ്ഞുകിടക്കുന്നു. മഹാബലിയെ സ്തുതിച്ചുകൊണ്ടാണ് തുള്ളൽ തുടങ്ങുന്നത്.

ഓണത്തുള്ളലിന് രണ്ട് സ്ത്രീകൾ ഉണ്ടായിരിക്കും. വെൺചാമരത്തിന്റെ ആകൃതിയിൽ കുരുത്തോല കൊണ്ടുണ്ടാക്കിയത് കയ്യിൽ പിടിച്ച് കുലുക്കിക്കൊണ്ടാണ് നൃത്തം. തുള്ളൽക്കാരികളുടെ പിന്നിൽ രണ്ട് സ്ത്രീകൾ കിണ്ണവും രണ്ട് പുരുഷന്മാർ തുടിയും കൊട്ടിപ്പാടുന്നു.

തൃക്കാക്കരയപ്പനെ കുറിച്ചുള്ള പാട്ടുകളാണ് തുള്ളലിന് വേണ്ടി പാടാറുള്ളത്. മധ്യ തിരുവിതാംകൂറിലെ വേല സമുദായക്കാരാണ് ഓണത്തുള്ളൽ അവതരിപ്പിക്കാറുള്ളത്.

0: തൃശൂർ, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളിൽ പ്രചാരത്തിലിരുന്ന ഒരു നാടൻ കലയാണ് കുമ്മാട്ടിക്കളി. കളിക്കാർ പുരാണ കഥാപാത്രങ്ങളുടെ പൊയ്മുഖങ്ങൾ അണിഞ്ഞിരിക്കും. ദേഹമാസകലം കുമ്മാട്ടി പുല്ലുകൊണ്ട് പൊതിയുകയും ചെയ്യും. പരമശിവൻ, ശ്രീകൃഷ്ണൻ, നാരദൻ, ഹനുമാൻ, ദാരികൻ, കാട്ടാളൻ എന്നിങ്ങനെയുള്ള വേഷങ്ങൾ കുമ്മാട്ടിക്കളിയിൽ പതിവാണ്. ഇതിനു പുറമെ തള്ള എന്ന ഒരു ഹാസ്യവേഷവും കാണും. പല്ലില്ലാത്ത പടുവൃദ്ധയുടെ മുഖാവരണവും കാതിൽ വഴുതിനങ്ങയുടെ കുണുക്കുമാണ് തള്ളയുടെ വേഷം.
1: കുമ്മാട്ടിക്കളിക്ക് താളം കൊട്ടാൻ ഓണവില്ല് ഉപയോഗിക്കുന്നു. കുമ്മാട്ടി വേഷക്കാർ പാട്ടിനും ഓണവില്ലിന്റെ താളത്തിനുമൊപ്പം തുള്ളിക്കളിക്കുന്നു. തള്ളവേഷം കുമ്മാട്ടി കോലു പിടിച്ച് മറ്റു വേഷക്കാരുടെ കൂടെ ഉണ്ടായിരിക്കും.
0: വീടുകൾ തോറും കയറിയിറങ്ങി കളിക്കുന്ന കുമ്മാട്ടി വേഷക്കാർ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ രസിപ്പിക്കുന്നു. ഓണപ്പലഹാരങ്ങളും ഓണപ്പുടവയും നൽകി ആളുകൾ കളിക്കാരെ ആഹ്ലാദത്തോടെ യാത്രയാക്കുന്നു.

0: കുമ്പാട്ടിപ്പെരു വയറാ നിന്നുട കുമ്പ വലിച്ച് കഥാണുകളേ,
1: കുമ്പാട്ടിപ്പെരു വയറാ നിന്നുട കുമ്പ വലിച്ച് കഥാണുകളേ,
0: ആ ചേനത്തണ്ടും വയറും തിന്ന പളങ്കു വയറാ താണുകളേ, ആ ചക്കര കുടത്തിൽ കൈയിട്ട് നക്കിയ പറയന്റെ മോനെ താണുകളേ,
1: ചക്കര കുടത്തിൽ കൈയിട്ട് നക്കിയ പറയന്റെ മോനെ താണുകളേ,
0: ആ മേനോന്മാരെ മാനികളെ കുമ്മാട്ടിക്കൊരു മുണ്ടുകൊടുപ്പൻ,
1: മേനോന്മാരെ മാനികളെ കുമ്മാട്ടിക്കൊരു മുണ്ടുകൊടുപ്പൻ,
0: കുമ്മാട്ടിക്കു പഴങ്ങൾ കൊടുത്താൽ ഉണ്ണാനുണ്ട മുടുപ്പാനുണ്ടാം,
1: കുമ്മാട്ടിക്കു പഴങ്ങൾ കൊടുത്താൽ ഉണ്ണാനുണ്ട വിടുപ്പാനുണ്ടാം,
0: ആദ്യത്തെ ഹൃദയ ദിയത്തെ ആദി പൊരി ആ പൊരിമെ തറിച്ചേ,
1: ആദി പൊരി ആ പൊരിമെ തറിച്ചേ,
2: പൂത്തോട്ടം.
3: ആയിത്തൻ ചന്ദിരം രണ്ടല്ലോ കാളേ നമ്മുടെ വീട്ടിലെ കാളേ, പുഞ്ചപ്പാടത്തോഴവതങ്ങാണേ കാളവരിണവരവത്.
2: പഴയ കാലത്ത് ഓണാഘോഷങ്ങളുടെ കൊടിയിറങ്ങുന്നത് മകൻനാളിലാണ്. തിരുവോണം തുടങ്ങി 16 ദിവസമാണല്ലോ മകൻ നക്ഷത്രം. കൃഷിയിടങ്ങളിൽ വേല വീണ്ടും തുടങ്ങേണ്ട നാളുകളാണ് പിന്നീട് വരുന്നത്. ഓണാഘോഷങ്ങളുടെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് മകൻനാളിൽ ഗ്രാമീണർ പോത്തോട്ടം എന്ന നാടൻ കല അവതരിപ്പിച്ചു പോന്നു. ജീവിതവും കലയും തമ്മിലുള്ള താളപൊരുത്തം ഇങ്ങനെയുള്ള കലകളിൽ ദൃശ്യമാണ്.

സംസ്കാരത്തിന്റെ പ്രത്യക്ഷ കലാവിഷ്കാരം തന്നെയാണ് പൂത്തോട്ടം. പാടത്ത് പണിക്കാരുടെ ഓണക്കാല വിനോദങ്ങളിൽ ഒന്നായി മാത്രം ഇതിനെ കാണാനാവില്ല. കർഷകരും കാലികളും തമ്മിലുള്ള മൈത്രി ബന്ധത്തിന്റെ പ്രകടനം കൂടിയാണ് പൂത്തോട്ടം.

കാലുകൾക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ തറയിൽ കുടിയിരുത്തിയിട്ടുള്ള ദൈവത്തിന് ആഘോഷപൂർവ്വം വഴിപാട് നടത്തുകയാണ് കർഷകർ. അതിനായി പോത്തിനെ കുളിപ്പിക്കുകയും മാല അണിയിക്കുകയും ചെയ്യുന്നു. കൊമ്പിലും ദേഹത്തും മഞ്ഞളും അരിമാവും കൊണ്ട് ചിത്രപ്പണി നടത്തും. ഇങ്ങനെ അണിയിച്ചൊരുക്കിയ പോത്തിനെ തറയിലെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു.

0: തറയിലെ അവകാശങ്ങൾ തീർക്കുക എന്നതാണ് അടുത്ത ചടങ്ങ്. വെളിച്ചപ്പാടാണ് അവകാശങ്ങൾ നടത്തുന്നത്. അതിനുശേഷം പോത്തിനെ 3 ചുറ്റോ 7 ചുറ്റോ ഓടിക്കുന്നു. പിന്നെ ചെണ്ട, കുഴൽ തുടങ്ങിയ വാദ്യങ്ങളുടെ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിന്റെ അകമ്പടിയോടെ പോത്തിനെ മൂളിക്കും. ഇതും ഒരു ചടങ്ങാണ്.
1: ഓട്ടം കഴിഞ്ഞാൽ തേങ്ങയുടച്ച വെള്ളം പോത്തിന്റെ തലയിൽ തളിക്കും. ഒരു പോത്തിന് 1 എന്ന കണക്കിന് ആളുകൾ വഴിപാട് തേങ്ങ കൊണ്ടുവരുന്നു. പോത്തോട്ടം കഴിയുമ്പോൾ സന്ധ്യയാകും. ആഘോഷത്തിന്റെ ഭാഗമായി പിന്നീട് ഒരു വിഭാഗം സ്ത്രീകൾ കോലടിച്ചുകൊണ്ട് പാട്ടുപാടും. മറ്റൊരു വിഭാഗം പാട്ടുപാടി മുടിയാട്ടം നടത്തും. രാത്രി ഏറെ ചെല്ലുന്നതിന് മുൻപ് ഈ കർഷകോത്സവത്തിന് തിരശ്ശീല വീഴുന്നു.
0: മണ്ണും മനുഷ്യരും വളർത്തുമൃഗങ്ങളും തമ്മിലുള്ള തീവ്രമായ ആത്മബന്ധത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് പോത്തോട്ടം എന്ന ഈ നാടൻ കല.
1: പാലക്കാട് ജില്ലയിലെ ഗ്രാമീണരുടെ ഇടയിൽ ചവിട്ടുകളി എന്ന ഒരു കലാവിനോദം പ്രചാരത്തിലുണ്ട്. തൃക്കാക്കരയപ്പന്റെ മൺകോലങ്ങൾക്ക് ചുറ്റും നിന്ന് പാട്ടുപാടി കളിക്കുന്ന ചവിട്ടുകളി ഏതാണ്ട് കൈകൊട്ടിക്കളി പോലെയാണ്. ഒരാൾ പാടിക്കൊടുക്കും, മറ്റുള്ളവർ ചുവട് വെച്ച് കളിക്കും. ഇതാണ് ചവിട്ടുകളിയുടെ രീതി.
0: വടക്കേ മലബാറിൽ ഓണക്കാലത്ത് പുരുഷന്മാർ മാത്രം പങ്കെടുക്കുന്ന ആട്ടക്കളം ഒരു മത്സരകളിയാണ്. കൊയ്ത്തു കഴിഞ്ഞ വയലാണ് കളിയരങ്ങ്. രണ്ടുവരിയായി പുരുഷന്മാർ വട്ടത്തിൽ നിൽക്കും. ഇതാണ് കളം. കളത്തിനുള്ളിൽ നിന്ന് ഒരാളെ കുറെ പേർ ചേർന്ന് ബലമായി വലിച്ചു പുറത്തിടും. കളത്തിനുള്ളിൽ തിരികെ കയറാനുള്ള അയാളുടെ ശ്രമം മറ്റുള്ളവർ തടയും. ആളുകൾ രണ്ടു വിഭാഗമായി തിരിഞ്ഞാണ് വാശിയേറിയ മത്സരം നടത്തുന്നത്. കരുത്തും കായികശേഷിയുമുള്ളവർ കളി ജയിക്കും.

തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഓണക്കാലത്തെ ഏതാനും ചില കലാവിരുന്നുകളെപ്പറ്റി ചെറുതായൊന്ന് സ്പർശിച്ചതേയുള്ളൂ. മലയാള മണ്ണിൽ ഒളിമങ്ങിക്കഴിയുന്ന നിരവധി ഓണക്കാല വിനോദങ്ങൾ ഇനിയുമുണ്ട്. അവയെ കണ്ടെത്തി വെളിച്ചത്ത് കൊണ്ടുവരികയും തനിമയോടെ നിലനിർത്തുകയും ചെയ്യേണ്ടത് മലയാളത്തെ സ്നേഹിക്കുന്നവരുടെ കടമയാണ്.

തിരുവോണത്തിന്റെ തിരുവരങ്ങിൽ ചിത്രീകരണം സമാപിക്കുന്നു. രചന ശ്രീ എൻ ബി സുകുമാരൻ, ആഖ്യാനം ഷീലാരാജ്, എം സജീവ്. സാക്ഷാത്കാരം കെ എസ് റാണാപ്രതാപൻ, എൻ ശശികുമാർ, ബി

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: കുട്ടികൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

ഓണത്തിന് ഉണർവേകാൻ, ഓർമ്മകളെ ധന്യമാക്കാൻ ആകാശവാണി ഒരുക്കുന്നു മുറ്റത്തെത്തി ഉത്രാടം പ്രത്യേക പരിപാടി. മറക്കാതെ കേൾക്കുക നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ.

ആകാശവാണി ഇപ്പോൾ രവിവാസരിയ അഖിൽ ഭാരതീയ സംഗീത സഭ വിദുഷി പ്രതിമ തിലക് അവതരിപ്പിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി കേൾക്കാം ഡൽഹിയിലെ.

0: തേറുംതോറും ദിലീപൻ മിതഭാഷിയായി. വാചാലതയല്ല, വാഗ്മിത്വമാണ് വിദ്വാന്റെ ലക്ഷണം. മിതവും അർത്ഥവത്തുമാകണം വാക്കുകളെന്നാണ് ഭാരവി അനുശാസിക്കുന്നത്. മിതം ച സാരം ച വചോഹി വാഗ്മിത എന്ന്. ആരെപ്പറ്റിയും എന്തിനെപ്പറ്റിയും സദാ ചിലച്ചുകൊണ്ടിരിക്കുന്ന പ്രവണത ശമം വന്ന മനസ്സിൻ്റെ ലക്ഷണമല്ല. മർമ്മമറിയുന്ന മർമ്മവിദഗ്ധൻ കണ്ടവരെയൊക്കെ തല്ലാറില്ല. തൊടുന്നതെല്ലാം മർമ്മമാണ്. അതുപോലെയാണ് വാക്കിൻ്റെ മർമ്മമറിയുന്നവനും. മിതത്വം സ്വാഭാവികമാകും. അതാണ് മൗനം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഭരണാധികാരികൾ വാചാലന്മാരാകുന്നത് ആപത്താണ്. ശക്തിയുടെ ലക്ഷണമാണ് ക്ഷമ. കായിക ശക്തി മാത്രമല്ല, മനഃശക്തിയും ബുദ്ധിശക്തിയും സൈനിക ശക്തിയും ഇവിടെ പ്രസക്തമാണ്. ദിലീപന് ഇവ നാലും ഒന്നിനൊന്ന് മികവുറ്റതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടുതൽ ക്ഷമാശീലനായി മാറി. ഭരണാധികാരി അക്ഷമനായാൽ തനിക്കും നാടിനും ആപത്താണ്. രാവണന്റെ അക്ഷമയാണ് തനിക്കും കുലത്തിനും ലങ്കയ്ക്ക് തന്നെയും കൊടിയ വിപത്തുകൾക്ക് ഇടയാക്കിയത്. വില്ലിൽ നിന്ന് കുതിക്കുന്ന അമ്പും നാവിൽ നിന്ന് തെറിക്കുന്ന വാക്കും തിരിച്ചുപിടിക്കാനാവില്ല. ആ രണ്ട് കാര്യത്തിലും അവധാനത വേണം. സമൂഹത്തിലെ പ്രമാണിമാരെല്ലാം അതോർക്കേണ്ടതാണ്. പ്രായമല്ല, മാനസിക ശിക്ഷണമാണ് ഇവിടെ പ്രധാനം. ദിലീപൻ ബാല്യത്തിലെ ആ ശിക്ഷണം നേടിയിരുന്നു. ഭരണാധികാരിയുടെ ശക്തി എവിടെ എന്ന ചോദ്യത്തിന് ശക്തിഭദ്രൻ രാവണനെക്കൊണ്ട് പറയിക്കുന്നത് കോശദണ്ഡയോഹോ എന്നാണ്. ഖജനാവിലും സൈന്യശേഷിയിലുമാണ് ഭരണാധികാരിയുടെ കരുത്ത്. ഖജനാവും സൈന്യവും ഭരണാധികാരിയുടെ ബലിഷ്ഠമായ രണ്ട് ചിറകുകളാണ്. അവ രണ്ടും ക്ഷമാശക്തിയിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ദിലീപൻ ത്യാഗിയായിരുന്നു. ഋഷിമാരാണ് ഏറ്റവും വലിയ ത്യാഗികൾ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് രാജാവിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് രാജകീയ സൗഖ്യത്തിലാണെങ്കിൽ നാളെ വഴിയോരത്ത മരച്ചോട്ടിലായിരിക്കും രാത്രി വിശ്രമം. ചിക്കാഗോയിൽ സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയ ആ മഹാത്മാവ് ഒഴിഞ്ഞ ചരക്കുവണ്ടിയുടെ വാഗണിൽ രാത്രി കഴിച്ചുകൂട്ടിയിരുന്നു. അനുഭവ വിവരണം എന്നല്ലാതെ അതൊന്നും പ്രശംസാ പ്രകീർത്തനങ്ങളല്ല. ത്യാഗധനനായ ദിലീപനും ആ ത്യാഗത്തിൻ്റെ അവദാനങ്ങൾ വാഴ്ത്തുന്നതിൽ വിമുഖനായിരുന്നു. എന്നല്ല, ദിലീപനെപ്പോലുള്ള ഭരണാധികാരികളെ രാജർഷിമാർ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. രാജ്യാശ്രമ മുനി, രാജ്യമാകുന്ന ആശ്രമത്തെ പരിരക്ഷിച്ചു പോരുന്ന മുനി എന്ന് രഘുവംശത്തിലും, പുണ്യശബ്ദ മുനിരിതി മുഹുഹു കേവലം രാജപൂർവ, രാജപദം മുന്നിലുള്ള പവിത്രമായ മുനിശബ്ദമാണ് രാജാവിനുള്ളത് എന്ന് അഭിജ്ഞാന ശാകുന്തളത്തിലും കാളിദാസൻ ഭരണാധികാരികളെ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, മാനവ സംസ്കാരത്തോട് ആദരവുള്ള ആർക്കും ഇത്തരം കാവ്യചിന്തകൾ അനുപേക്ഷണീയവുമാണ്. മാനവ സംസ്കാരത്തിൻ്റെ വികസിത ഭാവങ്ങൾ എങ്ങനെ എന്ന് കാണാൻ ദിലീപനെപ്പോലുള്ളവരുടെ വ്യക്തിഗുണങ്ങൾ അനുസ്മരിക്കുന്നത് അർത്ഥവത്താണ്. കാരണം അവരിലെ വ്യക്തിഗുണങ്ങൾ നമ്മുടെ മനസ്സിലും മുദ്രപതിപ്പിക്കും. മാനവ പുരോഗതിയുടെ ഏത് പടവിലും വെളിച്ചം വീശാൻ പോരുന്ന വ്യക്തിഗുണങ്ങളാണ് ദിലീപനെപ്പോലുള്ളവരിൽ നിന്നും പകർന്നു കിട്ടുന്നത്. സാഹിത്യ പഠനത്തിൻ്റെ ലക്ഷ്യം തന്നെ അതാണ്, മനുഷ്യനിലെ നന്മകൾക്ക് തിളക്കമേറ്റുക. മറിച്ച് മനുഷ്യനിലെ ദൗർബല്യങ്ങളെ ചമൽക്കാരപൂർണമായി ചിത്രീകരിച്ച് സ്വതേ ദുർബലമായ മനസ്സുകളിൽ കോളിളക്കം സൃഷ്ടിക്കുന്നത് മാനവ സംസ്കാരത്തോട് പ്രതിബദ്ധതയുള്ളവർക്ക് ഉചിതമല്ല. ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഭാരതീയ കവികൾ, അവരിൽ നാടകകൃത്തുക്കളും ആഖ്യായികാരന്മാരും ഉൾപ്പെടും. അവരാരും തന്നെ മനസ്സിൻ്റെ ദൗർബല്യങ്ങളെയല്ല, മനസ്സിൻ്റെ ഉദാത്ത മേഖലകളെയാണ് അനാവരണം ചെയ്യാൻ യത്നിച്ചിട്ടുള്ളത്. ദിലീപനിൽ ജ്ഞാനത്തിൻ്റെ തികവിൽ മൗനവും, ശക്തിയുടെ തികവിൽ ക്ഷമയും, ത്യാഗത്തിൻ്റെ നിറവിൽ പ്രശംസാവിമുഖതയും രൂഢമൂലമായി നന്നെ വേരുറച്ചു. അദ്ദേഹത്തിൻ്റെ വ്യക്തിഗുണങ്ങൾ ഒന്ന് മറ്റൊന്നിനെ സൃഷ്ടിക്കുകയാണോ എന്ന മട്ടിലാണ് വികസിച്ചതത്രേ.
1: പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ച സുഭാഷിതമാണ് നമ്മളിതുവരെ കേട്ടത്. സുഭാഷിതം വീണ്ടും നാളെ രാവിലെ 5:55.

मुझे लूट लो मेरे नजदीक आके कि मैं मौत से